2026 June 1 തിങ്കളാഴ്ച. സമയം 5 കഴിഞ്ഞ 53:39. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഈ പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സുധീർ കിടങ്ങൂർ.
1: ഭൂമിയിൽ ജീവന്റെ ഉൽപ്പത്തി എവിടെ എങ്ങനെയായിരുന്നു? എപ്പോഴും കൗതുകം ഉണർത്തുന്ന ഒരു ചോദ്യമാണിത്. ഈർപ്പവും സൂര്യപ്രകാശവുമാണ് ജീവന്റെ ആധാരം. വിത്തുകൾ മുളച്ച് സസ്യങ്ങളായി വളരുന്നത് അത്തരമൊരു സ്ഥലത്താണ്. ഷഡ്പദങ്ങളും ഉരഗങ്ങളും പരാദങ്ങളും പക്ഷികളും പിന്നെ മൃഗങ്ങളും മനുഷ്യരും പിറക്കും. തുടർന്ന് ഭാഷയും സംസ്കാരവും ഉരുവം കൊള്ളും. ഭൂമിയും ആകാശവും വായുവും ജലവും അഗ്നിയും അടങ്ങുന്ന പഞ്ചഭൂതങ്ങൾ സമ്മേളിക്കുന്ന അത്തരമൊരു സ്ഥലത്ത് മാത്രമേ ജീവൻ ഉണ്ടായി നിലനിൽക്കുകയുള്ളൂ. ഭൂമിയിൽ ആദ്യത്തെ ജീവോൽപ്പത്തി ഉണ്ടായത് തെക്കേ ഇന്ത്യയിലെ സിംഹളദ്വീപിലാണെന്ന് അഗസ്ത്യമുനി രചിച്ച ചില പ്രാചീന കൃതികളെ ആധാരമാക്കി ചട്ടമ്പിസ്വാമികൾ തൻ്റെ ആദിഭാഷയിൽ എഴുതി. ഭാരതത്തിൻ്റെ ആദിഭാഷ തമിഴാണെന്ന് ശബ്ദശാസ്ത്രത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് സ്വാമികൾ ജീവന്റെയും ഭാഷയുടെയും ഉത്ഭവകേന്ദ്രത്തെ നിർണയിക്കുന്നത്. ആദ്യമായി പ്രാണികൾ ഉത്ഭവിച്ച സ്ഥലകാല സന്ദർഭങ്ങൾക്കായി അന്വേഷിച്ചു ചെന്ന സ്വാമികൾ ആദ്യം പ്രാണിവംശമുണ്ടായത് ഭൂഗോളത്തിൻ്റെ മറുഭാഗത്താവാമെങ്കിലും ജന്തുവർഗവും മനുഷ്യവർഗവും ആദ്യമായി ഉത്ഭവിച്ചത് സിംഹളദ്വീപിന് അഥവാ ലങ്കയ്ക്ക് 700 കാതം കിഴക്കുള്ളതും ശീതോഷ്ണങ്ങൾക്ക് മാത്രാനുഗുണ്യമുള്ളതുമായ ഒരു സർവ്വലക്ഷണ സ്ഥാനത്താണെന്നും അഗത്യർ ഞാലനൂൽ എന്ന അഗസ്ത്യരചനയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. ജീവോൽപ്പത്തിയുടെ ആരംഭ സ്ഥലം കടൽ കയറി ഭൂപടത്തിൽ നിന്ന് മാഞ്ഞുപോയിരിക്കുന്നു. അഗസ്ത്യമുനി ആ മാതൃകാസ്ഥാനത്തെ ഇങ്ങനെയാണ് വരച്ചു കാട്ടുന്നത്. പല്ലുയിരേ മുന്നിൻ്റെ മാതാവപ്പ പരിധി മുഖം പെടുമിന്ത പാർദാനപ്പ ചൊലുമിതിൻ കിഴക്കിലങ്കൈ 700 അപ്പ ചുരിന്തുൽകു മകുടയൻ ഇതുദാനപ്പ. പലതരം ജീവജാലങ്ങൾക്ക് അഥവാ ജൈവ വൈവിധ്യത്തിന് മാതാവായ ദേശം, സൂര്യമുഖം അല്ലെങ്കിൽ പ്രകാശം തെളിയുന്ന ശ്രീലങ്കയിൽ നിന്ന് 700 കാതം കിഴക്കുള്ള പ്രദേശം, ജീവൻ തിളങ്ങി വിളങ്ങുന്ന മകുടം ഇതുതന്നെയാണ്. അതാണ് ഈ വരികളുടെ അർത്ഥം. ഇതര ജീവികളോട് താരതമ്യപ്പെടുത്തുമ്പോൾ മനുഷ്യൻ ഉയർന്ന സംസ്കാരമുള്ള ഉത്തമ ജീവിയാണ്. ഒരു വിഷയത്തെ സംബന്ധിച്ച സംസ്കാരം അഥവാ വാസന ആ വിഷയത്തിൻ്റെ ആവർത്തനയുടെ ഫലമാണല്ലോ. അങ്ങനെ വരുമ്പോൾ അനന്ത സംസ്കാര വിശേഷം കൊണ്ട് സിദ്ധിക്കുന്ന വിശിഷ്ടമായ മനുഷ്യത്വം അനേകം പരിണാമങ്ങളുടെ അവസാനത്തിൽ ലഭിച്ചതായിരിക്കണം. അതെങ്ങനെയായാലും ജന്തുസൃഷ്ടിക്ക് സാധകമായ സ്ഥലത്ത് മാത്രമേ മനുഷ്യരും ആദ്യം ഉണ്ടാകാനിടയുള്ളൂ എന്ന് തീർച്ചയാണ്. ആദ്യം മനുഷ്യൻ ഉണ്ടാകുന്നിടത്തായിരിക്കും ആദ്യം ഭാഷ ഉണ്ടാവുക. അങ്ങനെ ഒന്നാമതായി ഉണ്ടാകുന്ന ഭാഷ ശേഷിച്ചവയുടെ മാതൃഭാഷയും ആയിരിക്കും. അപ്പോൾ സിംഹളം തുടങ്ങിയ ദക്ഷിണദേശങ്ങളിൽ ഇന്ന് പ്രചരിക്കുന്ന ഭാഷയുടെ പൂർവ്വരൂപമായ പ്രാചീന ദ്രാവിഡ ഭാഷയായിരുന്നു ലോകത്തിലെ ആദ്യ ഭാഷ എന്നും അതുതന്നെയാണ് മറ്റെല്ലാ ഭാഷകളുടെയും ജനയിത്രി എന്നും അനുമാനിക്കാം. അതായത് പഴയ ദ്രാവിഡ ഭാഷ തന്നെയാണ് സംസ്കൃതം മുതലായ പരിഷ്കൃത ഭാഷകളുടെ മൂലഭാഷ. അഗസ്ത്യമുനി സൂചിപ്പിച്ചതുപോലെ ആദ്യമായി ജീവൻ ഉരുവം കൊള്ളുകയും ഭാഷ ഉത്ഭവിക്കുകയും ചെയ്ത ആ തുരുത്ത് കടലെടുത്തുപോയി. ഭൂപടത്തിൽ നിന്ന് ആ മഹാവിസ്മയസ്ഥാനം മാഞ്ഞുപോയി. ഉണ്ടാകുന്നതൊക്കെ

0: കുട്ടിക്കാലത്ത് ഇല്ലാതാകും എന്നത് നിയതിയുടെ നിയമമാണ്. എല്ലാം മായ്ച്ചു കളയുന്ന കാലം നമ്മുടെ മഹത്തായ സംസ്കൃതിയെ മായ്ച്ചു കളയാതിരിക്കട്ടെ.
1: ഇന്ന് സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ സുധീർ കിടങ്ങൂർ.

0: ആകാശവാണി. സമയം 6 മണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പൈതൽ എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് ഡോക്ടർ എസ് അശ്വതി.

0: ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Shagun Chopra. Prime Minister Narendra Modi will hold discussions with Myanmar President U Min Aung Hlaing in New Delhi today. The talks will be held on further strengthening the historical and civilizational ties between the two countries. The entire gamut of relations between Myanmar and India, including security and connectivity, will come up for discussions during the talks. National Security Advisor Ajit Doval called on the visiting dignitary in New Delhi last evening. The Myanmar president will also travel to Mumbai tomorrow for business and industry interactions and site visits. Union Agriculture and Farmers Welfare Minister Shivraj Singh Chauhan will launch the Khet Bachao Abhiyan from Raisen district in Madhya Pradesh today. The month-long campaign will continue till 30th of June. The focus of the campaign will be on balanced and judicious use of fertilizers, timely advice to farmers in the view of weather-related challenges, active participation at panchayat level, and delivering the benefits of the schemes directly to the villages. Ahead of the launch of the campaign, Mr. Chauhan has spoken to chief ministers of all states for their participation in this campaign. The minister also appealed to union ministers and other public representatives to join the initiative. He also virtually interacted with the Krishi Vigyan Kendras, ICAR institutes, agricultural universities, senior agriculture officials of central and state governments, and urged them to take the campaign forward with public participation. West Bengal Chief Minister Suvendu Adhikari will expand his cabinet today. 35 new ministers will be inducted into the Council of Ministers. The swearing-in ceremony will take place at Lok Bhavan at 11 a.m. The fresh inductions will significantly scale up the Adhikari administration, which took charge on 9th of May with a core team of 5 cabinet ministers. With this expansion, the total strength of the state cabinet will rise to 41, strictly keeping within the constitutionally mandated 15% limit for the 294-member West Bengal Assembly. The notification for biennial elections to 24 seats of the Rajya Sabha from 10 states will be issued today. 4 seats each in Andhra Pradesh, Gujarat and Karnataka, 3 seats each in Rajasthan and Madhya Pradesh, 2 seats in Jharkhand and 1 seat each in Manipur, Meghalaya, Arunachal Pradesh and Mizoram will go to polls. Former Prime Minister and JDS leader H. Devi Gowda, Union Ministers and BJP leaders George Kurian and Ravneet Singh, Leader of Opposition in Rajya Sabha and Congress President Mallikarjun Kharge are among the members who are completing their terms this month. In Maharashtra, ruling Mahayuti Alliance has finalised seat sharing formula for the upcoming Legislative Council elections to 17 seats. Under the agreement, BJP will contest 11 seats, Shiv Sena 4 seats and Nationalist Congress Party NCP 2 seats. The opposition Mahavikas Aghadi MVA had earlier announced its allocation for 15 of the 17 seats, with Congress contesting 8 seats, Shiv Sena UBT 4 seats and the Sharad Pawar-led NCP 3 seats. Discussions on the remaining Nashik and Nandher seats are still underway. Today is the last day for filing nominations for the Legislative Council polls. Holy relics of Arhat Sariputra and Arhat Mahamoghalan were ceremonially enshrined at the Ganden Tengchenling Monastery in Ulaanbaatar, Mongolia on the occasion of Buddha Purnima 2026. Arhat Sariputra and Arhat Mahamoghalan are the two chief disciples of Lord Buddha. The Union Ministry of Culture stated that the relics have been brought from India for a 10-day exposition until the 10th of June. The exposition was inaugurated in the presence of Assam Governor Lakshman Prasad Acharya and the Ambassador of India to Mongolia, Atul Malhari Godsurve. Prime Minister Narendra Modi had announced the exposition during Mongolian President Ukhnagin Khurelsukh's visit to India in October last year. In cricket, Royal Challengers Bengaluru won the IPL title for second consecutive year, beating Gujarat Titans by 5 wickets in the final match at Narendra Modi Stadium in Ahmedabad last night. Put into bat first, Gujarat Titans posted 155 for 8 in the stipulated 20 overs. Washington Sundar emerged as top scorer with an innings of unbeaten 50 of 37 balls. In reply, RCB comfortably chased down the target, scoring 161 for 5 in 18 overs, powered by Virat Kohli's unbeaten 75 of 42 balls. And that is the end of this news bulletin.
0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. അറിയിപ്പുകൾ. ഇന്നലത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകൾക്ക് ശേഷം 6:15 ഉദയഗീതം, എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, ഗ്രാമ കേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 35 ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം. 9 വാർത്താ തരംഗിണി. 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായകയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ള ശിവൻ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം. 10 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം, മാമ്പലം സഹോദരിമാരുടെ വായ്പാട്ട്. 11:02 ഹലോ ആകാശവാണി, വനയാത്രയും വനപഠനവും എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് വനം വകുപ്പിലെ വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ റെനി ആർ പിള്ളൈ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം. 12 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിത ഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സൌമ്യ എസ് നായർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1 ഗാനസല്ലാപം. തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർ നാടകം, ദോസ്തോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 34 ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ഉമംഗ് CIET സ്പോൺസേർഡ് പരിപാടി. 3 ഗാനോപഹാരം. 4 രശ്മി. ആലപ്പുഴ ചെന്നിത്തല ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച പരിപാടികൾ. 4:30 മഴവില്ല്. 5 അക്ഷരശ്ലോകം. വാഗീശ്വരി അക്ഷരശ്ലോക സമിതി ചെന്നിത്തല ആലപ്പുഴ അവതരിപ്പിച്ചത്. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 പുരാണ പാരായണം, രജിത മനോജ് അവതരിപ്പിച്ചത്. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീം. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും, ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ. ഓർഹൻ പാമുക്ക് എഴുതിയ ചുവന്ന മുടിക്കാരി എന്ന നോവൽ, രചന ജേക്കബ് എബ്രഹാം. 8:00 ഹലോ ഡോക്ടർ, അസ്ഥി രോഗങ്ങളും ആയുർവേദവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ആയുഷ്മാൻ ഭാരത് യോജന. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ആറ്റുവാശേരി മോഹൻപിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. KC വിവേക് വയലിൻ, ആലുവ ഗോപാലകൃഷ്ണൻ മൃദംഗം, വൈക്കം എൻ ഗോപാലകൃഷ്ണൻ ഘടം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:10 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡെല്ലിറിലെ. ഇനി ഇന്നത്തെ കാലാവസ്ഥ അറിയാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ചെറിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 0.5 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ഇന്ന് രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: ഞമ്മഞ്ഞ സഞ്ജീവേട്ടാ, ഇങ്ങനത്തെ ഒരു അവസരം ജന്മത്തിൽ കിട്ടൂല. സഞ്ജീവേട്ടാ, എനിക്ക് 3 മക്കളാണ്, നീ വല്ലതും വെള്ളത്തിലത്ത് പോയ പിന്നെ ഞാൻ ഇത് ആരനെ നോക്ക്. ഞമ്മഞ്ഞ പോയാലും മേളിൽ ഹെലികോപ്റ്റർ ഉണ്ട്, 250 കിലോമീറ്റർ സ്പീഡിലാണ് നീ പോണേ, നിന്റെ പൊടി പോലും കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 9:15.
2: ആകാശവാണി ഉദയഗീതം, SP ബാലസുബ്രഹ്മണ്യം ആലപിച്ചത്. ആദ്യം വിശ്വനാഥാഷ്ടകം.

ശ്രീപുരപതിം ഭജ വിശ്വനാഥം ഭൂതാധിപം ഭുജഗഭൂഷണഭൂഷിതാംഗം വ്യാഘ്രാജിനാംബരധരം ജടിലം ത്രിനേത്രം പാശാങ്കുശാഭയവരപ്രദശൂലപാണിം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം.

പുരപതിം ഭജ വിശ്വനാഥം പഞ്ചാനനം ദുരിതമത്തമതംഗജാനാം നാഗാന്തകം ധനുജ പുംഗവ പന്നഗാനാം ദാവാനലം മരണശോക ജരാട്ടവീനാം വാരാണസീ പുരപതിം ഭജ വിശ്വനാഥം.

ബില്ലു അഷ്ടകം.

0: ഉദയഗീതത്തിൽ ഇന്ന് എസ് പി ബാലസുബ്രഹ്മണ്യം ആലപിച്ച അഷ്ടകങ്ങളാണ് കേട്ടത്.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
4: ഓർഹാൻ പാമുക് എഴുതിയ നോവൽ ചുവന്ന മുടിക്കാരി, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആകാശവാണി, സമയം 6:30. പ്രഭാതഭേരി. പ്രഭാതഭേരിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം നടത്തി നവാഗതരെ വരവേൽക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. 12-ാം ക്ലാസ് ഫലപ്രഖ്യാപനത്തിൽ പിഴവ് സംഭവിച്ചതായി CBSE. ഉത്തരക്കടലാസുകൾ ഡിജിറ്റൽ രൂപത്തിലാക്കി മൂല്യനിർണ്ണയം നടത്തിയ ഓൺ സ്ക്രീൻ മാർക്കിംഗ് രീതിയിൽ പാളിച്ചയുണ്ടായെന്നാണ് വിശദീകരണക്കുറിപ്പ്. 12-ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകൾ ഇന്ന് സ്വീകരിച്ചു തുടങ്ങും. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBIക്ക് വിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. മിൽമ പാലിന്റെ വിലവർദ്ധന ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുന്നത്. ഉത്പാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ വിലവർദ്ധന അനിവാര്യമാണെന്ന് മിൽമ ചെയർമാൻ അറിയിച്ചു. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് തുടർച്ചയായ 2-ാം കിരീടം. ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ബാംഗ്ലൂരു കിരീടം നിലനിർത്തിയത്. വിരാട് കോഹ്ലി കളിയിലെ താരമായി. വൈഭവ് സൂര്യവംശിയാണ് ടൂർണമെന്റിലെ താരം. പത്രവൃത്താന്തം സമാപിച്ചു.
2: ആഘോഷങ്ങളോടെ മറ്റൊരു അധ്യയന വർഷത്തിന് തുടക്കമാകുന്നു. പുതുപുസ്തകങ്ങളുടെ മണവും യൂണിഫോമിലെ സ്വപ്നങ്ങളും പ്രവേശനോത്സവത്തിന്റെ നിറങ്ങളും കുട്ടികളെ കാത്തിരിക്കുമ്പോൾ ഇടുക്കി പൊരിക്കണ്ണിയിലെ കുട്ടികൾക്ക് ഈ വർഷവും സ്കൂളിലേക്കുള്ള യാത്ര സാഹസികമാണ്. 1.5 ഏക്കറെ ലഭ്യമായ വിദ്യാഭ്യാസം അടക്കമുള്ള സൌകര്യങ്ങൾക്കായി നിലയില്ല കയത്തിനിക്കരെ കുട്ടികൾ കാത്തു നിൽക്കുന്നു.
3: 2018 പ്രകൃതിക്ഷോഭത്തിൽ മഴക്കാലത്ത് പൊളിഞ്ഞു പോയതാ.
2: പൊതുപ്രവർത്തകൻ ജോണി ഇഞ്ചി പറമ്പിൽ.
3: ഇതുവരെ ആ പാലം നന്നാക്കാൻ ആരും തന്നെ മുൻപന്തി വന്നിട്ടില്ല. ചങ്ങാട പോകുന്ന കഴിവെന്ന് പറയുന്നത് 68 അടി താഴ്ചയുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം 3 കൊച്ചുകള് ചങ്ങാടത്തേന്ന് പോയതാ. ആൾക്കാർ ചാടി ഇറങ്ങി പിള്ളേരെ രക്ഷിക്കുകയൊക്കെ ചെയ്തു. 10-280 കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത്, ഊരാമ്പാറ എസ്റ്റേറ്റിലേക്ക് തൊഴിലാളികളായി 10-290 പേരും, ആരടി പ്രാഥമിക ആശുപത്രിയിലേക്ക് കുരുകണ്ണി ചപ്പാത്ത കരിഞ്ചിരി എന്നീ പ്രദേശ ആൾക്കാർ ചങ്ങാടം വഴിയാണ് ആശുപത്രിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം കൂടിക്കഴിയുമ്പോൾ അപകടം ഉണ്ടാകാനുള്ള സാധ്യത 100% ആ പ്രദേശത്ത് 380 കുടുംബക്കാരാണ് താമസിക്കുന്നത്. കുരുകണ്ണിയിൽ നിന്നും ചങ്ങാടകത്ത് കയറിയാൽ ലാലടിയില്ല. ആ ചങ്ങാടത്തിന്റെ ദൂരം എന്ന് പറയുന്നത് 128 മീറ്റർ ഉണ്ട്. കഴിഞ്ഞ വർഷം ഒരു ആദിവാസി കന്യാക്കുടിയിൽ നിന്ന് വന്ന വെള്ളത്തിൽ ചങ്ങാടത്തിൽ നിന്ന് പോയിട്ട് തുരിച്ചാലടകളുടെ മോടി പോകുകയത്. അങ്ങനെ പലവട്ടം അപകടം. ഈ കഴിഞ്ഞ ആഴ്ച 3 കുഞ്ഞുങ്ങള് വേദപാഠം പഠിക്കാൻ പോകുന്നത് ചങ്ങാടത്തിൽ നിന്ന് മറിഞ്ഞു പോയിട്ട് ഇക്കരത്തെ ചായക്കടക്കാരി ഇക്കരയിലുള്ള ആൾക്കാർ കൂടെ കൂടി ചാടിയാണ് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയത്.
2: പൊരിക്കണ്ണി മുൻ വാർഡ് മെമ്പർ സിനിമോൾ ജോസഫ്.
4: പുരുകണ്ണിയുടെ ലോണ്ടറിയുടെയും കൂടെ ഭാഗത്തായിട്ട് രണ്ടും കൂടെ ചേരുന്ന ഒരു ഭാഗമുണ്ട്. അക്കര പഞ്ചായത്ത് എന്ന് പറഞ്ഞ അയ്യപ്പംകോവിൽ പഞ്ചായത്താണ്. ഫ്രാൻസിസ് ജോർജ് MP ആയിരുന്ന സമയത്താണ് നടപ്പാലം തന്നിട്ടുണ്ടായിരുന്നു. ആ പാലം നമ്മുടെ 2018 പ്രളയത്തിൽ ഒലിച്ചുപോയി. അതിനുശേഷം അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഞാൻ 5 വർഷം ജനപ്രതിനിധിയായിരുന്നു. അതായത് ആ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം മാനിച്ച് ചെങ്ങാടം കൊടുക്കണമെന്ന് പറയുകയും പഞ്ചായത്തിൽ നിന്നത് ചെങ്ങാടം പണിയിച്ചു കൊടുക്കുകയും ചെയ്തു. ആ അയ്യപ്പംകോവിലെ മെമ്പർ ലോണ്ടറിയിലെ പുരുകണ്ണിയിലെ ഞങ്ങൾ 3 പേരോട് കൂടിയാണ് ചെയ്തു കൊടുക്കുന്നത്. ഇങ്ങനെ 2-3 വർഷം ഞങ്ങൾ ചെയ്തു കൊടുത്തു. പക്ഷെ അതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമല്ല. ഇനിയിപ്പോ ശരിക്കും അപകടമായ ഒരു പാതയിലൂടെയാണ് കുട്ടികൾ പോകുന്നത്. കുട്ടികളെ വിടാൻ നമ്മളെ പേരൻസ് പേടിക്കണം. അതേ അവസ്ഥയാണ്. മുളകൊണ്ടാണ് ചെങ്ങാടം ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു കമ്പിയിൽ ബന്ധിപ്പിച്ചിട്ട് കയർ വഴി വലിച്ചാണ് അക്കരയ്ക്കര എത്തുന്നത്. അല്ലെങ്കിൽ വീണ്ടും ഒരു പാലം കൊടുക്കുകയാണെങ്കിൽ അക്കരെ ഹോസ്പിറ്റലിൽ പോകാൻ എളുപ്പമുണ്ട്. ശരിയാറിന്റെ പ്രത്യേകത അറിയാലോ, ഈ ഭാഗത്തൊക്കെ ഒരു ഭയങ്കര വീതിയാണ്. കുട്ടികളെ വിടുമ്പോൾ നമ്മൾ വളരെയധികം ആദ്യം പിടിച്ചാണ് പേരൻസ് കുഞ്ഞുങ്ങളെ ആ ചെങ്ങാടത്തെ കയറ്റി വിടുന്നതും. കൂലിപ്പണിക്കാരാണ് ആ പ്രദേശവാസികളെല്ലാം കൂലിപ്പണിക്കാരാണ്. അപ്പൊ അതിൽ ആരെങ്കിലും ഒരു പേരൻസ് നിന്നാണ് ഈ കുട്ടികളെ അക്കരയ്ക്കര എത്തിക്കുന്നത്.
2: രക്ഷകർത്താവ് അഞ്ജന.
5: ഒരു വർഷത്തില് ഞങ്ങളൊരു 4 ചങ്ങാടമെങ്കിലും ഉണ്ടാക്കാറുണ്ട്. എല്ലാ കുട്ടികൾക്കും നീന്തൽ ഒന്നും അറിയത്തില്ല. എല്ലാ കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് ഭയമുണ്ട്. സ്കൂൾ ബസ്സിനെ ആശ്രയിക്കുമ്പോൾ ഇപ്പോ 1,500 രൂപയോളം ബസ് ചാർജ് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു പാലം നിർമ്മിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അക്കരെ ഇക്കരെ കടന്നു പോകാൻ 1,500 രൂപയിൽ നിസ്സാരം പകുതി തുകയേ ആവുന്നുള്ളൂ പിള്ളേർക്ക് സ്കൂളിലെത്താൻ വേണ്ടിയിട്ട്. ഒരു ഓട്ടോയെ ആശ്രയിക്കുകയാണെങ്കിൽ ഏകദേശം 200 രൂപ ഒരു ട്രിപ്പ് സിറ്റിയിലെത്താൻ വേണ്ടി വണ്ടിക്കൂലിക്കാവുന്നുണ്ട്. തോട്ടം തൊഴിലാളി കരിന്തിരി എസ്റ്റേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞങ്ങൾക്കത് ഒരു ദിവസത്തെ ആ കൂലി താങ്ങാവുന്നതിനും അപ്പുറമാണ്. അവിടെ ഒരു 300 കുട്ടികൾ എൽ കെ ജി മുതൽ ഡിഗ്രി അത്രയും പഠിക്കുന്ന കുട്ടികൾ 500 പ്രദേശവാസികളും ഉണ്ട്. ഇവര് അക്കരെ ഒരാശുപത്രി പോകാനോ അല്ലെങ്കിൽ നിസ്സാരം ഒരു പഞ്ചായത്തിലെ ഒരു ആവശ്യത്തിന് പോകാനോ ഒക്കെ ആയിട്ട് അവര് ആശ്രയിക്കുന്നത് ഈ ചങ്ങാടത്തെയാണ്. അത് വെള്ളം കൂടുന്ന സമയത്ത് ഈ ചങ്ങാടം നമുക്ക് കെട്ടിയിടാനുള്ള ഒരു അസൗകര്യമുണ്ട്. നിയന്ത്രിക്കാൻ പറ്റാതെ വെള്ളം വരുമ്പോൾ ഈ ചങ്ങാടം ഒഴുകി പോകും. അതിന് ജീവൻ പണയം വെച്ച് ഇത്രയും കുട്ടികൾ അക്കരെ ഇക്കരെ കടക്കുന്നു. മഴയുടെ കാടിനനുസരിച്ച് എത്രത്തോളമാണ് വെള്ളം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ അധ്യാപകരുണ്ട്, അക്കരെ എസ്റ്റേറ്റ് മേഖലകളിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം ആശ്രയിക്കുന്നത് ഈ ചങ്ങാടത്തെ തന്നെയാണ്. ഞങ്ങൾക്ക് സിറ്റിയിൽ എത്താൻ വേണ്ടി ഒരു എസ്റ്റേറ്റ് മേഖലയിൽ കൂടി ചുറ്റിക്കറങ്ങി വേണം പോകാൻ. വഴി നടന്നു പോകാൻ പിള്ളേർക്ക് ഭയമുണ്ട്. ചുറ്റും വീടുകളൊന്നുമില്ല. ഒരു എസ്റ്റേറ്റ് ഏലക്കാട് തേയിലക്കാട് അത്രയും താണ്ടിയാണ്. ഒരു 5 കിലോമീറ്ററോളം യാത്ര ചെയ്ത് വേണം കുട്ടികൾ സിറ്റിയിൽ എത്തിയിട്ട് അവിടുന്ന് ബസ് കയറി പോകാൻ. അത്രയും ദൂരത്തെ വണ്ടിക്കൂലിയാണ് ഈ 200 എന്ന് പറഞ്ഞത്. കുട്ടികളെ തന്നെ വേണം പറഞ്ഞു വിടാനും. ഈ പാലം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫീതി ഇല്ലാതെ വിടായിരുന്നു. കുഞ്ഞു കുട്ടികളുടെ കൂടെ പറഞ്ഞു വിടാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് അതും ഒരു ഭയമാണ്. പല ദിവസങ്ങളിലും കൂട്ടുകാരില്ല എങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകാറില്ല.
2: പൊരിക്കണ്ണിയിലെ കുട്ടികൾക്ക് സ്കൂളുകളിൽ എത്തുക എന്നത് ദിനേനയുള്ള പോരാട്ടമാണ്. മഴക്കാലം തുടങ്ങിയാൽ താൽക്കാലിക രക്ഷയാകുന്നത് മുള കൊണ്ടുള്ള ചങ്ങാടങ്ങളാണ്. അതിലൂടെയുള്ള യാത്രയോ അതിസാഹസികവും.
6: കമ്പിയിലാണ് കയറിട്ടാണ് ചങ്ങാടം വെച്ചിരിക്കുന്നത്.
2: അധ്യാപിക ആലീസ് മാത്യു.
6: മഴക്കാലം തുടങ്ങി അങ്ങനെ ഇടിമേഞ്ഞൽ ഉണ്ടാകുമ്പോൾ ഈ കമ്പിയിൽ ഇതിന്റെ സ്പാർക്കിംഗ് ഉണ്ടാവുകയും ഞങ്ങൾക്ക് കടക്കാൻ വലിയ പാടാണ്. വലിയ ഒഴുക്കായി കഴിഞ്ഞാൽ ചങ്ങാടം മറിഞ്ഞു. ഇപ്പോഴത്തെ ഒരു പ്രാവശ്യം ഞങ്ങൾ മറിഞ്ഞു പോയി. നാട്ടുകാർ ഓടി വന്നൊരു ദൈവാനുഗ്രഹത്തെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തി കിട്ടി. കാരണം 2.5 കൊച്ചു ചേട്ടന്റെ മുകളും ഇതിൽ ഉണ്ടായിരുന്നു. വല്യമുളകൊണ്ടാണ് ചങ്ങാടം ഉണ്ടാക്കുന്നത്. ഈ ചങ്ങാടം എന്ന് പറയുന്ന 1 കാലാവധി ഉള്ളൂ. കുറച്ച് 6 ആകുമ്പോഴത്തേനും ഇതിന്റെ കമ്പ് ഒലിഞ്ഞു പോകാൻ തുടങ്ങും. പലരുടെയും കാല് നമ്മളത് ചവിട്ടുമ്പോൾ ഒലിഞ്ഞു പോയിട്ട് മുറിവുകളും എല്ലാം ഉണ്ടാകുന്നുണ്ട്. അതിലുപരി ഞാൻ ഒരു 23 രൂപ അകലെയുള്ള ഒരു സ്ഥലത്താണ് പോയി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ബസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എനിക്കാണെങ്കിലും പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഈ ഒരു സഹായം ഞങ്ങൾക്ക് ഒരു പാലം ചെറുതായാലും കടപ്പാലം കിട്ടുകയാണ് ഞങ്ങൾക്ക് 5 കൊണ്ട് അക്കരെ തന്നാല് സൗകര്യമുണ്ട്.
2: പ്രദേശവാസിയും കോൺട്രാക്ടറുമായ അനീഷ് പി ജെ.
7: അപകട അവസ്ഥ എന്ന് പറഞ്ഞാല് 45 കാഴ്ച ഉണ്ട് തന്നെ സെന്ററില്. ഇഷ്ടംപോലെ സ്കൂളില് പിള്ളേര് പോകുന്നുണ്ട്. ആ കുട്ടികൾ പോകുമ്പോ ഒരു കുഞ്ഞെങ്കിലും വെള്ളത്തിലെങ്ങാനും പെട്ടുപോയാൽ അവരുടെ ജീവിതം അതോടുകൂടി തീരുക. അക്കരയെന്ന് നീന്തി വരാനോ പറ്റത്തില്ല. അപകടം വരുമ്പോഴത്തേന് ഇക്കരയെന്ന് നീന്തി പോകാനോ പറ്റത്തില്ല. ഈ കഴിഞ്ഞ എന്റെ കൂടുതൽ വർക്ക് ചെയ്ത കുഞ്ഞ് ഒരു ചെറുക്കൻ, അവൻ വെള്ളത്തിൽ പോയെന്നേ. എന്റെ കുഞ്ഞ് വെള്ളത്തിൽ വീണിട്ട് അവനെ ഞാൻ നീന്തൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. നീന്തൽ പഠിപ്പിച്ച് വെച്ചതുകൊണ്ട് എന്റെ കുഞ്ഞ് രക്ഷപ്പെട്ടു. ആ ചങ്ങാടത്തിൽ നിന്ന് തെന്നിപ്പോകുന്നേ. ഈ മുളച്ചങ്ങാടമായതുകൊണ്ട് നമ്മൾ കയറുമ്പോ തന്നെ തെന്നിപ്പോകും.
2: അധ്യാപികയും പ്രദേശവാസിയുമായ ആലീസ്.
8: ഒരു 5 പരമാവധി കയറി കഴിഞ്ഞാൽ ചങ്ങാടം മുങ്ങുന്ന ഒരവസ്ഥയാണ്. വലിക്കാൻ അറിയാത്തവര് വലിച്ച് മുന്നോട്ട് പോയാൽ പോലും ചങ്ങാടം മുങ്ങുന്ന ഒരവസ്ഥയുണ്ട്. അതില് ഞങ്ങൾക്ക് ജീവനെ തന്നെ ഭയക്കേണ്ട ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് ഉണ്ടാവുന്നത്.
2: ഒരു കയ്യിൽ പുസ്തകഭാഗം മറ്റേ കയ്യിൽ സ്വന്തം ജീവനും പിടിച്ചുകൊണ്ടുള്ള യാത്രയിൽ കുട്ടികൾ പഠിക്കുന്നത് പുസ്തകത്തിലെ പാഠങ്ങൾക്കപ്പുറം അവഗണനയുടെ ഭൂമിശാസ്ത്രമാണ്.
9: മഴക്കാലത്ത് ഞങ്ങൾ ചങ്ങാടത്തിൽ കൂടെ പോകാൻ പറ്റാത്ത സാഹചര്യം വരും.
2: 10 വിദ്യാർത്ഥിനി അനന്യ അനീഷ്.
9: ഞങ്ങളുടെ കൂടെ കെ ജി സെക്ഷൻ മുതൽ പഠിക്കുന്ന കുഞ്ഞുകുട്ടികൾ വരെ ഉണ്ട്. സ്കൂളിൽ പോകുന്ന സമയത്തുള്ള വെള്ളമായിരിക്കത്തില്ല ഞങ്ങൾ ചിലപ്പോൾ തിരിച്ചു വരുന്നത് മഴക്കാലത്ത്. അപ്പോൾ ഞങ്ങൾ ആലിൽ ഇറങ്ങി ആറ്റിച്ച് നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വലിക്കാൻ പറ്റത്തില്ലായിരിക്കും. കുഞ്ഞു പിള്ളേരെയും കൊണ്ട് ഞങ്ങൾ ചപ്പാത്തിൽ പോയിട്ട് അവിടുന്ന് 1.5 വെച്ച് ഞങ്ങൾ നടക്കാനുണ്ട്. അപ്പോൾ അതുവഴിയാണ് ഞങ്ങൾ വരുന്നത്. ഇവിടെ കിഫ്ബി ഫണ്ട് ഉൾപ്പെടുത്തി മലയോര ഹൈവേ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും പെരിയാറിനക്കരെ ഞങ്ങൾക്ക് നോക്കിക്കൊണ്ട് നിൽക്കാനേ പറ്റത്തുള്ളൂ. ഈ കഴിഞ്ഞ 8 ജീവൻ ഒരു കയറിൽ പിടിച്ചാണ് ഞങ്ങൾ ചങ്ങാടത്തിൽ ഞങ്ങൾ സ്കൂളിൽ പോകുന്നതും വരുന്നതും. ഞങ്ങൾക്ക് നീന്താനൊന്നും അറിയത്തില്ല. എന്റെ അപ്പനും മുതൽ കൂലിപ്പണിക്ക് പോകുന്നവരാണ് ഇവിടെ കൂടുതലും. മഴക്കാലത്ത് അവർക്കും പണിക്ക് പോകാൻ സാധിക്കാറില്ല. ഞങ്ങളുടെ 6 നടുക്കത്ത് എത്തുമ്പോഴത്തേനും ഭയങ്കര ഒരു പേടിയാണ്. അതായത് ഇങ്ങനെ പോയി പോയി ഇങ്ങനെ കുറച്ചെങ്കിലും ഒരു ധൈര്യം അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ കുഞ്ഞു പിള്ളേര് ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ വെള്ളം ആഴം അങ്ങനെയൊക്കെ ഇവർക്ക് ഇങ്ങനെ തോന്നുമ്പോഴത്തേനും അവരുടെ ഒരു പേടി. അവര് ചിലപ്പം ഒച്ച വയ്ക്കും. കയറി പിടിച്ച് ഒന്നും നോക്കാതെ നമ്മളിങ്ങനെ വലിച്ചു പോകുമ്പോഴത്തേനും പോകുന്ന ആ സംഭവത്തിന് നമുക്കൊരു ധൈര്യം നമുക്ക് നഷ്ടപ്പെടും. സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എവിടെ ഇറങ്ങണമെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ആലടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വെള്ളമാണെങ്കിലും പിന്നെയും ചപ്പാത്തിലോട്ട് പോയിട്ട് അവിടെ നിന്ന് നടന്നു വേണം പോകാൻ. 2 വെച്ചും മഴ പെയ്തു കഴിഞ്ഞാൽ ഒട്ടും ചങ്ങാടത്തില്ല. ഇപ്പം ഈ മഴക്കാലത്ത് ഈ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലമൊക്കെ തന്നെയാണ് ആലടി പൊരിവണ്ണി ഈ പ്രദേശം. ആശുപത്രി ആയിക്കോട്ടെ, ആലടി ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഒക്കെ തൊട്ടടുത്താണ്. അപ്പൊ ഞങ്ങൾ മഴക്കാലത്ത് ഞങ്ങൾക്ക് ചെറിയൊരു പനി വന്നാലോ എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആശുപത്രി പോയി തൊട്ടടുത്താണ്. അടുത്താണ്, വളരെ അടുത്താണ്. പക്ഷെ ആറ് മുറിച്ച് കടന്നു കഴിഞ്ഞാല് ഞങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ സ്കൂളിൽ നമ്മള് അലടിൽ ഇറങ്ങി നമ്മള് പേരന്റ്സ് നമ്മളെ നോക്കിയാണല്ലോ ഇരിക്കുന്നത് സ്കൂളിൽ. ചിലപ്പോൾ ഞങ്ങൾ 6 മണി 6:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വീട്ടിൽ വരുമ്പോൾ. ഒരു 10 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ അവര് ഭയങ്കര പേടിക്കുമല്ലോ. ഈ കുഞ്ഞു പിള്ളേരെയൊക്കെ കൊണ്ട് വീട്ടിൽ അവരുടെ വീട്ടിൽ സേഫാക്കി എത്തിച്ചു വേണം ഞങ്ങൾക്ക് പോവാൻ. വേറൊന്നും ആവശ്യപ്പെടുന്നില്ല, ഞങ്ങള് നടപ്പാലം മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ.
2: 2018 ഒലിച്ചുപോയ പാലത്തിന് പകരം സംവിധാനങ്ങൾക്ക് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിയെങ്കിലും ഇന്നും അവ ഫയലുകളിൽ ഉറങ്ങുകയാണ്.
10: ഈ പൊലിവണ്ടി പാലത്തിനെ പറ്റി സംബന്ധിച്ച് പറഞ്ഞാൽ 2018 പ്രളയത്തില് അത് ഒലിച്ചുപോയി. അന്ന് മുതലിരിക്കുന്ന ജില്ലാ പഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, പഞ്ചായത്തുണ്ട്. ഈ ഭരണസമിതി ഇതിനെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചതാണ്.
2: ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ:
10: നിയമസഭയില് ബഡ്ജറ്റിനകത്ത് ഈ പാലത്തിന് ഫണ്ട് വെച്ചു എന്നൊക്കെയാണ് അറിഞ്ഞത്. പിന്നെ അതിനൊരു ഫോളോ അപ്പ് ഉണ്ടായില്ല. പുതിയ ഭരണസമിതി അധികാരത്തിൽ കയറിയതിന് ശേഷം അയ്യപ്പൊങ്കോല് പഞ്ചായത്തും ഉപ്പുതറ പഞ്ചായത്തും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. നിരവധി കുട്ടികൾ പോകുന്നതാണ്. ഇപ്പൊ ഇത്രയും വർഷമായി അത് ഈ ഭരണസമിതി അത് നിയമസഭയിലും ഒരു ഉറപ്പുണ്ടാക്കിക്കൊണ്ട് തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൽ പുതിയതായിട്ട് ഉൾപ്പെടുത്തണമെങ്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിന് വേണ്ട മേൽനടപടി സ്വീകരിക്കും. വണ്ടിയും കൂടെ വരുന്ന രീതിയിലുള്ള പാലം നിർമ്മിക്കുവാണെങ്കിൽ ഒത്തിരി ലാഭമുണ്ട്.
2: പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ്:
11: എനിക്കത് ആ പ്രശ്നങ്ങൾ വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. അവിടെ ഒരു ഒരു പാലം വളരെ അനിവാര്യമാണ്. ആദ്യത്തെ ആ ഒരു ഒരു പരിഗണന ആ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി ഞാൻ നൽകും. അത് ഞാൻ അവിടുത്തെ പ്രദേശവാസികളോട് ഉറപ്പു കൊടുത്തിട്ടുള്ളതാണ്. നമുക്ക് അത്യാവശ്യം ഗതാഗത സൗകര്യപ്രദമായ ഒരു പാലം വേണമെന്നാണ് എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം. നമുക്ക് ആവശ്യമായ പഠനങ്ങളൊക്കെ നടത്തണമല്ലോ. സത്യ നടപടി കാര്യത്തിലുണ്ടാവും.
2: ഇത് ഒരു ഗ്രാമത്തിന്റെ മാത്രം കഥയല്ല. വികസന ഭൂപടങ്ങളിൽ പലപ്പോഴും കാണാതാകുന്ന അരികുവൽക്കരിക്കപ്പെടുന്നവരുടേതു കൂടിയാണ്. ആഘോഷവേദികളിൽ ഉയരുന്ന കയ്യടികൾക്കപ്പുറം കയങ്ങൾക്ക് മീതെ മഴവെള്ളത്തിൽ ഒഴുകുന്ന ചങ്ങാടങ്ങൾ ചോദിക്കുന്ന ചോദ്യം ലളിതമാണ്: ഈ കുട്ടികൾ കേരളത്തിന്റേതല്ലേ?

0: ഇന്ന് പ്രഭാതഭേരി ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വിശേഷവുമായി വീണ്ടും എത്തും നാളെ രാവിലെ 6:30. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: മായാമുദ്രകൾ
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
4: ഓർഹാൻ പാമുക് എഴുതിയ നോവൽ ചുവന്ന മുടിക്കാരി, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ.
5: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
6: 3 കോളേജിലെയും
7: ഡോണ്ട് വറി,
6: ഫീസ് നോക്ക്.
8: എന്തുണ്ടോ വിശേഷം?
6: എന്തുപറ്റി?
7: ഫീസിന്റെ ടെൻഷൻ.
8: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
9: RBI പറയുന്നു,
10: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
11: സ്കൂള് തുറക്കാറായി.
12: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
11: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
12: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
10: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
13: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ ഇന്ന് തുറക്കും. എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം. ഭരണകർത്താക്കൾ വിമർശനത്തിന് അതീതരല്ലെന്നും നാടിന്റെ നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട വിമർശനങ്ങൾ വേണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. മിൽമാപ്പാലിന്റെ വിലവർദ്ധന ഇന്ന് പ്രാബല്യത്തിൽ. കാർഷിക പ്രചാരണ പദ്ധതി ഖേത് ബച്ചാവോ അഭിയാന് രാജ്യത്ത് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. വാർത്തകൾ വിശദമായി. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ ഇന്ന് തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും.

0: സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ ഇന്ന് സൈബർ സുരക്ഷ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കാൻ പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിഡ് ഗ്ലോബ് പ്രോജക്റ്റ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. പ്രവേശനോത്സവത്തെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ.
1: ഒരു പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാവുകയാണ്. 300,000+ വിദ്യാർത്ഥികൾ നവാഗതരായി വിദ്യാലയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കിട്ടണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം. വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിനാണ് ഈ സർക്കാർ ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നത്. അതിന് നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലം പ്രാപ്തമാകും. ആ രീതിയിലുള്ള ഒരു ശാക്തീകരണമാണ് വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഉണ്ടാകേണ്ടത്. ഈ അധ്യയന വർഷം മുതൽ ഒരു പുതുയുഗ വിദ്യാലയം എന്ന കാഴ്ചപ്പാടോ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന് ചുമതല വഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എന്റെയും താല്പര്യം.
0: കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ജില്ലാ പഞ്ചായത്ത്, വിദ്യാഭ്യാസ വകുപ്പ്, ഡയറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ജില്ലയിൽ പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. തൃശൂർ ജില്ലയിലെ ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം മാള സെക്കോർസോ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ബെന്നി ബെഹനാൻ എം പി, ജില്ലാ കലക്ടർ ശിഖ സുരേന്ദ്രൻ, ജനപ്രതിനിധി ൾ എന്നിവർ വിശിഷ്ടാതിഥികളാകും. സ്കൂൾ പ്രവേശനോത്സവം കാരണം 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തി. നാളെ പുനരാരംഭിക്കുന്ന സമ്മേളനത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ നന്ദിപ്രമേയ ചർച്ചകൾ വ്യാഴാഴ്ച വരെ തുടരും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കേരള സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. കണ്ണൂർ മട്ടന്നൂരിൽ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് പോയത്. ഭരണകർത്താക്കൾ വിമർശനത്തിന് അതീതരല്ലെന്നും നാടിന്റെ നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട വിമർശനങ്ങൾ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ ദീപിക ദിനപത്രത്തിന്റെ 140-ാം വാർഷികാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം കുറഞ്ഞുവരുന്നതായാണ് സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നത്. എല്ലാവർക്കും അഭിപ്രായം പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യം ലഭിക്കുന്നതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ തെറ്റുതിരുത്താൻ തയ്യാറാകണമെന്നും തിരുത്തൽ ശക്തിയായി മുന്നോട്ടു പോകാൻ സംസ്ഥാനത്തെ മാധ്യമങ്ങൾക്ക് കഴിയണമെന്നും വി ഡി സതീശൻ നിർദ്ദേശിച്ചു. മിൽമ പാലിന്റെ വില വർധന ഇന്ന് പ്രാബല്യത്തിൽ വരും. പാൽ ലിറ്ററിന് 4 രൂപയും തൈര് കിലോയ്ക്ക് 10 രൂപയുമാണ് വർദ്ധിക്കുക. ഇതിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പുതുക്കിയ വില ഇതിൽ അച്ചടിക്കും. മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണം, രാസവളങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കൽ എന്നിവ ലക്ഷ്യമാക്കി രൂപം നൽകിയ കാർഷിക പ്രചാരണ പദ്ധതി ഖേത് ബച്ചാവോ അഭിയാന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിൽ ഇന്ന് തുടക്കം കുറിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, വിള ഇൻഷുറൻസ് പദ്ധതി, മണ്ണ് ആരോഗ്യ കാർഡുകൾ തുടങ്ങിയ പദ്ധതികളുടെ പ്രയോജനങ്ങൾ കർഷകരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് 1 മാസത്തെ ക്യാമ്പയിന്റെ ലക്ഷ്യം. കേന്ദ്രമന്ത്രിമാരും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും പൊതുജന പ്രതിനിധികളും സംരംഭത്തിൽ പങ്കുചേരണമെന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്താൻ കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ സി ആർ പാട്ടീലും ജിതേന്ദ്ര സിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ സർവകലാശാലയിൽ പ്രധാനമന്ത്രി ഉച്ചതര ശിക്ഷ അഭിയാൻ ഉൾപ്പെടെ പദ്ധതികൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാവിലെ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ മ്യൂസിയത്തിന്റെയും കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സഹകരണത്തോടെ സ്ഥാപിച്ച കൈത്തറി മ്യൂസിയത്തിന്റെയും ഉദ്ഘാടനം രാവിലെ ഗവർണർ നിർവഹിക്കും. തുടർന്ന് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെത്തുന്ന ഗവർണർ പി എം ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച സർവകലാശാല സെനറ്റ് ഹാളും സെമിനാർ കോംപ്ലക്സും ആധുനികവൽക്കരിച്ച 40 സ്മാർട്ട് ക്ലാസ് റൂമുകളും ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല സ്റ്റുഡന്റ് സെമിനിറ്റി സെന്ററിൽ പുതുതായി ആരംഭിക്കുന്ന ഡാറ്റാ സെന്റർ, ഫോറിൻ ലാംഗ്വേജ് സെന്റർ എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന വിവിധ കോഴ്സുകൾക്കും ഗവർണർ തുടക്കം കുറിക്കും.
0: ഇന്ന് ലോക രക്ഷാകർതൃ ദിനം. കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്ക് തിരിച്ചറിയുകയും ബഹുമാനിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ടുഗദർ ഫോർ പാരന്റ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. തൃശൂർ പൂരം ഭാവിയിൽ കൂടുതൽ സുരക്ഷിതമായി നടത്താൻ ഒന്നിച്ച് പരിശ്രമിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഇതിന് ആവശ്യമായ എല്ലാ സാങ്കേതിക മികവും ഒരുക്കണമെന്നും തൃശൂർ പൂരം എക്സിബിഷന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു. സുരക്ഷിത വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന ശിവകാശി പോലെ നിർമ്മാണ കേന്ദ്രങ്ങൾ മാതൃകയാക്കി ഒരുക്കങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ പരിശ്രമിക്കണമെന്നും സുരേഷ് ഗോപി നിർദ്ദേശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. നാളെയും സംസ്ഥാനത്തുടനീളം മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് നാളെ മഞ്ഞ ജാഗ്രത ഇല്ലാത്തത്. സംസ്ഥാനത്തെ എല്ലാ നിരീക്ഷണ കേന്ദ്രങ്ങളിലും അർദ്ധരാത്രിയോടെ 5 മില്ലിമീറ്ററോ അതിൽ കൂടുതലോ മഴ ലഭിച്ചു വരുന്നുണ്ട്. നാളെ വരെ കേരള ലക്ഷദ്വീപ് തീരത്ത് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കും. മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്കുമുണ്ട്.
0: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം 9 അർദ്ധരാത്രി ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു നിലനിർത്തി. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റിന് കീഴടക്കിയാണ് ബംഗളൂരു കിരീടം സ്വന്തമാക്കിയത്. ഗുജറാത്ത് ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം 18 ഓവറിൽ ബംഗളൂരു മറികടക്കുകയായിരുന്നു. 12ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിന് ഓൺമാർക്ക് പോർട്ടൽ സുരക്ഷിതമാക്കാൻ CBSE സൈബർ സുരക്ഷാ വിദഗ്ധരുടെ സംഘത്തെ നിയോഗിച്ചു. IIT വിദഗ്ധ സംഘത്തെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയതെന്ന് CBSE സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും CBSE അറിയിച്ചു. തിരിച്ചറിഞ്ഞ സുരക്ഷാ വീഴ്ചകൾക്ക് പരിഹാരം കണ്ടെത്തിയതായും CBSE അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ക്യാമ്പയിന് കീഴിലെ യുവസംഗം പദ്ധതിക്ക് കോഴിക്കോട്ട് IIMൽ തുടക്കമായി. IIM ജമ്മുവുമായി സഹകരിച്ചാണ് കേരളത്തിലെ 6ാം ഘട്ട വിനിമയ പരിപാടിക്ക് തുടക്കമായത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉച്ചയ്ക്ക് ശേഷം പ്രതിനിധികളുമായി സംവദിക്കും. ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 33 വിദ്യാർത്ഥികളാണ് 7 ദിവസത്തെ സംഗമത്തിൽ

0: അറിവും ആനന്ദവും പകരാനെത്തുന്നു പുലർവെട്ടം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പുലർവെട്ടത്തിലേക്ക് സ്വാഗതം. പുലർവെട്ടത്തിൽ ആദ്യം കാർഷിക രംഗത്തെ വാർത്തകൾ അറിയാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഡിപിഐ ജംഗ്ഷനിലെ ജവഹർ സഹകരണ ഭവൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ 11:30 നടക്കുന്ന പരിപാടിയിൽ മൃഗസംരക്ഷണ ക്ഷീരവികസന തൊഴിൽ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ അധ്യക്ഷയാകും. ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ മുഖ്യപ്രഭാഷണം നടത്തും. ശശി തരൂർ എംപി, മേയർ വി വി രാജേഷ്, ക്ഷീരവികസന വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മിൻഹാജ് ആലം, ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ്, ജോയിന്റ് ഡയറക്ടർ സിനില ഉണ്ണികൃഷ്ണൻ, മിൽമ ചെയർമാൻ കെ എസ് മണി, കെ സി എം എം എഫ് മാനേജിംഗ് ഡയറക്ടർ ആസിഫ് കെ യൂസഫ്, മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ സിന്ധു ഉൾപ്പെടെ ക്ഷീരമേഖലയിലെ പ്രമുഖരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്നിഹിതരാകും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, കെ എൽ ഡി ബി, കേരള ഫീഡ്സ്, ക്ഷീരസഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ പോഷക ഗുണമുള്ള തീറ്റയിലൂടെ പശുക്കളുടെ ആരോഗ്യ സംരക്ഷണവും ഗുണമേന്മയുള്ള പാലും ശാസ്ത്രീയ പ്രജനന രീതികൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ ഉണ്ടായിരിക്കും. വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞിലി ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്താൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ 9995155346 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. സിപിസിആർഐയുടെ കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കുന്ന ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിൽ പദ്ധതിയിൽ ഒരു സീനിയർ റിസർച്ച് ഫെലോയ്ക്ക് വേണ്ടി ഈ മാസം 4 ഒരു എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തുന്നു. താൽക്കാലിക നിയമനം 2027 മാർച്ച് 31 വരെ. ഉയർന്ന പ്രായപരിധി ജൂൺ 4 പുരുഷന്മാർ 35 വയസ്സ്, സ്ത്രീകൾ 40 വയസ്സ്. ICIR അംഗീകരിച്ച ഒരു കോളേജ് അഥവാ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ എന്നിവയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഏതെങ്കിലും ഗവേഷണ സ്ഥാപനത്തിലോ KVKയിലോ നടപ്പാക്കിയ കാർഷിക മേഖലയിലെ പദ്ധതികളിൽ പരിചയം, ഇരുചക്രവാഹന ഡ്രൈവിംഗിൽ ഉള്ള പരിചയം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പരിജ്ഞാനം എന്നിവ അഭികാമ്യം. പ്രതിമാസ ഫെലോഷിപ്പ് 37,000 രൂപ പ്ലസ് HRA. കൂടുതൽ വിവരങ്ങൾക്ക് www.cpcri.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. താൽപര്യമുള്ളവർ 9447799268 എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്തതിനുശേഷം ഈ മാസം 4 രാവിലെ 9:30 കൃഷ്ണപുരത്തെ സിപിസിആർഐയുടെ കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ SSLC മുതലുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകേണ്ടതുമാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണു മാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 3 ആരംഭിക്കുന്നു. ജൂൺ 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 10 സെഷനുകളായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ജൂൺ 3 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547837256. കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിന് കണക്ഷൻ എടുക്കുന്ന ആളിന്റെ തിരിച്ചറിയൽ കാർഡും കണക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശ രേഖയും മാത്രം ഹാജരാക്കി വൈദ്യുത കണക്ഷന് അപേക്ഷിക്കാം. KSEB ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുമ്പോൾ കണക്ഷൻ കാർഷിക ആവശ്യത്തിനാണെന്ന് ബോധ്യപ്പെടണം. കൃഷിവകുപ്പിൽ നിന്നോ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നോ ഉള്ള പ്രത്യേക രേഖയുടെ ആവശ്യമില്ല. ആവശ്യമായ കുറഞ്ഞ സ്ഥലത്തിന് മുകളിലാണെന്നും കൃഷി ആവശ്യത്തിനാണെന്നും കാണിച്ചുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ സർട്ടിഫിക്കറ്റിന്റെ അഭാവത്തിൽ സർക്കാരിന്റെ സബ്സിഡി 85 പൈസ പെർ യൂണിറ്റ് അവകാശപ്പെടില്ലെന്ന് കണക്ഷൻ എടുത്തവർ വെള്ളപ്പേപ്പറിൽ എഴുതി നൽകേണ്ടതുണ്ട്. സാധാരണ ജലസേചനത്തിനുള്ള കാർഷിക കണക്ഷനും കന്നുകാലി ഫാമുകൾ, പൌൾട്രി ഫാമുകൾ തുടങ്ങിയവയ്ക്കുള്ള കാർഷിക കണക്ഷനും ഈ ഇളവ് ലഭിക്കും. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: 1958 ജൂൺ 1-നാണ് കേരളത്തിലെ പ്രധാന റെയിൽവേ പാതകളിലൊന്നായ കോട്ടയം കൊല്ലം മീറ്റർ ഗേജ് റെയിൽവേ ലൈൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. തിരുവിതാംകൂർ പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിൽ ഈ പാത വലിയ പങ്കുവഹിച്ചു. ഇതിനു തൊട്ടുമുമ്പ് 1956 എറണാകുളം കോട്ടയം പാതയും നിലവിൽ വന്നിരുന്നു. പിന്നീട് 1970 മധ്യത്തോടെ ഈ മീറ്റർ ഗേജ് പാത പൂർണമായും ബ്രോഡ് ഗേജ് പാതയായി പരിവർത്തനം ചെയ്യപ്പെട്ടു. ഇന്ത്യയിലെ ആദ്യത്തെ ആഡംബര ട്രെയിനായ ഡെക്കാൻ ക്വീൻ 1930 ജൂൺ 1-നാണ് മുംബൈയിൽ നിന്നും പൂനെയിലേക്ക് സർവീസ് ആരംഭിച്ചത്. 1930 ജൂൺ 1-ന് അന്നത്തെ ബോംബെ പൂനെ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ഡൈനിങ് കാർ ഘടിപ്പിച്ച ട്രെയിൻ എന്ന ഖ്യാതി ഇതിന് സ്വന്തം. നീലയും വെള്ളയും കലർന്ന ഇതിന്റെ പരമ്പരാഗത നിറം യാത്രക്കാർക്കിടയിൽ വളരെ പ്രശസ്തമാണ്. യാത്രക്കാരുടെ താൽപര്യം പരിഗണിച്ച് അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ രൂപകൽപ്പന ചെയ്ത റെസ്റ്റോറെട്രോ ലുക്കാണ് ഇപ്പോൾ ട്രെയിനിന് നൽകിയിരിക്കുന്നത്. പഴയ നീല നിറത്തിന് പകരം കടും പച്ച, ചുവപ്പ്, ഇളം മഞ്ഞ എന്നീ നിറങ്ങൾ കലർന്ന പുതിയൊരു രൂപത്തിലാണ് ഡെക്കാൻ ക്വീൻ ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന HD ദേവഗൌഡ രാജ്യത്തിന്റെ 11-ാമത് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് 1996 ജൂൺ 1-നാണ്. കോൺഗ്രസിന്റെ പിന്തുണയോടെ രൂപീകരിച്ച യുണൈറ്റഡ് ഫ്രണ്ട് സഖ്യ സർക്കാരിന്റെ നേതാവായാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായത്. 1996 ജൂൺ 1 മുതൽ 1997 ഏപ്രിൽ 21 വരെ അദ്ദേഹം ഈ പദവിയിൽ തുടർന്നു. പ്രധാനമന്ത്രിയാകുന്നതിന് തൊട്ടുമുൻപ് അദ്ദേഹം കർണാടകയുടെ മുഖ്യമന്ത്രിയായിരുന്നു. ദക്ഷിണേന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം. പ്രശസ്ത ബോളിവുഡ് നടിയും മുൻ രാജ്യസഭാംഗവുമായിരുന്ന നർഗീസ് ദത്ത് ജനിച്ചത് 1929 ജൂൺ 1-നാണ്. ഫാത്തിമ റാഷിദ് എന്നതായിരുന്നു യഥാർത്ഥ നാമം. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായ മദർ ഇന്ത്യയിലെ രാധ എന്ന കഥാപാത്രം അവരെ പ്രശസ്തയാക്കി. ഓസ്കാർ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ ചിത്രമാണിത്. മികച്ച നടിക്കുള്ള ആദ്യത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയത് നർഗീസാണ്. പത്മശ്രീ ബഹുമതി നേടുന്ന ആദ്യ ചലച്ചിത്ര നടി കൂടിയാണ് അവർ. സാമൂഹിക സേവന രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് 1980 അവർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. അർബുദ രോഗത്തെ തുടർന്ന് 1981 മെയ് 3-ന് അവർ അന്തരിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും വിവാദപരവുമായ സൈനിക നടപടികളിൽ ഒന്നായ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആരംഭിച്ചത് 1984 ജൂൺ 1-നാണ്. അമൃത്സറിലെ സുവർണക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ തമ്പടിച്ചിരുന്ന ജർണയിൽ സിംഗ് ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിലുള്ള സിഖ് കലാപകാരികളെ പുറത്താക്കാനാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ സൈന്യം ഈ ദൌത്യം നടപ്പാക്കിയത്. ഈ നടപടിക്കിടെ സിഖ് മതക്കാരുടെ പരമാധികാര കേന്ദ്രമായ അകാൽ തഖ്തിന് കടുത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഭിന്ദ്രൻവാല ഉൾപ്പെടെയുള്ള കലാപകാരികളും നിരവധി സൈനികരും സാധാരണക്കാരായ തീർത്ഥാടകരും ഇതിൽ കൊല്ലപ്പെട്ടു. 1984 ഒക്ടോബർ 31-ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അവരുടെ സിഖ് അംഗരക്ഷകരാൽ വധിക്കപ്പെട്ടു. ഇത് രാജ്യത്തുടനീളം വലിയ സിഖ് വിരുദ്ധ കലാപങ്ങൾക്ക് ഇടയാക്കി. എഞ്ചിനീയറിംഗ് അത്ഭുതമായ സ്വിറ്റ്സർലാൻഡിലെ ഗോഡ്ഹാർഡ് ബേസ് ടണൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2016 ജൂൺ 1-നാണ്. ആൽപ്സ് പർവ്വതനിരകൾക്ക് അടിയിലൂടെയാണ് ഈ തുരങ്കം കടന്നുപോകുന്നത്. 57.1 കിലോമീറ്റർ നീളമുള്ള ഇത് ലോകത്തിലെ ഏറ്റവും നീളമേറിയ റെയിൽവേ തുരങ്കമാണ്.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഇനി ആയുരാരോഗ്യം.
6: ആയുരാരോഗ്യത്തിൽ ഇന്ന് സ്കൂൾ കുട്ടികളുടെ ഭക്ഷണശീലങ്ങൾ, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ അനിതാ മോഹൻ സംസാരിക്കുന്നു.
7: സ്കൂളിലും പുറത്തും മികച്ച കഴിവുകൾ കാട്ടാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നത് അവർ കഴിക്കുന്ന ആഹാരമാണ്. സമ്പുഷ്ടമായ ഭക്ഷണം ദിവസം മുഴുവൻ ഊർജ്ജസ്വലരായിരിക്കുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നു. പോഷക ഗുണങ്ങളോടൊപ്പം മക്കളുടെ ഇഷ്ടവും കണക്കാക്കി വേണം ഭക്ഷണം നൽകാൻ. ഒരേ തരം ഭക്ഷണം പ്രാതലായും ഉച്ചഭക്ഷണമായും നൽകാതെ വൈവിധ്യമുള്ള ഭക്ഷണം നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന പരാതി അമ്മമാർക്ക് കൂടുതലാണ്. വിശപ്പുണ്ടെങ്കിൽ കുട്ടി തീർച്ചയായും ഭക്ഷണം കഴിക്കും. ബിസ്ക്കറ്റ് പോലുള്ള മറ്റു ഭക്ഷണങ്ങൾ ഒഴിവാക്കി പോഷക സമൃദ്ധമായ പ്രഭാത ഭക്ഷണം നൽകുവാൻ ശ്രമിക്കുക. കുട്ടിക്ക് വേണ്ട ഉണർവും ഉന്മേഷവും ശ്രദ്ധയുമെല്ലാം ഈ ഭക്ഷണങ്ങൾക്ക് നൽകാൻ സാധിക്കും. ഒന്നാം ക്ലാസ്സുകാരന് ഊർജവും പ്രോട്ടീനും കൂടുതലടങ്ങിയ ഭക്ഷണം ആവശ്യമാണ്. കൊഴുപ്പ് കൂടുതലടങ്ങിയ ഭക്ഷണം കൂടുതൽ അളവിൽ നൽകാതിരിക്കുക. ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീൻ പാല്, മുട്ട, മത്സ്യം, മാംസം, പയർവർഗ്ഗങ്ങൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്നു. പ്രായം കൂടുന്നതിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്തണം. പോഷകങ്ങളുടെ ആവശ്യകത ഓരോ പ്രായത്തിലും വ്യത്യസ്തമാണ്. 6 മുതൽ 9 വയസ്സുവരെയുള്ള കുട്ടികൾ വളരെ ആക്റ്റീവായതിനാൽ അവരുടെ ഊർജത്തിന്റെ ആവശ്യകത ഈ സമയത്ത് വളരെ കൂടുതലാണ്. ഊർജത്തിന്റെ പ്രധാന ഉറവിടമാണ് അന്നജം. 45 മുതൽ 60% ഊർജം അന്നജത്തിൽ നിന്നാണ് ലഭിക്കുന്നത്, പ്രത്യേകിച്ചും ധാന്യങ്ങളിൽ നിന്നും. ആരോഗ്യകരമായ ജീവിതശൈലിക്കൊപ്പം സമീകൃത ആഹാരവും കുട്ടികൾക്ക് പ്രധാനമാണ്. സ്കൂളിലെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെട്ട് തുടങ്ങുന്ന തുടക്കക്കാർ ചുറുചുറുക്കോടെ സ്കൂളിൽ സമയം ചിലവഴിക്കാനും കൂട്ടുകാരുമൊത്ത് കളിക്കാൻ താൽപര്യം കാണിക്കാനും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പാലോ പാലുൽപ്പന്നങ്ങളോ തിരഞ്ഞെടുക്കുമ്പോൾ അധിക കൊഴുപ്പുള്ളത് ഒഴിവാക്കുക. ചുവന്ന മാംസത്തേക്കാൾ കോഴിയിറച്ചിക്കും മത്സ്യത്തിനും പ്രാധാന്യം കൊടുക്കുക. കുട്ടികളുടെ ഭക്ഷണത്തിൽ പാൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായതിനാൽ പാൽ കുടിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് പല ഫ്ലേവറുകൾ ചേർത്ത് മിൽക്ക്ഷേക്കായോ യോഗത്തായോ തൈരായോ കൊടുക്കാവുന്നതാണ്. കൊഴുപ്പ് കുറഞ്ഞ ചീസിൽ കാൽഷ്യത്തിന്റെ അളവ് കൂടുതലുള്ളതിനാൽ അമിത ഭാരമുണ്ടാകുമെന്ന പേടിയില്ലാതെ സുരക്ഷിതമായി കഴിക്കാവുന്നതാണ്. പ്രഭാത ഭക്ഷണമായി നമ്മുടെ വീട്ടിൽ സാധാരണ തയ്യാറാക്കുന്ന ഇഡ്ഡലി, ദോശ, പുട്ട്, ഇടിയപ്പം, അപ്പം എന്നിവ അതിന് യോജിച്ച കറികളായ സാമ്പാർ, മുട്ടക്കറി, പച്ചക്കറി സ്റ്റൂ, കടലക്കറി എന്നിവ ചേർത്ത് നൽകാവുന്നതാണ്. ചപ്പാത്തി, മുട്ട എന്നിവ റോളാക്കിയും നൽകാം. സമോസ, ബർഗർ എന്നതിനു പകരം സാൻഡ്വിച്ച്, ഫ്രഷ് ഫ്രൂട്ട്, ഫ്രൂട്ട് ജ്യൂസ് എന്നിവ കൊടുക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് തൈര് സാദം, ലൈം റൈസ്, വെജിറ്റബിൾ റൈസ് എന്നിവ മാറി മാറി കൊടുക്കാം. ഇവയെല്ലാം വളരെ പോഷക ഗുണങ്ങൾ ഉള്ളതാണ്. 7 മണിക്ക് അത്താഴത്തിന് ദോശ, ചപ്പാത്തി എന്നിവയും ചോറും കറികളും ഇഷ്ടമുള്ളവർക്ക് അതും കൊടുക്കാവുന്നതാണ്. അവധി ദിവസമായാലും സ്കൂളിൽ പോകുന്ന ദിവസമായാലും ഉച്ചഭക്ഷണവും സ്നാക്സും പോഷക ഗുണം ഉള്ളതാവാൻ ശ്രദ്ധിക്കണം. കഴിവതും കൊഴുപ്പും പഞ്ചസാരയും മധുരവും കൂടിയ ബേക്കറി പലഹാരങ്ങൾ നൽകി ശീലിപ്പിക്കാതിരിക്കുക. ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിൽ ചപ്പാത്തി റോൾ, മുട്ടയും ചിക്കനും ചേർത്ത ഫ്രൈഡ് റൈസ്, ലൈം റൈസ്, ഇലക്കറികൾ ചേർത്ത ഓംലെറ്റ് റോൾ എന്നിവ നൽകാവുന്നതാണ്. കുട്ടികളുടെ ആഹാരനിഷ്ഠയിൽ മാതാപിതാക്കളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങി പരസ്യങ്ങളിൽ കാണുന്ന ഭക്ഷണ സാധനങ്ങൾ അവരെ ശീലിപ്പിക്കാതിരിക്കുക. വറുത്തതും പൊരിച്ചതും ഇഷ്ടമാണെന്ന് കരുതി ഇവ അമിതമായി നൽകാതിരിക്കുക. ജങ്ക് ഫുഡ്, ഐസ്ക്രീം, മധുര പലഹാരങ്ങൾ, ശീതളപാനീയങ്ങൾ എന്നിവ ശീലമാക്കാതെ വല്ലപ്പോഴും എന്ന രീതിയിലേക്ക് മാറ്റുക. ഫ്രൂട്ട് ജ്യൂസുകൾ കഴിവതും വീട്ടിൽ തന്നെ തയ്യാറാക്കി നൽകുക. പ്രാദേശികമായി ലഭിക്കുന്ന സീസണൽ പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ഒരു നേരമെങ്കിലും മാതാപിതാക്കളും കുട്ടികളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ശീലമാക്കുക.
6: ആയുരാരോഗ്യത്തിൽ ഇന്ന് സ്കൂൾ കുട്ടികളുടെ ഭക്ഷണശീലങ്ങൾ, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനിതാ മോഹൻ.

0: തൊഴിൽ തേടുന്നവർക്കായി ഇതാ.
1: തൊഴിൽ ദർശനം.
2: ശ്രീ പദ്ധതിക്ക് കീഴിൽ ആന്ധ്രാപ്രദേശിലെ വിവിധ മുനിസിപ്പാലിറ്റികളിലെ ഓട്ടിസം സെന്ററുകളിലേക്ക് മൾട്ടി ഡിസിപ്ലിനറി സ്റ്റാഫ് തസ്തികയിലേക്ക് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് ഇന്ത്യ ലിമിറ്റഡ് അപേക്ഷ ക്ഷണിച്ചു. 879 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് 125, ഫിസിയോതെറാപ്പിസ്റ്റ് 125, സൈക്കോളജിസ്റ്റ് 125, സ്പീച്ച് തെറാപ്പിസ്റ്റ് 125, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് 125, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സെക്കൻഡറി ലെവൽ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പ്രൈമറി ലെവൽ 125, PMU കൺസൾട്ടന്റ് 4. യോഗ്യത: ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബിരുദം, ബിരുദാനന്തര ബിരുദം, ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. സ്പീച്ച് തെറാപ്പിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികകൾക്ക് തെലുങ്കു ഭാഷയിൽ പ്രാവീണ്യമുണ്ടാവണം. സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന് സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്, ആന്ധ്രാപ്രദേശ് ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് യോഗ്യത ഉണ്ടായിരിക്കണം. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷാ ഫീസ് ഇല്ല. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://edcilindia.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://edcilindia.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 4. രാജസ്ഥാൻ കേന്ദ്ര സർവകലാശാലയിൽ അധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 24 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും പ്രൊഫസർ 6, സ്പോർട്സ് ബയോ സയൻസ് 1, സ്പോർട്സ് സൈക്കോളജി 1, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 1, ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് 1, ഇംഗ്ലീഷ് 1, പബ്ലിക് പോളിസി ലോ ആൻഡ് ഗവർണൻസ് 1, അസോസിയേറ്റ് പ്രൊഫസർ 7, കെമിസ്ട്രി 1, സ്പോർട്സ് ബയോ സയൻസ് 2, സ്പോർട്സ് സൈക്കോളജി 2, ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് 2, അസിസ്റ്റന്റ് പ്രൊഫസർ 11, കമ്പ്യൂട്ടർ സയൻസ് 3, മാത്സ് 1, സ്പോർട്സ് സൈക്കോളജി 1, ഹോട്ടൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് 3, എക്കണോമിക്സ് 1, ഹെൽത്ത് സയൻസ് 2, കാർഡിയോളജി 1, ന്യൂറോ സയൻസ് 1. ഓൺലൈനായി അപേക്ഷിച്ച് ഹാർഡ് കോപ്പി തപാലിൽ അയക്കണം. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.curaj.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.curaj.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 4. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി June 10. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ തമിഴ്നാട്ടിലെ വെല്ലിംഗ്ടണിലുള്ള ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജ് DSSC വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 78 ഒഴിവുണ്ട്. 10-ാം ക്ലാസ് +2 ബിരുദ യോഗ്യതയുള്ളവർക്കാണ് അവസരം. തസ്തികകളും ഒഴിവും ലോവർ ഡിവിഷൻ ക്ലാർക്ക് 9, സിവിലിയൻ മോട്ടോർ ഡ്രൈവർ 13, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 38, സ്റ്റെനോഗ്രാഫർ 5, നെറ്റ്വർക്കിംഗ് സൂപ്പർവൈസർ 1, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ 4, ഹാർഡ്വെയർ അഡ്മിനിസ്ട്രേറ്റർ 4, ലൈൻമാൻ 2, ബോട്ട് ബിൽഡർ 1, ടെക്നിക്കൽ അറ്റൻഡന്റ് 1. യോഗ്യത: അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.ids.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ids.nic.in. കൊച്ചിൻ പോർട്ട് അതോറിറ്റി വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും സീനിയർ അസിസ്റ്റന്റ് സെക്രട്ടറി പബ്ലിക് റിലേഷൻസ് 1, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 3. അപേക്ഷ ഓൺലൈനായി അയക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinport.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cochinport.gov.in.
1: തൊഴിൽ ദർശനം.

0: ഇന്ന് രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: ഞമ്മഞ്ഞ സഞ്ജുവേട്ടാ, ഇങ്ങനത്തെ ഒരു അവസരം ജന്മത്തിൽ കിട്ടൂല. സഞ്ജുവേട്ട, എനിക്ക് 3 മക്കളാണ്, നീ വല്ലതും വെള്ളത്തിലത്ത് പോയ പിന്നെ ഞാൻ ഇത് ആരെ നോക്ക്. ഞമ്മഞ്ഞ പോയാലും മേളിൽ ഹെലികോപ്റ്റർ ഉണ്ട്, 250 കിലോമീറ്റർ സ്പീഡിലാന്ന് നീ പോണേ, നിന്റെ പൊടി പോലും കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 9:15.

നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ആശ നജീബ്. നല്ല മലയാളത്തിൽ ഇന്ന് പുതുമലയാൻമതൻ മഹേശൻ എന്നറിയപ്പെടുന്ന എഴുത്തച്ഛൻ്റെ ഭാഷയെക്കുറിച്ചാണ്. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ഭാഷാശൈലി ലളിതവും മനോഹരവും ഭക്തി നിർഭരവുമാണ്. ഭാരതി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നിയണം കാലേകാലേ എന്നാണ് രചനാ സമയങ്ങളിലെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. ഹരിശ്രീ ഗണപതായേ നമഃ എന്ന മണലിലെ അക്ഷരമെഴുത്ത് സമ്പ്രദായവും 30 അക്ഷരമുള്ള വട്ടെഴുത്തിന് പകരം 51 അക്ഷരമുള്ള മലയാളം ലിപി പ്രയോഗത്തിൽ വരുത്തിയതും എഴുത്തച്ഛനാണ്. സംസ്കൃതത്തിൻ്റെ ഗാംഭീര്യവും പച്ചമലയാളത്തിൻ്റെ മാധുര്യവും സമന്വയിപ്പിച്ചാണ് അദ്ദേഹം തൻ്റെ കൃതികൾ രചിച്ചത്. ഭാവപ്രകാശനത്തിന് വാക്കുകളും വാക്യങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ ശക്തമായ ഉപകരണങ്ങൾ. ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞൊച്ച കേട്ടു എന്നും നീർപ്പോള പോലെ ശരീരങ്ങൾ അങ്ങനെ വായ്പോട് കാണാം മറയും ഉടനവ തുടങ്ങിയ കാവ്യഭാവങ്ങൾ ഭാവ ആവിഷ്കാരത്തിന് ഉദാഹരണങ്ങളാണ്. ആദിപ്രാസം, ദ്വിതീയാക്ഷരപ്രാസം എന്നിവ കൃതികളിൽ ഉടനീളം കാണാം. പദങ്ങൾ ഇരട്ടിക്കുമ്പോൾ വന്നു ചേരുന്ന ചാരുതയും ശ്രദ്ധേയമാണ്. എഴുത്തച്ഛന്റെ ഭാഷാശൈലിയുടെ പ്രധാന പ്രത്യേകതകളിൽ ഒന്ന് കൃതികളിൽ കഥ പറയാൻ ഒരു കിളിയെ മാധ്യമമായി സ്വീകരിച്ചു എന്നതാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനം അങ്ങനെ രൂപം കൊണ്ടതാണ്. സംസ്കൃത മലയാള സമന്വയത്തിലൂടെ അക്കാലത്ത് നിലനിന്നിരുന്ന സംസ്കൃത വാക്കുകളുടെ അതിപ്രസരം ഒഴിവാക്കി ലളിതമായ പദപ്രയോഗങ്ങളിലൂടെ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന പദങ്ങളും നാടൻ ശൈലികളും ഉപയോഗിച്ചു. പാട്ട്, മണിപ്രമാളം, നാടോടിപ്പാട്ട് തുടങ്ങിയ 3 കാവ്യ സമ്പ്രദായങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് പുതിയൊരു ഭാഷ എഴുത്തച്ഛൻ സൃഷ്ടിച്ചു. അതോടൊപ്പം മണിപ്രമാളത്തിന്റെ ചാരുതകൾ സ്വീകരിക്കുകയും ചെയ്തു. എഴുത്തച്ഛന്റെ ശൈലികളും പ്രയോഗങ്ങളും പൊതുജീവിതത്തിൽ ധാരാളമായി പ്രചരിച്ചിട്ടുണ്ട്. ഒന്നുകൊണ്ട് അറിയണം രണ്ടിന്റെ ബലാബലം, ഇക്കണ്ടതൊന്നും കണക്കല്ല മന്നവ, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും, ഇത്തരം എത്രയോ എഴുത്തച്ഛൻ ശൈലികൾ മലയാളികളുടെ വ്യവഹാരങ്ങളിൽ ഇഴുകിച്ചേർന്ന് കിടക്കുന്നു. എഴുത്തച്ഛന്റെ കാവ്യങ്ങൾ തെളി മലയാളത്തിലായിരുന്നില്ല. സംസ്കൃത പദങ്ങൾ അദ്ദേഹം തന്റെ കാവ്യങ്ങളിൽ ഉപയോഗിച്ച് കാണുന്നുണ്ട്. എഴുത്തച്ഛനെടുത്ത ഭാഷാക്രമക്കണക്കാണ് മലയാള കാവ്യഭാഷയ്ക്ക് ഇന്നും ഉള്ളത്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമായുസ്സും ഓർക്കണം, അഗ്നിസന്തപ്ത ലോകസ്താമ്പു ബിന്ദുനാ സന്നിപം, മർത്യജന്മം ക്ഷണഭംഗുരം, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ, കണ്ണാടി കാൺമോളവും തന്നെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയും വിരൂപന്മാർ തുടങ്ങിയ വരികൾ എഴുത്തച്ഛന്റെ തൂലികയിലൂടെ ജീവൻ കൊണ്ട് മായച്ചു കളയാനാവാത്ത വിധം ജനമനസ്സിൽ പതിഞ്ഞിരിക്കുന്നവയാണ്. അസാധാരണമാം വിധം കാവ്യഭംഗി തികഞ്ഞവയാണ് എഴുത്തച്ഛന്റെ വാങ്മയ ചിത്രങ്ങൾ പലതും. സദ്ഗുണസമ്പന്നമായ ഒരു സംസ്കാരം കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. എഴുത്തച്ഛൻ എഴുതുമ്പോൾ പറക്കുന്നു കുതിരകൾ എഴുത്താണിത്തുമ്പിലൂടെ എന്ന പ്രശസ്ത കവി സച്ചിദാനന്ദന്റെ വാക്കുകൾ കടമെടുത്ത് മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും ഭൂമികയിൽ കുലപർവ്വത തുല്യം ഉയർന്നും ഉറച്ചു നിൽക്കുന്ന എഴുത്തച്ഛനെന്ന മഹാപ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുന്നു. നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ ആശ നജീബ്.

0: ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലീഗുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ന്യൂഡൽഹിയിൽ. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിൽ സ്കൂളുകൾ ഇന്ന് തുറക്കുന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വിരാട് കോഹ്ലിയുടെ അപരാജിത അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിൽ ഐ പി എൽ കിരീടം നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലീഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സുരക്ഷ, കണക്ടിവിറ്റി എന്നിവ ഉൾപ്പെടെ മ്യാൻമറും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരവും നാഗരികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഓങ് ലീഗ് ഇന്നലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മ്യാൻമർ പ്രസിഡന്റ് നാളെ മുംബൈ സന്ദർശിക്കും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനികക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണം ഒരു മാസം നീണ്ടുനിൽക്കും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രചാരണ പരിപാടി. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ സി ആർ പാട്ടീലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് ബിൻ പോർട്ടലും നാളെ ഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. ജൽ സഞ്ജയ്, ജൻ ഭാഗിദാരി, ക്യാച്ച് ദി റെയിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ നിർണയത്തിനും നിരീക്ഷണത്തിനുമായി ഉപഗ്രഹ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ ജലശക്തി മന്ത്രാലയവും ISRO തമ്മിൽ ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവയ്ക്കും. 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുവരികയാണെന്ന് CBSE. പോർട്ടലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ, IIT എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ വീഴ്ചകൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും തിരിച്ചറിഞ്ഞവ പരിഹരിച്ചതായും CBSE അറിയിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ ഇന്ന് തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞ എടുക്കും. സൈബർ ഭീഷണികളെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം നൽകുന്നതിനായി കേരള പോലീസിന്റെ സൈബർ ഡോം വിഭാഗമാണ് പരിപാടി നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനതല പ്രവേശനോത്സവം രാവിലെ 9:30 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിക്കും. ജില്ലാ അടിസ്ഥാനത്തിലുള്ള പ്രവേശനോത്സവങ്ങളും ഇതോടൊപ്പം നടക്കും. 300,000 കുട്ടികൾ സംസ്ഥാനത്ത് ഉടനീളമുള്ള സ്കൂളുകളിലായി ഇന്ന് 1 ക്ലാസ് പഠനം ആരംഭിക്കും എന്നാണ് കണക്കുകൂട്ടുന്നത്. സ്കൂളുകളുടെ പരിസരങ്ങളിലും പ്രധാന കവലകളിലും രാവിലെ 7 മുതൽ 10 വരെയും വൈകിട്ട് 3 മുതൽ 5 വരെയും അധിക പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ടിപ്പർ ലോറികൾ ഓടിക്കുന്നതിന് നിരോധനമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്.
1: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിലും മാഹിയിലും വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അതേസമയം കേരളത്തിൽ ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ഇന്ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ സമ്മേളനം നാളെ പുനരാരംഭിക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. എൽഡിഎഫിൽ നിന്ന് മുഹമ്മദ് മുഹ്സിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി. പട്ടാമ്പി എംഎൽഎ ആയ മുഹ്സിൻ സിപിഐ പ്രതിനിധിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് ബിജെപി തീരുമാനം. 2026 ഐ പി എൽ ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. ഇന്നലെ രാത്രി അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ 5 വിക്കറ്റിനാണ് നിലവിലെ ചാമ്പ്യന്മാരായ ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
4: ആവേശം വാരിവിതറിയ മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ വെടിക്കെട്ട് അർദ്ധസെഞ്ചുറിയുടെ കരുത്തിലായിരുന്നു ബംഗളൂരുവിന്റെ തുടർ കിരീട നേട്ടം. വിരാട് കോഹ്ലി 42 പന്തിൽ നിന്ന് 3 സിക്സറുകളും 9 ഫോറുകളുമടക്കം 75 റൺസോടെ പുറത്താകാതെ നിന്ന് ടീമിനെ വിജയ സോപാനത്തിലേക്ക് നയിക്കുകയായിരുന്നു. വെങ്കടേഷ് അയ്യർ 16 പന്തിൽ നിന്ന് 32 റൺസ് എടുത്ത് മികച്ച പിന്തുണ നൽകി. അർദ്ധ സെഞ്ചുറി നേടിയ വാഷിംഗ്ടൺ സുന്ദറിന്റെ 50 നോട്ട് ഔട്ട് പോരാട്ടമാണ് ഗുജറാത്തിന് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. കിരീട നേട്ടത്തിൽ RCB ബൌളേഴ്സും നിർണായകമായ പങ്കുവഹിച്ചു. റാസിഖ് സലാം 3 വിക്കറ്റും ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ് എന്നിവർ 2 വിക്കറ്റുകൾ വീതവും വീഴ്ത്തി.
1: ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്ന് 33 യുവ പ്രതിനിധികൾ കോഴിക്കോട് IIM എത്തി. ഇന്ന് IIM കോഴിക്കോട് ക്യാമ്പസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യും. കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക് ലോർ ആർട്ട് ഗാലറിയും കൈത്തറി മ്യൂസിയവും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന ഡാറ്റാ സെന്ററിന്റെയും ഫോറിൻ ലാംഗ്വേജ് സെന്ററിന്റെയും ഉദ്ഘാടനവും ഗവർണർ നിർവഹിക്കും. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവു വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് പുതുക്കിയ പാൽ വില ഇന്ന് പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുന്നത്. ഇതിൽ 3.35 രൂപ കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ അറിയിച്ചിരുന്നു. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നേതൃത്വം നൽകുന്ന പശ്ചിമബംഗാൾ മന്ത്രിസഭ വിപുലീകരിക്കുന്നു. 35 പുതിയ മന്ത്രിമാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. ഇന്ന് രാവിലെ 11 മണിക്ക് ലോക്ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. ഇതോടെ സംസ്ഥാന മന്ത്രിസഭയുടെ ആകെ അംഗസംഖ്യ 41 ഉയരും. ഹിമാചൽ പ്രദേശിലെ 4 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 3 എണ്ണവും നേടി BJP. ധർമ്മശാല, സോളൻ, മാണ്ഡി എന്നിവിടങ്ങളിൽ പാർട്ടി വൻ വിജയം നേടി. പാലമ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ കോൺഗ്രസ് പാർട്ടി നേടി. ശ്രീബുദ്ധന്റെ പ്രധാന ശിഷ്യന്മാരായ അർഹദ് സാരിപുത്രന്റെയും അർഹദ് മഹാമൊഗല്ലാനന്റെയും തിരുശേഷിപ്പുകൾ മംഗോളിയൻ തലസ്ഥാനമായ ഉലാൻബാത്തറിലുള്ള മഠത്തിൽ ആചാരപൂർവ്വം പ്രതിഷ്ഠിച്ചു. ഈ വർഷത്തെ ബുദ്ധപൂർണിമ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ ചടങ്ങുകൾ നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ്ങുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ 2nd പതിപ്പ് ഇന്ന് ന്യൂഡൽഹി. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മധ്യവേനലവധിക്ക് ശേഷം കേരളത്തിൽ സ്കൂളുകൾ ഇന്ന് തുറക്കുന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വിരാട് കോഹ്ലിയുടെ അപരാജിത സെഞ്ചുറിയുടെ അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിൽ IPL കിരീടം നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
0: ആകാശവാണി പുലർവെട്ടം തുടരുന്നു. കാലം സാക്ഷി.
5: കോവിലൻ മലയാള സാഹിത്യത്തിലെ ഗോത്ര തനിമ നിറഞ്ഞതും അനുഭവവേദ്യവുമായ എഴുത്തിൻ്റെ വക്താവായിരുന്നു വട്ടംപറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ എന്ന കോവിലൻ. 1923 July 9 ഗുരുവായൂരിലെ കണ്ടാണശ്ശേരിയിലാണ് അദ്ദേഹം ജനിച്ചത്. കണ്ടാണശ്ശേരി എക്സൽസിയർ സ്കൂൾ, നെന്മിനി ഹയർ എലമെൻ്ററി സ്കൂൾ, പാവറട്ടി സാഹിത്യദീപിക സംസ്കൃത കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. റോയൽ ഇന്ത്യൻ നേവിയിലും കോർ ഓഫ് സിഗ്നൽസിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സൈനിക ജീവിതത്തിലെ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. തട്ടകം, തോറ്റങ്ങൾ, ശകുനം, A-B, ഏഴാമിടങ്ങൾ, ഹിമാലയം, ഭരതൻ, ജന്മാന്തരങ്ങൾ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ മാനിച്ച് നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. തോറ്റങ്ങൾ എന്ന നോവലിനും ശകുനം എന്ന കഥാസമാഹാരത്തിനും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. തട്ടകം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കൂടാതെ വയലാർ പുരസ്കാരം, മുട്ടത്തുവർക്കി പുരസ്കാരം എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വവും ഫെലോഷിപ്പും ലഭിച്ച കോവിലന് സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. യാഥാർത്ഥ്യ ബോധത്തോടെയുള്ളതും ശക്തവുമായ ഭാഷയിലൂടെ പതിറ്റാണ്ടുകളോളം മലയാള സാഹിത്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന കോവിലൻ 2010 June 2 അന്തരിച്ചു. കാലം സാക്ഷിയിൽ ഇന്ന് കോവിലൻ്റെ ശബ്ദം.
6: എൻ്റെ അച്ഛന് 2 ആൺമക്കളായിരുന്നു ഞങ്ങൾ. അതിൽ ഒരാളെങ്കിലും എന്തെങ്കിലും ഈ സാഹിത്യ സംബന്ധമായി ചെയ്യുമെന്ന് അച്ഛന് വിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് ഞാനിപ്പോൾ കരുതുക. എന്താ വെച്ചാൽ അച്ഛൻ തന്നെ അന്നത്തെ ഈ കല്യാണപ്പാട്ടുകൾ, പലതരം പാട്ടുകളൊക്കെ ആ കാലത്തുണ്ട്. അച്ഛൻ്റെ ചെറുപ്പകാലത്ത് അച്ഛന് എഴുതാനൊക്കെ വളരെ താല്പര്യമായിരുന്നു. പക്ഷേ തനിക്ക് തൻ്റെ താല്പര്യം പോലെ പഠിക്കാൻ സാധിച്ചില്ല എന്ന് വലിയ ഖേദമുണ്ടായിരുന്നു അച്ഛന്. ഇത് അച്ഛൻ്റെ മനസ്സിൽ ഉണ്ട് എന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ നമ്മൾ വീട്ടിൽ രാമായണം വായിക്കുക എന്ന് പറയുന്നത് ഒരു ആചാരമായിരുന്നു ദിവസേന. പിന്നെ എഴുത്തച്ഛൻ്റെ മഹാഭാരതം, പിന്നെ കമ്പരാമായണം. ഞങ്ങൾ ഈ പാവക്കൂത്തിൻ്റെ ഏരിയയാണത്. ഈ പാവക്കൂത്ത് പാലക്കാട് ജില്ലയിലേ ഉള്ളൂ എന്ന് പറയും, പക്ഷേ ഞങ്ങൾ ഈ തൃശ്ശൂർ ജില്ലയിലാണ്, ഈ കണ്ടാണശ്ശേരി. അവിടെ 7 ഈ തോൽപ്പാവക്കൂത്ത് ഉണ്ട്. അതുകൊണ്ട് എഴുത്തച്ഛൻ്റെ രാമായണം പോലെ തന്നെ പ്രചാരമുള്ള ഗ്രന്ഥമായിരുന്നു കമ്പരാമായണം. ഇതൊക്കെ അച്ഛൻ വായിക്കുക, അച്ഛൻ വായിക്കുമ്പോൾ അച്ഛൻ്റെ അടുത്തിരുന്നിട്ട് കേട്ട് വായിക്കുക എന്നുള്ളത് ഞാൻ സ്കൂളിൽ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ എനിക്ക് പതിവുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇത് അച്ഛൻ്റെ മനസ്സിൽ നിന്നാണ്, വീട്ടിലെ ദിനചര്യകളിൽ നിന്നാണ് സാഹിത്യമായിട്ട് എനിക്ക് ബന്ധമുണ്ടായതെന്നാണ്. എനിക്ക് അല്പം ഞാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പബ്ലിഷറോ പത്രാധിപരോ ശ്രദ്ധിക്കും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഓരോ പുതിയ എഴുത്തുകാരനെയും ഞാൻ ഒരടി മുമ്പോട്ട് വെക്കാനായിട്ട് ഞാൻ എന്നെ കൊണ്ടാവുന്നത് ചെയ്തിട്ടുണ്ട്,
7: പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്.
6: അന്ന് പ്രഭാകരൻ ഇപ്പം അങ്ങനെ പ്രോത്സാഹനം എന്നാണ് അതിനെ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കങ്ങനെ ഒരു പ്രോത്സാഹനം കിട്ടിയതായിട്ട് ഓർമ്മയിലില്ല.
5: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് കോവിലൻ്റെ ശബ്ദം.

ഇനി ഒരു ഗാനം കേൾക്കാം. ഗായത്രി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. വയലാറിന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: ഗൃഹാതുരത്വവുമായി ഇതാ
1: ഗ്രാമകേരളം.
2: കൊട്ടിയും മുറവും.
3: കാർഷിക മേഖലയുമായി ചേർന്ന് ജീവിച്ചിരുന്ന കേരളത്തിന്റെ ഐശ്വര്യ സൂചകങ്ങളായ ഉപകരണങ്ങളാണ് കൊട്ടയും മുറവും. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്തെന്നാൽ മുളയോ ഈറലോ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് എന്നാണ്. ഈറലിന്റെ കൊട്ടകൾ പലതരമാണ്. ഇടങ്ങഴി കൊള്ളുന്ന കൊട്ടകൾ മുതൽ ആരക്കൊട്ടകൾ വരെ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു. കാർഷിക ആവശ്യത്തിനുള്ള കൊട്ടകളൊക്കെ നന്നായി കയറുകൊണ്ട് വരിഞ്ഞ് ബലപ്പെടുത്തിയിരുന്നു. ഭാരം നിറയ്ക്കുന്ന വലിയ കൊട്ടകൾ കയറുകൊണ്ട് വരിയുന്നത് കൂടാതെ ചാണകമിട്ട് മെഴുകി ഉണക്കുകയും ചെയ്തിരുന്നു. മുറം കാർഷിക വൃത്തിയിലെ ഏറ്റവും ആവശ്യമുള്ള ഒരു ഉപകരണം തന്നെയാണ്. അരിയും നെല്ലും മറ്റു ധാന്യങ്ങളുമൊക്കെ പാറ്റി കൊഴിക്കുന്നതിനും ഉണങ്ങാൻ വയ്ക്കുന്നതിനുമൊക്കെ മുറമാണ് ഉപയോഗിച്ചിരുന്നത്. ഈറൽ കൊണ്ടുണ്ടാക്കുന്ന മുറത്തിൽ ചാണകം മെഴുകി ഇഴകൾക്കിടയിൽ വിടവുകൾ അടച്ചുണ്ടാക്കിയാണ് അരിയും ധാന്യങ്ങളും വൃത്തിയാക്കിയിരുന്നത്. പണ്ടൊക്കെ ഒരു മുറം നെല്ല്, ഒരു മുറം അരി എന്നിവയൊക്കെ കൈമാറ്റം ചെയ്തിരുന്നു. സാധാരണയായി പണ്ടൊക്കെ മുറം നിർമ്മിച്ചിരുന്നത് മുളയുടെ ചീളുകൾ കൊണ്ടാണ്. അവ നീളത്തിൽ കീറിയെടുത്ത് ചീകി നേർത്ത ചീളുകളാക്കി പ്രത്യേക രീതിയിൽ മെനഞ്ഞെടുക്കുന്നു. മുറത്തിന്റെ വശങ്ങളിൽ ബലം നൽകാനായി മുളയുടെ കഷ്ണങ്ങൾ വെച്ച് വക്കുകൾ തുന്നിക്കെട്ടുന്നു. കൂടുതൽ കാലം നിലനിൽക്കുന്നതിനും ദ്വാരങ്ങൾ അടയ്ക്കുന്നതിനുമായാണ് ചാണകം മെഴുകി ബലപ്പെടുത്തിയിരുന്നത്. അങ്ങനെയുള്ള മുറം നനയാതെ സൂക്ഷിക്കുമായിരുന്നു. കൊട്ടകളുടെ നിർമ്മാണവും സമാനമാണ്. നല്ല വിളഞ്ഞ ഈറ്റ വെട്ടിയെടുത്ത് ചെത്തി വൃത്തിയാക്കി കത്തി ഉപയോഗിച്ച് നെടുകെ പിളർന്ന് നേർപാളികളാക്കി മാറ്റുന്നു. ഈ പാളികളെ അരിശെന്നും ചിന്തലെന്നുമൊക്കെ പണിക്കാർ വിളിക്കുന്നു. വലിയ കൊട്ടകൾക്ക് ആറോ എട്ടോ ബലമുള്ള ഈറ്റ ചിന്തലുകൾ നെടുകയും കുറുകയും വെച്ച് അഷ്ടദിക്കുകളിൽ മുനകൾ വരത്തക്ക രീതിയിൽ വയ്ക്കുന്നു. ഇവയ്ക്ക് കുറുകെ ഒന്നിടവിട്ട് മെടഞ്ഞു തുടങ്ങുന്നു. കൊട്ടയുടെ അടിഭാഗം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നീട് പെട്ടെന്ന് മുകളിലേക്ക് ചുറ്റിവരിയുന്നു. അടിഭാഗത്തിന്റെ നിർമ്മാണത്തിന് ചുവടുവയ്ക്കൽ എന്നാണ് പറയുന്നത്. ആവശ്യമായ വലിപ്പം കൊട്ടയുടെ ചുവടുവയ്ക്കലിലൂടെ രൂപകൽപ്പന ചെയ്യുന്നു. കൊട്ടയുടെ വൃത്താകൃതി വ്യക്തമായി ലഭിക്കുന്നതിനായി കൊട്ടമിടയുമ്പോൾ കൈകൾ കൊണ്ട് അമർത്തിപ്പിടിക്കേണ്ടതുണ്ട്. ആവശ്യത്തിന് വലിപ്പമായി കഴിഞ്ഞാൽ കൊട്ടയുടെ മുകൾ ഭാഗം ഉറപ്പിക്കേണ്ടതുണ്ട്. ബാക്കി വരുന്ന ഈറ്റച്ചീളുകൾ ഉള്ളിലേക്ക് മടക്കിവെക്കുന്നു. ഈ ഭാഗത്ത് വൃത്താകൃതിയിൽ ബലമുള്ള ഈറ്റക്കഷ്ണങ്ങളാൽ ബലപ്പെടുത്തുന്നു. വായ്ഭാഗം വള്ളി ഉപയോഗിച്ച് വരിഞ്ഞു കെട്ടുന്നു. ഇതിനെ വായ്വട്ടം കെട്ടുക എന്നാണ് പറയാറുള്ളത്. ശേഷം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈറ്റയുടെ ഭാഗങ്ങൾ ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കുന്നു. പൂക്കൊട്ട, പച്ചക്കറിക്കൊട്ട, നെൽക്കൊട്ട എന്നിവയും പല രീതിയിലും വലിപ്പത്തിലുമാക്കുന്നു. കൊട്ടയിലാക്കുക എന്നാൽ തോൽപ്പിക്കുകയോ ചതിക്കുകയോ ചെയ്യുക എന്ന ശൈലി പ്രചാരത്തിലുണ്ടായിരുന്നു. ദുരിതം പുറത്തു കാണിക്കാതെ ആഡംബരമായി ജീവിക്കുന്നതിനെ അടുക്കളയിൽ കൊട്ട അരങ്ങത്ത് പാട്ട് എന്ന് കളിയാക്കാൻ വേണ്ടി നാട്ടുകാർ പറഞ്ഞിരുന്നു. മുറം കൊണ്ട് സൂര്യനെ മറയ്ക്കാനാവില്ല എന്ന പഴഞ്ചൊല് വലിയ സത്യത്തെ നിസാരമായവ കൊണ്ട് മറച്ചുവെക്കാനാവില്ലെന്നും സൂചിപ്പിക്കുന്നു. കൊട്ടയും മുറവും എടുത്തു പോകുക എന്നാൽ ഒരു വീട്ടിലെ ജോലിയിൽ നിന്നും പരിപൂർണമായി വിട്ടുപോകുക എന്നും അർത്ഥമാക്കിയിരുന്നു. ഇപ്രകാരം മലയാളികളുടെ ഗ്രാമീണ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം കൊട്ടയും മുറവുമായി ബന്ധമുണ്ടായിരുന്നു. കാലമേറെ മാറി. കാർഷികോപകരണങ്ങളും അപ്രത്യക്ഷമായി തുടങ്ങി. പഴയ രീതിയിലുള്ള കൊട്ടയും മുറവുമൊക്കെ ഇന്ന് അപൂർവമായിരിക്കുന്നു. അവിടെയൊക്കെ പ്ലാസ്റ്റിക്കും റബ്ബറും മറ്റു വസ്തുക്കളുമൊക്കെ സ്ഥാനം കയ്യേറിയെങ്കിലും ഇന്നും ആ പഴയ പ്രൗഢികളിൽ നാം പലപ്പോഴും അഭിമാനിക്കാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.
2: കൊട്ടയും മുറവും. രചന സുരേഷ് മണ്ണറശല. ആഖ്യാനം ഗായത്രി ദേവി. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
0: സെല്ലുലോയിഡ് എന്ന ചിത്രത്തിൽ ജി ശ്രീറാമും വൈക്കം വിജയലക്ഷ്മിയും പാടിയ ഒരു ഗാനം കേൾക്കാം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

പുലർവെട്ടത്തിൽ ഇനി കേൾക്കാം നമുക്കു ചുറ്റും. ജൂൺ മാസത്തെ റേഷൻ വിതരണത്തിന് മുന്നോടിയായി സ്റ്റോക്ക് ക്രമീകരിക്കുന്നതിനാൽ റേഷൻ കടകൾക്ക് ഇന്ന് അവധിയായിരിക്കും. സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപമുള്ള റോഡുകളിലും പരിസര റോഡുകളിലും വാഹന പാർക്കിംഗ്, വഴിയോര കച്ചവടങ്ങൾ എന്നിവ അനുവദിക്കില്ല. സ്കൂൾ സോണുകളിൽ സ്കൂൾ സമയത്തും തിരക്ക് അനുഭവപ്പെടുന്ന സമയങ്ങളിലും ചരക്ക് വാഹനങ്ങൾ അനുവദിക്കില്ല. നഗരപരിധിയിൽ ചരക്ക് വാഹനങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള സമയക്രമീകരണം പാലിക്കണം. കഴക്കൂട്ടം വനിതാ ഐടിഐയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറെ ആവശ്യമുണ്ട്. താൽപര്യമുള്ളവർ നാളെ രാവിലെ 11 മണിക്ക് വിദ്യാഭ്യാസ യോഗ്യത, പരിചയം, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയുടെ ഒറിജിനൽ രേഖകളും അവയുടെ പകർപ്പുകളും സഹിതം കഴക്കൂട്ടം ഐടിഐ പ്രിൻസിപ്പൽ മുൻപാകെ ഹാജരാകേണ്ടതാണ്. വനിതകൾക്കും കെഎസ്ആർടിസിയിൽ നിന്ന് വിരമിച്ച ഡ്രൈവർമാർക്കും ഡ്രൈവിംഗ് സ്കൂൾ നടത്തി മുൻ പരിചയമുള്ളവർക്കും മുൻഗണന. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം. 0471241837. കേരളത്തിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് സ്വാശ്രയ പോളിടെക്നിക്കൽ കോളേജുകളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി 2ാം വർഷ ഡിപ്ലോമ പ്രവേശനത്തിന് താഴെ പറയുന്ന നിബന്ധനകൾ വിധേയമായി പ്രവേശനത്തിന് അപേക്ഷിക്കാവുന്നതാണ്. പ്ലസ് ടു അല്ലെങ്കിൽ VHSC

ഫീസ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപായി വൺ ടൈം രജിസ്ട്രേഷൻ പ്രക്രിയ ഫീസടച്ച് പൂർത്തിയാക്കേണ്ടതാണ്. അതിനുശേഷം വിവിധ സർക്കാർ, സർക്കാർ എയ്ഡഡ്, ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ്, സ്വാശ്രയ പോളിടെക്നിക്കൽ കോളേജുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയുന്നതുമാണ്. വിശദവിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും പോളി അഡ്മിഷൻ .org എന്ന അഡ്മിഷൻ പോർട്ടലിലും വിവിധ സ്ഥാപനങ്ങളിലെ ഹെൽപ്പ് ഡെസ്കുകളിലും ബന്ധപ്പെടാവുന്നതാണ്. ഹെൽപ്പ് ഡെസ്കിനെ സംബന്ധിച്ച വിവരങ്ങൾ അഡീഷണൽ പോർട്ടലിൽ ലഭ്യമാണ്. SC ST OEC SC BC വിഭാഗങ്ങളിലെ അപേക്ഷകർക്ക് സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള സംവരണം ലഭിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 3. നമുക്ക് ചുറ്റും കഴിഞ്ഞു.

ഇന്ന് പുലർവിട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കേൾക്കാം നാളെ രാവിലെ 7 മണിക്ക്. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ ശാന്തി മാധവി.

0: in the morning news. Have a nice day.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
2: നോവൽ സഞ്ചാരം.
3: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: അന്ന് രാത്രി 9 മണി കഴിഞ്ഞപ്പോൾ ഒരു ചാവാളിക്കുതിരയെ പൂട്ടിയ വണ്ടി ആ പട്ടണവീഥിയിലേക്ക് ഇഴഞ്ഞു നീങ്ങി. അവിടെയുള്ള 5 കുതിരവണ്ടികളിൽ ഒന്നാണത്. വീരാൻകുട്ടിയുടെ ആ വണ്ടി പ്രസിദ്ധമാണ്. 8 നാഴിക ദൂരെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആളുകളെ കയറ്റിക്കൊണ്ടുവരാൻ തക്ക കേൾപ്പുള്ളത് ആ വണ്ടിക്കാണ്. ആവശ്യക്കാർ നേരത്തെ ബുക്ക് ചെയ്യണമെന്നു മാത്രം. വീരാൻകുട്ടിയുടെ എക്സ്പ്രസ് ചെമ്മണ്ണിലൂടെ അരഞ്ഞു നീങ്ങി. എത്താറായോ? വണ്ടിക്കുള്ളിൽ നിന്ന് നേർത്ത മൃദുലമായ ഒരു ശബ്ദം വിളിച്ചു ചോദിച്ചു. ദാ എത്തിക്കഴിഞ്ഞില്ലേ? വീരാൻകുട്ടി കുറച്ച് ഹുങ്കോടുകൂടി തന്നെ പറഞ്ഞു. കുതിരയല്ല, താനാണ് വണ്ടി വലിച്ചെത്തിച്ചത് എന്നൊരു ഭാവത്തിൽ. വാസ്തവമാണ്, അയാളുടെ ചാട്ടവാറിന്മേലാണ് ആ കുതിര ഓടുന്നത്. വണ്ടി ഒരു കിലുക്കത്തോടെ സ്കൂൾ കെട്ടിടത്തിന് അരികിലൂടെ നീണ്ടുപോകുന്ന ഇടവഴിത്തിരിവിൽ നിന്നു. അതിൻ്റെ പിമ്പുറത്തെ മറ നീക്കി 3 പേർ താഴേക്കിറങ്ങി. ഒരു സ്ത്രീയും 2 പെൺകുട്ടിയും 1 തടിമാടനും. പിന്നെ കുറേ കെട്ടുകളും ഭാണ്ഡങ്ങളും പെട്ടികളും മറ്റും പുറത്തേക്ക് വന്നു. തടിമാടൻ റാന്തൽ പൊക്കിക്കാട്ടി. വീരാൻകുട്ടി സാധനങ്ങളെടുത്ത് പുറത്തേക്ക് വെച്ചു. റാന്തലിൻ്റെ വെളിച്ചത്തിൽ ആ സ്ത്രീയുടെ മുഖം സ്വൽപ്പം മങ്ങിയിട്ടാണെങ്കിലും കാണാമായിരുന്നു. വെളുത്ത് കൊലുന്നനെയുള്ള ശരീരം, 26-27 പ്രായം, തിളങ്ങുന്ന കണ്ണുകൾ, പറക്കാൻ നിൽക്കുന്ന തുമ്പിയുടെ പ്രതീതി ഉണ്ടാക്കുന്ന മുഖം, കമ്പടയാളം വീഴാൻ തുടങ്ങിയ ഒരു മുളങ്കമ്പ് പോലെയുണ്ട്. മുളയുടെ ആകൃതി വന്നുവെങ്കിലും മിനുസം പോയിട്ടില്ല. വിടർന്ന നാസാദ്വാരങ്ങളും തുടുപ്പ് മാഞ്ഞിട്ടില്ലാത്ത കവിളും കൂടി. ഒന്നും സംഭവിച്ചില്ല എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. അവരുടെ പട്ടുസാരി തലപ്പും ചുരുൾമുടിയും വയൽപ്പരപ്പിൽ നിന്ന് അടിച്ചു വരുന്ന ഇളം കാറ്റിൽ പാറിക്കളിച്ചു. വീടെവിടെ അമ്മേ? കുട്ടി ചോദിച്ചു. അവൾക്ക് 4-5 വയസ്സ് പ്രായം തോന്നും. പൊരുപൊരുപ്പുള്ള ഒരു കൊച്ചു സുന്ദരി. അവൾ തുടർന്നു, അമ്മേ വീട് കാണിച്ചു തരൂ അമ്മേ. നിൽക്കൂ ശാന്തേ, അമ്മ മകളെ ശാസിച്ചു. അവൾ ചുറ്റുമുള്ള ഇരുട്ടിലേക്കൊന്ന് നോക്കി അമ്മയോട് ചേർന്ന് നിൽക്കുകയും ചെയ്തു. വീരാൻകുട്ടി സാമാനങ്ങളെല്ലാം എടുത്ത് പുറത്തു വെച്ചിട്ട് ഒന്ന് നെടുവീർപ്പിട്ടു. എന്തെല്ലാം തട്ടുമുട്ട് സാമാനങ്ങളാ എന്ന് അവൻ ഉള്ളിൽ പറയുകയും ചെയ്തു. ഇതൊക്കെ ആരെ കൊണ്ടുപോവുക? സ്ത്രീ ചോദിച്ചു. അതാ ഇപ്പോ ഇച്ചിരി എടങ്ങാറ്, പിള്ളേരൊക്കെ കൂടിയിലെത്തിയിട്ടുണ്ടാവും.
5: നിരത്തുവക്കത്ത് ഇടാൻ സാധിക്കോ?
4: എജ്ജാളെടുക്കൂലേ. വീരാൻകുട്ടി തടിമാടനെ ചൂണ്ടിക്കാട്ടി. അയ്യോ! തടിമാടൻ കൈമലർത്തി.
5: ഭിത്തി പോലുള്ള ആ ശരീരം ആകെയൊന്ന് നോക്കിയിട്ട് വീരാൻകുട്ടി പറഞ്ഞു,
4: ഇങ്ങളോളം തടിമിടുക്കുള്ള ഒരാള് ഇന്നാട്ടിലില്ല. എന്നിട്ടും
5: തർക്കിക്കാൻ നേരമില്ല. സ്ത്രീ ഇടയിൽ കടന്നു ശാസിച്ചു.
4: ആട്ടെ, നമ്മുടെ കുഞ്ഞന്നായരെ വിളിക്കാം.
5: ശരി. വീരാൻകുട്ടി റാന്തലുമായി നടന്നപ്പോൾ ആ സ്ത്രീ ഇറക്കി വെച്ച ഒരു പെട്ടിയിന്മേൽ കയറിയിരുന്നു. കുട്ടിയെയും പിടിച്ചിരുത്തി.
4: എടാ ശങ്കു.
5: ഓ,
4: സാധനങ്ങൾ ശ്രദ്ധിച്ചോ, ഉറക്കം തൂങ്ങണു.
5: ഓ. ശങ്കു സാമാനങ്ങളുടെ അടുത്തേക്ക് നീങ്ങി ഒരു കോട്ടമതിൽ പോലെ അങ്ങനെ നിന്നു.
3: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ഇപ്പോൾ സ്മൃതിമധുരം. ഇന്ന് സ്മൃതിമധുരത്തിൽ ചില നാടുകളുടെ നാമങ്ങൾ നെയ്തു ചേർത്ത് ഗാനങ്ങൾ കേൾക്കാം. ദേശങ്ങളുടെ പേരുകൾ

തുലയുന്ന ചില ഗാനങ്ങൾ. ആദ്യ ഗാനം ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. രചനയും സംഗീതവും ശ്രീകുമാരൻ തമ്പി.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: മോഹിനിയാട്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ, പാടിയത് P. ജയചന്ദ്രൻ.

0: ഇന്ന് സ്മൃതി മധുരത്തിൽ ചില നാടുകളുടെ നാമങ്ങൾ നെയ്തു ചേർത്ത ഗാനങ്ങളാണ് കേട്ടത്. സ്മൃതി മധുരം സമാപിച്ചു.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.

0: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
1: ഓർഹാൻ പാമുക് എഴുതിയ നോവൽ ചുവന്ന മുടിക്കാരി. രചന ജേക്കബ് എബ്രഹാം.
2: മായാമുദ്രകൾ.
3: ആകാശവാണി
0: യോഗ സൗഖ്യം.
4: ഇന്ന് ഈ പരിപാടിയിൽ പവനമുക്താസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
5: പവനൻ എന്നാൽ വായു. വായുവിനെ മുക്തമാക്കുന്ന സഹായിക്കുന്ന ആസനമാണ് പവനമുക്താസനം. ചെയ്യുന്ന വിധം: മലർന്നു കിടക്കുക, വിശ്രമിക്കുക, ശരീരവും മനസ്സും ആസനം ചെയ്യുവാൻ തയ്യാറാകുക, കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക, വലതുകാൽ ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് കാൽ മടക്കുക, ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും കോർത്ത് പിടിച്ച് കണങ്കാലിന് താഴെ വയ്ക്കുക, ശ്വാസം വിട്ടുകൊണ്ട് തല ഉയർത്തി നെറ്റി മടക്കിയ കാൽമുട്ടിൽ മുട്ടിക്കുക. കുറച്ചു നേരം ഈ നില തുടരുക. തുടർന്ന് ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തുക, കാലുകളും കൈകളും പൂർവ്വസ്ഥിതിയിലെത്തിക്കുക. ഇപ്രകാരം 5-6 തവണ ആവർത്തിച്ചതിന് ശേഷം ഇടതുകാലും ഇതുപോലെ തന്നെ ചെയ്യുക. തുടക്കത്തിൽ ഓരോ കാലും, അതിനുശേഷം 2 കാലും ഒരുപോലെ ഇപ്രകാരം ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടി ഈ ആസനത്തിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പരിശോധിക്കാം. 1, കാലുയർത്തുക. 2, കാല് മടക്കുക. 3, കൈകൊണ്ട് മടങ്ങിയിരിക്കുന്ന കാലിന്റെ മടമ്പിൽ പിടിക്കുക. 4, ശ്വാസം വിട്ടുകൊണ്ട് തല ഉയർത്തുക. 5, കുറച്ചു കഴിഞ്ഞ് ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തി തറയിൽ വയ്ക്കുക. 6, കൈകൾ വിട്ട് നിലത്ത് വയ്ക്കുക. 7, കാലുകൾ ഉയർത്തുക. 8, കാലുകൾ താഴ്ത്തി വന്ന രീതിയിൽ തന്നെ തിരിച്ചുകൊണ്ട് വയ്ക്കുക. പവനമുക്താസനം ചെയ്യുമ്പോൾ ശ്വാസം പുറത്തുവിട്ടാണ് സാധാരണ നാം എല്ലാവരും പരിശീലിക്കുന്നത്. പക്ഷേ പവനമുക്താസനത്തിന്റെ പൂർണ്ണ ഫലം ലഭിക്കുന്ന രീതി കൂടി നമുക്ക് പരിചയപ്പെടാം. മലർന്നു കിടക്കുക, ശ്വാസം എടുത്തുകൊണ്ട് കാൽ ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് കാൽ മടക്കുക, ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും കോർത്തു പിടിച്ച് ശ്വാസം ഉള്ളിൽ തന്നെ നിലനിർത്തി, അതായത് കുംഭകാവസ്ഥയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് തല ഉയർത്തി കാലിൽ മുട്ടിക്കുക. ശ്വാസം വിടണമെന്ന് തോന്നുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് തല പൂർവ്വസ്ഥിതിയിലെത്തിക്കുക. ഇപ്രകാരം ശ്വാസം ഉള്ളിൽ നിർത്തി പവനമുക്താസനം ചെയ്യുമ്പോൾ ശ്വസന വ്യവസ്ഥയെ സഹായിക്കുന്ന ഡയഫ്രം നന്നായി പ്രവർത്തിക്കുന്നു. ആമാശയത്തിലെ വായുവിനെ ശാരീരിക അവസ്ഥ അനുസരിച്ച് പുറന്തള്ളാൻ സഹായിക്കുന്നു. പവനമുക്താസനത്തിന്റെ വ്യത്യസ്തങ്ങളായ ചില മുറകൾ കൂടി നമുക്ക് പരിചയപ്പെടാം. കാലുകൾ മടക്കി പവനമുക്താസനത്തിൽ എത്തിയതിനു ശേഷം മുമ്പോട്ടും പുറകോട്ടും ശരീരത്തെ ചലിപ്പിക്കുക, വശങ്ങളിലേക്ക് ശരീരത്തെ ഉരുട്ടുക. ഇപ്രകാരം ചെയ്യുന്നത് വഴി നട്ടലിനും വാരിയലിനും നല്ല മസാജ് കിട്ടുകയും അവിടെയുള്ള വായു സഞ്ചാരം സുഗമമാവുകയും ചെയ്യുന്നു. ഒപ്പം അരക്കെട്ട് ബലപ്പെടും. പവനമുക്താസനം പ്രാണമയ കോശങ്ങളെ ബലപ്പെടുത്തുന്നു. പ്രാണൻ ജീവന്റെ ആധാരശിലയാണ്. യോഗയും പ്രാണനും ഒന്നു തന്നെയാണ്.
4: പവനമുക്താസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് നമ്മോട് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.
3: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം രാസലീല എന്ന ചിത്രത്തിൽ യേശുദാസും മാണി ജയറാമും പാടിയത്. ഗാനരചന വയലാർ, സംഗീതം സലിൽ ചൗധരി.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. നവഭാരത വികസനത്തിന്റെ 12 വർഷങ്ങൾ.

0: 2047-ഓടെ വികസിത ഭാരതം. ഈ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിനായി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റ് അശ്രാന്ത പരിശ്രമം ആരംഭിച്ചിട്ട് 12 വർഷങ്ങൾ പൂർത്തിയാകുന്നു. സമസ്ത മേഖലയിലും ഇന്ത്യയുടെ വിപ്ലവകരമായ മുന്നേറ്റത്തിനാണ് കഴിഞ്ഞ 12 വർഷങ്ങൾ സാക്ഷ്യം വഹിച്ചത്. ഈ യാത്ര കേവലം ഒരു രാഷ്ട്രീയ മാറ്റമായിരുന്നില്ല, മറിച്ച് നവഭാരതം, വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള സമഗ്രമായ മുന്നേറ്റം കൂടിയായിരുന്നു. ദരിദ്രർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ എന്നിവരെ വികസനത്തിന്റെ ഏറ്റവും വലിയ ചാലകശക്തികളായി അംഗീകരിച്ചുകൊണ്ടുള്ളതായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന പരിഷ്കാരങ്ങൾ. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്, ഏവർക്കുമൊപ്പം ഏവരുടെയും വികസനം, ഏവരുടെയും പ്രയത്നം, ഏവരുടെയും വിശ്വാസം, ഈ മന്ത്രത്തിലൂന്നി വികസനത്തിന്റെ ആനുകൂല്യങ്ങൾ സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള വ്യക്തിയിലേക്കും എത്തിക്കാൻ നൂതന പദ്ധതികളിലൂടെ ഗവൺമെന്റ് ശ്രമിക്കുന്നു. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ വികസനം അളക്കപ്പെടുന്നത് അവിടുത്തെ ഏറ്റവും ദരിദ്രനായ പൌരന്റെ ജീവിത നിലവാരം നോക്കിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ദരിദ്രജനവിഭാഗങ്ങളെ ശാക്തീകരിക്കാൻ വിപ്ലവകരമായ പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയത്. ഏറ്റവും പ്രധാനമാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. കോവിഡ് മഹാമാരിയുടെ സമയത്ത് ആരംഭിച്ച് നിലവിലും തുടരുന്ന ഈ പദ്ധതി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണ്. രാജ്യത്തെ 81 കോടിയിലധികം ജനങ്ങൾക്ക് പ്രതിമാസം 5 കിലോഗ്രാം ധാന്യം പൂർണ്ണമായും സൌജന്യമായി ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു. ബാങ്കിംഗ് സംവിധാനത്തിന് പുറത്തുണ്ടായിരുന്ന കോടിക്കണക്കിന് സാധാരണക്കാരെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ഇന്ന് ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ പദ്ധതി വഴിയാണ്. കേവലമൊരു ശുചിത്വ പരിപാടി എന്നതിനപ്പുറം സ്ത്രീകളുടെ അന്തസ്സും ജനങ്ങളുടെ ആരോഗ്യവും സംരക്ഷിച്ച ജനകീയ മുന്നേറ്റമാണ് സ്വച്ഛ് ഭാരത് മിഷൻ. രാജ്യത്തുടനീളം 12 കോടിയിലധികം ശൌചാലയങ്ങളാണ് പദ്ധതി വഴി നിർമ്മിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് ബാങ്കുകളിൽ നിന്ന് ഈടില്ലാതെ കുറഞ്ഞ പലിശയ്ക്ക് പ്രവർത്തന മൂലധനം ലഭ്യമാക്കുന്ന PM സ്വനിധി പദ്ധതി കോടിക്കണക്കിന് ചെറുകിട വ്യാപാരികൾക്ക് വലിയ ആശ്വാസമായി മാറി. സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തിലും രാജ്യം വലിയ മുന്നേറ്റമാണ് നടത്തിയത്. 2015 വെറും 32.21% രാജ്യത്തെ സാമൂഹ്യ സുരക്ഷാ പരിരക്ഷ 2025 ആയപ്പോഴേക്കും 64.3% ആയി ഉയർന്നു. ഇന്ന് 94 കോടിയിലധികം പേർ രാജ്യത്ത് ഏതെങ്കിലും ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താവാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ CV ജയമണി.
1: സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ പ്രയാസ് എന്ന മുദ്രാവാക്യം സാക്ഷാത്കരിച്ചത് പാവപ്പെട്ടവർക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ അനുവദിക്കുന്ന PM ജൻധൻ പദ്ധതികളിലൂടെയാണ്. അതിന്റെ പ്രയോജനം സാധാരണക്കാരിൽ എത്തിച്ചത് സർക്കാർ പദ്ധതികളുടെ പ്രയോജനം നേരിട്ട് പാവപ്പെട്ടവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചുകൊണ്ടായിരുന്നു. പാവപ്പെട്ടവർക്ക് സബ്സിഡി നിരക്കിൽ പാചകവാതക കണക്ഷനുകളും വൈദ്യുതിയും ശുദ്ധജലവും മോദി സർക്കാർ എല്ലാവരെയും ചേർത്ത് പിടിച്ച പദ്ധതികളായി മാറി. വെളിയിട വിസർജ്യ മുക്ത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ ലക്ഷക്കണക്കിന് ശുചിമുറികളാണ് ഗ്രാമീണ തലത്തിലും നഗരപ്രാന്തങ്ങളിലും മോദി സർക്കാർ ഈ കാലയളവിൽ നിർമ്മിച്ചു നൽകിയത്. സ്വാശ്രയശീലം സാധാരണ ജനങ്ങളിൽ എത്തിക്കാനുള്ള മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി, ആത്മനിർഭര ഭാരത പദ്ധതി എന്നിവ വികസന ഭാരത ലക്ഷ്യത്തിലേക്കുള്ള വഴികാട്ടിയായി മാറുകയായിരുന്നു. ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടാണ് കോവിഡ് മഹാമാരിക്കെതിരെ ഭാരതം വാക്സിൻ നിർമ്മിച്ച് പ്രതിരോധം സൃഷ്ടിച്ചത്. സ്വയം പ്രതിരോധിക്കുക മാത്രമല്ല, ലോകരാഷ്ട്രങ്ങൾക്ക് വാക്സിൻ നൽകി അവരെയും മഹാമാരിയിൽ നിന്ന് മോചിപ്പിക്കാൻ ഭാരതത്തിന് സാധിച്ചു. ഡിജിറ്റൽ രംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് ഈ വ്യാഴവട്ടക്കാലം കൊണ്ട് മോദി സർക്കാരിന് കൈവരിക്കാൻ സാധിച്ചത്. UPI പോലുള്ള നവീന സാമ്പത്തിക സംവിധാനത്തിലൂടെ ഡിജിറ്റൽ ഇടപാടുകൾക്ക് ഭാരതം ലോകത്തിന് മാതൃകയായി മാറുകയായിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ റെയിൽവേ, ദേശീയപാതകൾ, വിമാനത്താവളങ്ങൾ, തുറമുഖ പദ്ധതികൾ എന്നിവ സമാനതകളില്ലാത്ത സൗകര്യമാണ് സാധാരണക്കാർക്ക് ലഭ്യമാക്കിയത്.
0: ആരോഗ്യമുള്ള ജനതയാണ് ഒരു രാജ്യത്തിന്റെ കരുത്ത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 2014 മുതൽ ആരോഗ്യമേഖലയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് ഉയർന്ന പരിഗണന നൽകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് ഇതിന് ഉദാഹരണമാണ്. ഈ പദ്ധതിയിലൂടെ രാജ്യത്തെ പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും 70 വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്ന പൌരന്മാർക്കും പ്രതിവർഷം 5 ലക്ഷം രൂപ വരെയുള്ള സൌജന്യ ചികിത്സ ഉറപ്പാക്കുന്നു. രാജ്യത്തെ എയിംസുകളുടെ എണ്ണം 23 ഉയർന്നതും 12 വർഷം കൊണ്ട് അലോപ്പതി മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 387 നിന്ന് 818 വർദ്ധിച്ചതും എടുത്തു പറയേണ്ടതാണ്. സാധാരണക്കാർക്ക് തുച്ഛമായ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാക്കുന്ന പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന രാജ്യത്തെ ജനങ്ങൾക്ക് ഏകദേശം 40,000 കോടി രൂപയാണ് ലാഭിക്കാൻ കഴിഞ്ഞത്. സ്ത്രീകളുടെ അന്തസ്സും സുരക്ഷയും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഉറപ്പാക്കിക്കൊണ്ട് സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്ന കാഴ്ചപ്പാടാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ നിർമ്മിച്ച വീടുകളിൽ 3 കോടിയിലധികം വീടുകൾ സ്ത്രീകളുടെ പേരിൽ മാത്രമായോ അല്ലെങ്കിൽ സംയുക്തമായോ ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജൻധൻ അക്കൌണ്ടുകളിൽ 55% സ്ത്രീകളുടേതാണ്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് അഥവാ സ്റ്റെം വിദ്യാഭ്യാസത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം 43% ഉയർന്നു. സൈനിക സ്കൂളുകളിലും നാഷണൽ ഡിഫൻസ് അക്കാദമിയിലും വനിതാ കേഡറ്റുകളുടെ ആദ്യ ബാച്ചുകൾ ഈ കാലയളവിൽ പ്രവേശനം നേടി. ഇതിലൊക്കെ ഉപരിയായി പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്ന ചരിത്രപരമായ നിയമനിർമ്മാണം പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് യാഥാർത്ഥ്യമാക്കിയതും എടുത്തു പറയേണ്ടതാണ്. രാജ്യത്തിന്റെ അടിത്തറയായ കാർഷിക മേഖലയിലും ശ്രീ മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് നിർണായക നടപടികൾ കൈക്കൊണ്ടു. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയുടെ കാർഷിക കയറ്റുമതി ഇരട്ടിയായി. ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ 90 ദശലക്ഷം മെട്രിക് ടണ്ണിന്റെ വർധനയുണ്ടായി. ഇന്ന് പാലുൽപാദനത്തിൽ ഇന്ത്യ ലോകത്തിൽ 1-ാം സ്ഥാനത്താണ്. കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ഉറപ്പാക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയിലൂടെ 2025 ഡിസംബർ വരെ 7.57 കോടി കർഷകർക്കായി 10 ലക്ഷം കോടിയിലധികം രൂപയാണ് വിതരണം ചെയ്തത്. കൃഷി കൂടുതൽ ലാഭകരമാക്കാൻ ലക്ഷ്യമിട്ട് 2026 ഖാരിഫ് വിളകളുടെ മിനിമം താങ്ങുവില കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു. ഇത് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ കരുത്തുറ്റതാക്കും. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിലൂടെ കർഷകർക്ക് ഇൻഷുറൻസ് ക്ലെയിമുകൾ ലഭ്യമാക്കുന്നു. 25 കോടിയിലധികം സോയിൽ ഹെൽത്ത് കാർഡുകളും വിതരണം ചെയ്തു. ഇതാണ് സമയം. ഇത് തന്നെയാണ് ശരിയായ സമയം. ഇത് ഇന്ത്യയുടെ വിലയേറിയ സമയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ യുവാക്കൾക്ക് നൽകിയ ഈ മന്ത്രം പുതിയ തലമുറയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ യുവാക്കൾ കേവലം ജോലി അന്വേഷിക്കുന്നവരല്ല, മറിച്ച് ജോലി നൽകുന്ന നൂതനാശയ ഉപജ്ഞാതാക്കളായി മാറിക്കഴിഞ്ഞു. ലോകത്തെ 3-ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമായി ഇന്ത്യ മാറിയത് ഇതിന്റെ തെളിവാണ്. വിദ്യാഭ്യാസ രംഗത്ത് 34 വർഷത്തിനുശേഷമാണ് രാജ്യം പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നത്. ഭാരതത്തെ ആഗോള വിജ്ഞാന സൂപ്പർ പവറാക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. സ്കൂൾ കുട്ടികളിൽ ശാസ്ത്രാഭിമുഖ്യവും നൂതനാശയങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി രാജ്യത്തുടനീളം 10,000 അഡൽറ്റ് ടിങ്കറിംഗ് ലാബുകൾ സ്ഥാപിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ അധ്യാപകനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ ഡോക്ടർ ഡെയ്സൺ പാണേങ്ങാടൻ.
2: വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങളിൽ ഏറ്റവും സമുന്നമായത് 2020 ദേശീയ വിദ്യാഭ്യാസ നയം തന്നെയാണ്. പഴയ 10+2 സമ്പ്രദായത്തിന് പകരം 5+3+3+4 എന്ന പുതിയ പാഠ്യപദ്ധതി ഘടന അവതരിപ്പിച്ചു. ഇത് കുട്ടികളുടെ അടിസ്ഥാനപരമായ വികസനത്തിനും വൈജ്ഞാനിക വളർച്ചയ്ക്കും മുൻഗണന നൽകി. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അത് നൽകുന്ന ബഹുമുഖ പഠനവും പഠനത്തെ തൊഴിൽ നൈപുണ്യവുമായി ബന്ധിപ്പിക്കുന്ന നൈപുണി വികസനവും പ്രായോഗികതയിലെത്തി. വിദ്യാഭ്യാസ രംഗത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി ഗവേഷണ സൗകര്യങ്ങൾ, ഡിജിറ്റൽ പഠനമാർഗങ്ങൾ, മികച്ച സർവകലാശാലകളുമായുള്ള സഹകരണം എന്നിവ കേവലം വാക്കുകൾക്കപ്പുറമുള്ള പ്രായോഗികതയായി. വിദ്യാഭ്യാസ രംഗത്തെ കുതിച്ചു ചാട്ടത്തോടൊപ്പം വളർന്ന നമ്മുടെ രാജ്യത്തെ മറ്റൊരു മേഖലയാണ് സ്റ്റാർട്ടപ്പ് രംഗം. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി നമ്മുടെ രാജ്യത്തെ ലോകത്തെ തന്നെ വലിയ സ്റ്റാർട്ടപ്പ് ഹബ്ബാക്കി മാറ്റി. ഇന്ന് 2 ലക്ഷത്തിലധികം DPIIT അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. 2014 $1 ബില്യൺ മൂല്യമുള്ള കമ്പനികളായ വെറും 4 യൂണിക്കോണുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 120 യൂണിക്കോണുകൾ നിലവിലുണ്ട്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഇന്നവേഷൻ രംഗത്തെ വളർച്ച. ഇന്നവേഷൻ സംസ്കാരം വളർത്തിയെടുക്കാൻ നീതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന അടൽ ഇന്നവേഷൻ മിഷൻ വലിയ മുന്നേറ്റം നമ്മുടെ സമൂഹത്തിലുണ്ടാക്കി. സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികളിൽ ശാസ്ത്രീയ കൗതുകവും നൂതന

0: ജലാശയങ്ങളും വളർത്താൻ 10,000-ക്കണക്കിന് അടൽ ടിങ്കറിംഗ് ലാബുകൾ തുടർന്നു. അടൽ ഇൻക്യുബേഷൻ സെന്ററുകൾ വഴി സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യമായ സാങ്കേതിക സഹായവും വഴികാട്ടലും നൽകി വരുന്നു. മെന്റർ ഓഫ് ചേഞ്ച് എന്ന പദ്ധതി വഴി പരിചയ സമ്പന്നരായ ആളുകളെ വച്ച് യുവസംരംഭകർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പദ്ധതി നിലവിലുണ്ട്. ഇംഗ്ലീഷ് അല്ലാത്ത ഭാഷകളിലും ഇന്നവേഷൻ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ഭാഷ ഇൻക്ലൂസീവ് പ്രോഗ്രാം പോലുള്ളവയും നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്.
1: ആഗോളതലത്തിൽ പല സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണ്. നാണയപ്പെരുപ്പം കുറഞ്ഞ നിരക്കിൽ നിലനിർത്താൻ കഴിഞ്ഞതിന്റെ ഗുണം രാജ്യത്തെ ദരിദ്ര മധ്യവർഗ കുടുംബങ്ങൾക്കാണ് ലഭിക്കുന്നത്. സാധാരണക്കാരന്റെ ജീവിതം എളുപ്പമാക്കുക അഥവാ ഈസ് ഓഫ് ലിവിംഗ് എന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന നയം. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്തെ വിപ്ലവകരമായ UPI. ലോകത്തെ മൊത്തം തത്സമയ ഡിജിറ്റൽ ഇടപാടുകളിൽ 49% ഇന്ത്യയിലാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ വഴി നഗരങ്ങളിലെ അർഹരായ ഗുണഭോക്താക്കൾക്കായി വീടുകൾ നിർമ്മിച്ചു നൽകുന്നു. ആദായ നികുതി നിയമം പരിഷ്കരിച്ചതും വീട് വാങ്ങുന്നവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആക്ട് അഥവാ റെറ പാസാക്കിയതും ശ്രദ്ധേയം തന്നെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷൈജുമോൻ CS.
2: 2012-13 11-ാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയെ ഇന്ന് നമ്മൾ ഈ ദിവസം നമ്മൾ നിൽക്കുമ്പോൾ ഇത് 4-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നു. മൊത്തം GDP 4.3 ട്രില്യണിലേക്ക് എത്തി. ഇത് ഒരു വെറും 1.9 ട്രില്യൺ മാത്രമായിരുന്നു 2012-13. അതായത് ഏകദേശം 2.3 ട്രില്യൺ ഡോളറിൻ്റെ വളർച്ചയാണ് നമുക്ക് ഈ ദക്കലുണ്ടായിരിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമുകളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക്സും ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് സെക്ടർ വളരെ പരിപോഷിപ്പിക്കാനുള്ള ശ്രമമാണ് കണ്ടത്. GST പോലെയുള്ള വളരെ വലിയ വിപ്ലവകരമായിട്ടുള്ള ടാക്സ് സിസ്റ്റം കൊണ്ടുവന്ന് യൂണിഫൈഡ് നാഷണൽ മാർക്കറ്റായി മാറി. പല പ്രദേശങ്ങളിൽ പല ടാക്സ് എന്നുള്ളത് മാറി ഒറ്റ ടാക്സിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് അതിനെ പിന്നീട് പരിപോഷിപ്പിച്ച് GST 2.0 അടുത്ത കാലത്ത് കൊണ്ടുവരികയും അത് ടാക്സ് സ്ട്രക്ചറുകൾ റാഷണലൈസ് ചെയ്യുകയും ട്രിപ്പിൾ ടാക്സേഷൻ എന്നുള്ള രീതി മാറി വളരെ ജനങ്ങൾക്ക് പ്രയോജനമായ രീതിയിൽ ടാക്സ് കുറയാനും വില നിലവാരം പിടിച്ചു നിർത്താനും പറ്റി. ഇൻസോൾവൻസി ബാങ്ക്റപ്സി കോഡുകൾ കൊണ്ടുവന്ന് കോർപ്പറേറ്റ് മേഖലയെ കൂടുതൽ പരിപോഷിപ്പിച്ച് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്ട് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ വളരെ റോബസ്റ്റായിട്ടുള്ള വളർച്ചയും സ്ട്രക്ചറലായിട്ടുള്ള മാറ്റങ്ങളും ഇന്നോവേഷനും ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസിൽ ധനക്കമ്മിയും റവന്യൂ ഡെഫിസിറ്റ് ഉൾപ്പെടെയുള്ളത് വളരെ കുറയ്ക്കാനും ഇൻക്ലൂസീവായിട്ട് എല്ലാവരെയും ഉൾക്കൊടുത്തുള്ള വികസനം സാധ്യമാക്കാനും കഴിഞ്ഞു.
1: സർഗാത്മക സമ്പദ് വ്യവസ്ഥയുടെ ഉയർച്ചയാണ് എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത. യോഗയ്ക്ക് ആഗോള പ്രാധാന്യം കൈവന്നതും മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾ ലോകശ്രദ്ധ നേടിയതും അയൽപക്കമാദ്യം എന്ന നയത്തിലൂടെ അയൽ രാജ്യങ്ങളുമായുള്ള സൌഹൃദവും എന്നാൽ ഭീകരതയ്ക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂർ പോലെ ശക്തമായ പ്രതികരണവും G20 ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമാക്കിയതും പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെ. അതെ, കഴിഞ്ഞ 12 വർഷത്തെ നേട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് ഇതാണ്. രാജ്യം ഇന്ന് വികസനത്തിന്റെ പുതിയ യുഗത്തിലാണ്. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൽ വിപ്ലവം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ ആഗോളതലത്തിൽ ഭാരതം സ്വന്തമായി ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. വികസിത ഭാരതം അറ്റ് 2047. ഈ ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വരും തലമുറയ്ക്ക് സുരക്ഷിതവും സമൃദ്ധവുമായ ഒരു ഭാരതം സമ്മാനിക്കാനായുള്ള ഈ വികസന യാത്രയിൽ നാം ഓരോരുത്തർക്കും പങ്കാളിയാവാം. വാർത്താതരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കിയത് ലിൻസ സിറാജ്. വാർത്താതരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ആകാശവാണി, സമയം 9:15.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളെ

0: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമപ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ള ശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
1: മാഡം പറഞ്ഞതുപോലെ ശിവൻ കുടുംബത്തിലെ സംവിധായകരുടെ ഇടയിലാണ് മാഡം പോയി കല്യാണത്തിന് ശേഷം ചെന്ന് എത്തിപ്പെട്ടത്. ഭർത്താവ് സഞ്ജീവ് ശിവൻ, സഹോദരങ്ങളായ സന്തോഷ് ശിവൻ, സംഗീത് ശിവൻ എല്ലാവരും പ്രശസ്ത സംവിധായകരാണ്. അപ്പൊ വീട്ടിലെ ചർച്ചകൾ മിക്കവാറും സിനിമയെ ചുറ്റിപ്പറ്റിയൊക്കെ തന്നെ ആയിരിക്കണം.
2: ഇല്ല
1: ഇല്ല, അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്.
2: നമ്മുടെ മുഴുവൻ ആര് ചീട്ടില് ആരെന്നെ തോപ്പിക്കണം, ഇന്ന് എന്ത് കളി കളിക്കണം, ഇന്ന് ഭക്ഷണത്തിന് എന്താ, ഇന്ന് മധുരമൊന്നും ഇല്ലേ, ഇത് ഫുൾ ഫുഡ് വിശേഷം, അതും പിന്നെ അവിടെ പോയി ഇവിടെ പോയി ഇത് ചെയ്തു അത് ചെയ്തു, പിന്നെ ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് എന്ത് നടന്നു അത്, പിന്നെ ബേസിക്കലി ആ ടൈം ബോണ്ടിങ് ടൈമാണ്, കാണുമ്പോ ഒക്കെ ബോണ്ടിങ് ടൈം. അപ്പൊ ആ സമയത്ത് നമ്മള് കൊറേ മാസങ്ങൾക്ക് ശേഷമായിരിക്കും കാണുന്നത്. അപ്പം എവിടുന്ന് നമ്മള് പിരിഞ്ഞു അപ്പൊ തൊട്ടുള്ള കഥകളൊക്കെ ആയിരിക്കും നമ്മള് ഫാമിലി വിശേഷം, അത് അപ്പച്ചി എല്ലാം കഥകളൊക്കെയാണ്. സിനിമേന്റെ വളരെ ചുരുക്കം, അടുത്ത പ്രോജക്ട് എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടാ ഞാൻ സ്ക്രിപ്റ്റ് തരാം വായിക്ക് എന്ന് പറയും സഞ്ജീവ് ഏട്ടൻ. അല്ലെങ്കിൽ മോനു ഓനെ എന്നല്ലാണ്ട് സംഗീത് ചേട്ടനും സന്തോഷനും സഞ്ജീവ് ഏട്ടനും വിളിച്ചിട്ടില്ല. എന്റെ മോളെ എന്നാണ് എന്നെയും വിളിക്കുന്നത്. എന്റെ സിസ്റ്റർ ഇൻ ലോ ഉണ്ട് സരിത ചേച്ചി, ഹൂസ് മാരിഡ് ടു ഉദയഭാനു അങ്കിളുടെ മോന്ന് രാജീവ് ഉദയഭാനു. സരിത ചേച്ചി വരെ മോളെ എന്നാണ് വിളിക്കുന്നത്, എന്റെ മോളെ എന്നൊക്കെ പറയും. അപ്പൊ ആ വീട്ടിൽ അങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ അവര് തന്നെ എന്തെങ്കിലും കാണണമെങ്കിൽ പോലും ചോദിക്കും, ഞാൻ ഇത് ചെയ്തു നീ ഒന്ന് നോക്കിയിട്ട് പറ അങ്ങനെയൊക്കെ പറയുള്ളൂ. അല്ലാണ്ട് വലിയ ഡിസ്കഷൻ ഒന്നും ഇല്ല, വലിയ ഡിസ്കഷൻ മുഴുവൻ കളിയും ചിരിയും ആഹാരത്തില.
1: അതുകൊണ്ടാണ് കുട്ടികളി മാറാത്തത് എന്നാണ് മമ്മൂട്ടിയോട് പറയണം.
2: അതെന്താണോ എന്തോ എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ വീട്ടിലത്തെ ക്വീൻ ബീ ആണ്. നാലാമ്പുള്ളവരുടെ ഇടയ്ക്ക് ഇപ്പോഴും ഞാൻ ആ ടോംബോയ് ബോയ് ഇവരുടെയൊക്കെ കൂടെ പിടിച്ചു നിൽക്കണ്ടേ.
1: സന്തോഷ് ശിവൻ ഇന്ത്യ കണ്ട മികച്ച ഛായാഗ്രാഹകരിൽ ഒരാളാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ വർക്കുകളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട്?
2: അദ്ദേഹത്തിന്റെ വർക്ക് മാത്രമായിട്ടല്ല, പൊതുവെ ഐ എം എ ലവർ ഓഫ് ഫിലിംസ്. അപ്പൊ എനിത്തിങ് നല്ലതാണെങ്കിൽ നല്ലതാ, ചീത്തയാണെങ്കിൽ ചീത്ത. ഇപ്പൊ സന്തോഷനും ചെയ്ത പടങ്ങൾ ചീത്തയതുണ്ട്, അപ്പൊ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, മൂന്നാല് മാസം എന്റെ അടുത്ത് സംസാരിക്കാണ്ട് വരുന്നിട്ടുണ്ട് മോൻ പേർപ്പിച്ചിട്ട്. പക്ഷേ ഹിസ് ഗുഡ് ഇൻ സിനിമാറ്റോഗ്രാഫി ഡെഫിനറ്റ്ലി. പക്ഷേ ഞാൻ ഓവറോൾ കോണ്ടന്റ് ഓഫ് എ ഫിലിം ആണ് നോക്കണേ. അപ്പം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഹിസ് വർക്ക്, ഞാൻ വേറെ കുറേ ഫിലിം മേക്കേഴ്സിന്റെ വർക്ക് ഞാൻ റിലീസ് ചെയ്യും. അതിൽ പ്രസന്റേഷൻ സ്റ്റൈലിനെ കാട്ടും ഐ ബിലീവ് ഇൻ ദ കോണ്ടന്റ്, ദ സബ്സ്റ്റൻസ്. സോ ഞാൻ വിശ്വസിക്കുന്ന എല്ലാം കൂടി മെർജ് ചെയ്യുമ്പോഴത്തേക്കാണ് ഒരു ബ്യൂട്ടിഫുൾ ഫാന്റാസ്റ്റിക് സിനിമ. ഞാൻ ഭയങ്കര ഇമോഷൻസിലൊക്കെ ലവ് ആങ്കർ ഇമോഷൻസിൽ പോകുന്ന മാച്ചാ. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒക്കെ സാധനം ഉണ്ടെങ്കിലേ എനിക്ക് ആ പടം
1: ഇഷ്ടപ്പെടും. മലയാള സിനിമയിൽ ഇപ്പോ കൂടുതലായിട്ടും വനിതാ സംവിധായകരൊക്കെ കടന്നു വരുന്നുണ്ടല്ലോ, അപ്പൊ ഈ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒരു സെറ്റിൽ ഇപ്പൊ നൂറിലധികം ആൾക്കാരെയൊക്കെ നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. ഒരു മെയിലിനെ സംബന്ധിച്ചിടത്തോളം അത് ഈസി ആയിട്ട് ചിലപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആൾക്കാർ അനുസരിക്കും. സ്ത്രീ ആയതുകൊണ്ട് മാത്രം അത് വലിയ വില കിട്ടാതെ വരുന്ന സമയങ്ങളൊക്കെ ഉണ്ടെന്ന് ആൾക്കാർ പറയാറുണ്ട്. അപ്പൊ മാഡത്തിന്റെ എക്സ്പീരിയൻസിൽ എങ്ങനെയാണ്?
2: സത്യസന്ധമായിട്ട് പറയണെങ്കിൽ സ്ത്രീയാണെന്നൊരു ഒരേ ഒരു റീസൺ കാരണം മാത്രം ഞാൻ ഇത്രയും വലിയ ബാക്ക്ഗ്രൗണ്ടിന് വരുന്നു. എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ ബാക്കിംഗ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ആ സമയത്ത് ഹി വാസ് ഹാൻഡ്ലിങ് ദ പ്രൊഡക്ഷൻ. പക്ഷേ ഒരു ലേഡി ആയിരുന്നു എന്നൊരു റീസൺ കാരണം മാത്രം എനിക്ക് അതിൻ്റെതായ രീതിയിൽ ഐ വാസ് നോട്ട് ഗെറ്റിംഗ് ദ സപ്പോർട്ട്. സത്യം പറയാലോ, എന്തെങ്കിലും പറഞ്ഞ ആൾക്കാർ കേൾക്കത്തില്ല, അനുസരിക്കത്തില്ല, കേൾക്കാത്ത മാതിരി ഇരിക്കുക, ഞാനത് അങ്ങനെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അത് ആവശ്യമില്ല, ഓവർ റൂളിയും. സഞ്ജീവ് ഏട്ടൻ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ലൊക്കേഷനിൽ എവിടെയും കാണൂല, ബിക്കോസ് നീ തന്നെ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കണം, ദാറ്റ് ഇറ്റ് ഈസ് യുവർ ബ്രെയിൻ, യുവർ ഐഡിയ, യുവർ തിങ്. ഞാൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നാളെ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് പറയും അത് അങ്ങേര് കൈവച്ചിട്ട് അങ്ങേര് ചെയ്തതാണെന്ന്. അറ്റ്ലീസ്റ്റ് ലൊക്കേഷനിലുള്ള എല്ലാവരുടെ അടുത്തും ചോദിച്ചാൽ അറിയല്ലോ ഞാൻ ആ ഏരിയയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സഞ്ജീവ് ഏട്ടൻ വരൂലായിരുന്നു, പക്ഷേ സഞ്ജീവ് ഏട്ടൻ പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്തു. അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ സഞ്ജീവ് ഏട്ടന് മെസ്സേജ് അയക്കും, ഞാൻ പറയുന്ന സാധനം ഇന്നും എനിക്ക് തരുന്നില്ല മെസ്സേജ്, എനിക്ക് ദേഷ്യം വരുന്ന ഇതാ, എന്റെ കലിപ്പ് തീരുന്നില്ലേ, ഞാൻ ഇവിടെ മിക്കവാറും ഇവിടെ വളം വെക്കുന്നു. അപ്പൊ ചിക്ക് ചേട്ടൻ വരും. അപ്പൊ ഞാൻ ചിലപ്പോ പറയായിരിക്കും എനിക്ക് ഇത് ഇങ്ങനെ വേണം അങ്ങനെ വേണം, ഏ അതിന്റെ ആവശ്യമില്ല ചേച്ചി, അതൊക്കെ വേണ്ട, ഇത് ബോർ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞാൽ സഞ്ജീവ് ഏട്ടന്റെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സഞ്ജീവ് ഏട്ടന്റെ ഒരു എൻട്രി ഉണ്ട് നമ്മുടെ സിനിമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സഞ്ജീവ് ഏട്ടൻ എൻട്രി വന്ന് നേരെ

0: നേരെ വന്ന് മോണിറ്ററിന് മുമ്പിൽ എന്താ ഷൂട്ട് ചെയ്ത മോനെ ഒന്ന് കാണിച്ചു താ എന്നൊക്കെ എഡിറ്ററുടെ അടുത്ത് പറയും. അപ്പത്തേക്ക് സഞ്ജീവട്ടം വരുമ്പോഴത്തേക്ക് എല്ലാവരും പെട്ടെന്ന് ചുറ്റിവെറ്റ് നിൽക്കും, നമ്മളെ വരെയില്ലല്ലോ. വന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സഞ്ജീവട്ടം ഉടനെ പറയാം, ഇത് ഇങ്ങനെ ഒരു എക്സ്ട്രാ ഷോർട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും, ഇത് ഈ സീൻ അല്ലേ, അത് ബ്യൂട്ടിഫുൾ ഐഡിയ. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഇതല്ലേ ഞാനും പറഞ്ഞത്, ഇതെന്നാ ഞാൻ പറഞ്ഞേക്കൂല. എന്റെ ഒരു റൈറ്റർ ഉണ്ടായിരുന്നു ഉമേഷ് എന്ന് പറഞ്ഞു, ചേച്ചി വിട്ടിക്ക് വിട്ടിക്ക്, ചേച്ചിക്ക് കാര്യം കിട്ടിയാൽ മതിയില്ലേ, നമുക്ക് കാര്യം നടന്നാൽ മതിയില്ലേ, ഇനി വിട്ടിക്ക്. എന്നാലും ഉമേഷ് ഞാൻ പറഞ്ഞ സമയത്തില്ല, സഞ്ജീവേട്ടൻ പറഞ്ഞപ്പോ എന്തൊരു ബ്യൂട്ടിഫുൾ ഐഡിയ ഇതെന്തെന്ന്. പല തവണ ഞാൻ ഈ ഇഷ്യൂ ഫേസ് ചെയ്തു ഷൂട്ടിങ്ങിന്റെ സമയത്ത്. പിന്നെ ഉമേഷിന്റെ വക ഒരു പുതിയൊരു സ്ലോഗന്, ബുദ്ധം ശരണം ഗച്ഛാമി. ഞാനൊക്കെ ചിലപ്പോ മൈക്കൊക്കെ എടുത്ത് ഇങ്ങനെ എറിയാൻ പോകുമ്പോ ബുദ്ധം ശരണം ഗച്ഛാമി എന്നായിരുന്നു.
1: ഇപ്പോ ഇന്ത്യൻ നേവിക്ക് വേണ്ടി കോൾ ഓഫ് ദ ബ്ലൂ വാട്ടേഴ്സ് സംവിധാനം ചെയ്ത അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? അതായത് ഒരു വലിയ ഉത്തരവാദിത്തമായിരിക്കുമല്ലോ,
0: വളരെ
1: സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ള അല്ലെങ്കിൽ യുദ്ധമുഖത്തെ കാര്യങ്ങളാണല്ലോ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. അതെങ്ങനെയാണ് ആ പ്രൊജക്ടിലോട്ട് എത്തിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഔട്ട്പുട്ട് വന്നത്?
0: എനിക്ക് ആസ് എ ആർമി ഓഫീസേഴ്സ് ഡോട്ടർ, പേട്രിയോട്ടിസം ഇസ് ഇൻ മൈ ബ്ലഡ്. എന്തെങ്കിലും എന്റെ നേഷന്റെ പറ്റിയിട്ടോ എന്തെങ്കിലും അഗെയിൻസ്റ്റ് മൈ ഫ്ലാഗ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് രക്തം തിളയ്ക്കും, ഞാൻ ഭയങ്കര വയലന്റ് ഒക്കെ. അപ്പം ഐ എം സോ പ്രൗഡ് ടു സേ ദാറ്റ് എനിക്ക് ഈ പടം ചെയ്യാനുള്ള അവസരം കിട്ടിയത് നമ്മളെ തന്നെ സോയിലിന്റെ നേവി ചീഫ് ഉണ്ടായിരുന്നു ഹരികുമാർ സർ, അഡ്മിറൽ ഹരികുമാർ. ഹി വാസ് റിയലി റീവാമ്പിംഗ് ദ എൻടയർ നേവി, അതിന്റെ സ്ലോഗൻ, യൂണിഫോം. He's the actually the brainwave behind the modern mechanization of Indian Navy and things like that. Appam adeham ee ella changes nadathunnade kootathil ivarude oru anthem undanu, which was from independence le kittiya saadhana 1947 le undayirunna saadhana. Appo pullikaran vilichittu choichu ingane, Sanjeev, we want to do something like this, do you have any idea, do you have any vision or not? അങ്ങനെ സഞ്ജീവേട്ടൻ ഒരു ഐഡിയ കൊടുത്തതാണ്, വൈ ഡോണ്ട് വി ഹാവ് എ ന്യൂ ആൻതം, ബിക്കോസ് ഇവർക്ക് റിക്രൂട്ട്മെന്റ് ഡ്രൈവ്സ് ഉണ്ട്, ഇവരുടെ എക്സിബിഷൻസ് ഉണ്ട്, ഇന്ത്യൻ നേവി കുറെ ഈ ഫോറിൻ ടൂർസ് എല്ലായിടത്തും പോകുമ്പോഴത്തേക്ക് പഴയ പാട്ട് പ്ലേ ചെയ്യുന്നതിന്റെ കണ്ടു നല്ല ഇപ്പത്തെ ട്രെൻഡി ആയിട്ട് പ്ലേ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കമ്പോസ് ചെയ്തതാണെന്ന് ശങ്കർ ആസാൻ ലോയും. ഇറ്റ് ഈസ് മോർ ലൈക്ക് ആ സമയത്ത് ടോപ്പ് ഗൺ ഇറങ്ങിയതായിരുന്നു, അപ്പൊ ആ ടോപ്പ് ഗണ്ണിന്റെ ആ ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു ആ ഫ്ലൈറ്റ് പോകുന്ന ആ വിഷ്വൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് വിഷ്വൽസ് യു ക്യാൻ എവർ ഇമാജിൻ. പിന്നെ വി ഹാഡ് ലോഡ് ഓഫ് സെക്യൂരിറ്റി ക്ലിയറൻസ് വേണമായിരുന്നു, അതുകൊണ്ട് ഒരു വർഷം എടുത്തു നമുക്കത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യാൻ.
1: അതിൽ തന്നെ ഇന്ത്യൻ നേവിയുടെ പക്കലുള്ള വമ്പൻ യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ, പോർ വിമാനങ്ങൾ, അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ദൃശ്യമാണ്. അത് കാണുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ രോമാഞ്ചമൊക്കെ വരും.
0: അതെ, നമ്മൾ പിന്നെ കുറെ പോർട്സിന്റെ റെക്കി ചെയ്യേണ്ടി വന്നു, ബിക്കോസ് നമുക്ക് സെക്യൂരിറ്റി, നമ്മളിപ്പോ ക്യാമറയും ഡ്രോണൊക്കെ ഉപയോഗിക്കുമ്പോൾ മറ്റ് സെക്യൂരിറ്റി ക്ലിയറൻസ് വേണം, അതും മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്ന്. ഇറ്റ് ഷുഡ് നോട്ട് കോൺട്രഡിക്ട് അതർ അവരുടെ ഇൻസ്റ്റലേഷൻസ്. അപ്പൊ അങ്ങനത്തെ ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യണമായിരുന്നു. പിന്നെ അതേമാതിരി ഷിപ്സ് കിട്ടണമായിരുന്നു. ടുക്ക് അസ് 1 ഇയർ ടു ഷൂട്ട്. അത്
1: അതിലൊക്കെ പോവാൻ പറ്റിയോ?
0: ആ എല്ലാത്തിലും ഷിപ്പ് ടു ഷിപ്പ് നമ്മൾ മൂവി എന്നൊരു സാധനം ഉണ്ട്, അത് ഒരു 250 കിലോമീറ്റർ സ്പീഡിലാണ് രണ്ട് ഷിപ്പ് ഇങ്ങനെ സൈമിൾട്ടേനിയസ്ലി പോകുമ്പോൾ ഒരു ഷിപ്പിൽ നിന്ന് മറ്റേ ഷിപ്പിലോട്ട് വരുന്ന ഒരു ഫോർഗോട്ട് ദ വേർഡ് ഫോർ ഇറ്റ്. അതുപോലും ഞാൻ ചെയ്തു. ഞാൻ പറഞ്ഞു, സഞ്ജീവേട്ടാ ഇങ്ങനത്തെ ഒരു അവസരം ജന്മത്തിൽ കിട്ടൂല. സഞ്ജീവേട്ടാ പറഞ്ഞു, എനിക്ക് 3 മക്കളാണ്, നീ വല്ലതും വെള്ളത്തിലത്ത് പോയാൽ പിന്നെ ഞാൻ ഇത് ആരനെ നോക്ക്. ഞാൻ പറഞ്ഞു, പോയാലും മേളിൽ ഹെലികോപ്റ്റർ ഉണ്ട്, അവരുടെ പ്രിക്കോഷൻസ് ഉണ്ട്, 250 കിലോമീറ്റർ സ്പീഡിലാണ് നീ പോണേ, നിന്റെ പൊടി പോലും കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ പ്ലീസ് തടസ്സം പറയല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ ചെയ്യാനുള്ള ഒരു ഭാഗ്യമൊക്കെ കിട്ടി. അതിന്റെ ഷൂട്ടിങ്ങിന്റെ ഒരു പ്ലസ് പോയിന്റ്സും ഉണ്ട്, യു എൻജോയ് ദ ഷൂട്ടിംഗ്. ദർ ഇസ് എല്ലാ പ്രൊഫഷനിലും ഉണ്ട് പ്ലസ് പോയിന്റ്സും ഉണ്ട് മൈനസ് പോയിന്റ്സും ഉണ്ട് ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഹൗ ടു ടാക്കിൾ ഇറ്റ്, ഹൗ ടു ബി ഡിസ്കണക്ടഡ് വിത്ത് ദാറ്റ്, ഹൗ ടു എൻജോയ് യുവർ എവറി എക്സ്പീരിയൻസ്, അത് അതിലാണ് നീ സന്തോഷം കണ്ടെത്തണ്ടേ എന്നാണ് പറയാം.
1: അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: എന്റെ ഫസ്റ്റ് ഡയറക്ടോറിയൽ ഫിലിം അച്ചപ്പാസ് ആൽബം NFDC വേണ്ടി ചെയ്തത്. അതില് എനിക്ക് രണ്ട് പാട്ട് എന്റെ ഫേവറേറ്റാ. ഒന്ന് വന്ന് ഓണം, ബിക്കോസ് നമ്മളുടെ കൾച്ചർ, നമ്മളുടെ സംസ്കാരം അതിൽ ആ പടത്തിൽ, ഇഫ് യു നോട്ടീസ് ആ പാട്ടിൽ ഞാൻ രണ്ട് വേരിയേഷൻ കാണിച്ചിട്ടുണ്ട്. അതായത് ഇപ്പത്തെ ഓണം ആണുങ്ങൾ തിരുവാതിര കളിക്കുന്നു, നമ്മൾ കോളനിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു, പ്ലാസ്റ്റിക് ഇലയിൽ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ സെൽഫി എടുക്കുന്നു, അത്തപ്പൂ ഒരു പേരനിടുന്നു, അങ്ങനെയൊക്കെ നമ്മൾ. അതിന്റെ കോൺട്രാസ്റ്റ് നമ്മളെ 85 ഓണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂട്ടുകുടുംബം

0: വൈകിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ തിരുവാതിര കളി കളിക്കുന്നു, നമ്മൾ ഒത്തപ്പോടുന്നു. ഓണം എന്ന് പറഞ്ഞാൽ ഫാമിലി റിയൂണിയൻ ആയിരുന്നു, പക്ഷെ ഇപ്പം ഇറ്റ് ഇസ് ന്യൂക്ലിയർ ഫാമിലി. അപ്പൊ ആ കോൺട്രാസ്റ്റ് ഞാൻ കാണിച്ചു. പക്ഷെ എന്റെ ബ്യൂട്ടിഫുള്ളി കമ്പോസ് സോങ് ആണ്, ഗുൽരാജ് സിംഗ് ആണ്. ഗുൽരാജ് സിംഗിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ഓണം അറിഞ്ഞുകൂടാ കേരള എന്താന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പം പറഞ്ഞു, ഐ എം ദെയർ നോ, ഐ വിൽ ടെൽ യു വാട്ട് ഐ നീഡ് ഫ്രം ഓണം. ദർ ആർ സെർട്ടൺ തിങ്സ് വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഓണം. അത് ആ പാട്ടിന്റെ ലിറിക്സിൽ വേണം. അതുകൂടാതെ അതിന്റെ മ്യൂസിക്കിൽ ഐ വോണ്ട് ദീസ് ഡ്രംസ്, ഐ വോണ്ട് ദീസ് തിങ്സ്. പുള്ളിക്കാരൻ ഇന്നേ വരെ കേരളത്തിൽ വന്നിട്ടില്ലായിരുന്നു, പക്ഷെ പുള്ളിക്കാരനെ കൊണ്ട് ഞാൻ ആ ഓണം സോങ് കമ്പോസ് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സോങ് ഐ ലവ്. അത് പടം കണ്ടിട്ട് ഇറങ്ങിയ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ എന്റെ ഒരു ഫേവറേറ്റ് സോങ് ഉണ്ട്, എന്റെ മോൻ പാടിയ ഒരു പാട്ട്. അത് ഫസ്റ്റ് ഡേ റിലീസ് ചെയ്തപ്പോ തന്നെ 1 മില്യൺ വ്യൂസ് ആയി.
1: നമുക്ക് ഈ പാട്ട് കേൾക്കാം, തിത്തിട്ടാരോ.
0: യെസ്,
1: രചന നിർവഹിച്ചിരിക്കുന്നത് ബി കെ ഹരിനാരായണൻ.
0: ബി കെ ഹരിനാരായണൻ
1: പാടിയിരിക്കുന്നത് ഹരിചരണും അപർണ രാജീവും ചേർന്ന്.

0: അറ്റ് പ്രസന്റ് എന്തൊക്കെയാണ് മാഡം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്ട്സ്?
1: ഇപ്പം ഞാൻ ഡയറക്ട് ചെയ്യണു, പിന്നെ സഞ്ജീവേട്ടൻ പടം ഡയറക്ട് ചെയ്യണു. അപ്പം നമ്മൾ റോൾ റിവേഴ്സൽസ് ആണ്. ഞാൻ ഡയറക്ട് ചെയ്യുമ്പോൾ സഞ്ജീവേട്ടൻ പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യും, സഞ്ജീവേട്ടൻ ഡയറക്ട് ചെയ്യുമ്പോൾ ഞാൻ പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യും. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചും ഡയറക്ട് ചെയ്യാറുണ്ട് പ്രോജക്ട്സ് എന്നാൽ. അങ്ങനെയാണ് കോൾ ഓഫ് ദി ബ്ലൂ വാട്ടേഴ്സ്, പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ പറ്റിയിട്ട് ഒരു ഗോഡ്സ് കിങ്ഡം എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്ററി ചെയ്തു, നമ്മൾ രണ്ടുപേരും തന്നെയാണ് ഡയറക്ട് ചെയ്തത്. അങ്ങനെ ഒരുമിച്ച് നമ്മൾ കുറെ പടങ്ങൾ ഡയറക്ടും ചെയ്യാറുണ്ട്, പ്രൊഡക്ഷനും ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മൾ അടുത്ത ചെയ്യാൻ പോണത് ഒരു കൊറിയൻ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമേഴ്ഷ്യൽ ഫീച്ചർ ഫിലിമാണ്. സഞ്ജീവേട്ടൻ കുറെ നാൾക്ക് അപരിചിതന് ശേഷം ഇപ്പോഴാണ് ഒരു നല്ലൊരു ഹൊറർ കോമഡി ആയിട്ട് വരാൻ പോണു. അതിന്റെ പ്രൊഡക്ഷൻ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നു. അല്ലാണ്ട് ഞാൻ ഒരു ഹിന്ദിയിൽ ഒരു പടം ചെയ്യുന്നു, പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നില്ല ആരെ വെച്ചിട്ടാണ്, പക്ഷെ ഒരു വലിയ ആളെ വെച്ചിട്ടാണ് അത് ഡയറക്ട് ചെയ്യാൻ പോണു. അത് ആക്ച്വലി ഇറ്റ്സ് എ ട്രിബ്യൂട്ട് ടു മൈ പേരൻസ്, മൈ അങ്കിൾ ആൻഡ് ഓൾ ഹു വാസ് ഇൻ ദി ആർമി. ഇറ്റ്സ് എ ഡിഫൻസ് സ്റ്റോറി. ബേസിക്കലി എനിക്ക് വലിയ ഈ ആഗ്രഹമൊന്നുമില്ല, ഓ ഞാൻ വലിയ ഡയറക്ടർ ആവണം, അതൊക്കെ സഞ്ജീവേട്ടൻ പുഷ് ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്നതാ. ഐ വുഡ് ഓൺലി പ്രിഫർ ടു സീ സഞ്ജീവേട്ടൻ ആസ് എ ഡയറക്ടർ. പക്ഷേ സഞ്ജീവേട്ടൻ ആണെങ്കിൽ എന്നെ പുഷ് ചെയ്യും, യു ഡൂ ദിസ് യു ഡൂ ദിസ്. എന്റെ ഒരു ആഗ്രഹം ഓൺലി ടു ഫിലിംസ് ആണ്, ഒന്ന് റൊമാൻറ്റിക് സിനിമ. ഞാൻ ഭയങ്കര ഡൈ ഹാർഡ് റൊമാൻറ്റിക് വുമൺ ആണ്. എന്റെ മോൻ എപ്പോഴും പറയും, അമ്മ അമ്മ റൊമാൻസ് വിചാരിക്കുന്ന മാതിരി ചെയ്യുന്ന, അമ്മ എന്നെ വെച്ചിട്ട് ഒരു റൊമാൻറ്റിക് സിനിമയൊക്കെ എടുക്കുന്ന പറയാൻ, ആ മോനെ വെച്ചിട്ട് ഒരു റൊമാൻറ്റിക് സിനിമ എടുക്കണം. രണ്ടാമത്തെ ആസ് എ ട്രിബ്യൂട്ട് ടു മൈ ഫാദർ ആൻഡ് മൈ അങ്കിൾ. എനിക്കൊരു ആർമി ഒരു ഡിഫൻസിന്റെ ഒരു സ്റ്റോറി ഉണ്ട്, അത് ഹിന്ദിയിലേ ചെയ്യാൻ പറ്റുള്ളൂ, ബിക്കോസ് ആ മാഗ്നിറ്റ്യൂഡിൽ ചെയ്യണമെങ്കിൽ, ആ ബഡ്ജറ്റിൽ ചെയ്യണമെങ്കിൽ അത് ഹിന്ദിയിലേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് ഓൾമോസ്റ്റ് ഡൺ, ഡിസൈഡഡ് ഇൻ ദസ്തി. അത് രണ്ടുമാണ് എന്റെ മെയിൻ ലൈഫ്. ബാക്കി എല്ലാ സഞ്ജീവേട്ടന്റെ ഫിലിംസ് എക്സിക്യൂട്ട് ചെയ്യണം എന്നേ ആഗ്രഹമുള്ളൂ.
0: അപ്പോ മാഡം ഈ പലവിധ റോളുകളിൽ ഇപ്പോ ഒരുപാട് നാളായാലും ഇപ്പൊ പല മേഖലകളിൽ കൈവച്ചിട്ടുണ്ട്, ഇപ്പൊ എന്ത് ചെയ്യുമ്പോഴും മാക്സിമം സന്തോഷം അല്ലെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ സന്തോഷവതിയായിട്ട് ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്നാണ് വിചാരിക്കുന്നത്?
1: ആക്ച്വലി എനിക്ക് ഏത് വർക്കിലാണ് ഇൻവോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിത്തിങ് വിച്ച് ഇസ് ക്രിയേറ്റീവ് ഐ ലവ് ഇറ്റ്, ഭയങ്കര ഇഷ്ടമാണ്. അത് ഈവൻ എക്സിക്യൂഷൻ, ഇപ്പൊ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ തന്നെ സഞ്ജീവേട്ടൻ പറയും സ്റ്റോറി കേൾക്കാൻ ഇരിക്ക്, എന്റെ കേൾക്കുമ്പോഴത്തേക്കും നമ്മളെ ആ കോൺട്രിബ്യൂഷൻ ഉണ്ടാവില്ലേ, ഇത് ഇതാ ഈ സീനിൽ ഇത് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു കോൺട്രിബ്യൂഷൻ വെന്യോ ഡൂയിങ് ഇറ്റ്, അതിൽ ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്. എനിക്ക് എക്സിക്യൂഷനിലും ഹാപ്പിനെസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് വെൻ നമ്മൾ ഫുൾ ഫാമിലി ആയിട്ട് ചുമ്മാ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരുമിച്ചൊന്ന് ഇരുന്നാൽ മാത്രം മതി, ആ ഒരു മൂമെന്റ്. നമ്മൾ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം മക്കൾക്ക് ടി വി കാണണമായിരിക്കും, ഞാൻ ഇല്ല ഇല്ല ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും, മൂന്ന് മക്കളും ഫുൾ ടൈം കൂടെ ആ സമയത്ത് ആ ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ കൂടെ ഇരിക്കുന്ന ആ ഒരു മൂമെന്റ് ഓഫ് ഹാപ്പിനെസ് ഇസ് മൈ അൾട്ടിമേറ്റ് തിങ്. ഒരു കുട്ടി അടുത്തില്ലെങ്കിൽ ഒരു ഫീലിംഗ് ഉണ്ട്. എന്റെ മൂത്ത മോൻ ഇപ്പം എഞ്ചിനീയറിംഗ് ചെയ്യുക ബാംഗ്ലൂരിൽ, അപ്പം അടുത്തില്ല ഒരു നല്ലൊരു ഒക്കേഷനിൽ ഇല്ലെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടാവില്ല, ഒരു എംപ്റ്റിനെസ്, അത് എനിക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു സാധന. ബേസിക്കലി ഐ എം മോർ ഓഫ് എ ഫാമിലി പേഴ്സൺ. ഐ ലൈക്ക് പീപ്പിൾ അറൌണ്ട് മീ, ഐ ലവ് ഡൂയിങ് ക്രിയേറ്റിംഗ് തിങ്സ്, ദാറ്റ് ഈസ് മൈ ബേസിക് ഹാപ്പിനെസ്. അത് ഐ ല് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിലാണ് ഹാപ്പിനെസ്.
0: ഇപ്പോ ഈ മേഖലകളിലല്ലാതെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ള നിലയ്ക്ക് എന്തായാലും പാട്ട് പാടാൻ ഒരു താല്പര്യം കാണുമല്ലോ, ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടാമോ?
1: ഞാൻ സ്കൂളിലും കോളേജിലും എപ്പോഴും ഒരു പാട്ട് പാടിയിട്ട് ഫസ്റ്റ് മേടിച്ചതാ. ഇപ്പം പാടിയിട്ട് വർഷങ്ങളായി. ജാനമൻ ജാനമൻ തേരേ ദോ നയൻ ചോരി ചോരി ലേക്ക് ഗയേ ദേഖോ മേരാ മൻ ജാനമൻ ജാന

0: ऐसी क्या है मजबूरी, दिल दिल से मिलने दे। हाँ अभी तो हुई यारी, अभी से ये बेकरारी, दिल तो जरा ढलने दे, छोड़ दे दिलों की दूरी। ऐसी क्या है मजबूरी, दिल दिल से मिलने दे।
1: മാഗി മറന്നുപോയി.
2: അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. നന്നായിട്ട് പാടി, ഒരു ഹിന്ദി പാട്ടായാലോ.
1: യെസ്.
0: പെഹ്ലാ നശ പെഹ്ലാ ഗുമാ നയാ പ്യാർ ഹേ.
2: ഉദിത് നാരായണും സാധന സർഗവും ചേർന്ന് പാടിയത്.

0: ഒരു ഡോക്യുമെന്ററി ചെയ്യുമ്പോൾ ആ വ്യക്തിയുമായിട്ടുള്ള വ്യക്തിബന്ധം എത്രത്തോളം സത്യസന്ധമായി ഒരു വർക്ക് പുറത്ത് കൊണ്ടുവരാൻ സഹായിക്കും? അല്ലെങ്കിൽ മാഡം നേരത്തെ പറഞ്ഞു നേവിയുടെ ആന്തം ചെയ്ത സമയത്ത് അച്ഛൻ ഒരു ആർമി പേഴ്സൺ ആയതുകൊണ്ട് വളരെ പാട്രിയോട്ടിക് ആയതുകൊണ്ട് അത്രയും ഇൻവോൾവ്മെന്റ് നമുക്ക് ആ കാര്യത്തിലുണ്ട്. അപ്പൊ മാഡം ചെയ്യുന്ന വർക്കിലെല്ലാം ഏതെങ്കിലും രീതിയിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു കണക്ഷൻ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ മാഡത്തിന് അത്രത്തോളം ഇൻവോൾവ്മെന്റ് കാണിക്കാൻ പറ്റുന്നതാണോ? അല്ല, ഇതെനിക്ക് ഒരു വ്യക്തിപരമായിട്ട് അത്തരം താല്പര്യങ്ങൾ ഇല്ല എങ്കിലും അത്തരം ഔട്ട്പുട്ട് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു എന്നാണോ?
1: ഞാൻ എന്ത് വർക്കായാലും അതിന്റെ എങ്ങനെയാണ് ബെസ്റ്റ് ആയിട്ട് ചെയ്യണം. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഡോക്യുമെന്ററി ഓർ മൂവീസ് ഓർ എനിതിങ്. ഞാൻ പറഞ്ഞില്ലേ പണ്ടേയുള്ള സാധന എന്ത് കാര്യം, ഇപ്പം ഞാൻ ആഹാരം ഉണ്ടാക്കിയാൽ പോലും അത് ബെസ്റ്റായിട്ട് എങ്ങനെയാ ഉണ്ടാക്കാൻ പറ്റുക. പഠിക്കാൻ നേരത്ത് പോലും ഐ വോണ്ട് ടു ബി ക്ലാസ് ടോപ്പർ. എന്ത് കാര്യം ചെയ്താൽ സെക്കൻഡ് ടു നൺ. ബേസിക്കലി എന്റെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, വേണു അങ്കിൾ, മേജർ ജനറൽ സി വേണുഗോപാൽ. എനിക്ക് തോന്നുന്നു ഈ ചെറുപ്പത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ആ വിത്തിടുന്നത് അത് നമ്മളുടെ ഒരു ഇൻഗ്രീഡിയന്റ് ക്വാളിറ്റി ആയി പോകും. അതുകൊണ്ടാണ് ഞാനും എന്റെ മക്കളുടെ പുറത്ത് ആ ചെറുപ്പത്തിലേ ആ ഡ്രില്ലിംഗ് ആണ്. 5 മണിക്ക് എണീക്കുക, രാവിലെ വിളക്കത്തിക്കുക, കുളിക്കുക, അങ്ങനെയൊക്കെ. ചെറുപ്പത്തിൽ എന്റെ ഒരു അങ്കിൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ബി സെക്കൻഡ് ടു നൺ, ദറ്റ് ഷുഡ് ബി യുവർ മോട്ടോ, സെക്കൻഡ് ടു നൺ. അപ്പം ഇഫ് യു ഡോണ്ട് വോണ്ട് ടു ബി സെക്കൻഡ്, ഹൗ ഡു യു ബി ദ ഫസ്റ്റ്? യു ഹവ് ടു ബി ദ ബെസ്റ്റ്. ടു ബി ദ ബെസ്റ്റ് വാട്ട് ഷുഡ് യു ഡു? നോബഡി ഷുഡ് ബി ഏബിൾ ടു ബീറ്റ് യു ഇൻ യുവർ ജോബ്. ആ തരുന്ന ജോലി ബെസ്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു ടാർഗറ്റ് ആവുമ്പോഴത്തേക്ക് എന്ത് പറ്റും എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ബേസിക് ക്വാളിറ്റി തന്നെ നമ്മൾ ഓൾവേസ് വി വിൽ ട്രൈ ടു ഫൈൻഡ് ദ മീൻസ് എങ്ങനെയാണ് അത് വേറെ ആരും വിചാരിക്കാത്ത മാതിരി നമ്മൾ ആ ഒരു സാധനം ആ ഒരു ട്രേഡ് എൻഡിൽ സെറ്റ് ചെയ്തതിന് ശേഷം എന്റെ അച്ഛനും ഇന്ന് എന്റെ ഭർത്താവ് പറയുന്നത് എന്താന്ന് വെച്ചാ ദീപ്തിക്ക് ഒരു കാര്യം ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവള് 101% അത് ചെയ്തിട്ടേ വരുള്ളൂ. ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റായിട്ടേ ചെയ്യുള്ളൂ. അത് അവക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ ജന്മത്തൊരു മനുഷ്യനും ചെയ്യാൻ പറ്റില്ല. അത് അച്ഛൻ പണ്ട് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. എന്റെ റോൾ മോഡലായിരുന്നു അച്ഛൻ. എന്റെ അച്ഛൻ എന്റെ അൺകണ്ടീഷണൽ ലവ് ആയിരുന്നു. ഞാൻ ആ മാങ്ങേന്റെ പുറത്ത് തേങ്ങയാണെന്ന് പറഞ്ഞാൽ അത് അച്ഛൻ ആ അതന്നെ അതന്നെ അതേ ഇത് അച്ഛൻ പോയപ്പോഴത്തേക്ക് എനിക്ക് അത് താങ്ങാൻ പറ്റിയില്ല അച്ഛന്റെ ആ ആബ്സെൻസ്. പക്ഷെ ഭഗവാൻ റീപ്ലേസ് ചെയ്ത സഞ്ജീവായിട്ട് തന്നെ ഇപ്പൊ മക്കള് പറയുന്ന അച്ഛന്റെ അടുത്ത് വല്ലതും പറഞ്ഞ അച്ഛൻ അത് പറയും, അമ്മ പറയുന്ന സോറി, ഹോം മിനിസ്റ്റർ ഇസ് എവറിത്തിങ് എന്ന് പറയുന്ന മാതിരി അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ വാലിഡേഷൻ ഇപ്പൊ എനിക്ക് എന്റെ ഭർത്താവിന്റെ അടുത്ത് നിന്നു. ഇനി ഈ ലോകത്ത് ആരും എന്നെ എപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും എനിക്ക് ഒന്നുമില്ല, എനിക്ക് വിഷമേ ഇല്ല. പക്ഷെ എന്റെ ഭർത്താവ് എന്നെ പറ്റിയിട്ട് എന്തെങ്കിലും എനിക്ക് എൻഡോഴ്സ്മെന്റ് തന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇംപ്രസ് ചെയ്യുന്നു. ഇപ്പോഴും ഞാൻ മാരിഡ് ഫോർ 30 ഇയേഴ്സ്, ഇപ്പോഴും എന്ത് പണി തന്നാലും പടം മാത്രമല്ല, അതിലെനിക്ക് പേഴ്സണൽ അറ്റാച്ച്മെന്റ് വേണമെന്നില്ല. പടമല്ല, ഡോക്യുമെന്ററി അല്ല, എനി ടാസ്ക്, ഈവൻ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്, എന്ത് വീട്ടിലത്തെ ടാസ്ക്, പിള്ളേരെ പരീക്ഷയ്ക്ക് പഠിപ്പിക്കേണ്ട ടാസ്ക്, അതിൽ ഫുൾ മാർക്ക് മേടിച്ചുകൊണ്ട് വരുത്തണം എന്നുള്ളൊരു ആ ഒരു ഫോക്കസ്, ആ ഒരു ഡിറ്റർമിനേഷൻ, അത് ഒരു ബേസിക് ക്വാളിറ്റി ആയി പോയി. ഇറ്റ് ഇസ് ബിക്കം പാർട്ട് ഓഫ് മീ ബീങ് സെക്കൻഡ് ടു നൺ.
0: അപ്പോ അതുകൊണ്ട് തന്നെ ഒരുപാട് അന്താരാഷ്ട്ര അവാർഡുകളും മറ്റുമൊക്കെ നേടിയിട്ടുണ്ട്. എന്തൊക്കെ അവാർഡുകളാണ് ഇതുവരെ വാരിക്കൂട്ടിയത്?
1: ഒരുപാട്. ഞാൻ പണ്ട് വിചാരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഇതൊക്കെ ഓർത്തു വെക്കുന്നത്, ഇപ്പൊ ഞാൻ ആ സ്റ്റേറ്റിലെത്തിയപ്പോ നമ്മള് ഇന്നാളും മോൻ പറയുന്ന ഇതൊക്കെ ഒരു ബുക്കിൽ എഴുതി വെക്കുന്ന, അല്ലെങ്കിൽ മറന്നു പോകുമ്പോ പ്രോജക്ട്സ് വരെ നമ്മൾ ചെയ്തതൊക്കെ മറന്നുപോയി, എന്തെല്ലാം ഞാൻ ചെയ്തു വെച്ചത്. ഞാൻ പറഞ്ഞ നിങ്ങക്ക് ഇതൊന്ന് എഴുതിക്കൂടെ, എന്താ അമ്മ തന്നെ എഴുതണമെന്നുണ്ടാ, നീ തന്നെ ഇരുന്ന് ചെയ്തിന്റെ ഹോംവർക്ക് വെക്കേഷനിലെന്ന് പറഞ്ഞിട്ട് അവൻ മക്കളെ പറയാ അമ്മേന്റെ അടുത്ത് എന്തെങ്കിലും സജഷൻ പറഞ്ഞാൽ തിരിച്ചു നമ്മളുടെ അടുത്ത് തന്നെ വരുമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ബിംബോ അവാർഡ്സ്, പിന്നെ ഇഫി ഗോവയിലെ ഇന്ത്യൻ പനോറമയില് സെലക്ടഡ് ആയിരുന്നു, പിന്നെ ലണ്ടനില്, കാനില്, പിന്നെ ജിൻചോൺ കൊറിയ, പിന്നെ ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ട്, ഒരുപാട് സ്ഥലത്ത് പോയി. കാനഡയിൽ കുറെ ഫെസ്റ്റിവൽസിൽ പോയി, US പോയി. ഇപ്പൊ സത്യം പറഞ്ഞാൽ എല്ലാ പടവും ഓൾമോസ്റ്റ് എനിക്ക് ഇങ്ങനെ കുറെ. ഇപ്പം ചപ്പാസ് ആൽബം കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഓസ്ട്രേലിയയിൽ ഇറ്റ് വാസ് സെലക്ടഡ് അറ്റ് എ ഫെസ്റ്റിവൽ. ഓർത്ത് വെക്കുന്നില്ല. അതാ സഞ്ജീവട്ടം പറഞ്ഞ, അത് നീ നോക്കി നിക്കല്ല, നിനക്ക് കിട്ടേണ്ടത് നിനക്ക് കിട്ടും, നീ അത് നോക്കി നിന്ന പിന്നെ ഡിസപ്പോയിന്റ്മെന്റ് ആയിപ്പോ. ആ ഒരു സാധനം പുള്ളിക്കാരൻ ഇട്ട് തന്നോണ്ട് ഇപ്പം അങ്ങനെ നോക്കത്തില്ല ഞാൻ. കിട്ടിയാ

0: കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല.
1: ഒരു ക്രിയേറ്റീവ് വർക്കിലായിരിക്കുക എന്നുള്ള ഒരു പ്രോസസ് എൻജോയ് ചെയ്യുന്നു, ഔട്ട്കമ്മിനെ പറ്റി
0: വറി ചെയ്യാറില്ല. എന്റെ മോനൊരു ഉഗ്രൊരു പടം അഭിനയിച്ചിരുന്നു, ഒഴുകി ഒഴുകി ഒഴുകി. അതില് എല്ലാരും വിളിച്ചു പറഞ്ഞു മോൻ അസാധ്യമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറിയ കൊൽപ്പൊക്കെ വാടി അദ്ദേഹം എന്റെ കൂടെ സിനിമയുടെ ഫസ്റ്റ് ഡേ റിലീസിന് കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ചേട്ടൻ ഇവിടെ ഉണ്ടോ? പിന്നെ സഞ്ജീവിയുടെ പടം കാണാൻ പിന്നെ വരാണ്ട് എങ്ങനെയാ എന്നൊക്കെ പറഞ്ഞു. ബി ആർ പ്രസാദിന്റെ ലാസ്റ്റ് ഫിലിം ആയിരുന്നു. പിന്നെ സോബിൻ ഷാഹിർ, നറീൻ ഇവരൊക്കെ അഭിനയിച്ച എന്റെ മോൻ അതിനകത്ത് ക്യാരക്ടർ. അപ്പൊ ഞാൻ പടം തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു ചേട്ടൻ ഇതാന്ന് മോൻ, ഈ മോനാന്ന് അഭിനയിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ശരി വെരി ഗുഡ് നല്ലത് മോനെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പടം കണ്ടു. പടം കണ്ടി ഇന്റർവെൽ ആയപ്പോഴത്തേക്ക് സഡൻലി ഒരു മൂന്നാല് സീറ്റ് അപ്പുറത്താണ് ചെറിയ കൽപ്പകോടി അദ്ദേഹം ഇരിക്കുന്നത്. ഉടനെ തിരിഞ്ഞിട്ട് എന്റെ അടുത്ത് പറയാ ഈ പടത്തിൽ കാണുന്ന ദീപ്തിന്റെ മോനാണോ? ഞാൻ പറഞ്ഞു അതെ ചേട്ടാ. അല്ല ഇപ്പൊ കണ്ട മോനാണോ ആ മോൻ? ഞാൻ പറഞ്ഞു അതെ ചേട്ടാ. അപ്പത്തേക്ക് പറഞ്ഞ സ്വന്തം മോൻ? ഞാൻ പറഞ്ഞു അല്ല ചേട്ടാ, മാടേ കിടത്ത മോൻ. സ്വന്തം മോൻ എന്തൊരു ചോദ്യാ ചേട്ടാ എന്ന് പറഞ്ഞ മാതിരി. അവ ആ സമയത്ത് എല്ലാരും കണ്ട പറഞ്ഞു ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പയ്യൻ അഭിനയിച്ചു. പുള്ളിക്കാരന് സ്റ്റേറ്റ് അവാർഡിന് പരിഗണിച്ചിരുന്നു. അപ്പം ആ സമയത്ത് ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു മോന് കിട്ടാതെ. പക്ഷെ ചേട്ടന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നോണ്ട് കിട്ടിയാ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. നമുക്ക് വാട്ട് ഈസ് ഡിസേർവിംഗ് ടു അസ്, ആർക്കും നിർത്താൻ പറ്റൂല. നമുക്ക് കിട്ടാൻ അർഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവം തമ്പുരാൻ വിചാരിച്ച പോലും ആർക്കും നിർത്താൻ പറ്റില്ല. കിട്ടാനില്ലെങ്കിൽ കിട്ടൂല, ആ ഒരു കോൺസെപ്റ്റിൽ ജീവിച്ചു പോകുന്നോണ്ട് വിഷമയില്ല. ആക്ച്വലി
1: മാഡം വളരെ കാലം മുന്നേ ഈ ഫീൽഡിൽ എത്തിയ ഒരാളാണ്. അപ്പൊ ഇപ്പോ ഒരുപാട് പേര് പുതിയതായിട്ടും വരുന്നുണ്ട്. അപ്പോ ഒരു സ്ത്രീ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യേണ്ടുന്ന ഒരു പൊസിഷനിൽ, ഇപ്പൊ ഡയറക്ടർ എന്നൊക്കെ പറയുന്ന പൊസിഷനിൽ സ്ത്രീകൾ വരുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എത്ര സ്ത്രീ മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞാലും ചില സാഹചര്യങ്ങളിലെങ്കിലും അവർക്ക് ആ ബുദ്ധിമുട്ടൊക്കെ നേരിടേണ്ടി വരുമ്പോൾ മനസ്സുമെടുക്കാനും ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ വിചാരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പുതിയ കുട്ടികളോട് അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് ഒരു മെസ്സേജ് എന്നുള്ള രീതിക്ക് എന്താണ് പറയാനുള്ളത്?
0: സി, എന്ത് കാര്യത്തിലും ഹാർഡ്ഷിപ്സ് അനുഭവിക്കണം. അവസാനം എൻഡ് പ്രൊഡക്റ്റ് ലോഗർ കാണുള്ളൂ. അത് എങ്ങനെ ചെയ്തു, എന്തെല്ലാം നിങ്ങൾ അനുഭവിച്ചു, അത് ആരും അറിയാൻ പോണില്ല. ഇപ്പം സഞ്ജീവട്ടം പറഞ്ഞ ഒരു സാധനം, ഞാൻ പഠനം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂസ് വെച്ചിട്ട് സഞ്ജീവട്ടം പറയുന്ന അൾട്ടിമേറ്റ്ലി മോളെ പടം തീരുമ്പോഴത്തേക്ക് ഡയറക്റ്റഡ് ബൈ ദീപ്തി പിള്ളേ ശിവനെ വരാൻ പോകുന്നുള്ളൂ. ആ സമയത്ത് ഒരു മനുഷ്യനെ അറിയാൻ പോകുന്നില്ല, മറ്റേ ഹെൽപ്പ് ചെയ്തില്ല, മറ്റേ ഇങ്ങനെ ചെയ്തില്ല, ഇയാള് പറഞ്ഞ കേട്ടില്ല, ഇയാള് ഈ ഷോട്ട് ഇങ്ങനെ കിട്ടിയില്ല, അത് ഇതിങ്ങനെ നടന്നില്ല. പടം നല്ലതാണെങ്കിൽ അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് യുവർ ക്രെഡിറ്റ്. പടം ചീത്തയായാലും നിന്റെ ക്രെഡിറ്റ്. സോ വാട്ട് യു ഹാവ് ടു ഡു, നമ്മൾ നമ്മളുടെ കംപ്ലീറ്റ് ഡെഡിക്കേഷൻ വെച്ചിട്ട് എല്ലാ ഏത് കാര്യത്തിലും നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് സിനിമയിൽ മാത്രമല്ല, സിനിമയിലായിക്കോട്ടെ, കോർപ്പറേറ്റ് ലൈഫിലായിക്കോട്ടെ, നമ്മളുടെ ഒരു ഈവൻ ഓർഡിനറി പോസ്റ്റ് ഓഫീസ്, എൽ ഐ സി, ബാങ്ക്, എല്ലായിടത്തും വിമൻ ഫേസ് ദിസ് ഇഷ്യൂ. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് നമ്മളുടെ ഫീൽഡിൽ മാത്രമല്ല, എവിടെ വിമൻ ഫോക്സ് ആർ ദയർ വർക്കിംഗ് ഇൻ എനി ഓർഗനൈസേഷൻ, എവറി, ഞാനിപ്പോ കോർപ്പറേറ്റ് വേൾഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലായിടത്തും കോമ്പറ്റീഷൻ ഉണ്ട്, കുശുമുണ്ട്, കുനായ്മുണ്ട്, സംബഡി വോണ്ട്സ് ടു ക്രെഡിറ്റ് എടുക്കാനുണ്ട്, നമ്മൾ ചെയ്ത വർക്കിന് ക്രെഡിറ്റ് എടുക്കാൻ ആൾക്കാരുണ്ട്, അതിന് നമ്മളിങ്ങനെ ഞെട്ടിയിരുന്നു പോകും. ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തു, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് സ്വന്തമായിട്ട് പുകഴ്ത്തി പറയാൻ അറിഞ്ഞൂടാ, മാർക്കറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. ചില പേർക്ക് ഒരു പണി എടുക്കാണ്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും, അവരുടെ കഴിവാണ് അത്, നമ്മളുടെ കഴിവുകേട് എന്നത്. പക്ഷെ ആ കഴിവുകേട് കാരണം നമ്മളിരുന്ന് കരിഞ്ഞും പിടിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. യു ഷുഡ് ഫൈറ്റ് ഇറ്റ് ഔട്ട്. ഈവൻ ഇൻ നമ്മൾ ആനിമൽ കിങ്ഡമിൽ നോക്കുന്നത് ഒരു ലയണും ലയണസിലും ഒരു സ്ത്രീ ലയണാണ് എല്ലാവർക്കും പേടി, ആക്ച്വലി ദാൻ ദ ലയൺ. ഈവൻ ടൈഗർ ടൈഗറസിൽ ടൈഗറസിനാണ് പവർ കൂടുതൽ. നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ നമ്മൾ ആരിനി നിർത്തിയാലും ഇടിച്ചു പൊളിച്ചു പോയിട്ട് ചെയ്യുക. അതിനെ എന്ത് ഫേസ് ചെയ്ത, അവർ പറയും അവള് ഭയങ്കര അഹങ്കാരിയാണ്, നമ്മള് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ നമ്മൾ നല്ലതാണെങ്കിലും ആൾക്കാർ പറയും അവള് ആറ്റിറ്റ്യൂഡാ. അമ്മ പറയായിരുന്നു പണ്ട്, നിന്നെ നല്ലത് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ നിന്നെ നല്ലതേ കാണുള്ളൂ, നിന്നെ ചീത്ത കാണാനുള്ള ആഗ്രഹങ്ങൾ നിനക്ക് ചീത്തയെ കാണുള്ളൂ. അപ്പം പിന്നെ വേറെ ആൾക്കാർ നിന്നെ ജഡ്ജ് ചെയ്യുന്ന, നിന്റെ കോൺഷ്യൻസ് നിനക്ക് അറിഞ്ഞൂടെ, നീ നിന്റെ കോൺഷ്യൻസിന് വർക്ക് ചെയ്യുക. സോ ജസ്റ്റ് വർക്ക് ഫോർ യുവർ കോൺഷ്യൻസ്. മനസാക്ഷിനെ വഞ്ചിച്ചോണ്ട് ഒരു തെറ്റും ചെയ്യരുത്, അതേ ഉള്ളൂ. അതില് ബാക്കി ഫേസ് ചെയ്യാൻ പോകുന്ന വർക്കിലെല്ലാം ആത്മാർത്ഥമായിട്ട് സിൻസിയർ ആയിട്ട് ചെയ്യുക. ഈശ്വരൻ മേളിലുണ്ട്, ബാഷ് ഓൺ റിഗാർഡ്ലെസ്, അൾട്ടിമേറ്റ്ലി യു ആർ ദ വിന്നർ. അതിൽ ഹാർഡ്ഷിപ്സ്, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ദിസ് പ്രൊഫഷൻ, എവറി പ്രൊഫഷൻ, എവറി വുമൺ, ഐ സേ ദിസ് ആൻഡ് ദാറ്റ്സ് മൈ

0: ബിഗ്ഗസ്റ്റ് അഡ്വൈസ്, ബിക്കോസ് ഞാൻ അത് ഫേസ് ചെയ്തതാണ്. നോട്ട് ജസ്റ്റ് ഫിലിം ഇൻഡസ്ട്രി, നോട്ട് ജസ്റ്റ് കോർപ്പറേറ്റ് വേൾഡ്, എവറിവെയർ.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: താരേസമി ഇപ്പർ എന്താണ് എന്റെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ, ടോക്സ് അബൌട്ട് അമ്മ ആൻഡ് ഐ വാസ് ഓൾവേസ് അറ്റാച്ച് ടു അമ്മ. ഈ ഇടയ്ക്കായിട്ടാണ് ഐ ലോസ്റ്റ് മൈ മദർ, പക്ഷെ എന്നും ഇന്നും എപ്പോഴും ഓർക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അമ്മേനെ ഓർത്തിട്ട് ആ ഒരു പാട്ട് ഞാൻ ഷെയർ ചെയ്യണു.
1: മേരിമ
0: ശങ്കർ മഹാദേവൻ പാടിയ പാട്ടാണ്. അതുകൊണ്ട് ആ ഒരു ഫീൽ എപ്പോഴും ഉണ്ട് എനിക്ക്, ഇപ്പോഴും കണ്ണുന്ന് വെള്ളം വരും അത് കേൾക്കുമ്പോൾ.
1: നമുക്ക് കേൾക്കാം.

0: ഇവിടുക്കുണ്ട്. അറ്റ്ലീസ്റ്റ് എനിക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അങ്ങനെ നിങ്ങളെ ഞാൻ ജീവിതകാലം മുഴുവൻ ഓർക്കും. റിയലി ബിഗ് താങ്ക് യു ഓൾ ഇന്ത്യ റേഡിയോ, ആകാശവാണി, എവ്രിബഡി, താങ്ക് യു സോ മച്ച്.
1: ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളുടെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം MS ആശ. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.
2: മായാമുദ്രകൾ.
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
5: ഓർഹാൻ പാമുക് എഴുതിയ നോവൽ ചുവന്ന മുടിക്കാരി. രചന ജേക്കബ് എബ്രഹാം.
2: മായാമുദ്രകൾ.
6: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഓം ശാന്തി ഓഷാന എന്ന ചിത്രത്തിൽ രമ്യ നമ്പീശൻ പാടിയത്. ഗാനരചന നവീൻ മാരാർ, സംഗീതം ഷാൻ റഹ്മാൻ.

0: ചലച്ചിത്ര ഗാനമാണ് കേട്ടത്.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
0: ആകാശവാണി, സമയം 10:00. ഇപ്പോൾ കേൾക്കാം സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിൽ പോഷകാഹാരത്തിന്റെ ആവശ്യകതയും അതിന്റെ പ്രാധാന്യവും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡയറ്റീഷ്യനായ ഐഷ നിഷിത. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ഒരു പെൺകുട്ടിയുടെ ബാല്യകാലം മുതൽക്ക് തന്നെ പോഷക സമ്പുഷ്ടമായ ആഹാരം നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഒന്ന് പറയാമോ? ഇക്കാര്യത്തിൽ രക്ഷിതാക്കളുടെ പങ്കിനെ കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാമോ?
1: ഒരു മാതാപിതാക്കളുടെ പങ്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് തന്നെയാണ്. അതായത് കുഞ്ഞ് നമ്മൾ ജനിച്ച് നമ്മുടെ കയ്യിലോട്ട് എത്തുമ്പോഴും നമുക്ക് കൊളസ്ട്രോൾ കൊടുക്കുന്നത് മുതൽ, അതായത് ആദ്യത്തെ പാല്, ആ പാല് കൊടുക്കുന്നത് തൊട്ട് മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുത് തന്നെയാണ്. പിന്നെ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആദ്യം കൊളസ്ട്രോൾ കൊടുത്ത് പിന്നെ ഒരു 6 മാസം വരെ നമ്മൾ കുഞ്ഞിന് മുലപ്പാല് മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആ 6 മാസം വരെ മുലപ്പാൽ മാത്രം, ഒരു വയറിളക്കം വന്നാലും നമ്മൾ മുലപ്പാലിൽ തന്നെ കുഞ്ഞ് തൃപ്തനാണ് എന്ന് നമുക്ക് ഉറപ്പാണത്. വേറെ ഒരു വെള്ളം കൊടുക്കാനോ വേറെ ഒരു പഞ്ചസാര വെള്ളം കൊടുക്കാനോ ഒന്നിൻ്റെയും ഒരു ആവശ്യവും വരുന്നില്ല. അത് മാത്രമല്ല, 6 മാസം കഴിയുമ്പോഴും നമ്മൾ കുഞ്ഞിന് ചെറുതായിട്ട്, അതായത് സപ്ലിമെന്ററി ഫീഡിംഗ് എന്ന് പറയും, കുഞ്ഞിന് ലഘു ചെറുതായിട്ട് കൂരക് പോലെ, ഏത്തയ്ക്കാപ്പൊടി പോലെ, നവധാന്യപ്പൊടി പോലെ, അങ്ങനെ പലതും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ചെറിയ ഫ്രൂട്ട് ജ്യൂസസ്, വളരെ നേർപ്പിച്ചുള്ള ഫ്രൂട്ട് ജ്യൂസസ്, ഇതെല്ലാം നമ്മൾ മുലപ്പാലിനൊപ്പം കൊടുത്തു തുടങ്ങുകയാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ഒരു രക്ഷിതാവ് അത് മനസ്സിലാക്കി അത് നമ്മൾ എന്താ ആ സമയത്ത് കൊടുക്കേണ്ടത് ആ സമയത്ത് തന്നെ കൊടുത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ ഒരു രക്ഷിതാവിൻ്റെ ഒരു വളരെ ഒരു കടമ തന്നെയാണത്. കുഞ്ഞിൻ്റെ, അതായത് തുടക്കം മുതലേ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കൊളസ്ട്രത്തിൽ തന്നെ കുഞ്ഞിൻ്റെ എന്താണ് രോഗപ്രതിരോധ ശേഷി തുടങ്ങി ജീവിതശൈലി രോഗം മുതൽ ആസ്മ, ഇത് ഈ തരത്തിലുള്ള രോഗങ്ങൾ വരെ നമുക്ക് പ്രതിരോധിക്കാൻ ആ കൊളസ്ട്രം സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രക്ഷിതാവിൻ്റെ ഒരു ഒരു റോൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. മാത്രമല്ല നമ്മൾ ഓരോ എന്താ ഓരോ പുതിയതായി ഒരു ഒരു നമ്മൾ കുഞ്ഞിനൊരു കാര്യം പുതുതായിട്ട് കൊടുക്കുമ്പോഴും നമ്മൾ ആദ്യം ചെറിയ ഒരു ടീസ്പൂണിൽ തുടങ്ങി അത് കുഞ്ഞിന് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ കുഞ്ഞിന് പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മൾ മുട്ട കൊടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. 1 വയസ്സ് കഴിഞ്ഞ് നമ്മൾ മുട്ട കുഞ്ഞിന് ആദ്യമായി കൊടുക്കുമ്പോൾ ആദ്യം മഞ്ഞ കൊടുത്തിട്ട് ശേഷം വെള്ളം കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മൾ പാല് കൊടുക്കുമ്പോഴും വളരെ നേർപ്പിച്ച്, അതായത് കുഞ്ഞിൻ്റെ ഒരു ദഹനത്തിന് പറ്റിയതല്ല, അതായത് പശുവിൻ്റെ കുഞ്ഞിനുണ്ടാക്കുന്ന പാലാണ് അത്, നമ്മളെ കുഞ്ഞിനത് കൊടുക്കുകയാണ്. അപ്പൊ അത് നമ്മൾ സൂക്ഷിച്ച് വളരെ നേർപ്പിച്ച് നമ്മൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
0: മാഡം, അതുപോലെ തന്നെ കൗമാര കാലഘട്ടം ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ആഹാര കാര്യങ്ങളിൽ വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലഘട്ടമാണല്ലോ. ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണക്രമമായിരിക്കും ഇവർക്ക് അഭികാമ്യം?
1: അതായത് ഈ കൗമാരക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം, അതായത് ആ അഡോളസന്റ് പീരീഡ്, ടീനേജ് എന്ന് പറഞ്ഞാൽ അവരുടെ ഹോർമോൺ വ്യതിയാനങ്ങളും ഈ എന്താണ് മെൻസ്ട്രേഷനും എല്ലാം സംഭവിക്കുന്ന ഒരു സമയമാണ് ഈ കൗമാരപ്രായം എന്ന് പറയുന്നത്. അപ്പൊ അവർക്കത് പ്രത്യേകം അവരെ ഈ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുക, ഇങ്ങനത്തെ അതുപോലെ ജങ്ക് ഫുഡ്, അവരുടെ രുചി ടേസ്റ്റ് ബഡ്സ് അതിലോട് താല്പര്യം കാണിക്കുക. അപ്പൊ അവർക്ക് രുചിയുള്ള ഭക്ഷണം, ഈ ബേക്കറി പലഹാരങ്ങൾ ഇതിലോട് അമിത താല്പര്യം തോന്നുന്ന സമയമാണ് ഈ കൗമാരപ്രായം. പിന്നെ വീട്ടുകാരോട് ഒരു എന്താ ഒരു ഒരു റിബൽ പോലെ അവർ കാണിക്കും. നമ്മൾ എന്ത് പറഞ്ഞാലും തെറ്റാണ് എന്ന് തോന്നുന്ന രീതി, അത് അവരെ ആഹാര ക്രമങ്ങളിലും അത് മാറ്റും. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോഴും അവർക്ക് കുറച്ച് എന്താണ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതും ഒരു സമീകൃത ആഹാരം, എപ്പോഴും ഒരു മോഡൽ പ്ലേറ്റ് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുക. അത് ഒരു പരിധിവരെ ഒരു രക്ഷിതാവിന് അതൊരു സഹായമാവും. അതായത് ഒരു പ്ലേറ്റിൽ നമ്മൾ കാൽഭാഗം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ധാന്യങ്ങളാണ്, ധാന്യങ്ങളും കാൽഭാഗം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മുട്ട, മീന്, പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ, ഇതിലേതും ഒരു ദിവസം നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അരഭാഗം നമ്മൾ പച്ചക്കറികൾ, അത് നമ്മൾ ആ സമയത്ത് ഒരു കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടപ്പെട്ട എന്താണോ അവർക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നു നമ്മളൊന്ന് അറിയാൻ ശ്രമിച്ച ആ പച്ചക്കറികളും ആ പഴങ്ങളും അവർക്ക് ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഊർജത്തിന്റെ ആവശ്യവും മാംസ്യത്തിന്റെ ആവശ്യവും അതുപോലെ തന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, അയൺ കാൽഷ്യത്തിന്റെ ആവശ്യമൊക്കെ ഈ ഒരു സമയത്ത് പെൺകുട്ടികൾക്ക് വളരെയധികം ആവശ്യമുള്ള സമയമാണ്. അപ്പൊ ആ അതിൽ എന്തൊക്കെയാണ് ഈ അയണ് കാൽഷ്യം എന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളെ ഗോതമ്പ് പോലെ, അവല് പോലെ, അപ്പം ഈ നമ്മുടെ വൈകിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ അവല് നനച്ച് കൊടുക്കുന്നത്, പൊരി പോലെ, പോപ്കോൺ, അങ്ങനത്തെ ഹെൽത്തി സ്നാക്സ് കൊടുക്കുന്നത് ഉൾപ്പെടെ നമ്മുടെ എന്താണ് നമ്മുടെ ഇലക്കറികൾ, അവർക്ക് സ്റ്റഫ് ചെയ്ത ചപ്പാത്തികളിൽ സ്റ്റഫ് ചെയ്ത് കൊടുക്കാനും, അതുപോലെ ഈ ബീൻസ്, ഉള്ളിത്തണ്ട്,

0: അതുപോലെ നമ്മുടെ എന്താണ് ഈത്തപ്പഴം പോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണം, ഉണക്കമുന്തിരി പോലെ. അപ്പം ഇത് പിള്ളേർക്ക് നമ്മൾ അയൺ കൂടുതലുള്ളത് ഏതാണോ അത് നമ്മൾ ഈ മാതളങ്ങ പോലെ, ഫ്രൂട്ട്സുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ മാതളങ്ങ, അതുപോലെ തന്നെ ഈ നട്ട്സുകൾ പോലെ, സീഡ്സ് പോലെ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പാല്, പാല് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്കത് പാലായിട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് തൈരായിട്ട് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാം. അതുപോലെ വൈറ്റമിൻ എ ഉള്ള സാധനങ്ങൾ, വൈറ്റമിൻ എ ഉള്ള സ്രോതസ്സുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഓറഞ്ചും ചുമന്നതുമായിട്ടുള്ള പച്ചക്കറികൾ, പഴങ്ങൾ, ഇതെല്ലാം ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പം ഈ പ്രായത്തിൽ അവർക്ക് ഈ ജങ്ക് ഫുഡിനുള്ള താല്പര്യം നമുക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് നമ്മൾ ഭക്ഷണം സമയത്ത് കഴിക്കാനും അവരെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. വെള്ളം കുടിക്കാൻ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ ഒരു എക്സസൈസ് എന്നുള്ള രീതിക്ക്, ഒരു നടത്തം പോലെ, ഒരു ഔട്ട്ഡോർ ഗെയിംസോ നമ്മൾ പുറത്തു പോയി കളിക്കാനുള്ള രീതിക്ക് അങ്ങനെയൊക്കെ അവരെ പ്രോത്സാഹിപ്പിച്ചാൽ നന്നായിരിക്കും. അതായത് കൗമാരപ്രായക്കാരിയായ ഒരു കുട്ടി നാളത്തെ അമ്മയാണ്. അപ്പം അതുകൊണ്ട് അവരുടെ ഭക്ഷണ ശൈലിയും ജീവിതശൈലിയും എല്ലാം, അതായത് അവരെ ഭക്ഷണം തൊട്ട് അവരുടെ ആ ഒരു എന്താ വൃത്തിയും എല്ലാം ഇതിനെ ബാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ ആ ഒരു അളവ് മാത്രമല്ല, ആ അളവിൽ ഉത്തമമായ ഒരു ക്വാളിറ്റിയും ആ ഭക്ഷണത്തിലുണ്ട്. ക്വാണ്ടിറ്റി മാത്രമല്ല, ഒരു ക്വാളിറ്റിയും വേണം. ആ ഭക്ഷണം ഗുണമേന്മ ഉള്ളതാണോ എന്നുകൂടെ രക്ഷിതാവ് അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഈ ജങ്ക് ഫുഡുകളിൽ വേണ്ടത്ര ഒരു ഗുണമേന്മയില്ല. അപ്പം ആ ഗുണമേന്മ ഉള്ള ഭക്ഷണങ്ങൾ ഈ പറഞ്ഞ കണക്ക് ഈ ബോട്ടിൽ പ്ലേറ്റുള്ള ഭക്ഷണമാണോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
1: മാഡം, ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടമാണ് ഗർഭകാലം. ഗർഭകാലത്ത് പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ?
0: അതായത് നമ്മൾ ഇപ്പൊ ഈ ഗർഭാവസ്ഥയിൽ ഏറ്റവും ആദ്യം ഒരു ഡോക്ടർ നമുക്ക് നിർദ്ദേശിക്കുന്നത് ഫോളിക് ആസിഡാണ്. ശരിക്കും ഫോളിക് ആസിഡ് നമ്മൾ കഴിച്ചു തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൺസീവ് ആണ്, പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞ് ഒരു മാസത്തിലാണ്, നമ്മൾ ഒരു മാസം കഴിഞ്ഞാണ് ശരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്, അപ്പം തൊട്ടാണ് നമ്മൾ കഴിച്ചു തുടങ്ങുന്നത്. ശരിക്കും കൺസീവ് ആവാൻ പ്ലാൻ ചെയ്യുമ്പോഴേ നമ്മൾ ഈ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങണം. ഈ ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ ഈ പറഞ്ഞ കണക്ക് ഓറഞ്ച്, അതുപോലെ ഏത്തപ്പഴം, നമ്മുടെ മധുരക്കിഴങ്ങ്, ഇതുപോലുള്ള ഭക്ഷണങ്ങളിൽ ഫോളിക് ആസിഡിൻ്റെ അംശം ധാരാളമുണ്ട്. അപ്പം നമ്മൾ കൺസീവ് ആവാൻ പ്ലാൻ ചെയ്യുമ്പോഴേ നമ്മൾ ഈ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങുക. മാത്രമല്ല ഊർജത്തിൻ്റെ അളവ്, അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ അളവ്, അങ്ങനെ തന്നെ ഈ പറഞ്ഞാണെങ്കിൽ ബാക്കി അയണിൻ്റെ അളവ്, കാൽഷ്യം, വൈറ്റമിൻ ഇ, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ഇതെല്ലാം വളരെ ആവശ്യമുള്ള സമയമാണ് ഈ എന്താണ് ഈ ഗർഭാവസ്ഥ എന്ന് പറയുന്നത്. ശരിക്കും കുടുംബത്തിൽ പഴമക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഈ രണ്ടു പേരുടെ ഭക്ഷണം ഇപ്പോൾ ഗർഭിണിയായ ഒരു അമ്മ കഴിക്കണം എന്നുള്ളതാണ്. അതൊരു മിഥ്യാധാരണ തന്നെയാണ്. അങ്ങനെ രണ്ടു പേരുടെ ഭക്ഷണം കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ കണക്ക് ഗുണമേന്മയുള്ള ഭക്ഷണം, നമ്മൾ വെറുതെ കഴിക്കുന്നു അല്ലാതെ ഈ ആവശ്യത്തിനുള്ള ഊർജമുണ്ടോ, അതിൽ പ്രോട്ടീനുണ്ടോ, അതിൽ എന്താണ് വൈറ്റമിൻസ് ഉണ്ടോ എന്നുള്ള ഒരു, ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു മോഡൽ പ്ലേറ്റിലുള്ള ഒരു ഭക്ഷണം, നമ്മൾ അത് ഗുണമേന്മയുള്ള ഭക്ഷണം ഒരു ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം എടുക്കുമ്പോൾ നമ്മൾ ഈ സമയത്ത് കഴിക്കാൻ, ഒരു ഗർഭിണിയായ ഒരു അമ്മ സമയത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാവിലെ നമുക്ക് ചായ, ഒരു ചായ കൊണ്ട് നമുക്ക് തുടങ്ങി 8:30 മുമ്പുള്ള നമ്മുടെ പ്രഭാത ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. അതും ഒരു രണ്ടെണ്ണം കഴിക്കുന്നതിൽ, അതിൽ ഈ നമ്മുടെ മോഡൽ പ്ലേറ്റിൽ ഈ രണ്ട് ഇഡ്ഡലി എന്നുള്ളത് സാമ്പാർ വെച്ച് അങ്ങനെ കഴിക്കുക. അതുപോലെ തന്നെ ഇട സമയത്ത് ചെറിയ പഴങ്ങൾ കഴിക്കാം. അതുപോലെ തന്നെ അല്ല പലഹാരത്തിൻ്റെ ഒന്ന് തന്നെയും കഴിക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ ഉച്ചയ്ക്കും നമ്മുടെ ചോറ് കഴിക്കുക. ചോറ് ഒരു ഒരു കപ്പ് അളവിൽ ചോറ് കഴിക്കുക. അരഭാഗം, ഒരു പ്ലേറ്റിൻ്റെ അരഭാഗം പച്ചക്കറി കഴിക്കുക. അതുപോലെ തന്നെ പ്രോട്ടീൻസ് നമുക്ക് മീനോ മുട്ടയോ പയർ പരിപ്പ് വർഗ്ഗങ്ങളോ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ നമുക്ക് ഒരു ഡയറ്റായിട്ട് പറയുകയാണെങ്കിൽ തന്നെ 4 മണിക്ക് നമ്മുടെ ചായയുടെ കൂടെ കടല, അങ്ങനത്തെ എന്തെങ്കിലും പ്രോട്ടീനോ, അല്ലെങ്കിൽ അവല്, ഈ പറഞ്ഞത് അവല്, അതുപോലെ പൊരി, അങ്ങനത്തെ എന്തെങ്കിലും അയൺ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും പലഹാരം, ഇലയട, ഇലയപ്പം, അങ്ങനെയൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. ഈ നമ്മുടെ കൊഴുക്കട്ട പോലെ അങ്ങനെയൊക്കെ ആവിയിലുണ്ടാക്കിയ സാധനങ്ങളും ഉൾപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഒരു 6 ഇടനേരത്ത് ചെറിയ പഴങ്ങളായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അമ്മ കിടക്കുന്നതിന്, ഈ ദഹനമൊക്കെ നന്നാകാൻ വേണ്ടി കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ രാത്രിയത്തെ അത്താഴം കഴിക്കാൻ ശ്രദ്ധിക്കുക. അത് ലഘുവായ എന്തെങ്കിലും, വീട്ടിലെ തന്നെ ചോറാണെങ്കിലും അത് ചപ്പാത്തി ആണെങ്കിലും അളവനുസരിച്ച്, അതായത് ഒരു കപ്പ് ചോറ് കഴിക്കുന്നത് പോലെ തന്നെയാണ് 2 ചപ്പാത്തി കഴിക്കുന്നത്. അപ്പം മാറി മാറി എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു പച്ചക്കറികളും പയറുപരിപ്പ് വർഗ്ഗങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. കിടക്കാൻ നേരത്ത് ഒരു ചെറിയൊരു പഴം, ചെറുപഴം കഴിച്ച് നമുക്ക് കിടക്കാവുന്നതാണ്. ഇപ്പം വെള്ളം ആവശ്യത്തിന്, ഗർഭിണിയായ ഒരു അമ്മ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം നന്നായി വ്യായാമം ചെയ്യാൻ പറ്റുന്ന ഒരു അമ്മയാണെങ്കിൽ വ്യായാമം ചെയ്യുക, അങ്ങനെ ശ്രദ്ധിക്കുക.
1: മാഡം, ഗർഭകാലം പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു സമയമാണ് മുലയൂട്ടുന്ന കാലഘട്ടം. മുലയൂട്ടുന്ന അമ്മമാർക്ക് ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണമാണ് നൽകേണ്ടത്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: അതായത് നമ്മൾ ആറ് മാസം വരെ കുഞ്ഞിന് നമ്മൾ മുലപ്പാൽ മാത്രം കൊടുക്കാനാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പം ആറ് മാസം വരെയും കുഞ്ഞിന് വേണ്ട മുലപ്പാൽ കൊടുക്കുന്നത്, അമ്മ നല്ല നേരായ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചാൽ മാത്രമേ കുഞ്ഞിന് നന്നായിട്ട് മുലപ്പാൽ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതിന് നമ്മൾ ആവശ്യത്തിനുള്ള, അതായത് ഈ പറഞ്ഞ കണക്ക് ഊർജം വളരെ അത്യാവശ്യമാണ്, അതുപോലെ തന്നെ എന്താണ് പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്, കാൽഷ്യം, അതായത് അമ്മ ആവശ്യത്തിനുള്ള കാൽഷ്യം അപ്പം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ ബോണിൽ നിന്നാണ് ആ കാൽഷ്യം പോകുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ ആലോചിച്ചിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഒരു നമ്മൾ ഭക്ഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ഈ പറഞ്ഞത് കണക്ക് ആദ്യത്തെ 6 മാസം നമുക്ക് ഏകദേശം ഒരു 600 കാലറി വരെയും, പിന്നെ 6 മാസത്തിന് ശേഷം ഒരു 520 കാലറിയും കൂടുതൽ നമ്മുടെ സാധാരണ ഒരു സ്ത്രീയിൽ നിന്നും ഇത്രയും കൂടുതൽ വേണ്ടി വരും. അപ്പം അത് നമ്മൾ ഓരോ ഭക്ഷണത്തിനകത്തും സമീകൃത ആഹാരം കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, മുളപ്പിച്ച പയർ, അതുപോലെ തന്നെ വയറിൻ്റെ ഒരു ആരോഗ്യത്തിന് വേണ്ടി പ്രോബയോട്ടിക്, അത് അടങ്ങിയ നമ്മുടെ തൈര്, അതുപോലെ തന്നെ ദോശ, ഇഡ്ഡലി, ഇതെല്ലാം ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ആവിയിലുണ്ടാക്കുന്ന സാധനങ്ങൾ അധികം, എന്താ, എരി, പുളി, അങ്ങനത്തെ ഭക്ഷണങ്ങൾ കുഞ്ഞിൻ്റെ ആ ഒരു എന്താ കുഞ്ഞിൻ്റെ ഒരു വയറിനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മൾ സമീകൃതമായിട്ടുള്ള ആഹാരം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ.
1: മാഡം, ഈ അവസരത്തിൽ എന്ത് സന്ദേശമാണ് ശ്രോതാക്കൾക്ക് നൽകാനുള്ളത്?
0: എനിക്ക് നൽകാനുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മൾ സമയത്ത് കഴിക്കുന്നു. നമ്മൾ തോന്നുമ്പോൾ കഴിക്കേണ്ടതല്ല ഭക്ഷണം, സമയത്ത് കഴിക്കുക. അതായത് രാവിലെ 8:30 മുമ്പ് രാവിലത്തെ ഭക്ഷണം കഴിക്കുക, ഉച്ചയ്ക്ക് 1:30 മുമ്പ് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കുക, രാത്രി നമ്മളൊരു 10:30 പത്ത് മണിയാണോ ഉദ്ദേശിക്കുന്നത് ആ കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ രാത്രിയത്തെ ഭക്ഷണം കഴിക്കുക. ഇടനേരങ്ങൾ ചെറിയ പഴങ്ങൾ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാതെ ഇടനേരങ്ങളിൽ പഴങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ അളവ് ശ്രദ്ധിക്കുക. നമ്മൾ ഒറ്റയടിക്ക് 3-4 എണ്ണം കഴിക്കാതെ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുക. രാവിലെ 2 എണ്ണം കഴിച്ചിട്ട് 10 മണിയാകുമ്പോൾ 1 എണ്ണം കഴിക്കുക. അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളാണോ, നമ്മൾ കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന മോര് വെള്ളം പോലെയോ, നാരങ്ങ വെള്ളം പോലെയോ, ചെറിയൊരു പഴം പോലെയോ നമുക്ക് കൊണ്ട് നടക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒത്തിരി നമ്മുടെ കാലറി കൂട്ടുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ മധുരത്തിൻ്റെ, എല്ലാ ഭക്ഷണത്തിനകത്തും മധുരമുണ്ട്. അതായത് പഴങ്ങളുടെ ഫ്രക്ടോസും നമ്മുടെ ചോറിൽ ഗ്ലൂക്കോസും അതുപോലെ തന്നെ പാലിൽ ലാക്ടോസ്, അങ്ങനെ ഓരോ ഷുഗറിൻ്റെ അംശങ്ങൾ നമുക്ക് എല്ലാ ഭക്ഷണത്തിനും നമ്മൾ അത് ആഡ്, നമ്മളത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ പഞ്ചസാരയുടെ അളവ് മാക്സിമം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ എണ്ണയുടെ അളവ്, തേങ്ങയുടെ അളവ്. തേങ്ങ വളരെ നല്ല സാധനം തന്നെയാണെങ്കിൽ അത് ഒരു അലവൻസ് ഉണ്ട്. നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്ന അളവ് എന്ന് പറഞ്ഞാൽ ഒരു 15-20 ഗ്രാം വരെയാണ്. അതുപോലെ എണ്ണ എന്ന് പറയുന്നത് നമുക്ക് 2-3 ടീസ്പൂൺ വരെയാണ്. അപ്പം ഈ ഒരു അളവിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, വ്യായാമം ചെയ്യുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

രാഗാമൃതത്തിൽ ഇന്ന് മാമ്പലം സിസ്റ്റേഴ്സ് പാടിയ കൃതികൾ കേൾക്കാം. വയലിൻ പത്മശങ്കർ, മൃദംഗം തിരുവനന്തപുരം ഡി രാജഗോപാൽ, ഗഞ്ചിറ കെ എസ് രംഗാചാരി. ശംകരി ശംകുരു എന്നാരംഭിക്കുന്നു രാഗം സാവേരി. ആദിതാളം തിശ്രനട, ശ്യാമശാസ്ത്രികൾ കൃതി.

ഇതുവരെ കേട്ടത് മാമ്പലം സിസ്റ്റേഴ്സ് പാടിയ കൃതികൾ. വയലിൻ ശ്രീമതി പത്മശങ്കർ, മൃദംഗം ശ്രീ തിരുവനന്തപുരം ഡി രാജഗോപാൽ, ഗഞ്ചിറ ശ്രീ കെ എസ് രംഗാചാരി.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

പ്രേക്ഷകളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ. എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIRTVM@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ സൗമ്യ എസ് നായർ സംസാരിക്കുന്നു.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭയാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം youth.airtvm@gmail.com അല്ലെങ്കിൽ 8281423005 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281423005. അറിയിപ്പ് കഴിഞ്ഞു.

0: ഗ്രിഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഗ്രിഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി.
1: ഇപ്പോൾ വനയാത്രയും വനപഠനവും എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ റെനി ആർ പിള്ളൈ മറുപടി നൽകിയ ഹലോ ആകാശവാണി പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം എം ആർ രഞ്ജിനി.
2: ജീവിത സൗകര്യത്തിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി ഒരിക്കൽ കാടിറങ്ങിയ മനുഷ്യൻ ഇന്ന് പല ആവശ്യങ്ങൾക്കുമായി തിരികെ കാടിനെ ആശ്രയിക്കുന്നുണ്ട്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം അത്രമാത്രം വലുതാണ്. കാടിനെ അറിയാനും ഇക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ടും ദിനം പ്രതി നിരവധി ആളുകൾ കാട് കയറുന്നുണ്ട്. അതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ടും വന്യജീവികൾ കാടിറങ്ങുന്നുമുണ്ട്. ഈ അവസ്ഥയിലാണ് വനയാത്രയും വനപഠനവും എന്ന വിഷയത്തിന്റെ പ്രസക്തിയേറുന്നത്. നമ്മോടൊപ്പം ഇന്നുള്ളത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ റെനി ആർ പിള്ളയാണ്. മാമിന് പരിപാടിയിലേക്ക് സ്വാഗതം.
3: നമസ്തേ.
2: മനുഷ്യനെ കാടിനെ അറിയാൻ സഹായിക്കുന്ന ഒരു പദ്ധതി ഇക്കോ ടൂറിസത്തിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പരിപാടി ആരംഭിക്കാം.
3: തീർച്ചയായും ഇക്കോ ടൂറിസം എന്നുള്ളത് കൊണ്ട് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ മനസ്സിലാകാം, ഇക്കോ എന്ന് പറയുമ്പോൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടത് എന്തിനും നമ്മൾ ഇക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതാണ് ആദ്യത്തെ ഇക്കോ എന്നുള്ള ആ ഒരു പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ടൂറിസം എന്ന് പറയുന്നത് വിനോദയാത്രയും, അപ്പോൾ പ്രകൃതി രമണീയമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതി ഇടങ്ങളിലേക്കുള്ള വിനോദയാത്രയെ ഒറ്റ വാക്കിൽ ഇക്കോ ടൂറിസം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കും. പക്ഷേ ഇതുകൊണ്ട് മാത്രം ഇക്കോ ടൂറിസം ആയോ എന്ന് ചോദിച്ചാൽ ആവില്ല. കാരണം വെറുതെ നമ്മളൊരു പ്രകൃതി ഇടത്തിലേക്ക് സാധാരണ ഒരു സഞ്ചാരിയെ പോലെ തന്നെ പോവുകയാണെങ്കിൽ അത് വെറും ഒരു ടൂറിസം മാത്രമേ ആകുകയുള്ളൂ. അപ്പം നമ്മുടെ മനോഭാവം അതിനകത്ത് വളരെ പ്രധാനമാണ്. ആ ഇടങ്ങൾ ഏത് തരത്തിലുള്ള ഇടങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കി ഉത്തരവാദിത്വത്തോടെയും അല്ലെങ്കിൽ കുറച്ച് കരുതലോടെയും ആ മേഖലയെ ഒന്ന് മനസ്സിലാക്കിയിട്ടും കുറച്ച് ശ്രദ്ധയോടെ ആ പ്രദേശത്തേക്ക് പോവുകയാണെങ്കിലും അത് ഇക്കോ ടൂറിസത്തിന്റെ ഒരു പ്രധാന ഘടകമായിട്ട് മാറും. അതേപോലെ തന്നെ ആ ഇക്കോ ടൂറിസം പ്രോഗ്രാംസ് നടത്തുന്ന ആൾക്കാർ, അതിപ്പോൾ മനംവകുപ്പാവട്ടെ പുറമേയുള്ള ഒരു ഏജൻസി ആവട്ടെ, നടത്തുന്ന ഏജൻസികൾ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെയും കൂടി അതിനകത്തേക്ക് പരിഗണിക്കണം. അവരുടെ ഉന്നമനവും അതിനകത്തെ ഒരു പ്രധാന ഘടകമായിട്ട് വരും. മൂന്ന് പ്രധാന ഘടകങ്ങളാണ് ഇക്കോ ടൂറിസത്തിനെ നിർണയിക്കുന്നത്. ഒന്ന്, പ്രകൃതി രമണീയമായിട്ടുള്ള അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള പ്രകൃതി ഇടങ്ങൾ. രണ്ട് എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ട്രാവൽ ആയിരിക്കണം, അല്ലെങ്കിൽ പറയാം പ്രകൃതി സംരക്ഷണത്തിനെ ഉറപ്പാക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റത്തോടുകൂടി പോകുന്ന ജനങ്ങൾ അല്ലെങ്കിൽ യാത്രക്കാർ. മൂന്നാമത്, ഇതുകൊണ്ടുള്ള ഉന്നമനം അല്ലെങ്കിൽ മെച്ചങ്ങൾ തദ്ദേശീയരായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് ലഭിക്കണം. അപ്പൊ ഇത് മൂന്നും കൂടി കൺസിഡർ ചെയ്ത് നടക്കുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല ഇക്കോ ടൂറിസം പ്രോഗ്രാം ആയിരിക്കും. അല്ലെങ്കിൽ പറയാം അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇക്കോ ടൂറിസം പ്രോഗ്രാം എന്ന് പറയുന്ന ഈ മൂന്ന് ഘടകങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു പദ്ധതിയായിരിക്കും.
2: അപ്പൊ ഈ മൂന്ന് ഘടകങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇതിൽ തദ്ദേശീയർക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം എന്ന് പറഞ്ഞു. തനത് പ്രദേശത്തെ കല സംസ്കാരം അല്ലെങ്കിൽ അവരുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം ഇതൊക്കെയല്ലേ ലക്ഷ്യമിടുന്നത്?
3: തീർച്ചയായും.
2: അപ്പോ ഇതിന് എന്തൊക്കെ ഊന്നലുകളാണ് നൽകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ പദ്ധതികളാണ് ഇതിനുവേണ്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത്?
3: ഇപ്പൊ വനംവകുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വനംവകുപ്പ് ഏതാണ്ട് 80 ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻസ് ആണ് വനംവകുപ്പ് റൺ ചെയ്യുന്നത്. അതെല്ലാം പ്രധാനമായിട്ടും വനങ്ങളോട് ചേർന്ന മേഖലകളിലുള്ള ഇക്കോ ടൂറിസം പ്രോഗ്രാംസ് ആണ്. ഇതിലെല്ലാം പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ ഇതിനെല്ലാം നയിക്കുന്നത് തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളാണ്. അപ്പൊ അവരുടെ ഈ പ്രദേശത്തോട് അനുബന്ധിച്ചുള്ള അറിവുകളെല്ലാം ഇതിലേക്ക് വരും. അത്തരത്തിലുള്ള പ്രോഗ്രാംസ് ആണ് ഡിസൈൻ ചെയ്യുന്നത്. ഉദാഹരണത്തിന് കാട്ടിലേക്ക് പോകുന്ന ഒരു ട്രക്കിംഗ് പ്രോഗ്രാം ആണെങ്കിൽ ആ കാടിനെ നന്നായിട്ട് അറിയാം, ആ കാടിന്റെ പ്രത്യേകതകൾ, ആ വനത്തിലെ സസ്യങ്ങൾ, ജന്തുജാലങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള നല്ല ധാരണ പാരമ്പര്യമായിട്ട് തന്നെ ഉള്ള വിഭാഗമാണ് തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾ. അപ്പൊ അവരുടെ കൂട്ടത്തിൽ തന്നെ നന്നായിട്ട് ആശയവിനിമയം ചെയ്യാൻ കഴിവുള്ളവരെ ആയിരിക്കും നമ്മൾ ഈ പരിപാടിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഇതുകൂടാതെ തന്നെ അവർക്ക് അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളും കൊടുക്കും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കിറ്റ്സ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ആശയവിനിമയത്തിനായിട്ടുള്ള ഊന്നൽ കൊടുക്കുന്ന തരത്തിലുള്ള ട്രെയിനിങ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനുള്ള ട്രെയിനിങ്സ്, ഇതെല്ലാം കൂടി ആവുമ്പോൾ അവരുടെ ആ അറിവെന്ന് പറയുന്നത് തീർച്ചയായിട്ടും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു വിധത്തിലേക്ക് അവരെ എത്തിക്കാൻ പറ്റും. അപ്പം പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യുന്നത് അത്തരത്തിൽ ചൂസ് ചെയ്യുന്ന തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്നും ഈ പ്രോഗ്രാം റൺ ചെയ്യാനായിട്ട് എടുക്കുന്ന ആൾക്കാരെ അത്തരത്തിലുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ്നെസ് കൊണ്ടുവരാനായിട്ട് ഈ വിധത്തിൽ സാധിക്കുന്നുണ്ട്. അപ്പൊ പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്, അത് ഓരോ സ്ഥലത്തിനും സ്പെസിഫിക് ആയിട്ടായിരിക്കും. എല്ലായിടത്തും

0: ട്രക്കിംഗ് പ്രോഗ്രാം എന്ന് നമ്മൾ പറഞ്ഞെങ്കിലും എല്ലാ സ്ഥലത്തും ഒരേപോലെ ട്രക്കിംഗ് ആപ്ലിക്കബിൾ ആവില്ല, സാധ്യമാകണമെന്നില്ല. ചില സ്ഥലത്ത് ട്രക്കിംഗ് ആയിരിക്കും ഉചിതമായിട്ട് വരുന്നത്, ചില സ്ഥലത്തൊരു ബോട്ടിംഗ് ആയിരിക്കും വരുന്നത്, ചില സ്ഥലത്തൊരു മെഡിസിനൽ പ്ലാന്റ് ഗാർഡനോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ഗാർഡനോ, അങ്ങനെ ആ ഓരോരോ സ്ഥലത്തിനും ചിലയിടത്ത് ഹെർബേറിയംസ് സെറ്റ് ചെയ്യാം. അങ്ങനെ ഓരോ സ്ഥലത്തിന്റെയും പ്രത്യേകതകൾ കൺസിഡർ ചെയ്തിട്ട് ഉള്ള എക്കോ ടൂറിസം പ്രോഗ്രാംസ് ആയിരിക്കും നമ്മൾ റൺ ചെയ്യുന്നത്. അതിന് പാകത്തിനുള്ള ട്രെയിനിങ്ങും കൊടുത്ത് ഏറ്റവും പറ്റിയ ആൾക്കാരെയും തിരഞ്ഞെടുത്തിട്ടാണ് ഈ ടൂറിസം പ്രോഗ്രാം റൺ ചെയ്യുന്നത് എന്ന് മാത്രമല്ല, ഇതിന്റെ കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും ഒരു വലിയ ഘടകമാണ്. അപ്പൊ ഇത് നമ്മൾ റൺ ചെയ്യുമ്പം മുടക്കുന്ന ആ അധ്വാനത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു തിരിച്ചു വരവും നമുക്ക് ഉണ്ടാവണമല്ലോ. അപ്പൊ അതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം പാറ്റേൺ നമ്മൾ ഉണ്ടാക്കിയത്.
1: ഇതിൽ നിന്നൊരു വിഹിതം ഈ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾക്ക് തന്നെയാണ് കിട്ടുന്നത്.
0: റിവോൾവിംഗ് രീതിയിലാണത് ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്.
1: അത്തരത്തിൽ അവരുടെ സാമ്പത്തിക ഒരു സാമൂഹിക ഉന്നമനം കൂടി ഇതിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഈ പ്രത്യേക ഇടങ്ങളിലെ ഒരു സാംസ്കാരിക രീതി അല്ലെങ്കിൽ പ്രത്യേക ഇടങ്ങളിലെ ഭക്ഷണം അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും തനത് കലാരൂപം അങ്ങനെ എന്തിനെങ്കിലൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് നിലനിർത്തിപ്പോരുന്നുണ്ടോ?
0: അതെ അതെ, തീർച്ചയായിട്ടും ഇവരുടെ പലതരത്തിലുള്ള കലാരൂപങ്ങൾ, വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടുള്ള നൃത്തങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. വളരെ എത്നിക് ക്യുസീൻ എന്ന് പറയുന്ന ഭയങ്കരമായിട്ടുള്ള പ്രത്യേകതകൾ നിറഞ്ഞതും അതേപോലെ പോഷകങ്ങൾ നിറഞ്ഞതുമാണ്. ഈ അടുത്ത കാലത്തൊക്കെ മില്ലറ്റ്സ്, അതൊക്കെ ചെറുധാന്യങ്ങൾ വളരെയധികം പോപ്പുലറായി വരികയാണ്. അപ്പൊ കൃഷിയുടെ രീതിയിലാണെങ്കിലും നോക്കുമ്പം വളരെ കുറച്ച് മാത്രം ജലം ഉപയോഗിച്ചിട്ടുള്ള കൃഷിയായതുകൊണ്ടും നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടും വളരെയധികം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തരം കൃഷിയാണ്. അപ്പം ഈ തദ്ദേശീയരായിട്ടുള്ള ജനവിഭാഗങ്ങൾ കൂടുതലായിട്ടും എടുക്കുന്ന ഒരു തരത്തിലുള്ള ഇനമാണിത്. അവരുടെ ആഹാര രീതിയിലും ഇത് വളരെ കൂടുതലായിട്ട്
1: എല്ലാവരും ഈ ജീവിതശൈലി രോഗങ്ങൾ കാരണം റാഗി, തീന, വരക്, കമ്പം ഇതേപോലെയുള്ള സാധനങ്ങളിലേക്കും മില്ലറ്റുകളിലേക്കൊക്കെ മടങ്ങുന്ന അവസ്ഥയാണ്. അപ്പൊ ഇതൊരു നല്ല പദ്ധതിയാണ്.
0: ഇവരത് സ്വാഭാവികമായിട്ട് അവരുടെ ഭക്ഷ്യരീതിയിൽ ഉൾപ്പെട്ടതായതുകൊണ്ട് തന്നെ അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ആരോഗ്യപ്രദമായിട്ടുള്ള ഭക്ഷ്യ വിഭവങ്ങളുണ്ട്. ഇപ്പൊ കിഴങ്ങുകളുണ്ട്, റാഗിയുടെ ഒക്കെ ലഡു ഒക്കെ, അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഭക്ഷ്യ വിഭവങ്ങളുണ്ട്. ഇവരുടെ ഇത്തരം ഇനങ്ങളൊക്കെയും പല പ്രോഗ്രാംസിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മള് ഫുഡ് ഫെസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ വിപണനം ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് തേക്കടിയില്, പരമ്പിക്കുളം, ഇങ്ങനെ പല ഫോറസ്റ്റ് ഏരിയാസിലും. പിന്നെ ഇത് ഭക്ഷ്യവിഭവം മാത്രമല്ല, വനവിഭവങ്ങൾ ഇവർ ശേഖരിക്കുന്ന തേന്, കുന്തിരിക്കും, ഇങ്ങനെയുള്ള വസ്തുക്കൾ ഇവർ ശേഖരിക്കുന്നത്, ഇതിനെല്ലാം ഒരു മാർക്കറ്റിംഗ് ചാൻസും പൊതുവിഭാഗങ്ങളിലേക്ക് എത്തിക്കാനുമായിട്ടും ഇത് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലെ പല പ്രോഗ്രാംസ് നമുക്കുണ്ട്, വാല്യൂ അഡീഷൻ നടത്തുന്നുണ്ട്, കൂടുതൽ മെച്ചപ്പെട്ട വരവ് ഉണ്ടാകാനായിട്ടുമുള്ള പരിപാടികൾ വനംവകുപ്പ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്.
1: ഇപ്പോ നമ്മൾ എന്ത് കാര്യത്തിനും ലക്ഷ്യം വെക്കുന്നതില് നമ്മുടെ ഭാവി തലമുറയെ കൂടി പരിഗണിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോ വളർന്നു വരുന്ന തലമുറ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ, ഇവർക്കൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട് എന്തൊക്കെ പ്രകൃതി പാഠങ്ങളും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തൊക്കെ വനയാത്രകൾ, അവർക്ക് വേണ്ടി എന്തൊക്കെ സൗകര്യങ്ങളാണ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തു നൽകുന്നത്?
0: വനംവകുപ്പിന്റെ വിദ്യാഭ്യാസ പരിപാടികളിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന വിഭാഗം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ തന്നെയാണ്. തീർച്ചയായിട്ടും അതിന് കാരണം നമ്മുടെ വരും തലമുറയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ വിദ്യാഭ്യാസ പരിപാടികളിൽ എല്ലാം ഏറ്റവും കൂടുതൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നതും അവരുടെ ഒരു അവയർനെസ് ആണ്. അതിൽ സ്ഥിരമായിട്ട് വനംവകുപ്പിന്റെ ഒരു വിദ്യാഭ്യാസ പരിപാടി, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ വനംവകുപ്പ് നടത്തുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം എന്ന് പറയുന്നതാണ് നേച്ചർ ക്യാമ്പുകൾ എന്ന് പറയുന്നത്. അത് കേരള വനംവകുപ്പിന് മാത്രമാണുള്ളതെന്നാണ് എന്റെ അറിവ്. ഏതാണ്ട് 1980 മുതൽ കേരളത്തിലെ മിക്കവാറും ഒരു മോർ ദാൻ 20-ന് മേലെ വനജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ ഒക്കെ ആയിട്ട് സ്ഥിരം സംവിധാനങ്ങൾ തന്നെയുണ്ട്. അതായത് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് നമ്മുടെ ഫോറസ്റ്റ് ഏരിയാസിൽ വന്ന് അവർക്ക് സ്ഥിരം ഒരു 3 ദിവസം താമസിച്ച് വനപഠനത്തിന് സാധ്യമാകുന്ന വിധത്തിലെ സജ്ജീകരണങ്ങൾ നമുക്ക് വനംവകുപ്പിന് പുതിയതായിട്ടല്ല, കുറെ കാലം തൊട്ടേ ഉണ്ട്. ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ അതിന് അഡ്വാൻസ്ഡ് മെത്തേഡ്സും കൂടി ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അതായത് ഫിലിം ഷോസ്, അതായത് സാങ്കേതിക വിദ്യയുടെ കൂടുതലായിട്ടുള്ള ഉപയോഗം കൂടി ഇപ്പം കൊണ്ടുവരുന്നുണ്ട്. അതെ അതെ അതെ. അതിനകത്ത് ഇപ്പം 3 ദിവസത്തെ ഒരു പ്രകൃതി പഠന ക്യാമ്പിനാണ് ഒരു കുട്ടർ വരുന്നതെങ്കിൽ അതിനകത്ത് പ്രധാനമായിട്ടും ക്ലാസുകൾ ഉണ്ടായിരിക്കും, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള, അതായത് നമുക്ക് നേരിട്ടുള്ള ഇന്ററാക്ഷൻ സാധ്യമാകുന്ന വിധത്തിലുള്ള സെഷനുകൾ, കാട്ടിലേക്കുള്ള യാത്ര, അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കാട്ടിലേക്ക് രാവിലെ തൊട്ട് ഉച്ചവരെ ആയിട്ടുള്ളൊരു വനയാത്രയുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നേരിട്ട് കാട് കാണാനും, അതായത് നമ്മൾ സ്ക്രീനിലൂടെ കാണുന്നതല്ലാതെ ഒരു റിയൽ എക്സ്പീരിയൻസ് സാധ്യമാകുന്ന വിധത്തിൽ കാട്ടിൽ പോകാനും വനങ്ങളെ മനസ്സിലാക്കാനും അവിടുത്തെ സസ്യങ്ങളുടെ പ്രത്യേകതയും, നേരിട്ട് വന്യജീവികളെ കാണാൻ പറ്റുന്ന സാധ്യത പലപ്പോഴും വളരെ വിരളമാണ്. പക്ഷെ അവയുടെ അടയാളങ്ങൾ കാണുക, എങ്ങനെയാണ് നമ്മൾ ഇതിനെ നിരീക്ഷിക്കാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്, വനംവകുപ്പ് എന്താണ് വനത്തിനുള്ളിൽ ചെയ്യുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കുന്ന വിധത്തിലുള്ള വനയാത്ര, വനത്തിനുള്ളിൽ ഇവരെത്തുന്ന സമയത്ത് ഇവരുടേതായിട്ടുള്ള ഒരു സർവീസ് അവിടെ ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പോൾ അതൊരു മാലിന്യ നിർമാർജ്ജന പരിപാടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു

0: പകൽ കയറിയ ഇടം നിർമാർജ്ജനം ചെയ്ത് വൃത്തിയാക്കുന്നതായിരിക്കും. അങ്ങനെ പല പരിപാടികളുമായിട്ട് എവർക്ക് ഇതിനകത്തോട്ട് പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്.
1: ഹലോ,
2: നമസ്കാരം മാഡം. ഞാൻ ചേറുകുടെ ഇന്ന് മോഹനാണ് മാഡം.
1: പറഞ്ഞോളൂ.
2: ഈ എക്സ്പോർട്ട് ടൂറിസം എന്താണെന്നുള്ളത് അറിയാം. പിന്നെ നമുക്ക് ഈ കുടുംബസമേതം ഈ കാടൊന്ന് കാണാനായിട്ട് പോകുന്നതിലേക്ക് എവിടെയാണ് അതിന്റെ പാസൊക്കെ എടുക്കുന്നതെന്ന്.
0: നമ്മൾ ഏതെങ്കിലും ഒരു പ്രകൃതി സമ്പത്തുള്ള ഒരു ഇടത്തേക്ക്, അതിപ്പോ ഒരു കാടാവാം, ഒരു മലയാവാം, ഒരു പുഴയാവാം, അങ്ങനെയുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രകൃതി ഇടത്തിലേക്ക് പ്രകൃതിക്ക് ദോഷകരമായിട്ടുള്ള വിധത്തിലല്ലാതെ ഒരു യാത്ര നടത്തുകയാണെങ്കിൽ അതിന് നമുക്ക് ഇക്കോ ടൂറിസം എന്ന് പറയാം. അതിപ്പോ നമ്മൾ ഏത് സ്ഥലത്ത് വേണമെങ്കിലും, ഇപ്പം വനമേഖലകളിലാണെങ്കിൽ മിക്കവാറും എല്ലാ സ്ഥലത്തും സന്ദർശകർക്ക് അനുമതിയുണ്ട്, ചില സമയത്തല്ലാതെ. ഒരു ഉദാഹരണം പറഞ്ഞാൽ എരുവികുളം നാഷണൽ പാർക്ക് എന്ന് പറയും, മൂന്നാർ. അപ്പോൾ അവിടെ വരയാടുകളുടെ പ്രജനന കാലത്ത് നമുക്ക് അനുമതി ചില സമയത്ത് കൊടുക്കാറില്ല, അതായത് ക്ലോസ് ചെയ്യും പാർക്ക്. അങ്ങനെ അല്ലാത്ത സമയത്തൊക്കെയും പൊതുവായിട്ട് ഓപ്പൺ ആയിരിക്കും, പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പം ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് തന്നെ നെയ്യാർ വന്യജീവി സങ്കേതമുണ്ട്, പേപ്പാറ വന്യജീവി സങ്കേതമുണ്ട്, കുറച്ചപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ ശെന്തുർണി വന്യജീവി സങ്കേതമുണ്ട് തെന്മലയ്ക്കടുത്ത്. ഇവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഇനി തെന്മലയാണെങ്കിൽ നമ്മുടെ ശെന്തുർണി വന്യജീവി സങ്കേതം അല്ലാതെ തന്നെ തെന്മല എക്കോ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെ കീഴിലായിട്ട് എക്കോ ടൂറിസം പരിപാടികൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകാൻ പറ്റും. മുൻകൂട്ടി നേരത്തെ കാട്ടിനുള്ളിലേക്ക് പോകാനായിട്ടുള്ള ട്രക്കിങ്ങോ അല്ലെങ്കിൽ സ്റ്റേയോ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ മാത്രം നേരത്തെ ബുക്ക് ചെയ്യേണ്ടതുള്ളൂ. അല്ലെങ്കിൽ അവിടെ ചെന്നു കഴിഞ്ഞാൽ തന്നെ അന്നേരം പാസ് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ എല്ലാ വന്യജീവി സങ്കേതങ്ങളുടെയും നമ്പേഴ്സൊക്കെ വനംവകുപ്പിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടല്ലോ, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വരുന്ന വെബ്സൈറ്റ് ആണ്. അതിനകത്ത് നമ്മുടെ ഈ വനംവകുപ്പിന്റെ കീഴിലുള്ള എല്ലാ ഇക്കോ ടൂറിസം സെന്ററുകളുടെയും കോൺടാക്ട് നമ്പേഴ്സും ഉണ്ട്. അത് എടുത്തിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പാർക്ക് ഓപ്പൺ ആയിട്ടുള്ള സമയത്ത് നേരിട്ട് പോകാവുന്നതേ ഉള്ളൂ. അത് നേരിട്ട് വനംവകുപ്പിന്റെ കീഴിലല്ല, ഇക്കോ ടൂറിസം ഡയറക്ടറേറ്റിന്റെ കീഴിൽ വരുന്നതാണ്. അവിടെയും ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് പ്രോഗ്രാംസ് റൺ ചെയ്യുന്നുണ്ട്. ആ പ്രോഗ്രാമുകളുടെ ഒക്കെ വിശദ വിവരങ്ങൾ അറിയാനായിട്ട് ടെപ്സ് എന്നാണ്, TEPS, തെന്മല എക്കോ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, അവരുടെ വെബ്സൈറ്റിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. എല്ലാ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പേഴ്സും വിവിധ തരത്തിലുള്ള പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ശരി, അപ്പൊ ഫാമിലി ആയിട്ട് പോകാനും ഇത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്.
1: ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രകൃതി പാഠങ്ങളെ കുറിച്ച് ആയിരുന്നു. അപ്പോ ഇത്തരത്തില് ഇവരെ കാട് കാണാനും കാട് അറിയാനും വേണ്ടി ഇവരെ സഹായിക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇവർക്ക് കുറച്ച് ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം നൽകാറില്ലേ?
0: നേച്ചർ ക്യാമ്പിന് വരികയാണെങ്കിൽ വന്നു കഴിയുമ്പോൾ തൊട്ടാണ് നമ്മൾ ശരിക്കും ഇന്ററാക്ട് ചെയ്യുന്നത്. അതിന്
1: എല്ലാ ഇന്ററാക്ഷൻ കഴിഞ്ഞിട്ടാണോ കാടിലേക്ക്?
0: അതെ അതെ, ആദ്യത്തെ ദിവസം വന്ന് ഇപ്പം 3 ദിവസത്തെ ഒരു ക്യാമ്പാണെങ്കിൽ സാധാരണഗതിയിൽ അവർ വരുന്നത് ആദ്യത്തെ ദിവസം വൈകുന്നേരത്തോടെ ആയിരിക്കും. അപ്പൊ ആദ്യം തന്നെ ഇവർക്ക് കൊടുക്കുന്ന ഒരു ഇൻട്രഡക്ഷൻ ഉണ്ട്, ഇവർ വന്ന സ്ഥലത്തിനെ കുറിച്ച്, ഇവരുടെ ഏതൊക്കെ രീതിയിലുള്ള പെരുമാറ്റമാണ് ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നുള്ളതിനെ കുറിച്ച്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ കരുതൽ എടുക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച്, ഇങ്ങനത്തെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം, പിന്നെ അടുത്ത ദിവസം പോകുന്ന ആ ട്രക്കിങ്ങിനെ കുറിച്ച് ഇതെല്ലാം വിശദമാക്കി ഇവർക്ക് ഒരു ഓറിയന്റേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് മാത്രമാണ് കാട്ടിലേക്കുള്ള ഒരു യാത്ര തുടങ്ങുന്നത്. അതില്ലാതെ നേരിട്ടൊരു യാത്ര എന്ന് പറയുന്നത് ഒട്ടും സജ്ജമാകില്ല ഇവർ. അപ്പം ആ ഒരു സജ്ജമാകൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഓറിയന്റേഷനോട് കൂടി തന്നെ വേണം നമ്മൾ കാട്ടിലേക്ക് പോകുക എന്നുള്ളത്.
1: ഇപ്പോൾ ഇത്തരത്തില് വിദ്യാർത്ഥികൾക്ക് ഈ യാത്രയും കാര്യങ്ങളൊക്കെ കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് ഇതെല്ലാം അനുഭവിച്ചറിയാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്കൂളുകൾ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളോ വായനശാലകളോ അങ്ങനെയൊക്കെ സമീപിക്കാൻ പറ്റില്ല, എങ്ങനെയാണ് സമീപിക്കേണ്ടത്, എന്താണ് അവർ ചെയ്യേണ്ടത്?
0: നേച്ചർ ക്യാമ്പ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടുള്ള നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കാണ്. അത് സ്കൂൾ കോളേജ് തലത്തിലെ വിദ്യാർത്ഥികൾക്കാണ് മെയിൻ ഫോക്കസ് കൊടുക്കുന്നത്.
1: ഗവേഷകരെയും വിദ്യാർത്ഥികൾ ഇതിനൊക്കെ ഒരേപോലെ തന്നെയാണ് പരിഗണിക്കുന്നത്?
0: അല്ല, ഗവേഷകർക്ക് എന്ന് പറഞ്ഞ ഒരു രീതിയിൽ നമ്മൾ നേച്ചർ ക്യാമ്പ് ഇല്ല. ഗവേഷകർക്ക് ഗവേഷണത്തിനായിട്ടുള്ള സാധ്യത വേറെയുണ്ട്, അത് മറ്റൊരു പരിപാടിയാണ്. എന്നാൽ പ്രകൃതി പഠനം എന്ന് പറയുന്നത് അംഗീകൃതമായിട്ടുള്ള സ്കൂൾ കോളേജ്, അതിപ്പോ പ്രൈവറ്റ് സ്കൂൾ, ഗവൺമെന്റ് സ്കൂൾ, അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല. അപ്പം സ്കൂളുകൾക്കും കോളേജുകൾക്കുമായിട്ടുള്ള പെർമിഷൻസ് കൊടുക്കുന്നതാണ് നേച്ചർ ക്യാമ്പിന്റെ പതിവ്. അത് മാത്രമല്ല, പക്ഷെ നമുക്ക് മറ്റ് സർക്കാരേതര സംഘടനകൾ, വായനശാലകള്, പിന്നെ സർക്കാരേതര സംഘടന എന്ന് നമ്മൾ പറയുമ്പോൾ മിക്കവാറും പല നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് അതിനകത്ത് വരും. അപ്പൊ എൻവോൺമെന്റൽ തന്നെ ആവണമെന്നില്ല, ക്ലബ്ബുകൾ അങ്ങനെയുള്ള കൂട്ടർക്കൊക്കെയും നമ്മൾ ഇതിനുള്ള അനുമതി കൊടുക്കാറുണ്ട്. വനത്തിനുള്ളിൽ തന്നെ താമസിച്ച് വനത്തിലേക്ക് സന്ദർശനവും വനപഠനവും ഒക്കെ കൂടിയായിട്ട് ഒരു പ്രോഗ്രാമായിട്ട് അത് നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തെ പ്രോഗ്രാംസ് വരുന്ന ഗ്രൂപ്പിനനുസരിച്ചിട്ട് പൊതുവായിട്ടുള്ള ഒരു രീതിയിൽ സെഷൻസും, അതായത് ഇന്ററാക്റ്റീവ് സെഷൻസും വനയാത്രയും ഒക്കെ ആണെങ്കിലും വരുന്ന ഗ്രൂപ്പിനനുസരിച്ചിട്ട് നമ്മൾ ചെറിയതായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്നേ മതിയാകുള്ളല്ലോ. അപ്പൊ അത് നമ്മൾ എപ്പോഴും ചെയ്യാറുണ്ട്.
1: കേരളത്തില് എങ്ങനെയാണ് ഒരു സുസ്ഥിര വികസനം നിലനിർത്തിക്കൊണ്ട് ഈ ഇക്കോ ടൂറിസത്തിന്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിച്ചു കൊണ്ടുപോകുന്നത്?
0: സുസ്ഥിര വികസനം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ വികസനത്തിനെ തന്നെ വെറുതെ വികസനം എന്ന് നമ്മൾ പറയാറേ ഇല്ല. അപ്പൊ സുസ്ഥിരമായിട്ടുള്ള വികസനമാണ് നമ്മൾ എല്ലാത്തിനും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്.

0: ടൂറിസം എന്ന് പറഞ്ഞാൽ സുസ്ഥിര വികസനത്തിന്റെ സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലെ വികസനമാണ്. പ്രധാനമായിട്ട് കേരളത്തിന്റെ ഒരു ഭൂമികയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ വലിയ ഇൻഡസ്ട്രിയൽ പോസിബിലിറ്റീസ് ഒന്നും അധികം ഇല്ലാത്തൊരു സ്ഥലമാണ്. നമുക്ക് ടൂറിസം എന്ന് പറയുന്നത് കുറച്ച് ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്നതാണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ എല്ലാ ഏരിയാസും നാച്ചുറൽ അല്ലെങ്കിൽ നേച്ചറൽ ആയിട്ട് റിച്ച് ആയിട്ടുള്ള അങ്ങനത്തെ ഏരിയാസുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ വെറും ടൂറിസം അല്ല കൂടുതലും അഭികാമ്യം, ഇക്കോടൂറിസം തന്നെയാണ്. കാരണം ഈ പറഞ്ഞ പ്രദേശങ്ങളെല്ലാം അതേ മനോഹാരിതയോടുകയും അല്ലെങ്കിൽ അതേ സ്ഥിരതയോടെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്നു പോകാൻ പറ്റുകയുള്ളൂ. കാരണം ഈ മനോഹാരിത എന്ന് പറയുന്നത് വെറുതെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ തുടർന്നു പോകില്ല. അപ്പൊ അതിനുള്ള കരുതൽ കൊണ്ടുവരണം. ചെല്ലുന്ന സന്ദർശകർക്ക് ആ രീതിയിലുള്ള പ്രവൃത്തി അവിടെ ചെയ്യാനും മനസ്സിലാക്കാനും തോന്നണം. നമ്മൾ റൺ ചെയ്യുന്ന പ്രോഗ്രാംസ് കൊണ്ട് ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർക്ക് ആ മെച്ചം ഉണ്ടാവണം. അപ്പൊ നമ്മുടെ എല്ലാ ടൂറിസം പ്രോഗ്രാംസും അതിലേക്ക് തന്നെ ഓറിയന്റ് ചെയ്ത് നമ്മൾ മാറ്റേണ്ടതാണ്. എന്നാൽ വനംവകുപ്പിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ എക്കോ ടൂറിസം തന്നെയാണ് നമുക്ക് സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത്. കാരണം വനത്തിനുള്ളിലെ ഇത്തരത്തിലെ ഏരിയാസ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻസ് എന്നൊക്കെ പറയുന്നത് വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസും കൂടിയാണ്. നമ്മൾ മനോഹാരിത എന്ന് നമ്മൾ പറയുന്നതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പ്രദേശങ്ങളുടെയൊക്കെയും സെൻസിറ്റിവിറ്റിയും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പാരിസ്ഥിതികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ ദുർബലമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ കൊണ്ടുവരുന്നതെങ്കിൽ അത് ഇതിനെ നേരെ തിരിച്ചടിക്കും. ഇതിന്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള കണ്ടിന്യൂറ്റി ഉറപ്പാക്കാൻ നമുക്ക് പറ്റില്ല. പ്ലാൻ ചെയ്യുമ്പോൾ തുടങ്ങി ശാസ്ത്രീയമായിട്ട് ഇതിന്റെ എല്ലാ ഘടകങ്ങളും പരിശോധിച്ചിട്ട് തുടർച്ച ഉണ്ടാകുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല ഓരോ തവണയും കൃത്യമായിട്ടുള്ള ഇടവേളയിൽ ഇതിന്റെ മോണിറ്ററിംഗ് നടത്തിക്കൊണ്ടിരിക്കണം, നിരീക്ഷണം കൂടി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് സ്ഥിരമായിട്ട് മുന്നോട്ട് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ.
1: ഹലോ,
2: ഞാൻ കോട്ടയം ജില്ലയിൽ അമ്പലക്കാരാണ്. ഗോപാലകൃഷ്ണൻ
1: ചോദിച്ചോളൂ മാമന്.
2: ഞാൻ കുട്ടിക്കാലം മുതൽ തന്നെ കേരളത്തിലെ കുന്നുകളും മലകളും പുഴകളും പുൽമേടുകളും വെള്ളച്ചാട്ടങ്ങളും വനങ്ങളും എല്ലാം എനിക്ക് എപ്പോഴും സന്തോഷം തരുന്ന കാര്യങ്ങളായിരുന്നു. എന്നാൽ ഈ കേന്ദ്രങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ നൽകുന്ന പുസ്തകങ്ങൾ കുറവാണ്. കേരളത്തിലാണ് വനത്തിനുള്ളിൽ നിരവധി മനോഹരമായ സ്ഥലങ്ങളുമുണ്ട്. എന്നാൽ പല വനങ്ങളിലേക്കും വനം വകുപ്പ് പ്രവേശനം അനുവദിക്കുന്നില്ല. വനത്തിന്റെ സ്വാഭാവിക നിലനിൽപ്പിന് കോട്ടം വരാത്ത രീതിയിൽ ഇവിടങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കാൻ തയ്യാറാകുകയായിരുന്നു നല്ലതായിരുന്നു. അതുപോലെ വനത്തിനുള്ളിലേക്കുള്ള യാത്രയിൽ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങൾ, പക്ഷെ അതിനെപ്പറ്റി യാതൊരു വിവരങ്ങളും ആർക്കും കിട്ടുന്നില്ല.
0: വനംവകുപ്പിന്റെ കീഴിലുള്ള മിക്കവാറും എല്ലാ വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചും ദേശീയോദ്യാനങ്ങളെ കുറിച്ചും നമുക്ക് കൃത്യമായിട്ടുള്ള ബ്രോഷറുകൾ ഉണ്ട്. അതുപോലെ തന്നെ യാത്രക്കാർ സന്ദർശകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഗൈഡിന്റെ ലഭ്യത എന്താണെന്നും ഏത് നമ്പറുകളിലാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ടതെന്നും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ട് പറയുന്ന ബ്രോഷറുകൾ കേരളത്തിലെ എല്ലാ വന്യജീവി സങ്കേതങ്ങളിലും ദേശീയോദ്യാനങ്ങളും നിലവിലുണ്ട്. പ്രവേശനത്തിന്റെ കാര്യം പറയുമ്പോൾ അത് മറ്റൊരു ഘടകമാണ് കേട്ടോ. നേരത്തെ ഒരു കാലത്ത് എല്ലാവർക്കും തുറന്ന് എത്താൻ പറ്റുന്ന ഒരു ഇടമായിരുന്നിരിക്കാം. പക്ഷെ പിന്നീട് കൂടുതൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് കൂടുതൽ നിയന്ത്രണങ്ങളും കുറെ സ്ഥലങ്ങളിലേക്ക് തുടർന്ന് നമുക്ക് സന്ദർശനാനുമതി ലഭിക്കാനുള്ള സാധ്യത ഇല്ലാതായിട്ടുണ്ടാവാം. പക്ഷെ അത് തീർച്ചയായിട്ടും ഉണ്ടായേ പറ്റുള്ളൂ എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായവും. നിലവിലെ നിയമങ്ങളും അത് തന്നെയാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു വന്യജീവി സങ്കേതത്തിനെയോ അല്ലെങ്കിൽ ദേശീയോദ്യാനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്ര ശതമാനത്തിൽ കൂടുതൽ ഏരിയ നമ്മൾ ഇക്കോടൂറിസം സോണായിട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു വന്യജീവി സങ്കേതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ബഫർ സോണുണ്ട്, കോർ സോണുണ്ട്. ബഫർ സോണിനകത്ത് തന്നെ ഇക്കോടൂറിസം സോണുണ്ട്. അപ്പോൾ ഈ ഇക്കോടൂറിസം സോണായിട്ട് നമ്മൾ നിർവചിക്കുന്ന അല്ലെങ്കിൽ പറയാം ലിമിറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ മാത്രമേ നമുക്ക് ഇക്കോടൂറിസം അനുവദിക്കാൻ പറ്റുകയുള്ളൂ. മറ്റ് മെച്ചപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ ഭംഗിയുള്ളതോ കൂടുതൽ ആൾക്കാർക്ക് സന്തോഷം പകരുന്നതോ ആയിട്ടുള്ള ഇടങ്ങൾ ഇല്ലാതല്ല, പക്ഷെ അങ്ങോട്ടേക്ക് നമുക്ക് അനുമതി കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ എല്ലാം എല്ലാവരും കാണണം എന്നുള്ളത് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. പകരം ഏറ്റവും എളുപ്പത്തിൽ പ്രകൃതിക്കധികം ദോഷമില്ലാത്ത പ്രാന്തപ്രദേശത്തൊക്കെയുള്ള അധികം കാട്ടിനുള്ളിലേക്കുള്ള കടന്ന് കയറ്റം ഇല്ലാതെ തന്നെ നമുക്ക് കാടിന്റെ ഒരു അനുഭവം അറിഞ്ഞു തിരിച്ചു വരിക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞാൽ ആരോഗ്യകരമായിട്ടുള്ളൊരു കാര്യമെന്ന് തോന്നുന്നു.
1: ഒരു മനുഷ്യൻ കാട് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന്,
0: അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വളരെ കരുതലോടെ ആയിരിക്കണം. കാടെന്ന് പറയുന്ന മറ്റൊരു ഇടം പോലെ അല്ല എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കണം. കാടിനൊരു സ്വഭാവമുണ്ട്, അത് പലപ്പോഴും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തതുമായിരിക്കാം. ഇപ്പൊ കാട്, പ്രത്യേകിച്ച് വന്യജീവികൾ, ഒരു കൂട്ടം ആന നിൽക്കുന്നു, ആനയെ കാണാനായിട്ട് വളരെ സന്തോഷത്തോടെ നമ്മൾ പോകുന്നു, വളരെ ശാന്തമായിട്ട് നിൽക്കുന്ന ആനക്കൂട്ടമാണ്. പക്ഷെ എന്ന് കരുതി ആ ആനക്കൂട്ടം എപ്പോഴും അങ്ങനെ ശാന്തമായിട്ട് നിൽക്കണമെന്നില്ല. നമ്മൾ ഇപ്പൊ കാണുന്ന ഒരു ഏതും ആനയെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഏതൊരു വൈൽഡ് ലൈഫ് ആണെങ്കിലും പെട്ടെന്ന് അതിന്റെ മട്ടു മാറാം. അപ്പൊ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല, അൺപ്രെഡിക്റ്റബിൾ ആണെന്നുള്ളതാണ് അതിന്റെ ഒരു ഘടകം. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം കരുതലോടെ നിൽക്കണം, നല്ല സേഫ് ഡിസ്റ്റൻസും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് അങ്ങനത്തെയുള്ള വസ്തുക്കളൊന്നും കാട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്ത ഉണ്ടാക്കുന്നതാണ്. കാട്ടിൽ ഇതെല്ലാം നിരോധിച്ചിട്ടുള്ള വസ്തുക്കളാണ്. അതുപോലെയാണ് ബഹളം ഉണ്ടാക്കരുതെന്നുള്ളത്. ആനിമൽസിന് ബുദ്ധിമുട്ടാകുന്ന മാത്രമല്ല,

0: അങ്ങനത്തെ പ്രസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെയുമാകും. അപ്പൊ കാട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അതൊരു അനുഭവത്തിന്റെ ഭാഗം കൂടിയാണല്ലോ. കാട്ടിൽ നമ്മൾ പോകുന്ന കാഴ്ചയ്ക്ക് മാത്രമല്ല മറ്റു നമ്മളുടെ എല്ലാത്തരം സെൻസ് ഓർഗൻസും, അത് കണ്ണ്, മൂക്ക്, ചെവി, എല്ലാത്തിനുമുള്ള ഒരു അനുഭവത്തിനാണല്ലോ നമ്മൾ പോകുന്നത്. ചുരുക്കത്തിൽ തുറന്ന ഒരു സമീപനത്തോടെയും തീർത്തും മുൻവിധിയില്ലാതെയും നല്ല കരുതലോടെയും ആകണം നമ്മുടെ വനയാത്ര എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ അതൊരു പൂർണ്ണമായിട്ടുള്ള വന അനുഭവമായിട്ട് മാറുകയുള്ളൂ, ഇല്ലെങ്കിൽ ഒരു വന കാഴ്ച മാത്രമാകും.
1: ഈ വനം വന്യജീവി ബോധവൽക്കരണത്തിനായിട്ട് പൊതുജനങ്ങൾക്ക് എന്തൊക്കെ പദ്ധതികളാണ് ഉള്ളത്?
0: പല പരിപാടികളും ഉണ്ട്. വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ക്യാമ്പുകൾ പ്രധാനമായിട്ടുള്ളത്, ക്യാമ്പുകളല്ലാതെ പല രീതിയിലും ബോധവൽക്കരണത്തിനായിട്ടുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ വനംവകുപ്പിന് പല പല വിങ്ങുകളുണ്ട്. അതിൽ വൈൽഡ് ലൈഫ് വിങ് ഉണ്ട്. അതായത് വൈൽഡ് ലൈഫ് വിങ്ങിന്റെ കീഴിലാണ് നമ്മുടെ വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങളൊക്കെ വരുന്നത്. ഇതല്ലാതെ നമുക്ക് 14 ജില്ലയിലും സാമൂഹ്യ വനവൽക്കരണ വിഭാഗമുണ്ട്. അപ്പോൾ അവരുടെ പരിപാടികളിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് അതാത് ജില്ലകളിലെ ഇത്തരത്തിലെ പ്രവർത്തനങ്ങളുടെ ഏകോപനമാണ്. അതിൽ പലപ്പോഴും പല സ്ഥാപനങ്ങളിലും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവട്ടെ മറ്റ് സ്ഥാപനങ്ങളാവട്ടെ, അവയുമായിട്ട് ചേർന്നിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് പല എഡ്യൂക്കേഷണൽ അവയർനെസ് പ്രോഗ്രാംസ് നടത്തുകയാണ്. ഇതല്ലാതെ വനംവകുപ്പിന് ഒരു അരണ്യം എന്ന് പറഞ്ഞിട്ട് മാഗസിനുണ്ട്. അതിന്റെയും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വനസംബന്ധമായിട്ടുള്ള വിജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ വെബ്സൈറ്റ് ഉണ്ട്. പിന്നെ ദിനാചരണങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഓപ്പൺ വെബിനാറുകൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ പല പരിപാടികളിലൂടെയും ഇത്തരം വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വനംവകുപ്പ് സുസജ്ജമാണ്.
1: ഇപ്പോൾ നമ്മൾ ഈ വന പഠനങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വന്യജീവി വിദ്യാഭ്യാസം എന്നുള്ളത്, ഈ പരിസ്ഥിതി സംരക്ഷണം എന്നിവയൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇന്നത്തെ ഈ വന്യജീവി വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്താണ്, അത് എങ്ങനെയൊക്കെയാണെന്നാണ് തോന്നുന്നത്?
0: വന്യജീവി വിദ്യാഭ്യാസം അല്ലെങ്കിൽ പരിസ്ഥിതി വിദ്യാഭ്യാസം എന്ന് തന്നെ പറയാം. വന്യജീവി വിദ്യാഭ്യാസം അതിന്റെ ഒരു ഘടകം മാത്രമാണല്ലോ. പരിസ്ഥിതി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. പല രീതിയിൽ അതിനെക്കുറിച്ച് പറയാം. ഒന്നാമതായിട്ട് നമ്മുടെ കുട്ടികളിലൊക്കെയും, പൊതുവെ ലോകമെല്ലായിടത്തും തന്നെ കുട്ടികളിലൊക്കെയും ഒരു സിംപ്റ്റമായിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു സിൻഡ്രോമായിട്ട് തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ് നേച്ചർ ഡെഫിസിറ്റ് സിൻഡ്രം, പ്രകൃതി ഇല്ലായ്മ രോഗം. അത് പറയുമ്പോൾ ഇങ്ങനെ പശ്ചിമേട്ടത്തിന്റെ മടിത്തട്ടിൽ ഇരിക്കുന്ന നമുക്ക് അതിശയം തോന്നും. പക്ഷെ നമ്മുടെ കുട്ടികളിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എത്ര സമയമാണ് അവർ പുറത്തിറങ്ങി പച്ചപ്പിന്റെ ഇടയിൽ ഒന്ന് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് നടക്കുന്നത്, ഇടപെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുൻകാലങ്ങളിലെ വെച്ച് നോക്കുമ്പം വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. ഇത് അറിവിനെ മാത്രമല്ല ബാധിക്കുന്നത്, നമ്മുടെ മനോഭാവത്തെയും നമ്മൾ ചുറ്റുപാടിനെ നോക്കിക്കാണുന്നതിനെയും ഒക്കെയും ബാധിക്കുന്നുണ്ട്. അപ്പം കൂടുതലായിട്ട് പച്ചപ്പിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളിൽ പഠനത്തിനുൾപ്പെടെയുള്ള മെച്ചങ്ങൾ കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളത്. അപ്പൊ കൂടുതൽ അലേർട്ട് ആവുന്നുണ്ട്. അതായത് കൂടുതൽ ഏകാഗ്രതയും കൂടുതൽ സമയം ഒരേ വിഷയത്തിൽ തന്നെ ശ്രദ്ധയോടെ ചിന്തിക്കാനും പഠിക്കാനും ഒക്കെയുള്ള സാധ്യതയും അങ്ങനെ പ്രകൃതി ഇടങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് കാണുന്നതായിട്ട് പഠനങ്ങളിലൂടെ തന്നെ തെളിഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇതൊരു ലേണിംഗ് ആണെങ്കിൽ ഈ ലേണിംഗ് തന്നെ ഈ പരിസ്ഥിതിയിൽ ഇറങ്ങിയുള്ള വിദ്യാഭ്യാസം തന്നെ നമ്മുടെ പൊതുവായിട്ടുള്ള വിദ്യാഭ്യാസത്തിനെ മെച്ചപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളിന്റെ ഗ്രോത്തിനെ, ഒരു വ്യക്തിയുടെ ഗ്രോത്തിനെ നേരിട്ട് മെച്ചത്തിലേക്ക് ആക്കുന്നുണ്ട്. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പരിസ്ഥിതി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഉള്ള ഒരു വ്യക്തി ഏത് മേഖലയിൽ പോയി പ്രവർത്തിച്ചാലും ഈ ഒരു അറിവ് അവിടെ കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ എടുക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള പ്രവൃത്തിയാണെങ്കിലും ആ പ്രവൃത്തിയുടെ മട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ബാക്കിയായിട്ടേ വരുള്ളൂ, ഇതിനെതിരായിട്ട് ഒരിക്കലും വരില്ല. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള നേച്ചർ കൺസർവേഷൻ എന്ന് പറയുന്നത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിക്കും കൊണ്ടുവരാൻ സാധിക്കും.
1: ഇപ്പോൾ ഇത്തരത്തില് ഏതെങ്കിലും നല്ല പരിസ്ഥിതി ക്ലബ്ബുകളോ സ്കൂളുകളോ കോളേജുകളോ കേന്ദ്രീകരിച്ചുള്ള ഏതെങ്കിലും സംഘടനകൾ പ്രകൃതി സൗഹൃദമായി അല്ലെങ്കിൽ പ്രകൃതിക്ക് ഉതകുന്ന രീതിയിൽ, ഇക്കോ ടൂറിസത്തിന് ഉതകുന്ന രീതിയിൽ എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ പ്രൊജക്ടുകളോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് വല്ല അംഗീകാരമോ അല്ലെങ്കിൽ അവാർഡുകൾ വേറെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ?
0: സംസ്ഥാന സർക്കാർ വനമിത്ര പുരസ്കാരം എന്ന് പറഞ്ഞിട്ടുള്ള പുരസ്കാരം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഇത്തരം മെച്ചത്തിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകള്, ഓർഗനൈസേഷൻസ്, വ്യക്തികള്, സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ വിഭാഗത്തിലും പെട്ട മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളെയും വനംവകുപ്പ് ഈ പറഞ്ഞ പുരസ്കാരത്തിലൂടെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. എല്ലാ ജില്ലയിലും വലുതും ചെറുതുമായിട്ടുള്ള ഇഷ്ടംപോലെ ഓർഗനൈസേഷൻസ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെയൊക്കെ സംഘടനകൾ വളരെ സജീവമായിട്ട് തന്നെ പ്രകൃതി സംരക്ഷണം, വന്യജീവി സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഇക്കോ ടൂറിസം പ്രോഗ്രാംസിൽ കൂടുതലായിട്ട് അവർ കൈകോർക്കുന്നുണ്ട്. വനംവകുപ്പുമായിട്ടൊക്കെ മെച്ചപ്പെട്ട നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതൊക്കെയും വളരെയധികം സ്വാഗതാർഹമാണ്.
1: സഞ്ചാരികൾ കാടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഈ വഴി തെറ്റാതിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണുള്ളത്? ഇപ്പൊ GPS ഒക്കെ വർക്ക് ചെയ്യാത്ത അവസരത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനുള്ള മാർഗങ്ങൾ?
0: ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സഞ്ചാരികൾ ഒറ്റയ്ക്ക് കാട്ടിൽ കയറാനേ പാടില്ല എന്നുള്ള. തീർച്ചയായിട്ടും ഏതൊരു സഞ്ചാരിയും ഒരു വനയാത്രയ്ക്ക് പോകുമ്പോൾ ഏറ്റവും ആദ്യത്തെ പടി എന്ന് പറയുന്നത് അതിനൊരു അനുമതി വാങ്ങിക്കുക എന്നുള്ളതാണ്. ഈ അനുമതി വാങ്ങിക്കുമ്പോൾ തന്നെ ആ

0: പ്രദേശത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു ഗൈഡിനെ കൂട്ടി മാത്രമേ ഏതൊരു സഞ്ചാരിയെയും കാടിനുള്ളിലേക്ക് നമ്മൾ വിടുകയുള്ളൂ. അതുപോലെ തന്നെ ആ യാത്രയിലെ നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള റൂട്ടായിരിക്കും, അല്ലാതെ പോകില്ല. അപ്പൊ ഈ രണ്ട് സാധ്യത കൊണ്ട് തന്നെ ഒരിക്കലും കാട്ടിനുള്ളിൽ വഴിതെറ്റാൻ ഒട്ടും സാധ്യതയില്ലെന്ന് തന്നെ പറയാം. ഒരു ഉദാഹരണത്തിന്, പെട്ടെന്ന് ഏതെങ്കിലും ഒരു വന്യജീവി എന്താ വയലന്റ് ആയിട്ടുള്ള സ്റ്റേജിൽ നിൽക്കുന്ന കണ്ടു, അപ്പൊ ഒന്ന് വഴി മാറണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് എത്താൻ പാകത്തിനുള്ള ഒരു ഗൈഡ് കൂടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് വഴി തെറ്റുന്ന പ്രശ്നമില്ല. പിന്നെ ജി പി എസിന്റെ കാര്യം കൊണ്ട് പറയാം, ജി പി എസ് ഇപ്പോഴത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഓഫ്ലൈൻ ആണെങ്കിലും വർക്ക് ചെയ്യും, നമുക്ക് ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെയും വർക്ക് ചെയ്യും. അപ്പൊ ലൊക്കേഷൻസ് ഒക്കെ അങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ആ വഴി തെറ്റൽ എന്ന് പറയുന്ന ഒരു കാലം നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇല്ലെന്നുള്ളതാണ്.
1: ഹലോ.
2: ഹലോ, ഞാൻ തിരുവനന്തപുരം ജില്ലയിലുള്ള ഇവിടെ പട്ടത്തിനടുത്ത് മുട്ടട താമസിക്കുന്ന ഒരു കൃഷ്ണൻ നമ്പൂതിരി എന്ന്
1: പറയും.
2: മാഡം, എനിക്കൊരു സംശയം എന്ന് പറയുന്നത്, ഈ ടൂറിസത്തിനായിട്ട് വരുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഈ വലിയ മൃഗങ്ങളൊന്നും ഇല്ലാത്ത ഏരിയയിലോട്ടായിരിക്കും വിടുന്നത്.
0: പക്ഷെ
2: എന്നാലും ഈ ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവില്ലേ?
0: ആ പേടി വളരെ ന്യായമാണ്. എല്ലാ ജീവികളും കാട്ടിലുണ്ട്. ഈ പറഞ്ഞ പലതരത്തിൽപ്പെട്ട പാമ്പുകള്, ഇഴജന്തുക്കളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കാട്ടിനുള്ളിൽ പാമ്പുകടി ഏൽക്കുന്ന ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാകാറില്ല. അത് എനിക്ക് തോന്നുന്നു ഇത്ര വിശാലമായിട്ടുള്ള ഇടം കിടക്കുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ കാട്ടിനുള്ളിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് വളരെ കൃത്യമായിട്ടുള്ള ട്രക്ക് പാത്തിലൂടെയും വഴികളിലൂടെയാണ്. അപ്പൊ അങ്ങനെയുള്ള യാത്രയിലൊന്നും ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാറില്ല ഭാഗ്യവശാല്. അപ്പൊ അങ്ങനെ ഒരു പേടി ഇല്ല, ഇല്ല, ഇല്ല, യാത്രക്കാർക്കൊന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറില്ല.
2: ആണെങ്കിലും നമുക്കിപ്പോ സാധാരണ ഈ നാട്ടിൽ നിന്ന് പിടിക്കുന്ന പാമ്പിനൊക്കെ വനത്തിലാണല്ലോ കൊണ്ടുവിടുന്നത്.
0: സന്ദർശകർ പോകുന്ന ഇടത്തേക്ക് എന്തായാലും വിടില്ല. കാട്ടിൽ പോകുമ്പോ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നല്ലൊരു ഷൂസ് ധരിക്കണം എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ആ പ്രശ്നവും അവിടെ പരിഹരിക്കാം. നമുക്ക് ആ പേടിക്ക് പോലും ഒരു സ്ഥാനം കൊടുക്കാതിരിക്കാം.
1: ഒരു സീസൺ അനുസരിച്ച് ഇപ്പോ മഴക്കാലം, വേനൽക്കാലം, മഞ്ഞ്, അങ്ങനെ ഓരോ സമയത്തുണ്ടാവും ഈ ട്രക്കിങ്ങില് സീസൺ അനുസരിച്ചുള്ള ഒരു പ്രത്യേകതകള്, അത് എങ്ങനെയൊക്കെയാണ് സന്ദർശകർ അത് കൂടുതലായിട്ട് ഏത് സീസണാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ സീസണിൽ ഓരോന്നുള്ള പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: എല്ലാ സീസണിലും ശരിക്കും ട്രക്കിംഗ് നടത്താറുണ്ട്. ചിലർക്ക് മൺസൂൺ ട്രക്കിംഗ് ആണ് കൂടുതൽ ഇഷ്ടം. കോരിയൊരിച്ച് പെയ്യുന്ന മഴക്കാലത്ത് യാത്ര ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ട്. ഒരു കോട്ടൊക്കെ ഇട്ട് നല്ല മഴയത്ത് കാട്ടിലൂടെ സഞ്ചരിക്കാൻ
1: പറയുന്നൊരു
0: പ്രത്യേക അനുഭവമാണല്ലോ. അതിനായിട്ട് മാത്രം വരുന്ന യാത്രക്കാരുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ അതിനെ പറയാം. ചിലർക്ക് മഴക്കാലത്ത് പോകാനേ ഇഷ്ടമില്ലായിരിക്കും. കാട്ടിലൊക്കെ വരുമ്പോൾ അട്ടയുണ്ടാവില്ലേ എന്നൊക്കെ ഉള്ള, നേരത്തെ ഇഴജന്തുവിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ ഇത് അങ്ങനെ പേടിക്കേണ്ട
1: ആളല്ലെങ്കിലും,
0: അപ്പൊ ഓരോ സീസണിലും ഈ രീതിയൊക്കെ ഉണ്ട്. പക്ഷേ എപ്പോഴും നല്ലൊരു ഷൂസ്, ഏത് തരത്തിലുള്ള പ്രതലത്തിലും നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന തരത്തിൽ ഉള്ള നല്ലൊരു ഷൂസ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ മഴക്കാലമാണെങ്കിൽ നിശ്ചയമായിട്ട് ഒരു നല്ല കോട്ട് ഉണ്ടായിരിക്കണം, മഴക്കോട്ട് ഉണ്ടായിരിക്കണം. കൈകൾ കഴുവതും രണ്ട് കൈകളും ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ യാത്രയ്ക്ക് വളരെ നല്ലതാണ്. കാരണം എന്തെങ്കിലും ഒന്ന് പിടിക്കാനോ പെട്ടെന്നൊന്ന് തെന്നി വീഴുകയാണെങ്കിൽ ഒരു കൈ നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടാവണമല്ലോ. അപ്പൊ അത് നമുക്ക് ചെറിയൊരു ബാഗിൽ അത്യാവശ്യ സാധനങ്ങൾ, ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഒക്കെ കരുതുന്നത് നന്നായിരിക്കും. നമുക്ക് എപ്പോഴും കഴിക്കുന്ന ഏതെങ്കിലും മരുന്നുകൾ ഉണ്ടെങ്കിൽ അത് കരുതുന്നത്, ഇതൊക്കെ അത്യാവശ്യം കരുതാവുന്ന കാര്യങ്ങളാണ്.
1: അപ്പോ ഇത്രയും നേരം നമ്മളിതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പൊ ഓരോ സഞ്ചാരിക്കും കാടിനെ അറിഞ്ഞ്, പ്രകൃതിയെ അറിഞ്ഞ്, പ്രകൃതിക്ക് യാതൊരു ദോഷം തട്ടാത്ത രീതിയിൽ സഞ്ചരിക്കാൻ കഴിയട്ടെ. അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും അത്തരത്തിലുള്ള സൗകര്യങ്ങൾ എല്ലാ പൊതുജനങ്ങൾക്കും വേണ്ടി ഒരുക്കാൻ സാധിക്കട്ടെ എന്നും വിചാരിക്കുന്നു. മാമിന് ആകാശവാണിയുടെ നന്ദി.
0: താങ്ക് യു.
3: വനയാത്രയും വനപഠനവും എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ റെനി ആർ പിള്ള മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് എം ആർ രഞ്ജിനി.
4: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യയ്ക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIRTVM@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കഥ തുടരുന്നു എന്ന ചിത്രത്തിൽ ഹരിചരണും കേസ് ചിത്രയും പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ഇളയരാജ.

ഗോപി സുന്ദറിന്റെ സംഗീത സംവിധാനത്തിൽ കാർത്തിക്കും അഭയ ഹിരൺമയും പാടിയ ഗാനം. ചിത്രം ജെയിംസ് ആൻഡ് ആലീസ്. ഗാനരചന ബി കെ ഹരിനാരായണൻ.

ഇമെയിൽ വിലാസം youth.airtvm@gmail.com, അല്ലെങ്കിൽ 8281423005 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിൻ്റെ വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281423005. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി മിന്നൽ മുരളി എന്ന ചിത്രത്തിനു വേണ്ടി മനു മഞ്ജിത്ത് എഴുതി, ഷാൻ റഹ്മാൻ ഈണം നൽകി, മിഥുൻ ജയരാജും നാരായണി ഗോപനും പാടിയ ഗാനം.

എം ജയചന്ദ്രന്റെ സംഗീത സംവിധാനത്തിൽ സുദീപ് കുമാറും ശ്രേയാ ഘോഷാലും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദ്, ചിത്രം ഒടിയൻ.

ആകാശവാണി ഇപ്പോൾ ജ്യോതി സന്തോഷ് അവതരിപ്പിച്ച ലളിതഗാനങ്ങൾ ക്ഷമിക്കണം ഇപ്പോൾ ജ്യോതി സന്തോഷ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം സത്യൻ പരമേശ്വരൻ. ശാരദ സന്ധ്യയെ നീ കണ്ടുവോ എന്ന് തുടങ്ങുന്നു ആദ്യഗാനം. രചന സുഗു മരുതത്തൂർ.

0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രവേശനോത്സവത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ. അറിവിന്റെ വെളിച്ചം നുകരാൻ കളിയും ചിരിയും കരച്ചിലുമായി കുരുന്നുകൾ. യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ യുവ പ്രതിനിധികളുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സംവദിക്കും. 16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. സഭാസമ്മേളനം നാളെ പുനരാരംഭിക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയും സിഎംആർഎല്ലും തമ്മിലുള്ള ഇടപാടുകളിൽ ഇഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിക്കുന്ന ഓപ്പറേഷൻ തൂഫാന് നാളെ തുടക്കം. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിദേശ രാജ്യങ്ങളിൽ പോകാതെ വിദ്യാർത്ഥികൾക്ക് മാതാപിതാക്കൾക്കൊപ്പം നിന്ന് പഠിക്കാനുള്ള സൌകര്യം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്നിനെതിരായി കുട്ടികൾ ശക്തമായ നിലപാട് എടുക്കണമെന്നും പുതിയ അറിവുകൾ തേടാനുള്ള ജിജ്ഞാസ വളർത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: ഈ വൈജ്ഞാനിക വിസ്ഫോടനം നടക്കുന്ന ഈ കാലത്ത് അറിവ് തേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങൾ നടത്തണം. ഇൻ സെർച്ച് ഓഫ് നോളജ്, അറിവ് തേടിയുള്ള നമ്മുടെ അന്വേഷണമാണ് ജീവിതം. അത് പഠനകാലത്തൊന്നും അവസാനിക്കുന്നതല്ല. പുതിയ പുതിയ അറിവുകൾ തേടാൻ വായനയിലൂടെ, അധ്യാപകരിലൂടെ, അറിവുള്ളവരിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ജിജ്ഞാസ, ഒരു ഉത്കണ്ഠ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വളർത്തിയെടുക്കണം എന്നാണ് ഈ പ്രവേശന ദിനത്തിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള എളിയ സന്ദേശം.
1: പാഠ്യപദ്ധതിയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പഠിച്ച് മിടുക്കരാകുന്നതിനൊപ്പം നല്ല മനുഷ്യരായി വളരാനും സാധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുട്ടികൾക്ക് നൽകിയ ആശംസാ സന്ദേശത്തിൽ അഭിപ്രായപ്പെട്ടു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ഇന്ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ സമ്മേളനം നാളെ പുനരാരംഭിക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. എൽഡിഎഫിൽ നിന്ന് മുഹമ്മദ് മുഹ്സിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി. പട്ടാമ്പി എംഎൽഎയായ മുഹ്സിൻ സിപിഐ പ്രതിനിധിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് ബിജെപി തീരുമാനം. പിഎം ഉഷ പദ്ധതി ഉൾപ്പെടെ കണ്ണൂർ സർവകലാശാലയുടെ താവകര ക്യാമ്പസിലും മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലും നടപ്പാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചു. താവകര ക്യാമ്പസിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ഫോക്ലോർ മ്യൂസിയവും കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കൈത്തറി മ്യൂസിയവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ സെനറ്റ് ഹാളിന്റെയും സെമിനാർ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനവും ഗവർണർ നിർവഹിച്ചു. 40 സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഡാറ്റാ സെന്റർ, ഫോറിൻ ലാംഗ്വേജ് സെന്റർ എന്നിവ ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം സർവകലാശാലയുടെ പുതിയ കോഴ്സുകൾക്കും തുടക്കം കുറിച്ചു. ഏകഭാരതം ശ്രേഷ്ഠഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവ പ്രതിനിധികളുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സംവദിക്കും. ഐഐഎം കോഴിക്കോട് ക്യാമ്പസിലാണ് പരിപാടി. 33 യുവ പ്രതിനിധികളാണ് കോഴിക്കോട് ഐഐഎമ്മിൽ എത്തിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 18 വനിതകളും 15 പുരുഷന്മാരും അടങ്ങുന്ന സംഘത്തിൽ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളും ക്യാമ്പസിന് പുറത്തുള്ള യുവാക്കളും ഉൾപ്പെടുന്നു. ഐഐഎം ജമ്മുവിൽ നിന്നുള്ള 3 അധ്യാപക ജീവനക്കാർ സംഘത്തെ അനുഗമിക്കുന്നുണ്ട്. യുവസംഘം പദ്ധതിയുടെ 5 മാനദണ്ഡങ്ങളായ പര്യടനം, പാരമ്പര്യം, പുരോഗതി, പരസ്പര സമ്പർക്കം എന്നിവ ഉൾക്കൊള്ളുന്ന തരത്തിലാണ് 7 ദിവസത്തെ യാത്രാ പരിപാടി തയ്യാറാക്കിയിട്ടുള്ളത്. വിവിധ സ്ഥലങ്ങൾ സംഘം സന്ദർശിക്കും. പരമ്പരാഗത കേരളീയ വിഭവങ്ങൾക്കൊപ്പം ഗ്രാമീണ ആദിവാസി ജീവിതം, മൺപാത്ര നിർമ്മാണം, പ്രാദേശിക കരകൗശല വിദ്യ, കഥകളി, കളരിപ്പയറ്റ് എന്നിവയും സംഘം അനുഭവിച്ചറിയും.
1: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ഇഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിഎംആർഎൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പരാമർശം. ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സുരക്ഷ, കണക്ടിവിറ്റി എന്നിവ ഉൾപ്പെടെ മ്യാൻമറും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരവും നാഗരികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ചയായി. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബെച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണം ഒരു മാസം നീണ്ടുനിൽക്കും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ട് എത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രചാരണ പരിപാടി. സുപ്രീംകോടതി ജഡ്ജിമാരായി 5 പേർ കൂടി നിയമിതരായി. ഇതോടെ സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 37 ഉയർന്നു. ചീഫ് ജസ്റ്റിസുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം ജഡ്ജിമാരുടെ നിയമനം രാഷ്ട്രപതി അംഗീകരിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ ലഹരി മാഫിയയെ പൂർണ്ണമായും ഇല്ലാതാക്കാനായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ലഹരി വേട്ടയായ ഓപ്പറേഷൻ തൂഫാൻ ദി നോർക്ക ഹണ്ടിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ നടക്കും. വൈകുന്നേരം 3 മണിക്ക് തിരുവനന്തപുരം കോട്ടൺഹിൽ സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ, വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ, എക്സൈസ് മന്ത്രി എം ലിജു, ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ, ADGP എച്ച് വെങ്കടേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
5: ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വ ബോധം ഉറപ്പിക്കാനും ഈ ദൌത്യം ലക്ഷ്യമിടുന്നു. ലഹരി വിപണനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അജ്ഞാതമായി കൈമാറാൻ ആപ്പുകളും വാട്സ്ആപ്പ് ചാറ്റ്ബോട്ടുകളും അടങ്ങുന്ന വിപുലമായ ഡിജിറ്റൽ സർവേലൻസ് സംവിധാനം സജ്ജമാക്കും. ക്യാമ്പസുകളിലെയും റെസിഡൻഷ്യൽ മേഖലകളിലെയും മലിനജല പരിശോധന വഴി ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി ഡ്രോണുകളുടെ സഹായത്തോടെ സ്മാർട്ട് പട്രോളിംഗ് നടത്താനും പദ്ധതിയുണ്ട്. ലഹരിക്കെതിരായ പോരാട്ടത്തെ ഒരു ജനകീയ മുന്നേറ്റമാക്കി മാറ്റാനാണ് ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നത്.
1: സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജൂൺ 4 വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. വാഹന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്കമരണം സംഭവിച്ച 22-കാരൻ 4 പേർക്ക് പുതുജീവനേകി യാത്രയായി. കണ്ണൂർ ശ്രീകണ്ഠപുരം വളക്കയിലെ അർജുന്റെ ഹൃദയവും കരളും 2 വൃക്കകളുമാണ് 4 പേരുടെ ജീവിതത്തിന് പുതിയ പ്രതീക്ഷ നൽകിയത്. അർജുന്റെ ഹൃദയം എയർ ആംബുലൻസ് മുഖേന മലപ്പുറം സ്വദേശിക്കായി കൊച്ചിയിൽ എത്തിക്കുകയായിരുന്നു. മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലറായി പ്രൊഫസർ ഡി മാവൂത്ത് നിയമിതനായി. മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ വിരമിച്ച ഒഴിവിലേക്കാണ് താത്കാലിക നിയമനം. സംസ്ഥാനത്ത് പുതുക്കിയ പാൽ വില ഇന്ന് പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുന്നത്. ഇതിൽ 3.35 രൂപ കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ അറിയിച്ചിരുന്നു. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 53 പോയിന്റ് വർദ്ധിച്ച് 74,828-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 6 പോയിന്റ് ഉയർന്ന് 23,553-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 75 രൂപ താഴ്ന്ന് 14,320 രൂപയും പവന് 600 രൂപ കുറഞ്ഞ് 1,14,560 രൂപയുമാണ് ഇന്നത്തെ വില. മധ്യവേനലവധി കഴിഞ്ഞ സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നതിന്റെ പശ്ചാത്തലത്തിൽ ടിപ്പർ വാഹനങ്ങളുടെ സമയക്രമത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി മോട്ടോർ വാഹന വകുപ്പ്. രാവിലെ 8 മുതൽ 10 മണിവരെയും വൈകിട്ട് 3 മുതൽ 5:30 വരെയുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. റോഡിൽ രാവിലെയും വൈകുന്നേരത്തെയും പീക്ക് അവറുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് ടിപ്പർ വാഹനങ്ങളുടെ സമയത്തിൽ നിയന്ത്രണം ക്രമീകരിച്ചതെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രവേശനോത്സവത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ. അറിവിന്റെ വെളിച്ചം നുകരാൻ കളിയും ചിരിയും കരച്ചിലുമായി കുരുന്നുകൾ. യുവ സംഗമത്തിന്റെ ഭാഗമായി ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ യുവ പ്രതിനിധികളുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ ഇന്ന് സംവദിക്കും. 16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. സഭാസമ്മേളനം നാളെ പുനരാരംഭിക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയും CMRL തമ്മിലുള്ള ഇടപാടുകളിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിക്കുന്ന ഓപ്പറേഷൻ തൂഫാന് നാളെ തുടക്കം. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
0: ആകാശവാണി ഇപ്പോൾ. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആശ്രാമം ESIC ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ സൗമ്യ എസ് നായർ സംസാരിക്കുന്നു.
6: കുട്ടികളുടെ ശാരീരിക വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കൃത്യമായ പോഷകാഹാരം ആവശ്യമാണ്. ദിവസത്തിൽ 6 മുതൽ 7 മണിക്കൂർ വരെ കുട്ടികൾ ചിലവഴിക്കുന്നത് സ്കൂളിലാണ്. അതിനാൽ തന്നെ അവരുടെ ഉച്ചഭക്ഷണം അഥവാ പാക്ഡ് ലഞ്ച് വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നു. വെറും ഒരു വിശപ്പടക്കൽ മാത്രമല്ല, മറിച്ച് ക്ലാസ് മുറിയിൽ സജീവമായിരിക്കുവാനും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് നല്ല പാക്ഡ് ലഞ്ചിന്റെ ലക്ഷ്യം. ശരിയായ പോഷകാഹാരം കുട്ടികളുടെ ഓർമ്മശേഷിയും ഏകാഗ്രതയും പഠനക്ഷമതയും സ്വാധീനിക്കുന്നു. ഇരുമ്പിന്റെയും മാംസ്യത്തിന്റെയും കുറവ്, അമിതമായ ക്ഷീണം, ശ്രദ്ധക്കുറവ് എന്നിവയ്ക്ക് കാരണമാകുന്നു. അതിനാൽ സ്കൂളിലെ ഉച്ചഭക്ഷണം പഠന പ്രകടനത്തെയും പരോക്ഷമായി സ്വാധീനിക്കുന്നു. ഇന്നത്തെ അതിവേഗ ജീവിതശൈലിയിൽ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം മാതാപിതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. പലപ്പോഴും തിരക്കേറിയ പ്രഭാത സമയങ്ങളിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പാക്കറ്റ് ഭക്ഷണങ്ങളിലേക്കോ പോഷകമൂല്യം കുറഞ്ഞ വിഭവങ്ങളിലേക്കോ മാതാപിതാക്കൾ തിരിയാറുണ്ട്. രുചികരമായതിനാൽ കുട്ടികളും ഇത്തരം ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഫ്രീസ് ഡ്രൈ ചെയ്ത ചിക്കൻ, മീൻ, റെഡി ടു ഈറ്റ് കറികൾ എന്നിവയിൽ ധാരാളം ഉപ്പ്, കൊഴുപ്പ് എന്നിവ അടങ്ങിയിരിക്കും. രുചി കൂട്ടുന്ന കെമിക്കലുകളും പ്രിസർവേറ്റീവുകളും ഭക്ഷണത്തിന്റെ സ്വാഭാവിക ഗുണം കുറച്ച് ജീവിതശൈലീ രോഗസാധ്യത വർദ്ധിപ്പിക്കും. ഇത്തരം ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന കുട്ടികൾ പിന്നീട് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തോട് വിരക്തി കാണിക്കാറുമുണ്ട്. സന്തുലിതമായ ടിഫിൻ എങ്ങനെയായിരിക്കണം എന്ന് നോക്കാം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുക്കൾ, നല്ല കൊഴുപ്പ്, ഫൈബർ അഥവാ നാരുകൾ എന്നിവ അടങ്ങിയതായിരിക്കണം ലഞ്ച് ബോക്സ്. കുട്ടികൾക്ക് ആവശ്യമായ ഊർജത്തിന്റെ പ്രധാന ഉറവിടമാണ് കാർബോഹൈഡ്രേറ്റ്. അരി, ഗോതമ്പ്, ഓട്സ്, കൂവരക് തുടങ്ങിയ ധാന്യങ്ങൾ കൊണ്ടുള്ള ചോറോ പലഹാരമോ ഉൾപ്പെടുത്താം. തവിടുള്ള ധാന്യങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവയിലെ ബി വിറ്റാമിനുകൾ, ഇരുമ്പ്, മെഗ്നീഷ്യം എന്നിവ വളർച്ചയ്ക്കും പ്രതിരോധശേഷിക്കും അത്യാവശ്യമാണ്. എന്നാൽ അമിതമായ അളവിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് അമിതവണ്ണത്തിന് കാരണമാകും. അതിനാൽ പാത്രത്തിന്റെ അരഭാഗത്ത് ധാന്യവിഭവങ്ങൾ ഉൾപ്പെടുത്തുന്ന രീതിയാണ് നല്ലത്. ബാക്കി പകുതി ഭാഗം പ്രോട്ടീനും പച്ചക്കറികളും ഉൾപ്പെടുത്തണം. മുട്ട, പയർവർഗ്ഗങ്ങൾ, കടല, പനീർ, മീൻ, ഇറച്ചി, സോയാബീൻ എന്നിവ മികച്ച പ്രോട്ടീൻ സ്രോതസ്സുകളാണ്. മീൻ, മാംസം എന്നിവ വേഗിച്ചു നൽകുന്നതാണ് നല്ലത്. വറുത്ത മാംസത്തിൽ ഉപ്പും എണ്ണയും അമിത ക്ഷീണം ഉണ്ടാക്കാൻ കാരണമാകുന്നു. ഇത് ഏകാഗ്രത കുറയ്ക്കുവാനും സാധ്യതയുണ്ട്. അമിതമായി ദാഹം അനുഭവപ്പെടാനും കാരണമാകുന്നു. പച്ചക്കറികൾ സാലഡായോ തോരൻ, അവിയൽ, കറികൾ എന്നിവയായോ ഉൾപ്പെടുത്താം. കാരറ്റ്, ചീര, ബീട്രൂട്ട്, തക്കാളി എന്നീ പച്ചക്കറികൾ വേഗിച്ച് ഉടച്ച് ചോറിനൊപ്പം ചേർത്തും നൽകാം. ഇത് വിഭവ വൈവിധ്യത്തിനൊപ്പം പോഷകങ്ങളും ഉറപ്പാക്കുന്നു. കുട്ടികൾ ഊണിനുശേഷം അല്പം മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇതിനായി ഉച്ചഭക്ഷണത്തിനൊപ്പം എല്ലാ ദിവസവും ഒരു പഴം നൽകാൻ ശ്രമിക്കണം. പകുതി ആപ്പിൾ, ചെറുപഴം, 5-6 ഗ്രേപ്സ് എന്നിങ്ങനെ കുറഞ്ഞ അളവിൽ കൊടുത്ത് ശീലിപ്പിക്കാം. ഇതിലൂടെ ആരോഗ്യകരമായ ഒരു ഭക്ഷണ ചിട്ട വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നതിനൊപ്പം മധുരപലഹാരം, ചോക്ലേറ്റ് എന്നിവ കഴിക്കുന്നതും ഒഴിവാക്കാൻ സാധിക്കും. കളികളിൽ സജീവരായ കുട്ടികൾക്ക് പഴങ്ങളിലെ വെള്ളവും ധാതുക്കളും ഉന്മേഷം നൽകുന്നു. നട്സ്, സീഡ്സ് എന്നിവ നല്ല കൊഴുപ്പിന്റെ ഉറവിടങ്ങളാണ്. കപ്പലണ്ടി, ബദാം, മത്തൻ വിത്ത് എന്നിവ സാലഡിനൊപ്പമോ ചമ്മന്തിയായോ തൈരിലോ ചേർത്ത് ഉപയോഗിക്കാം. നട്സ് ഉൾപ്പെടുത്തുമ്പോൾ ഉപ്പില്ലാത്തവ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ധാന്യവർഗ്ഗങ്ങളാണെങ്കിലും ഇവയിൽ പ്രോട്ടീൻ, നാരുകൾ, കാൽഷ്യം, ഇരുമ്പ്, മെഗ്നീഷ്യം, ബി വിറ്റാമിനുകൾ എന്നിവ കൂടുതലായി അടങ്ങിയിരിക്കുന്നു. അസ്ഥികളുടെ വളർച്ചയ്ക്കും നാഡീപ്രവർത്തനത്തിനും കുടലിലെ നല്ല ബാക്ടീരിയയുടെ വളർച്ചയ്ക്കും ചെറുധാന്യങ്ങൾ ഉത്തമമാണ്. വിവിധ തരം മില്ലറ്റുകൾ ഉപയോഗിച്ച് ദോശ, അട, പുലാവ് എന്നിങ്ങനെ വിഭവങ്ങൾ തയ്യാറാക്കാം. ആഴ്ചയിൽ ഒരു ദിവസം മില്ലറ്റ് ഡേ ആയി ആചരിക്കുന്നത് നല്ലൊരു ആശയമാണ്. എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ചിലപ്പോൾ കുട്ടികൾ ഭക്ഷണം മുഴുവൻ കഴിക്കാതെ തിരിച്ചു കൊണ്ടുവരാറുണ്ട്. ഇത് കുട്ടികളിൽ പോഷകക്കുറവിനും ക്ഷീണത്തിനും കാരണമാകുന്നു. ഈ പ്രശ്നത്തിന്റെ പിന്നിലെ കാരണങ്ങളും പരിഹാരങ്ങളും എന്തെന്ന് നോക്കാം. കുട്ടികൾക്ക് നിറമുള്ളതും ആകർഷകവുമായ ഭക്ഷണങ്ങളോടാണ് കൂടുതൽ താൽപ്പര്യം. ഒരേ രീതിയിലുള്ള വിഭവങ്ങൾ ദിവസവും കാണുമ്പോൾ അവർക്ക് മടി തോന്നാം. വെറൈറ്റി ഇല്ലാത്തത് പാക്ഡ് ലഞ്ചിനോട് താൽപ്പര്യം കുറയ്ക്കും. ഇഡ്ഡലി, ദോശ തുടങ്ങിയ പലഹാരങ്ങളിൽ പച്ചക്കറികൾ പൊടിയായി അരിഞ്ഞു ചേർക്കുകയോ അരച്ചു ചേർക്കുകയോ ചെയ്യാം. ഇവ ഭക്ഷണത്തിന് വ്യത്യസ്ത നിറം നൽകുന്നു. എന്നും ഒരേ അരിയിൽ ഉള്ള ചോറിനേക്കാൾ നല്ലത് വിവിധ ഇനം അരിവർഗ്ഗങ്ങൾ, ഉദാഹരണത്തിന് ബസ്മതി പോലുള്ളവ ഉൾപ്പെടുത്താം. കുട്ടികൾ ആദ്യം കണ്ണുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിവിധ ആകൃതിയിലും ഡിസൈനിലും പലഹാരങ്ങൾ പരീക്ഷിക്കാം. ലഞ്ച് ബ്രേക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അധിക സമയം എടുത്ത് കഴിക്കേണ്ട ഭക്ഷണം കുട്ടികൾ ഒഴിവാക്കും. മിക്സഡ് പുലാവ്, വെജിറ്റബിൾ മിനി ഇഡലി, ചപ്പാത്തി റോൾ തുടങ്ങി വളരെ എളുപ്പത്തിൽ കഴിക്കാവുന്ന വിഭവങ്ങൾ തയ്യാറാക്കി നൽകണം. പനീർ, മുട്ട, ചിക്കൻ, നട്ട്സ് എന്നിവ ഇത്തരം വിഭവങ്ങളിൽ ചേർക്കുന്നത് പോഷകമൂല്യം വർദ്ധിപ്പിക്കുന്നു. മറ്റൊരു കാരണമാണ് ഭക്ഷണം തണുത്ത് രുചി മാറുന്നത്. അതിനാൽ തണുത്താലും രുചി മാറാത്ത ഭക്ഷണ പദാർത്ഥങ്ങളും പാചകരീതികളും തിരഞ്ഞെടുക്കണം. സ്റ്റീൽ ഇൻസുലേറ്റഡ് ടിഫിൻ ബോക്സുകൾ ഉപയോഗിക്കുന്നതും നല്ലതാണ്. ടിഫിൻ ബോക്സ് ചോർന്നൊലിക്കുന്നത് വളരെയധികം ശ്രദ്ധ നൽകേണ്ട പ്രശ്നമാണ്. കറികൾ തമ്മിൽ ചേർന്നു പോകുന്നതും ടൗവലിൽ കറികൾ പറ്റുന്നതും ഒക്കെ കുട്ടികൾക്ക് കഴിക്കാൻ മടിയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. വളരെയധികം എണ്ണ ചേർത്ത വിഭവങ്ങളും ഉച്ചയോടെ മണവും രുചിയും മാറി അറപ്പുളവാക്കാൻ കാരണമായേക്കാം. ആവി പറക്കുന്ന ചോറും കറികളും ലഞ്ച് ബോക്സിൽ ഉടൻ തന്നെ അടയ്ക്കരുത്. ഇതിലെ ആവി വെള്ളത്തുള്ളികളായി മാറി ഭക്ഷണത്തിലേക്ക് വീഴുകയും ഭക്ഷണം പുളിച്ചു പോകാനും കാരണമാകുന്നു. ചാറുകറികൾക്ക് പകരം മെഴുക്കുപുരട്ടി, ഉപ്പേരി എന്നിവ നൽകുന്നതാണ് നല്ലത്. ചിലപ്പോൾ മാതാപിതാക്കൾ ആരോഗ്യകരമാണെന്ന കാരണത്താൽ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം നിർബന്ധിച്ച് നൽകാറുണ്ട്. ഇത് കുട്ടികളിൽ ഭക്ഷണത്തോടുള്ള വിരോധം വർദ്ധിപ്പിക്കും. കുട്ടികളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അവയെ ആരോഗ്യകരമായ രീതിയിൽ നൽകുന്നതാണ് കൂടുതൽ ഫലപ്രദം. കുട്ടികളെ മെനു പ്ലാനിംഗിലും ഭക്ഷ്യ വിഭവങ്ങൾ വാങ്ങുമ്പോഴും ഉൾപ്പെടുത്തുന്നത് അവരുടെ ഭക്ഷണ താൽപര്യം വർദ്ധിപ്പിക്കും. ഭക്ഷണത്തിന്റെ അളവും ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ വലിയ പോർഷൻസ് പാക്ക് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് മുഴുവൻ കഴിക്കാൻ കഴിയാതെ വന്നേക്കാം. കുട്ടിയുടെ വയസ്സിനും വിശപ്പിനും അനുസരിച്ച് പാക്ക് ചെയ്യുന്നതാണ് ഉചിതം. ഇതിനായി പോഷകാഹാര വിദഗ്ധരുടെ സഹായം തേടുന്നതും ഉചിതമാണ്. കുട്ടികൾക്ക് ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളോ ശാരീരിക അസ്വസ്ഥതകളോ ഇല്ലെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. പാൽ, ഗോതമ്പ് തുടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ തുടർച്ചയായി വയറുവേദന അനുഭവപ്പെടുന്നതായി പറയുന്നുണ്ടെങ്കിൽ അത് ഇൻടോളറൻസ് മൂലമാകാം. നിർബന്ധിച്ച് ഇത്തരം ഭക്ഷണം നൽകുന്നത് ദഹന പ്രക്രിയ താറുമാറാക്കും. ദിവസവും തൈര് നൽകുന്നത് ആമാശയത്തിൽ നല്ല ബാക്ടീരിയാസ് വളരാൻ സഹായിക്കുന്നു. അധികം പുളിയില്ലാത്ത കട്ടിത്തൈര് നൽകാൻ ശ്രദ്ധിക്കണം. പഴങ്ങളും പച്ചക്കറികളും ഗ്രേറ്റ് ചെയ്തോ ഫിംഗർ ബൈറ്റ്സ് ആയോ നൽകാം. തേൻ, ഒറിഗാനോ, ചാട്ട് മസാല, നാരങ്ങാനീര് എന്നിവ ചേർക്കുന്നത് കൂടുതൽ നേരം പഴങ്ങൾ കേടാകാതെ ഇരിക്കുവാനും ഒപ്പം വ്യത്യസ്ത രുചിയും നൽകുന്നു. എന്നും ഒരേ പഴങ്ങളും പച്ചക്കറികളും നൽകാതിരിക്കുവാനും ശ്രദ്ധിക്കണം. ഇലക്കറികൾ തോരനായി നൽകുന്നതിനൊപ്പം ചോറിലോ പലഹാരത്തിന്റെ മാവിലോ പ്യൂരിയായി ചേർത്ത് നൽകാം. ഇത് കാണാൻ ഭംഗിയുള്ളതും പോഷകഗുണമുള്ളതുമായ വിഭവമായി മാറുന്നു. പുതിന ചട്നി, മല്ലിയില ചട്നി തുടങ്ങിയവയും പരീക്ഷിക്കാം. ഭക്ഷണത്തോടൊപ്പം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വെള്ളം. സ്കൂളിലേക്ക് വാട്ടർ ബോട്ടിൽ നിർബന്ധമായും കൊണ്ടുപോകുന്നു എന്ന് ഉറപ്പുവരുത്തണം. മറ്റൊരു ചെറിയ കുപ്പിയിൽ പഞ്ചസാര ചേർക്കാത്ത പഴച്ചാറുകളോ നാരങ്ങാവെള്ളമോ കരിക്കുവെള്ളമോ നൽകാം. ആഫ്റ്റർ സ്കൂളിലും ട്യൂഷനും പോകുന്ന കുട്ടികൾക്ക് ദിവസം മുഴുവൻ ഊർജ്ജസ്വലരായി തുടരാൻ ഇത് സഹായിക്കും. എന്നാൽ സോഫ്റ്റ് ഡ്രിങ്ക്സ്, പാക്കറ്റ് ജ്യൂസ് എന്നിവ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. കുട്ടികൾക്ക് സ്നാക്സായി മൈദ അടങ്ങിയ ബിസ്ക്കറ്റ്, ബ്രെഡ് എന്നിവ നൽകുന്നതും നല്ലതല്ല. ഇവ വിശപ്പ് ശമിപ്പിക്കുകയും തത്ഫലമായി ഉച്ചഭക്ഷണം ഒഴിവാക്കാനും സാധ്യതയുണ്ട്. കുട്ടികളിൽ നല്ല ഭക്ഷണശീലം വളർത്തുന്നതിൽ മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പങ്ക് വലുതാണ്. ഭക്ഷണം ഒരു നിർബന്ധമല്ല, മറിച്ച് സന്തോഷകരമായ അനുഭവമാണ് എന്ന് കുട്ടികൾക്ക് തോന്നണം. സന്തുലിതമായ ഉച്ചഭക്ഷണം കഴിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ ഊർജവും ഉല്ലാസവും ഉണ്ടാകും. അതുകൊണ്ടുതന്നെ സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും തയ്യാറാക്കുന്ന ഉച്ചഭക്ഷണം കുട്ടികളിൽ നല്ല ഭക്ഷണശീലങ്ങളും ആരോഗ്യകരമായ ഭാവിയും വളർത്തുന്ന നിക്ഷേപമായി തീരുന്നു.
0: സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആശ്രാമം ESIC ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ സൗമ്യ എസ് നായർ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 59 സെക്കൻഡും. ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ 2ാം പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കാൻ കരാർ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമിഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മ്യാൻമാർ ചരിത്ര സാംസ്കാരിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടായിരുന്നു ചർച്ച. സുരക്ഷ, കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും മ്യാൻമാർ പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലുമായി ഓങ് ലെയിൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മ്യാൻമാർ പ്രസിഡന്റ് നാളെ മുംബൈ സന്ദർശിക്കും. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിൽ 4 വീതം സീറ്റുകളും, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ 3ഉം, ഝാർഖണ്ഡിൽ 2ഉം, മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുകൾ വീതവുമാണ് ഒഴിവുവരുന്നത്. തെരഞ്ഞെടുപ്പ് ഈ മാസം 18ന് നടക്കും. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കും ഉപതെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുനേത്ര പവാർ, AIADMK MP സി വി ഷൺമുഖം എന്നിവർ രാജിവെച്ച ഒഴിവുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ 2ാം പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകി. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനിക ക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തികവും തന്ത്രപരവുമായ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ കരാർ സഹായകമാകുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കരാർ രാജ്യത്തെ വിദ്യാർത്ഥികൾ, കരകൌശല വിദഗ്ധർ, സ്ത്രീകൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ എന്നിവയ്ക്ക് ഗണ്യമായി പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്തു. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവയിൽ കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രചാരണ പരിപാടി. സുപ്രീംകോടതി ജഡ്ജിയായി 5 പേർ കൂടി നിയമിതരായി. ഇതോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർന്നു. ചീഫ് ജസ്റ്റിസുമായുള്ള കൂടിയാലോചനയ്ക്കു ശേഷം നിയമനം രാഷ്ട്രപതി അംഗീകരിക്കുകയായിരുന്നു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഷീൽ നാഗു, ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ശ്രീ ചന്ദ്രശേഖർ, മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് സച്ദേവ, ജമ്മുകശ്മീർ ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് അരുൺ പള്ളി എന്നിവരും മുതിർന്ന അഭിഭാഷക വെങ്കട സുബ്രഹ്മണ്യ മോഹനയുമാണ് പുതുതായി നിയമിക്കപ്പെട്ടത്. രാജ്യത്ത് 6 വർഷം വിജയകരമായി പൂർത്തിയാക്കി PM സ്വനിധി പദ്ധതി. ഈടില്ലാ വായ്പ ലഭ്യമാക്കി ലക്ഷക്കണക്കിന് തെരുവ് കച്ചവടക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പദ്ധതിയിലൂടെ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2020 ആരംഭിച്ച പദ്ധതിയിലൂടെ ഇതുവരെ 1,12,00,000 വായ്പകൾ വിതരണം ചെയ്തിട്ടുണ്ട്. 2030 മാർച്ച് വരെ പദ്ധതി നീട്ടിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലത്ത് പുതിയ അറിവുകൾ തേടാനും അറിയാനുമുള്ള ആഗ്രഹം കുട്ടികൾ വളർത്തിയെടുക്കണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു.
4: വിദ്യാഭ്യാസത്തിനെ അതിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി കേരളത്തെ മാറ്റുക. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെത്തുന്ന മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളുടെ തലമുറയ്ക്ക് വാക്ക് നൽകുന്നു. നമ്മൾ കേരളത്തിൽ കൂടുതൽ ശാസ്ത്രബോധമുണ്ടാക്കാൻ ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്തിൽ സയന്റിഫിക് സെന്റേഴ്സുകൾ, സെന്റേഴ്സ് ഓഫ് സയന്റിഫിക് ടെമ്പേഴ്സ് ആരംഭിക്കുക.
1: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ഇന്ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ സമ്മേളനം നാളെ പുനരാരംഭിക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFിൽ നിന്നും മുഹമ്മദ് മുഹ്സീൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. പട്ടാമ്പി MLA ആയ മുഹ്സീൻ CPI പ്രതിനിധിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജിയിലാണ് പരാമർശം. ജസ്റ്റിസ് രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. ഗോവയിലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യൻമാരായ ബംഗ്ലാദേശ്

82 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനന കാലം കണക്കിലെടുത്തുള്ള 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവപ്രതിനിധികളുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സംവദിക്കും. IIM കോഴിക്കോട് ക്യാമ്പസിലാണ് പരിപാടി. 33 യുവപ്രതിനിധികളാണ് കോഴിക്കോട് IIMൽ എത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നേതൃത്വം നൽകുന്ന പശ്ചിമബംഗാൾ മന്ത്രിസഭ വിപുലീകരിച്ചു. രാവിലെ ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ 35 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇതോടെ സംസ്ഥാന മന്ത്രിസഭയുടെ അംഗസംഖ്യ 41 ഉയർന്നു. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് വിൻ പോർട്ടലും നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. ആഫ്രിക്കയിലെ എബോള വൈറസ് വ്യാപനം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നൽകിയ അടിയന്തര സഹായങ്ങൾക്ക് ആഫ്രിക്കൻ യൂണിയന്റെ ആരോഗ്യ ഏജൻസി ആഫ്രിക്ക സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ നന്ദി അറിയിച്ചു. എബോള പ്രതിരോധത്തിനായി രോഗനിർണയ കിറ്റുകൾ, മരുന്നുകൾ, മറ്റവശ്യ സാധനങ്ങൾ എന്നിവയാണ് ഇന്ത്യ എത്തിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ യോങ് ലെയിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ 2 പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കാൻ കരാർ സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമിഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഗാനസല്ലാപം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. 9495964321 9496563231 9496593231 ഈ നമ്പറുകളിൽ വിളിച്ച് നിങ്ങൾക്ക് 2 മണിവരെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. ഇന്നത്തെ ആദ്യത്തെ കോൾ ആരുടേതാണെന്ന് നോക്കാം. ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
1: ഹലോ.
0: ആ, പേര് പറഞ്ഞോളൂ.
1: ഹലോ, കേട്ടോ?
0: കേൾക്കാം, പേര് പറഞ്ഞോളൂ. പേര് പറഞ്ഞോളൂ. ഓ, കേൾക്കാം, പേര് പറഞ്ഞോളൂ. ആ, കേൾക്കാം, പറഞ്ഞോ, പേര് പറഞ്ഞോ.
1: പള്ളിപ്പാട്ടൊന്ന് ഉദയഭാനാ വിളിക്കുന്നത്.
0: പള്ളിപ്പാട്ടെന്ന് ഉദയഭാനം. ഏത് പാട്ടാ വേണ്ടത്? പള്ളിപ്പാട്ടെന്ന് ഉദയഭാനം. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്ന് വേണ്ട കറത്തുകാരനാട്ടെ, കറത്തുകാരനാട്ടെ.
0: ഓ,
1: മാനസ്സും ദൈവമില്ല, മണ്ണിലും ദൈവമില്ല, മനസ്സിനുള്ളിലാണ് ദൈവം. ആ പാട്ടാണ് ആവശ്യം.
0: ഓ,
1: നല്ല പാട്ടല്ലേ സാറേ?
0: ആ, നല്ല ഭംഗിയാണ്.

0: നല്ല ഭംഗിയായിട്ട്
1: അയ്യോ
0: ചിരിക്കുന്നുണ്ട്.
1: ശരിയല്ല, ഒക്കെ ശരിയല്ലേ ഉള്ളു, വേറൊന്നും ഇല്ലല്ലേ. സന്തോഷമാണ് സാറേ. ഇന്നും ഈ നമ്മുടെ ഇതുണ്ടല്ലേ, സുഭാഷിതമൊക്കെ കേട്ടിട്ട് വർഷങ്ങളോളം കേട്ടോണ്ടിരിക്കുന്ന അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് സന്തോഷമല്ലയോ, ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ അത്.
0: അതെ അതെ.
1: അപ്പം റേഡിയോ നിലയത്തിൽ നിന്നും നിങ്ങളൊക്കെ നല്ല നല്ല പരിപാടിയൊക്കെ ഞങ്ങളെ കേൾപ്പിച്ചാൽ അത് കേൾക്കേണ്ട കാര്യങ്ങളാ. അത് വല്ലടത്തൊക്കെ പോയി വല്ല കേൾക്കും, നല്ല സന്തോഷം. അപ്പം വളരെ സന്തോഷമുണ്ട് എനിക്കിന്ന്. പക്ഷെ ഞാൻ വിളിച്ചതിലും അങ്ങോട്ട് എടുത്തില്ല, എന്തോ പാട്ടൊന്നും ചോദിച്ചില്ല.
0: ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലോ, അല്ല ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലോ, അന്നേരം കേട്ടിട്ടുണ്ടല്ലോ.
1: ഒത്തിരി വിളിച്ചിട്ടുണ്ട്, ഒരുപാട് പഴയ കാലം മുതൽ വിളിച്ചിട്ടുണ്ട്. അപ്പം സന്തോഷമുണ്ട് നമുക്ക്. ഈ മാനത്തിൻ ദൈവമില്ല, മണലിൻ ദൈവമില്ല, മനസ്സിനുള്ളിലാണ് ദൈവം. അപ്പം
0: നമ്മുടെ നമ്മുടെ ശബ്ദശേഖരത്തിൽ ആ പാട്ട് പാട്ടില്ല, വേറൊരു പാട്ട് പറയാമോ?
1: വേറൊരു പാട്ടോ? അയ്യോടി, അങ്ങനെയാണോ? അപ്പൊ നമുക്കൊരു നല്ല പാട്ട് വേറെ. അത് ഇനി മുമ്പ് ചോദിച്ചത് ടിക്കറ്റ് ആളായിരുന്നല്ലോ സാറേ, പിന്നെന്ത് പറ്റിയത്?
0: ആ ഇപ്പൊ ഇത് സിസ്റ്റത്തിൽ ഇല്ല, എന്താ അറിയില്ല. വേറൊരു പാട്ട് പറഞ്ഞോളൂ.
1: അപ്പൊ ഒരു കാര്യം ചെയ്യും, ഒരു കാര്യം ചെയ്യും. ഏറ്റവും നല്ല, അതായത് നമ്മുടെ യേശുദാസ് ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അതായത് ത്രീ സ്റ്റാറിനകത്ത്.
0: ഏതിനകത്ത്?
1: ത്രീ സ്റ്റാറിനകത്തെ. അതായത്
0: ഏത് പടം?
1: എന്നുള്ള പാട്ട്.
0: ഏത് പടത്തിലെ?
1: അത് പിന്നെ ത്രീ സ്റ്റാർ. ത്രീ സ്റ്റാർ.
0: ത്രീ സ്റ്റാർ ആ പടം നമുക്കില്ല കേട്ടോ.
1: ത്രീ സ്റ്റാർ എന്തോ അത് വലിയ
0: ഇല്ലില്ല.
1: എന്നാ ഒരു പഴയ ഭക്തി ഞാൻ വാങ്ങിച്ചേക്കാട്ടെ, അത് മതി. എന്താ
0: ആ ഇത് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: അപ്പേ അപ്പം വേറൊരു നമുക്കൊരു പണി ചെയ്യാം. ശബരിമല ദർശനത്തിനകത്ത്, അതായത് ശബരിമലയെ ഒരു പൂങ്കാവനം എന്നുള്ള പാട്ട് കിട്ടാലോ, അതും കുഴപ്പമില്ലേ.
0: ശബരിമലയെ ഒരു പൂങ്കാവനം എന്നുള്ള പാട്ടല്ലേ,
1: അത് നമുക്ക് എന്താ എല്ലാവർക്കും വേണ്ടി നിലയത്തിൽ പണല്ല കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ. ആ ശരി, സന്തോഷം.
0: അത് ശബരിമല ഒരു പൂങ്കാവനം എന്നുള്ള അല്ലേ?
1: ആ അത് തന്നെ, ശബരിമല ദർശനത്തിലെ.
0: ഓ ശരി ശരി
1: ശരി ശരി, സന്തോഷം. ആ

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
1: എൻ്റെ പേര് കണ്ണൻ.
0: എവിടുന്നാണ്?
1: ഞാൻ കോട്ടയത്തുനിന്ന്.
0: കോട്ടയത്തുനിന്ന്? കോട്ടയം എവിടുന്നാ?
1: പുതുപ്പള്ളി.
0: പുതുപ്പള്ളി, കോട്ടയം പുതുപ്പള്ളി നിന്നാണോ? ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് മേഘസന്ദേശം എന്ന സിനിമയിലെ ചെങ്ങമ്പുഴ കവിതകൾ എന്ന് തുടങ്ങുന്ന പാട്ട്.
0: പാട്ട് പാടുവോ?
1: ഇല്ല, പാട്ടൊന്നും പാടത്തില്ല.
0: മേഘസന്ദേശത്തിലെ യേശുവാസും ചിത്രയും പാടിയ പാട്ടാണ് ചങ്ങമ്പുഴ കവിത എന്നുള്ള പാട്ട്. ആ, എസ് രമേശൻ നായരാണ് പാട്ട് എഴുതിയത്. സംഗീതം എം ജി രാധാകൃഷ്ണൻ. ഈ ഗാനം ആർക്കെങ്കിലും
1: കേൾക്കാറില്ല?
0: ആ, ഇവിടെ കൊടുക്കാറുണ്ട്, പാട്ട് കൊടുക്കാറുണ്ട്.
1: പിന്നാളൊക്കെ ഞാൻ ആകാശവാണി എല്ലാ പരിപാടിയും, മീൻസ് ഞാൻ ജോലി ഇല്ലാത്ത സമയത്തൊക്കെ കേൾക്കുന്നതാണ്.
0: ആ, സന്തോഷം. എന്താ ജോലി? എന്താ
1: ജോലി? പോസ്റ്റ് ഓഫീസിലാണ്, പോസ്റ്റൽ അസിസ്റ്റന്റ്.
0: ഓ,
1: ചോറുണ്ണാൻ വീട്ടിലോട്ട് വന്നതാണ്.
0: അപ്പൊ ആ സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്, വിജയിക്കുകയും ചെയ്തു.
1: അതെ അതെ.
0: ഇത് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: അങ്ങനെയില്ല, ആകാശവാണി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും.
0: പാട്ട് കേട്ടോ?
1: ആകാശവാണി ഒത്തിരി ഒത്തിരി വളരെ സന്തോഷമുണ്ട് കിട്ടിയതില്. എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം എന്റെ സ്വഭാവം തന്നെ രൂപീകരിച്ചത് ആകാശവാണി എന്ന് തന്നെ പറയാം. ചെറുപ്പത്തിൽ മുതലേ കേൾക്കുന്ന ആളാണ്. എനിക്ക് ഭയങ്കര കൃത്യനിഷ്ഠയാണ് എല്ലാ കാര്യത്തിലും.
0: അതെ, ആകാശവാണി കേൾക്കുന്ന ഭൂരിപക്ഷ ആൾക്കാർക്കുള്ള ഒരു പ്രത്യേകതയാണ്, കൃത്യനിഷ്ഠ പാലിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്.
1: അതിന്റെ ഒരു സന്തോഷം കൂടെ.
0: എന്തായാലും സന്തോഷം, ആകാശവാണിയെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞതിനും. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണെന്ന് പറഞ്ഞതിലും സന്തോഷമുണ്ട്. പാട്ട് കേൾക്കാം.
1: ആയിക്കോട്ടെ.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ.
0: ഗാനസല്ലാപത്തിൽ ആ ഗാനത്തിൽ ആ ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
1: സാറേ, എന്റെ പേര് വത്സലകുമാരി. ഞാൻ കടമനിട്ടേന്ന് വിളിക്കുന്നു.
0: കടമനിട്ടിന്ന്? ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് വേണ്ടിയത് പിന്നെ മുത്തേ വാ മുത്തന്താ അമ്പിളി പോലെ അമ്പൽ പോലെ.
0: അമ്പിളി പോലെ അമ്പൽ പോലെ, മുത്തേ വാ വാ മുത്തം താ എന്നുള്ള പാട്ടല്ലേ?
1: അതെ.
0: ഏത് പടത്തിലെയാണെന്ന് ഓർമ്മയുണ്ടോ? ഒരു മാടപ്രാവിന്റെ കഥ. അല്ലല്ല, ഒരു മാടപ്രാവിന്റെ കഥ. ഒരു മാടപ്രാവിന്റെ കഥ എന്ന ചിത്രത്തിലേതാണ് ഈ പാട്ട്. ഈ പാട്ട് എഴുതിയത് യൂസഫ് അലി കേച്ചേരിയാണ്, സംഗീതം ദേവരാജൻ. ആദ്യമായിട്ടാണോ കിട്ടുന്നത്? മുമ്പ്
1: വിളിച്ചിട്ടുണ്ട്.
0: എത്ര നാളായി ഏകദേശം
1: വിളിച്ചിട്ട്? ഇപ്പം ഈ കഴിഞ്ഞൊന്നും ഇല്ലായിരുന്നല്ലോ.
0: ഏകദേശം 2 മാസം ഇല്ലായിരുന്നു.
1: മുമ്പേ വിളിക്കുമ്പോ ഇടച്ചൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്.
0: അപ്പോ റേഡിയോയിൽ സ്ഥിരമായി വിളിക്കുന്ന സ്ഥിരം ശ്രോതാവ് തന്നെയാണ്.
1: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ പാട്ടുകളും. കൂടുതലും എനിക്ക് ദേവിയുടെ ദൈവങ്ങളെയൊക്കെ പാട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇതിപ്പോ ഞാൻ ഓർത്ത് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇല്ലാതാക്കി വലിയ ആൾക്കാര്.
0: അത് മാത്രല്ല, ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. ഇന്ന് സ്കൂള്?
1: അതെ, അല്ല കുഞ്ഞുങ്ങളെയും ജനലിപ്സൊക്കെ എറിയുന്നേ നമ്മളോരോ. അങ്ങനെ ഇനിയുള്ള അമ്മമാരാണെങ്കിലും അങ്ങനെയൊന്നും കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാതെ കേട്ടോണ്ടിരിക്കുന്നവരുടെ മനസ്സൊക്കെ ഒന്ന് മാറി നല്ലതായിട്ട് ഇരിക്കട്ടെ.
0: പാട്ട് കേട്ടാലോ?
1: ഓ, വായിച്ചോണ്ടി കാറാം.
0: പാട്ട് കേൾക്ക്.
1: എല്ലാവർക്കും വേണ്ടി.
0: ഓക്കേ.

0: ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം. ഗാനശലാപത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
1: രാജീവൻ.
0: എവിടുന്നാണ്? ആലുവയെന്നോ?
1: ഞാൻ കണ്ണൂരിന്ന് വിളിക്കുന്നത്.
0: കണ്ണൂരിൽ നിന്ന്? രാജീവൻ. ഏത് പാട്ടാ വേണ്ടത്?
1: അതെ, പിന്നെ തൃത്താപൂവുകൾ ഇലക്കുറി ചാർത്തും തിരുമംഗല രാത്രി എന്നുള്ള പാട്ട്.
0: പി മാധുരി പാടിയ പാട്ട്. അതെ, ഗായത്രി. ഗായത്രി എന്ന
1: പെട്ടെന്ന് മറന്നു.
0: വയലാറും ദേവരാജൻ ഒരുക്കിയ പാട്ടാണ്.
1: അതെ അതെ, ഈ പാട്ട് പിന്നെ ഇവിടുന്ന് കുറച്ച് നമ്മൾ കണ്ണൂരിൽ അങ്ങനെ കുറച്ച് കേൾക്കൽ കുറവാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ
0: അത് തിരുവനന്തപുരത്ത് നിന്ന് ആവശ്യപ്പെട്ട് കേൾക്കാമെന്ന് വിചാരിച്ചു അല്ലേ?
1: തിരുവനന്തപുരത്ത് കിട്ടുന്നുണ്ട്. പിന്നെ കോഴിക്കോട് റിയൽ എഫ് എം എന്ന് ഞാൻ ഇത് ആവശ്യപ്പെട്ടു. ഇതൊരു പകരമായിട്ടുള്ള ഒരു പാട്ടാണ്. അക്കരെ പച്ചയിലേ ഇതേപോലത്തെ ഒരു പാട്ടില്ല, മാധുരി അമ്മ പാടിയ ഒരു പാട്ട്. ഏഴര പൊന്നാന പുറത്തേഴുന്നള്ളി വരും ഏറ്റുമാനൂരപ്പാണ്. അത് ഏകദേശം ഇതുപോലത്തെ സാമ്യം തന്നെയാണ് നമ്മളെ ഈ പാട്ട് ഇതും ഏകദേശം.
0: ഈ പാട്ടുണ്ട്, തൃത്താപ്പൂവുകൾ ഇലക്കുറി ചാർത്തു, ഗായത്രി എന്ന ചിത്രത്തില്.
1: ചില സമയം ഈ പാട്ട് കിട്ടാത്ത സമയത്ത് ഞാൻ വേറെ സ്ഥലത്തുനിന്ന് ഇതേപോലെ പകരം മറ്റേ പച്ചയിലെ പാട്ട്.
0: ഓ, കണ്ണൂരും കോഴിക്കോടും ഒക്കെ ആവശ്യപ്പെടുമ്പോൾ വേറെ പാട്ടുകൾ ആവശ്യപ്പെടും അല്ലേ? ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പാട്ടും കൂടെ വെച്ചേക്കും.
1: പഴയ പാട്ട് ഇങ്ങനെ ഇങ്ങനെ ആവശ്യപ്പെടില്ല. ഇങ്ങനെ ആവശ്യപ്പെടുമ്പോ അധികം പ്രഖ്യാപനം ചെയ്ത് കേൾക്കാതെ പാട്ടുണ്ടാവുമല്ലോ കേൾക്കുന്നത്.
0: അധികം ആരും ആവശ്യപ്പെടാത്ത അല്ലെ, അധികം കേൾക്കാത്ത പാട്ടുകൾ അല്ലേ?
1: അപ്പൊ കേൾക്കുമ്പോ നല്ല ഇതായിരിക്കും. അതിന് മുമ്പേ പെങ്കിലും കേട്ടു കൊറേ മുമ്പ്, പക്ഷെ പിന്നെ കേട്ടിട്ടുണ്ടാവില്ല അങ്ങനെയല്ലേ ഉള്ള.
0: കണ്ണൂർ ഏത് ഭാഗത്തുനിന്നാ വിളിക്കുന്നത്? ഏത് ഭാഗത്ത് താമസിക്കുന്നത്?
1: ഞാൻ കണ്ണൂർ എന്ന് പറയുന്നത് നമ്മള് ടൗണിന് 10-14 കിലോമീറ്റർ ഉള്ളിലെത്തുമ്പോ.
0: എന്താ സ്ഥല പേര്?
1: അല്ലാണ്ട് 11 കിലോമീറ്ററോളാണ് മറ്റേ നമ്മളെ സ്റ്റേറ്റ് ഹൈവേയില്.
0: സ്വദേശം പേര്? സ്വദേശത്തിന്റെ പേരെന്താ? സ്ഥല പേരെന്താ?
1: ഞാൻ യെച്ചൂർ. യെച്ചൂര് അത് പഞ്ചായത്തിന്റെ പേര് മുണ്ടേരിയാണ്.
0: മുണ്ടേരി പഞ്ചായത്ത്.
1: മുണ്ടേരി പിന്നെ കുറെ സ്ഥലത്തുണ്ടല്ലോ.
0: ഈ പാട്ട്
1: വയനാടുണ്ട്.
0: ഈ പാട്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: ഇല്ല, സമർപ്പിക്കുന്നില്ല. ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും പഴയ പാട്ടുകൾക്ക്. കണ്ണൂർ നമ്മളെ തിരുവനന്തപുരം അധികം ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ അധികം പഴയ പാട്ട് ആവശ്യപ്പെടുന്ന കൂട്ടമുണ്ടാവില്ലേ? ഇങ്ങനത്തെ പരിപാടിയില്ലല്ലോ.
0: ഈ പഴയ പാട്ട് കേൾക്കുന്നവരുടെ ഒരു കൂട്ടായ്മയുണ്ട് അല്ലേ?
1: അങ്ങനെ തിരുവനന്തപുരത്തെല്ലാം കൂടുതൽ അങ്ങനെ ഇതിൽ പങ്കെടുക്കുന്നവരും ശ്രദ്ധിക്കുമ്പോ എല്ലാവരും കുറച്ച് പ്രായമുള്ളവരുമായിരിക്കും. നന്ന ചെറുപ്പക്കാരൻ ആവശ്യപ്പെട്ടിട്ടും കേൾക്കില്ല.
0: ഈ ആവശ്യപ്പെടുന്ന പാട്ടുകൾ ഭൂരിപക്ഷവും ഈ പഴയ പാട്ടുകൾ തന്നെയായിരിക്കും.
1: അതെ, അത് തന്നെ ഞാൻ പറഞ്ഞു. ഞാൻ കേൾക്കലുണ്ട്. ഒരു എഞ്ചിനീയർ ആവശ്യപ്പെടുന്നതെല്ലാം പഴയ പാട്ടായി.
0: നീ പാട്ട് കേൾക്കാം.
1: അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ പറയുന്നു.
0: പാട്ട് കേൾക്കാം. ഗായത്രി എന്ന ചിത്രത്തിൽ മാധുരി പാടിയ തൃത്താപ്പൂവുകൾ ഇലക്കുറി ചാർത്തും പാട്ട് കേൾക്കാം.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ആ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് ഷിജു എന്നാണ്. ഞാൻ ചാനാച്ചന്റെ തൃക്കടപ്പാറത്ത് വിളിക്കുന്നതാണ്.
0: ഓ, സ്ഥലപ്പേരൊന്നുകൂടെ പറയൂ.
1: തൃക്കടപ്പാറ ചാനാശ്ശേരി.
0: തൃപ്പൂണിത്തുറയിൽനിന്നാണ്. ആ,
1: തൃക്കടപ്പാറ ചാനാശ്ശേരി. എനിക്ക് പാട്ട് പറഞ്ഞത്
0: ചങ്ങനാശ്ശേരിയാണോ?
1: ചാനാശ്ശേരി തൃക്കടപ്പാറ.
0: തൃക്കൊടിത്താനം. ആ, തൃക്കൊടിത്താനം. ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്കൊരു ജീസസിലെ
0: ഇസ്രായേലിൻ നാഥൻ യേശു എന്നുള്ള പാട്ടാണോ?
1: എന്തോ
0: ഇസ്രായേലിൻ നാഥൻ, ആ പാട്ടോ? അത് ആൽബം സോങ് ആണേ. അതായത് വാതിൽ തുറക്കുന്നു ഈ കാലമേ, വാതിൽ തുറക്കുന്നു ഈ കാലമേ എന്നുള്ള പാട്ടാണോ?
1: വാതിൽ തുറക്കൂട്ടോ.
0: അത് തന്നെ, വാതിൽ തുറക്കൂ നീ കാലമേ എന്നുള്ള പാട്ടാണോ? കേൾക്കാൻ പറ്റുന്നില്ലേ? വാതിൽ തുറക്കൂ നീ കാലമേ എന്നുള്ള പാട്ടാണോ? വാതിൽ തുറക്കൂ നീ കാലമേ എന്നുള്ള പാട്ടാണോ? യേശുസ് പാടി, യേശുസിൻ ചിത്രയും പാടിയിട്ടുണ്ട്. ഏത് പാട്ടാ വേണ്ടേ? വാതിൽ തുറക്കൂ നീ കാലമേ എന്നുള്ള പാട്ടാണോ? യേശുസ് പാടിയുണ്ട്, ചിത്ര പാടിയുണ്ട്. ഏതാ വേണ്ടേ? ചിത്രപാടിയാണ്. ആ, അത് ചിത്രപാടിയ പാട്ടാണോ വേണ്ടത്? അത് തന്നെ. പാട്ട് ഏതാണ്? യേശുസ് പാടിയതാണോ, ചിത്ര പാടിയതാണോ, വേണ്ടതെന്നൊന്ന് പറയൂ.
1: പാട്ടില്ല,
0: ചിത്രപാടിയ പാട്ട് കൊടുക്കാം.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ആ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഞാൻ ഹരിപ്പാട് കാർത്തിപ്പള്ളി മഹാദേവിയുടെ പുളിക്കി എന്ന ഒരു സ്ഥലത്താണ്. ശ്രീജിത്താണ് വിളിക്കുന്നത്. എനിക്ക് ഒരു പാട്ട് വേണമായിരുന്നു.
0: ആ, ഏത് പാട്ടാ?
1: അപ്പൊ അത് പിന്നെ രാപ്പകൽ എന്ന സിനിമയിലെ അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്നുള്ളത്.
0: രാപ്പകൽ എന്ന ചിത്രത്തിൽ.
1: ഡെഡിക്കേഷൻ ഉണ്ട് കേട്ടോ, എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ്.
0: ഓ, പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ.
1: അമ്മയ്ക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ്.
0: അമ്മയുടെ
1: അമ്മയുടെ
0: പേര്?
1: പേര് ശോഭന എന്നാണ്.
0: അമ്മ ശോഭന. ആ,
1: ഞാനാണെങ്കിൽ പിന്നെ വർക്ക് ചെയ്യുവാണ്, ചാരിമൂടാണ് വർക്ക് ചെയ്യുന്നത്.
0: ഏത് പാട്ട്? പാട്ടൊന്നുകൂടെ പറയൂ.
1: രാപ്പകൽ എന്ന സിനിമയ്ക്കകത്തെ അമ്മ മനസ്സ് തങ്ക
0: തങ്ക
1: മനസ്സ്.
0: മനസ്സ്.
1: ഞാനാണെങ്കിൽ അതുപോലെ വർക്ക് ചെയ്യുന്നത് ചാരിമൂടാണ്. ചാരിമൂട് എസ്കോവർ എന്ന് പറഞ്ഞ ബാറിലെ വർക്ക് ചെയ്യുന്നത്.
0: ഓ,
1: അവിടുത്തെ എല്ലാ സ്റ്റാഫിനും എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: ഇതിന് മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലോ അല്ലേ?
1: ഇതിനു

0: വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, വിളിച്ചപ്പോ കണക്ട് ചെയ്യുമ്പോൾ കട്ടായിപ്പോയി.
1: ഇതിന് കട്ടായി പോയല്ലേ? ഇന്നാണോ? ഇന്ന് നേരത്തെ കട്ടായി പോയതാണോ അതോ?
0: കട്ടായി പോയായിരുന്നു. അമ്മയുടെ കൊടുക്കട്ടെ ഫോൺ?
1: ഓ, അമ്മയുടെ കൊടുത്തോളൂ. അമ്മയുടെ പേരെന്താ?
2: ഹലോ,
1: നേരത്തെ പറഞ്ഞിരുന്നു അമ്മയുടെ പേരെന്താ? ശോഭന. ആ, അമ്മയുടെ പേര് പറഞ്ഞിരുന്നു മോൻ, ശോഭന എന്ന്. ആ, മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലോ ശോഭന മോൻ. ഇല്ലേ? ആ, അല്ല, നേരത്തെ വിളിച്ച് കട്ടായി പോയല്ലേ. ഇന്ന് മോൻ ആവശ്യപ്പെട്ടത് രാപ്പകൽ എന്ന ചിത്രത്തിലെ പാട്ടാണ്, അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്നുള്ള ആ പാട്ടാണോ വേണ്ടത്? അപ്പോ രണ്ടുപേർക്കും ഈ പാട്ട് തന്നെയാണ് ഇഷ്ടം അല്ലേ? പിന്നെ മോൻ നേരത്തെ തന്നെ പാട്ട് ആവശ്യപ്പെട്ടിരുന്നു, പക്ഷെ നേരത്തെ വിളിച്ചതൊന്ന് ഒരുവണ കട്ടായി പോയി എന്ന് പറഞ്ഞു. ഇപ്പം മോൻ ആവശ്യപ്പെട്ട പാട്ട് കേൾപ്പിക്കാം, അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്നുള്ള.
2: ആ,
1: പേര്, മറ്റേ മകന്റെ പേരെന്താ?
2: സത്യജിത്ത്.
1: സത്യജിത്ത്. ആ ആ ആ, റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണല്ലേ? അല്ല, റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണല്ലോ അല്ലേ? റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണല്ലോ. കേട്ടോണ്ടിരിക്ക. അപ്പോ മോൻ്റെ കൊടുക്കൂ ഫോൺ.
0: ഹലോ.
1: ആ, ഇന്ന് ആവശ്യപ്പെട്ട പാട്ട് കേൾപ്പിക്കട്ടെ, അമ്മ മനസ്സ് തങ്ക മനസ്സ്.
0: ഓക്കെ ഓക്കെ, ശരി,
1: പാട്ട് കേട്ടോളൂ.

0: ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ആ പേര്
1: ഹലോ,
0: പറഞ്ഞോളൂ. ആ പേര് പറഞ്ഞോളൂ.
1: ശിവരാമൻ.
0: ശിവരാമൻ, എവിടുന്നാണ് സ്ഥലപ്പേര്?
1: ഓച്ചിറ മേവന.
0: ഓച്ചിറ മേവന. ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: നിന്റെ എണ്ണം ഞാൻ എടുത്തു, എണ്ണം പാട്ട്.
0: ആ ഇതാ ഒരു ധിക്കാരിയിലെ പാട്ട് അല്ലേ?
1: ആ ഈ പാട്ട് ആവശ്യപ്പെടുന്നതിന് കാരണമുണ്ട് സാറേ.
0: ആ പറ.
1: എന്റെ ഭാര്യ കൃഷ്ണനാ, ഞാൻ
0: ഹിന്ദുവാണ്. അപ്പൊ ജന്മം എടുത്തു എന്നുള്ള ഒരു സൂചന വരുന്ന പാട്ടായതുകൊണ്ടായിരിക്കും ഇഷ്ടപ്പെട്ടത് അല്ലേ? യേശുദാസും ജാനകിയും പാടിയ പാട്ടാണ്. പൂച്ചൽ ഖാദറാണ് ഈ പാട്ട് എഴുതിയത്. സംഗീത എ ടി ഉമ്മർ. എന്ത് ചെയ്യുകയാണ് അങ്ങ്? ഓ, വീട്ടിൽ വിശ്രമ ജീവിതമാണ്.
1: എന്റെ കൂട്ടുകാരനാ പണ്ട് പറമ്പളം പോകും. ഞാൻ തിയേറ്ററിലായിരുന്നു കുറെ കാലം.
0: അപ്പൊ ഇന്ന് ആവശ്യപ്പെട്ട പാട്ട് കേട്ടാലോ? ഇതാ ഒരു ധിക്കാരി എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം.
1: ശരി, ഓക്കെ.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ഗാനസല്ലാപത്തിലേക്ക് പേര് പറഞ്ഞോളൂ.
1: ഞാൻ രമയാണ് വിളിക്കുന്നത്, കുട്ടമ്പേരിൽ നിന്ന്.
0: കുട്ടം പേരുന്ന് രമ്യയോ?
1: രമ രമ
0: രമ. ആ, ഏത് പാട്ടാ വേണ്ടത്?
1: ഒന്നാം തരം തരും തരാ. കൊച്ചുമക്കൾക്ക് വേണ്ടിയാ, ദേവിയേക്കും ശ്രീനിയേക്കും വേണ്ടി.
0: ആ, അപ്പൊ കുട്ടികൾക്ക് ഒന്നാം തരം ബലൂണും അല്ലേ, ഓല പി പി വാങ്ങിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ് അല്ലേ? ആ ആ, സ്നേഹദീപ എന്ന ചിത്രത്തിന് വേണ്ടി ലത പാടിയതാണ് പാട്ട്. പി ഭാസ്കരനാണ് ഈ പാട്ട് എഴുതിയത്. സംഗീതം എം ബി ശ്രീനിവാസൻ. കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞോളൂ. ആ, ഇന്ന് സ്കൂളിൽ പോയോ അതോ വീട്ടിലുണ്ടോ? പോവും. ആ, പാട്ട് കേട്ടാലോ. ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പി പി തരാം. ആ, പാട്ട് കേട്ടോ.

0: ഹലോ, ഗാന സല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
1: ഞാൻ ശ്രീദേവി, ഐവറുകാലിൽ നിന്നാണേ.
0: ഐവർക്കാലയിൽ നിന്ന്. ഇനി ഇന്നത്തെ
1: പറഞ്ഞോളൂ.
0: അവസാനത്തെ കോളറാണ്.
1: ഓക്കെ സാർ.
0: ഇനി ഒരു കോളർക്ക് സമയമില്ല. പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പാട്ടിൻ്റെ ഭൂരിഭാഗവും കേൾക്കാം. പാട്ട് ഏതാണ്?
1: എനിക്ക് നല്ലെല്ലാം പാടുന്ന ചെല്ല കിളികളെ എന്നുള്ള ആ ഗാനമാണ് വേണ്ടുന്നത്. ഇന്ന് പ്രവേശന ഉത്സവ ദിനമായിരുന്നല്ലോ. ഞാനൊരു റിട്ടയർഡ് എച്ച്എമ്മാണ്. ഞാനും എന്റെ സ്കൂളിലൊന്ന് പോയി കുട്ടികളുടെയൊക്കെ അടുത്ത്
0: ഏത്
1: പ്രവേശന
0: സ്കൂളിലായിരുന്നു?
1: ഉത്സവത്തിൽ പങ്കെടുത്തിട്ട്
0: ഏത്
1: ഇവിടെ
0: സ്കൂളിൽ?
1: ഐവറുകാലത്തന്നെ
0: അവിടുന്നാണ് റിട്ടയർ ചെയ്തത് അല്ലേ?
1: ആയിരുന്നു. അതെ അതെ, അവിടുന്ന് റിട്ടയർ ചെയ്തത്. അപ്പൊ
0: യേശുദാസും
1: കുട്ടികൾക്ക് വേണ്ടി ഒരു
0: സംഘവും പാടിയ ഒരു
1: പാട്ട്.
0: പാട്ടാണ്, ഒരു സംഘഗാനമാണിത്.
1: ഓക്കെ ആണ് സാർ.
0: ആ സ്കൂളിലെ കുട്ടികൾക്കാണോ? ഐവർക്കല്ല സ്കൂളിലെ കുട്ടികൾക്ക്
1: അതെ
0: സമർപ്പിക്കാനും പാട്ട്.
1: അതെ, ആ കുട്ടികൾക്ക് വേണ്ടി
0: അപ്പൊ പാട്ട്
1: സമർപ്പിക്കുന്നു.
0: കേട്ടോളൂ.
1: ഓക്കെ ഓക്കെ സാർ, താങ്ക് യു.

ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞാൻ നിങ്ങളോടൊപ്പം കുരിപ്പുഴ സജീവ്, സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, വി സുരേഷ് കുമാർ, സ്റ്റുഡിയോവിൽ ആർ ശ്രീജേഷ്.

0: This outstanding performance reflects the determination and excellence of India's young athletes. In the Under-17 Asian Wrestling Championships, India's women grapplers delivered a strong performance, winning a total of 10 medals, including 2 gold, 3 silver and 5 bronze at Da Nang in Vietnam. Leading the charge, Deeksha in the 43-kilogram category and Garima in 73-kilogram category clinched gold medals. The Intermeteorological Department, IMD, has forecast heavy rainfall over Gujarat, Kerala, Mahe, Lakshadweep, Nagaland, Manipur, Tripura, Odisha, Karnataka, Tamil Nadu, Puducherry and West Madhya Pradesh today. The Met Department has predicted thunderstorms and lightning over Delhi, Haryana, Chandigarh, Himachal Pradesh, Bihar, Jharkhand, Uttar Pradesh, Uttarakhand and West Rajasthan till tomorrow. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi and Myanmar President U May Aung Lying hold bilateral talks in New Delhi. India-Oman Comprehensive Economic Partnership Agreement comes into force, gives Indian exporters duty-free market access in Oman to 98% of tariff lines. West Bengal Chief Minister Shubhendu Adhikari expands cabinet with induction of 35 new ministers. Gross GST collection rises to over 1,94,000 crore rupees in May. PM Swanidhi scheme completes 6 years. Prime Minister Narendra Modi says scheme opened new growth opportunities for street vendors. And India ends impressive campaign at Asian Under-20 Athletics Championships with 19 medals, including 10 gold in Hong Kong. With that, we end the midday news.
1: Aakashvani. ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 34-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, കണ്ണൻ നായർ, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
2: മൂന്ന് സംഭവങ്ങളിലെ 4 മരണങ്ങൾക്കിടയിൽ അകപ്പെട്ടുപോയ കുറെ മനുഷ്യർ. സിഡ്രിഗേലോഗ് എന്ന സ്ത്രീലമ്പടന്റെ വീട്ടിൽ ജോലിക്കെത്തിയ ഡോണിയ എന്ന പെൺകുട്ടിയെ സ്വന്തമാക്കാനായി സ്വന്തം ഭാര്യയെ സിഡ്രിഗേലോഗ് കൊന്നെന്നാണ് നാട്ടുകാർ പറയുന്നത്. പെൺകുട്ടി ഡോണിയയുടെ ആങ്ങള പട്ടണത്തിൽ നിയമം പഠിക്കാൻ പോയ റസ്കോൾനിക്കോവ് വർഗസമരത്തിന്റെ ആവേശം തിളച്ച് കൊള്ളപ്പലിശക്കാരി അലിയോവിനെ കൊലപ്പെടുത്തിയെങ്കിലും അത് നാട്ടുകാരറിഞ്ഞിട്ടില്ല. വീട്ടുചെലവിന് ശരീരം വിൽക്കുന്ന സോണിയ എന്ന പെൺകുട്ടിയുടെ അച്ഛൻ ജോലി നഷ്ടപ്പെട്ട മർമലഡോവ് കുതിരവണ്ടിക്കടിയിൽ ചാടി ആത്മഹത്യ ചെയ്തത് നാട്ടുകാരൊക്കെ നോക്കി നിൽക്കെ കൊലപാതക ശേഷം നിക്കോവ് വിഭ്രാന്തിയുടെ കയത്തിൽ കറങ്ങുകയാണ്. മരിച്ച ഭാര്യയുടെ പ്രേതം 3 തവണ തേടിയെത്തിയ പരിഭ്രാന്തിയിലാണ് സിഡ്രിഗേലോഗ്. മരണാനന്തര കർമ്മങ്ങൾ നടക്കാനിരിക്കുന്ന മർമലഡോവിൻ്റെ വീട്ടിൽ ആരൊക്കെയാണോ വരാൻ പോകുന്നത്? കുറ്റം തന്നെ ശിക്ഷയുടെ തീക്കുണ്ടങ്ങൾ ഒരുക്കുന്നുവോ? സിഡ്രിഗേലോഗിൻ്റെ ബന്ധു ധനികനായ ലൂഷിൻ നിക്കോവിൻ്റെ അപമാനിക്കപ്പെട്ട പെങ്ങൾ ഡോണിയയെ വിവാഹം ചെയ്യാൻ വാക്കുകൊടുത്തതാണ്. പക്ഷേ മിഥ്യാഭിമാനിയായ ലൂഷിൻ വിപ്ലവം പേറുന്ന നിക്കോവുമായി തെറ്റിക്കഴിഞ്ഞു. നിക്കോവും അമ്മയും പെങ്ങൾ ഡോണിയയും ഭാവിവരൻ ലൂഷിനും നിക്കോവിൻ്റെ കൂട്ടുകാരൻ റസുമഹീനും തമ്മിൽ കണ്ടുമുട്ടാൻ പോവുകയാണിന്ന്. അടി പൊട്ടുമോ? ഔദാര്യങ്ങൾക്ക് മേൽ മംഗല്യം പണിയാനാകുമോ? നിക്കോവും കൂട്ടുകാരൻ റസുമഹീനും തമ്മിൽ സംസാരിച്ച ശേഷം അവർ അമ്മയും പെങ്ങളും ഭാവിവരൻ ലൂഷിനും സന്ധിക്കുന്നിടത്തേക്ക് പോകുന്നു.
3: അതെ, എനിക്കങ്ങോട്ട് കടന്നു വരാമോ?
4: അതിനെന്താ വരാം?
3: അല്ല, ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോയത് ആരാ?
4: ഓ, അതോ സിഡ്രിഗേലോവ്, ഒരു പണക്കാരൻ. എന്റെ അനിയത്തി ഡോണിയെ ജോലി ചെയ്തിരുന്ന വീടിന്റെ ഉടമ.

0: ആ വീട്ടിൽ വെച്ചാണ് അവൾ അപമാനിക്കപ്പെട്ടത്. അവൾക്ക് നേരെയുള്ള അയാളുടെ പീഡന നിമിത്തം അയാളുടെ ഭാര്യ എൻ്റെ അനിയത്തെ അവിടെ നിന്നും പുറത്താക്കി. സത്യം പറഞ്ഞപ്പോ അവർ ഡോണിയോട് മാപ്പ് പറഞ്ഞു. എന്നാൽ ആ സ്ത്രീ പെട്ടെന്ന് മരിച്ചു. ആ മനുഷ്യനെ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഭാര്യയുടെ ശവസംസ്കാരം കഴിഞ്ഞ ഉടനെ അയാൾ ചാടി പുറപ്പെട്ടിറങ്ങിയിരിക്കുന്നു.
1: അപ്പോ എന്തോ ഉദ്ദേശം കാണും.
0: അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. എന്റെ ചങ്ങാരി, എന്റെ വിചാരം തന്നെയാണ് നിനക്കും.
1: എന്ത് വില കൊടുത്തും ആ ആഭാസനിൽ നിന്ന് അവളെ രക്ഷിക്കണം.
0: എനിക്ക് ഭ്രാന്താണെന്ന് കുറച്ചു മുമ്പ് ഞാൻ വിചാരിച്ചു. കുറച്ചു ദിവസമായി സംഭവിക്കുന്നതെല്ലാം സ്വപ്നമാണോ?
1: റസ്കോൾനിക്കോ, നിന്റെ മനസ്സാകെ വീണ്ടും തകടം മറിഞ്ഞിരിക്കുകയാണല്ലോ. നീ കാണുന്നതൊന്നും നിനക്ക് വിശ്വസിക്കാനാവുന്നില്ലേ? എടാ, ഇങ്ങോട്ട് നോക്ക്, എവിടേക്കുള്ള പുറപ്പാടിലാണ് നീ?
0: അമ്മയും സഹോദരിയും വന്നിട്ടുണ്ട്, അവരെ കാണാൻ. പിന്നെ നീ കൂടെ വാ.
1: ശരി, ഞാനും വരാം.

0: അല്ല, എല്ലാവരും ഉണ്ടല്ലോ. അമ്മ, സഹോദരി, ലൂഷൻ, യാത്രയൊക്കെ സുഖമായിരുന്നു?
1: ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല.
2: ഞാൻ ചെറുപ്പവും ആരോഗ്യമുള്ളവളാ, അതുകൊണ്ട് ക്ഷീണമില്ല.
0: ലൂഷൻ, ഇതെന്റെ സുഹൃത്ത് റസുമിഹിൻ.
3: ഓ, ഹലോ.
4: ഹലോ.
0: മാർഫ പെട്രോവന മരിച്ചുപോയി. സിഡ്രിഗൈലോഗിന്റെ ഭാര്യ, നിങ്ങൾ ആ വിവരം അറിഞ്ഞോ?
3: അറിഞ്ഞു. സിഡ്രിഗൈലോ ഭാര്യയുടെ ശവസംസ്കാരം കഴിഞ്ഞ ഉടനെ ധൃതി പിടിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് അതും വ്യക്തമായിട്ടറിയാം.
1: ഇവിടേക്കോ? ഇവിടെയും മോളെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കില്ലേ ആ കാലമാടൻ?
5: നിങ്ങൾക്ക് അയാളുമായി ബന്ധപ്പെടാൻ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ പരിഭ്രമിക്കുന്നത് എന്തിനു ഡോണിയ?
1: ഞാൻ അയാളെ ആകെ രണ്ട് പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഭയങ്കരനാണ് അയാൾ, ഭയങ്കരൻ. ഭാര്യയുടെ പെട്ടെന്നുള്ള മരണത്തിന് ഉത്തരവാദി അയാൾ തന്നെയാ, ഉറപ്പാ.
3: എനിക്ക് ജോലി സംബന്ധമായി ഒരു മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സംസാരത്തിന് പ്രതിബന്ധമാകുന്നില്ല.
2: അല്ല, ഒരു നിമിഷം നിൽക്കൂ.
6: ഇന്ന് വൈകുന്നേരം ഞങ്ങളോടൊപ്പം ചെലവഴിക്കാന്ന് ഏറ്റിരുന്നതല്ലേ? അതിനു പുറമെ നിങ്ങൾക്ക് അമ്മയിൽ നിന്ന് എന്തോ വിശദീകരണവും വേണോന്ന് എഴുതിയിരുന്നല്ലോ.
3: ശരിയാണ്, നിന്നോടും അമ്മയോടും ചില സുപ്രധാനമായ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാനുണ്ട്. എന്നാൽ നിന്റെ സഹോദരന് സിഡ്രിഗൈലോവിന്റെ നിർദ്ദേശങ്ങൾ എന്റെ മുന്നിൽ തുറന്ന് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തതുപോലെ.
6: നിങ്ങളുടെ സന്ദർശന വേളയിൽ എന്റെ സഹോദരൻ സന്നിഹിതനാകരുതെന്ന നിങ്ങളുടെ അഭ്യർത്ഥന നിരാകരിച്ചത് ഞാനാ.
3: അതെന്ത് തന്നെയായാലും എത്ര നന്മ നിറഞ്ഞവർക്കും ചില അധിക്ഷേപങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കുകയില്ല. എത്ര സന്മനസ്സുള്ള വാക്കുകൾ കൊണ്ടും മറയ്ക്കാനാവില്ല കഠിനമായ അപമാനത്തെ. എല്ലാത്തിനും ചില അതിർവരമ്പുകളൊക്കെ ഉണ്ട്.
6: എന്ത് തീരുമാനിച്ചു?
3: നിങ്ങൾക്ക് എന്നോട് മമതയുണ്ടെങ്കിൽ ഈ പ്രശ്നം എത്ര ഗുരുതരമായാലും ഇന്ന് തന്നെ പരിഹരിക്കണം. ആരെങ്കിലും ഒരാൾ, ഞാനോ നിന്റെ സഹോദരനോ, ആരെ വേണം നിനക്ക്?
6: എന്റെ സഹോദരനാണോ അതോ നിങ്ങളാണോ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് എനിക്കിപ്പൊ തന്നെ അറിയണം. എന്റെ ചേട്ടനാണ് കുറ്റക്കാരനെങ്കിൽ അദ്ദേഹം നിങ്ങളോട് മാപ്പ് ചോദിക്കണമെന്ന് ഞാൻ ആവർത്തിക്കുന്നു.
3: ഓ, നീ വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുക. എന്നെയും അവിവേകിയായ ഒരു ചെറുപ്പക്കാരനെയും തമ്മിൽ താരതമ്യം ചെയ്ത് അധിക്ഷേപിക്കരുത്.
6: നമ്മൾ തമ്മിലുള്ള വിവാഹ ഉടമ്പടിയെ പറ്റി ലൂഷൻ നിങ്ങൾ എന്ത് പറയുന്നു? ഇപ്പൊ എന്താണ് നിങ്ങളുടെ ഉപാധി?
3: ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, നിന്നെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരോടൊപ്പം നിന്റെ കുടുംബത്തിലെ ചിലരെ എനിക്ക് വെറുക്കാനും കഴിയും. നിന്നെ വിവാഹം കഴിക്കുന്നത് എനിക്ക് ആനന്ദകരമാണെങ്കിലും അതിന്റെ പേരിൽ അനാവശ്യ ബാധ്യതകൾ ഏറ്റെടുക്കുവാൻ എനിക്ക് വയ്യ.
6: വിവേകശാലിയും ഉദാരമനസ്കനുമായിട്ടാണ് ഞാൻ നിങ്ങളെ എന്നും നോക്കി കണ്ടിട്ടുള്ളത്. ഞാൻ നിങ്ങളുടെ ഭാവി വധുവല്ലേ?
3: അതെ, നീയാണ് നിഷ്പക്ഷമായ വിധി പറയേണ്ടത്. അതെ, ആരെയാണ് നിനക്ക് കൂടുതൽ ഇഷ്ടം?
6: എന്റെ തീരുമാനം ചേട്ടനും നിങ്ങൾക്കും ഒരുപോലെ ആശ്ചര്യകരമായിരിക്കും. നിങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ചേട്ടനോട് വരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചൊന്നും സൂചിപ്പിച്ചിരുന്നില്ല.
3: പിന്നെന്തിനാ വിളിച്ചു വരുത്തിയത്?
6: നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പരസ്പരം ഒത്തുതീർപ്പിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളിൽ ഒരാളെ എനിക്ക് സ്വീകരിക്കേണ്ടി വരും. അത് നിങ്ങളാകാം, ചേട്ടനാകാം. നിങ്ങളിരുവരുടെയും ചുമലിലാണ് ഇപ്പോൾ ഈ പ്രശ്നം.
3: ഓ, നീ ബുദ്ധിമതിയാണ്. നിന്റെ വാക്കുകൾ ദേ വല്ലാതെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഞാൻ കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല. എന്നെ രണ്ടാം കിടക്കാരനായി നീ ചിത്രീകരിക്കുകയാണ്. നിന്റെ സഹോദരൻ എവിടെ? ഈ ഞാൻ എവിടെ?
6: നിങ്ങൾ നിസ്സാരനൊന്നും അല്ല, തന്ത്രശാലിയാ.
3: എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തെ താരതമ്യം ചെയ്യുന്നത്. എന്റെ ജീവിതത്തിലെ സർവസ്വവുമായിട്ട്. എന്നിട്ടും ഞാൻ നിങ്ങളെ വില വയ്ക്കുന്നില്ല എന്നാണ് ആരോപണം.
6: നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ?
3: നിന്റെ ഭാവി ജീവിത പങ്കാളിയോടുള്ള സ്നേഹം, അത് സഹോദര സ്നേഹത്തെ മറികടക്കുന്നതായിരിക്കണം. എന്നാലും എന്നെയും നിന്റെ സഹോദരനെയും ഒരു നുഖത്തിൽ കെട്ടേണ്ടിയിരുന്നില്ല. എനിക്കൊരു അന്തസ്സൊക്കെയുണ്ട്. ഇന്നലെ ഞാൻ സത്യസ്ഥിതി തുറന്നു പറഞ്ഞതിന് എനിക്ക് കിട്ടിയ ആക്ഷേപം ചെറുതൊന്നുമല്ല.
6: ആക്ഷേപത്തിന് തക്കതായി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിരിക്കും, അതുകൊണ്ടാണ് അത് കേൾക്കേണ്ടി വന്നത്. നന്നായി.
3: ഓ, ദുരിതങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരു ദരിദ്ര ബാലികയെ കല്യാണം കഴിക്കുന്നതാണ് സുഖലോലുപയായി ജീവിക്കുന്ന യുവതിയെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഭേദം എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മകനെ അത് വളച്ചൊടിച്ചു.
1: എങ്ങനെ വളച്ചൊടിച്ചെന്നാണ് പറയുന്നത്? നിങ്ങളൊന്ന് വിശദമാക്കി ലൂഷിൻ. എന്റെ മോൻ അനാവശ്യമായി ആരോടും വഴക്കിന് പോവാറില്ല.
3: പക്ഷേ വഴക്കിന് വന്നു.
1: ലൂഷിൻ, നിങ്ങളുടെ കത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒന്നും നടന്നിട്ടില്ല. നിങ്ങളുടെ മനസ്സിലിരിപ്പ് അവൻ കണ്ടുപിടിച്ചിരിക്കും. ലൂഷിൻ, ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനും എന്റെ മകളും നിങ്ങളുടെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ല. അതിന്റെ തെളിവാണ് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 34-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, ലൂഷിൻ കണ്ണൻ നായർ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിത സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495655321. ഒരു നമ്പർ കൂടി 9495655321. ഓർമ്മിക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ഗ്രിഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഗ്രിഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ഇന്നാദ്യം ദേവരാഗം എന്ന ചിത്രത്തിനുവേണ്ടി സുജാതയും സിന്ധുദേവിയും പാടിയത്. ഗാനരചന എം ഡി രാജേന്ദ്രൻ, സംഗീതം എം എം കീരവാണി.

ഗാനോപഹാരത്തിൽ ഇനി തത്സമയം ഒരു പെൺകുട്ടി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന മുരുകൻ കാട്ടാക്കട, സംഗീതം ശരത്. പാടിയത് മധു ബാലകൃഷ്ണനും ജിൻഷ നാനുവും.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനോപഹാരം ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി ഇപ്പോൾ
1: രശ്മി.
2: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ രശ്മി പരിപാടിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂൾ അവധിക്കാലമൊക്കെ കഴിഞ്ഞ് പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് നമ്മൾ എല്ലാവരും കടക്കുകയാണല്ലേ. അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നിങ്ങൾ നടത്തിക്കാണും എന്നറിയാം. പുതിയ ബാഗും പുതിയ കൊടയും അങ്ങനെ സ്കൂളിൽ പോവേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. ചിലർക്കൊക്കെ വിഷമവും കാണും അല്ലേ. എന്തായാലും ഇന്ന് നമ്മളോടൊപ്പം ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല സൗത്തിലെ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കൂട്ടുകാർ വന്നിട്ടുണ്ട്. അവരുടെ കുറെ വിശേഷങ്ങളും അവരുടെ പരിപാടികളും ഒക്കെ കേൾക്കാം നമുക്കിന്ന്. ഹലോ, നിങ്ങൾ ഒരുപാട് ദൂരെ നിന്നാണ് ഇവിടെ വരുന്നത് അല്ലേ. എത്ര സമയമെടുത്തു?
3: രാവിലെ ഒരു 10:30 ആയപ്പോ ട്രെയിൻ കയറി ഇവിടെ വന്നു.
2: ട്രെയിനിൽ ആദ്യമായിട്ട് വരുന്നവർ ആരൊക്കെ ഉണ്ട്? 3 പേരുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ട്രെയിൻ യാത്ര?
3: ഇങ്ങനെ ട്രെയിനിൽ കൂടി ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കി നിൽക്കാനൊക്കെ ഇഷ്ടപ്പെട്ടു.
4: കൂട്ടുകാരോടിരിക്കുമ്പോ ഇച്ചിരി കൂടി ഇതാ സന്തോഷമൊക്കെയാവും.
2: അപ്പൊ നിങ്ങളെല്ലാവരും വഞ്ചിപ്പാട്ട് പാടാനാണ് വന്നിരിക്കുന്നത് അല്ലേ. നിങ്ങള് മുമ്പ് പാടിയിട്ടുണ്ടോ വഞ്ചിപ്പാട്ട്?
3: സ്കൂളില് ആനിവേഴ്സറിക്കൊക്കെ പാടിയായിരുന്നു.
2: ഈ വഞ്ചിപ്പാട്ട് നിങ്ങളുടെ നാട്ടില് സാധാരണ പാടുന്നതാണോ?
3: വള്ളംകളി നടക്കുമ്പോഴൊക്കെ.
2: അപ്പൊ നിങ്ങളൊക്കെ വള്ളംകളി നടക്കുമ്പോ വള്ളംകളി കാണാൻ പോവോ? ഇഷ്ടാണോ വള്ളംകളി?
3: ഞങ്ങളുടെ കുടുംബ വീട്ടിൽ എവിടെ വള്ളംകളി നടക്കുമ്പോ അവിടെ ചെന്നിരുന്ന് കാണാറ്.
2: അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ടീം ഉണ്ടാവോ? ഇവരാണ് ജയിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കാറുണ്ടോ? എല്ലാവർക്കും ഉണ്ടാവോ അല്ലേ അങ്ങനെ.
3: ചെന്നിത്തല പള്ളിയോടം,
2: അതെന്താ അത് ഇഷ്ടം വരാൻ?
3: എന്റെ മാമന്റെ.
2: അപ്പൊ ഈ വഞ്ചിപ്പാട്ട് നിങ്ങൾ ശ്രീറാമന്റെ മാമനാണ് പഠിപ്പിച്ചതല്ലേ.
4: പിന്നെ ആ ചേട്ടന്റെ കൂട്ടുകാരി വന്ന് പഠിപ്പിച്ചു.
2: എല്ലാവരും നന്നായി പാടുമല്ലോ അല്ലേ. അപ്പൊ നമുക്ക് വഞ്ചിപ്പാട്ട് പാടാം. വഞ്ചിപ്പാട്ട് പാടുന്നവരുടെ പേരുകളൊക്കെ കൂട്ടുകാർക്ക് അറിയണ്ടേ?
4: വസുദേവ് കേസ്,
5: അർപ്പിത കൃഷ്ണ,
6: തഥാഗത് രാജേഷ്,
7: വിഘ്നേഷ് കേസ്,
8: അലക്സ് സേവിയർ,
9: വിഷ്ണു പ്രസാദ്,
10: ശ്രീറാമർ.
11: ഗോവിന്ദ തിരുനാമ സങ്കീർത്തന ഗോവിന്ദ ഹരി
12: ഗോവിന്ദ
11: ഹരി
12: ഗോവിന്ദ
11: ഹരി
12: ഗോവിന്ദ.

0: നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ വഞ്ചിപ്പാട്ടൊക്കെ കേട്ടല്ലോ. ഇനി നമുക്കൊരു മോണോ ആക്ട് കേൾക്കാം. മോണോ ആക്ട് അവതരിപ്പിക്കാൻ നമ്മുടെ കൂടെ ഉള്ളത് ആത്മജ വി ആണ്. ഹായ് ആത്മജ.
1: ഹായ്.
0: ഏത് ക്ലാസ് ആത്മജ?
1: 3ാം ക്ലാസ്.
0: സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്, അതിന്റെ തയ്യാറെടുപ്പൊക്കെ ആയോ?
1: ബാഗും ബുക്കും ഒക്കെ വാങ്ങിച്ചു.
0: വെക്കേഷനിൽ എന്താ ചെയ്തത്?
1: ഞാൻ ആടുക, സാറ്റ് കളിക്കുക.
0: നീന്തലൊക്കെ അറിയാമോ? ഇല്ല. അടുത്ത് കുളമൊക്കെ ഉണ്ടോ?
1: കണ്ടും.
0: നീന്തലൊക്കെ അവിടെ സാധാരണ എല്ലാരും പഠിക്കാറില്ലേ? അപ്പൊ എപ്പോഴാ പഠിക്കാത്?
1: വെള്ളം കേറുമ്പോ.
0: അപ്പൊ ഇനി ജൂൺ മാസത്തിലൊക്കെ നീന്താൻ പഠിച്ചു തുടങ്ങാം. ഇപ്പൊ എന്ത് മോണോ ആക്ട് അവതരിപ്പിക്കാൻ പോകുന്നേ?
1: മാമ്പഴത്തിന്റെ.
0: ആരാ ഇത് പഠിപ്പിച്ചത്?
1: അനഘ ടീച്ചർ.
0: ഈ മാമ്പഴം എന്ന് പറയുന്നത് ആരെഴുതിയതാണെന്ന് അറിയോ?
1: വൈലോപ്പള്ളി ശ്രീധര മേനോൻ.
0: ഈ കവിതയുടെ കഥ എന്താണെന്ന് അറിയാമോ?
1: ഒരു കുട്ടി മാമ്പഴം പറിച്ചതിന് അമ്മ വഴക്ക് പറഞ്ഞു, ആ കുട്ടി മരിച്ചുപോയി.
0: അതുകൊണ്ടല്ല, മാമ്പു പറിച്ചോണ്ട് വന്നതിന് അമ്മ വഴക്ക് പറഞ്ഞു. അപ്പൊ എനിക്കിനി വേണ്ട മാമ്പഴം, മാമ്പഴം ഒന്നും ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു കുട്ടി മാമ്പു അവിടെ വലിച്ചെറിഞ്ഞു. പിന്നത്തെ വർഷം മാമ്പഴം ഉണ്ടായപ്പോഴത്തേക്കും കുട്ടി മരിച്ചുപോയി. അമ്മ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ മാമ്പഴം പെറുക്കുന്ന കണ്ടിട്ട് അമ്മയ്ക്ക് വിഷമമായിട്ട് അപ്പോഴ അമ്മ കുട്ടിയെ ഓർത്ത് കരഞ്ഞുകൊണ്ടുള്ള ഒരു കവിതയാണ് അത്. അപ്പൊ നമുക്ക് മോണോ ആക്ട് അവതരിപ്പിക്കാം.
1: അവതരിപ്പിക്കാം. എവിടെ നിന്നോ ഒരു കരച്ചിൽ കേൾക്കുന്നല്ലോ. ആരുടെ കരച്ചിലാണത്? ഒരമ്മയുടെ കരച്ചിലാണത്. അതാ ഒരു മുത്തശ്ശി വരുന്നു. മുത്തശ്ശി എടുത്ത് ചോദിക്കാം. മുത്തശ്ശി, എവിടെ നിന്നാണ് ഈ കരച്ചിൽ കേൾക്കുന്നത്?
2: അത് ഞങ്ങളുടെ ഉണ്ണിക്കുട്ടന്റെ അമ്മയുടെ കരച്ചിലാണ്. ഞങ്ങളുടെ ഉണ്ണിക്കുട്ടൻ ഞങ്ങളെ എല്ലാവരെയും വിട്ടുപോയി. ഉണ്ണിക്കുട്ടന്റെ വീട്ടിൽ നിന്നാ ആ കരച്ചിൽ കേൾക്കുന്നത്.
1: ഹായ്, നമുക്ക് കളിക്കാം. കഞ്ഞിയും കറിയും വെച്ച് കളിക്കാം. കഞ്ഞിയും വെച്ചു, കറിയും വെച്ചു. ഇനിയൊരു പായസമായാലോ? അയ്യോ, അതിനുണ്ണിക്കുട്ടന് പായസം ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. സാരമില്ല, അമ്മയോട് ചോദിക്കാം. അമ്മേ, അമ്മേ, അമ്മ വരൂല്ല. അമ്മയ്ക്കടുക്കള നിറയെ ജോലികളാ. ഹായ് മാമ്പു, എനിക്ക് മാമ്പു വേണം. എങ്ങനെയാ പറിക്കുക? ഉണ്ണിക്കുട്ടൻ കമ്പെടുത്തു മാമ്പു തല്ലിക്കൊഴിക്കുന്നു. കയ്യിലെടുത്തു അമ്മയെ കൊണ്ട് കാണിക്കുന്നു. അമ്മേ, എന്താടാ ചെറുക്ക, എന്താ നിന്റെ കയ്യിലെ? കാണിക്കേ. എന്താ ഉണ്ണി? അമ്മയെ കാണിക്കേ. കാണിക്കൂല ഉണ്ണി, കാണിക്കേ. ഉണ്ണിക്കുട്ടൻ മാമ്പു അമ്മയെ കാണിക്കുന്നു. എന്റെ ദേമേ, മാമ്പു പറിച്ചോ. ഇനി എങ്ങനെയാ മാങ്ങ ഉണ്ടാവുന്നത്? മാങ്ങയുടെ പൂവിൽ നിന്നാണോ മാങ്ങ ഉണ്ടാവുന്നത്? നിനക്കഹങ്കരം കുറച്ചു കൂടുന്നുണ്ട്. വടി എവിടെ? അമ്മ വടിയെടുക്കുന്നു, ഉണ്ണിയെ അടിക്കുന്നു. അതിനെന്തിനാ ഉണ്ണിയെ അടിച്ചത്? ഉണ്ണിക്കുട്ടന് മാമ്പഴം വേണ്ട. മാമ്പഴം കഴിക്കാൻ വരൂല്ല.
2: കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ണിക്ക് പനി പിടിച്ച് കിടപ്പിലായി. മരുന്നുകൾ ഒരുപാട് നൽകിയിട്ടും അവൻ ഞങ്ങളെ വിട്ടുപോയി.
1: മോനെ, ഉണ്ണി കണ്ണു തുറക്ക്. ഇതമ്മയാടാ. നമ്മുടെ മാമ്പൂക്കളെല്ലാം മാങ്ങയായി. എഴുന്നേൽക്ക്. ഒരിക്കൽ നീ അമ്മയോട് പറഞ്ഞതല്ലേ മാമ്പഴം കഴിക്കാൻ വരില്ലെന്ന്? എന്ത് ഹൃദയസ്പർശിയായ കഥ. ഈ കഥയെക്കുറിച്ച് ഒരു കവിത എഴുതണം. കവിതയുടെ പേര് മാമ്പഴം എന്ന് തന്നെ ആവട്ടെ. അങ്കണത്തൈ മാവിൽ നിന്നാദ്യത്തെ പഴം വിഴിയേ, അമ്മ തന്നേത്രത്തിൽ നിന്നു തുർന്നു ചൂടു കണ്ണീർ.
0: ഇനി അടുത്തതായിട്ട് നമ്മളോടൊപ്പം ഉള്ളത്
3: വിഷ്ണു പ്രസാദ്.
0: ഏത് ക്ലാസ്സിലാ വിഷ്ണു?
3: 3.
0: ഇനി 4ലേക്കാണ്. 4ാം ക്ലാസ് കഴിഞ്ഞാ സ്കൂള് വിട്ട് പോണ്ടേ? അപ്പൊ വിഷമം ഉണ്ടാവില്ലേ?
3: ഉണ്ട്.
0: എത്ര കൂട്ടുകാരുണ്ട് വിഷ്ണുവിന്?
3: 5.
0: 5 കൂട്ടുകാരെയൊക്കെ വെക്കേഷന് കണ്ടോ?
3: കണ്ടു.
0: അവധിക്കാലം എങ്ങനെയായിരുന്നു? 2 മാസം കിട്ടിയില്ലേ?
3: കുറേ കളിച്ചു.
0: എന്തൊക്കെ കളിച്ചു?
3: സാറ്റ്, അങ്ങനെ

0: എന്തൊക്കെയാ നിങ്ങൾ കളിക്കാറ്? കളനും പോലീസും എങ്ങനെ കളിക്കും?
1: ഓടിപ്പിടുത്തം പോലെ കളിയിൽ ഒരാളെ പോലീസ് ആക്കിയിട്ട് ഒരാളെ കള്ളനാക്കും. അന്നേരം ഈ കള്ളൻ ആരാന്ന് പോലീസ് കണ്ടുപിടിക്കണം.
0: എത്ര പേര് കളിക്കും ഇത്?
1: 5 പേര്.
0: ഓ, നിങ്ങൾ 5 കൂട്ടുകാര്. വീട്ടിനടുത്തൊക്കെ കൂട്ടുകാരുണ്ടോ?
1: ആ,
0: അപ്പൊ അവരുടെ കൂടെ എന്താ കളിക്കാ?
1: അവരുടെ കൂടെ ആരെയും കൂട്ടാനൊക്കെ.
0: അപ്പൊ ചോറും കറിയൊക്കെ വെക്കാൻ അറിയാമോ?
1: ആ,
0: വിഷ്ണു ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആളാണോ?
1: അതെ.
0: എന്താ ഇഷ്ടമുള്ള ഭക്ഷണം?
1: ചോറ്, മോര്.
0: പച്ചക്കറി എന്താ ഇഷ്ടം?
1: പച്ചക്കറി, ക്യാരറ്റ്.
0: ഇനി ഫ്രൂട്ട്സ് ആണെങ്കിൽ ഏതാ ഇഷ്ടം?
1: ആപ്പിള്, മുന്തിരി. അങ്ങനെ
0: ഇപ്പൊ മാങ്ങാക്കാലായിരുന്നല്ലോ, മാങ്ങയൊക്കെ കിട്ടിയിരുന്നോ?
1: വളർന്നുണ്ട്.
0: നീന്താനൊക്കെ അറിയാമോ?
1: ആ,
0: എപ്പോഴാ നീന്താനൊക്കെ പഠിച്ചത്?
1: 2ാം ക്ലാസ്സിൽ.
0: ആരെ പഠിപ്പിച്ചേ?
1: അച്ഛൻ.
0: എങ്ങനെയാ നീന്താൻ പഠിപ്പിക്കുന്നത്?
1: കൈ പിടിപ്പിച്ച് നീന്തിച്ചു.
0: വീട്ടിലാരൊക്കെയാ ഉള്ളത്?
1: അച്ഛൻ, അമ്മ, ചേച്ചി, അമ്മുമ്മ.
0: വിഷ്ണുപ്രസാദ് എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നേ?
1: കണ്ണനെന്ന കവിത.
0: ആരാ ഇത് എഴുതിയത് കവിത?
1: അനിൽ പഞ്ചന.
0: അപ്പൊ ഇനി നമുക്ക് കവിത പാടിയാലോ?
1: പാടാ. ഞാനാണു കണ്ണൻ, ഞാനാണു കണ്ണൻ, ഒരുപാടു നാളായി കരയുന്നവൻ.

ജനികൊണ്ട വന്നമേതറിയാത്തവൻ ഞാനാണു കണ്ണൻ. കത്തി നിൽക്കുന്നെന്റെ ഉച്ചിയിൽ സൂര്യൻ എല്ലാർക്കും അച്ഛനാണ് അവിടുന്നൊരാര്യൻ. വെത വന്നു കരയുന്നു ചാരേ, വൃക്തിയുടെ ഗദ്ഗദം കേൾക്കുന്നു നീളേ, ഞാനാണു കർണൻ. ഭീഷ്മദ്രോണ തടങ്ങളിലൂടെ ഒരു ഭാഷ്മനദിയിലെ തിരമാല പോലെ ഒഴുകിപ്പതിക്കുന്നു ദുര്യോധന ചുഴി. ഗാന്ധാര പാഷാണ ഹൃദയത്തിലൂടെ, ഗാന്ധാര പാഷാണ ഹൃദയത്തിലൂടെ. കൂറുള്ള കൂട്ടാളി കർണൻ, എന്നെന്നും വീരുള്ള വില്ലാളി കർണൻ. കൂറുള്ള കൂട്ടാളി കർണൻ, എന്നെന്നും വീരുള്ള വില്ലാളി കർണൻ. പിച്ചവയ്ക്കുമ്പോൾ മുതൽക്കെനിക്കച്ചനായി അതിരതൻ മാത്രമേയുള്ളൂ. ഒച്ച വെച്ചന്നു ഞാൻ കരയുമ്പോൾ അമ്മായ വാത്സല്യനിധിയായ രാധ. അച്ഛനും അമ്മയും ആരെന്നറിയാ പിച്ചയായി വാങ്ങേണ്ടി വന്നു. സ്നേഹം പിച്ചയായി വാങ്ങേണ്ടി വന്നു. സ്വയം ഹത്യയിൽ നിന്നും രക്ഷിച്ച ഹസ്തം ആജന്മ സൗഹൃദ സ്തംഭമായി നിന്നു. ആജന്മ സൗഹൃദ സ്തംഭമായി നിന്നു. ആരോപണാസ്ത്രങ്ങൾ എത്ര ഏതിടിലും ആരാലും ഓർക്കുന്ന കർണൻ. കഥയിൽ മരിച്ച ഞാൻ കർണൻ, എങ്കിലും വെതയിൽ ജീവിപ്പൂ അവർണൻ. കഥയിൽ മരിച്ച ഞാൻ കർണൻ, എങ്കിലും വെതയിൽ ജീവിപ്പൂ അവർണൻ. ഞാനാണു കർണൻ.

വിപലങ്ങളാകാതെ പോയി. അതുകൊണ്ടു കുന്തിതൻ ഗാനീന സന്തതി ഗംഗതന്നോളത്തിലൊഴുകി, ഗംഗതന്നോളത്തിലൊഴുകി. പെട്ടകത്തിൽ പണ്ടുപേക്ഷിച്ച സന്തതി പക്ഷം വളർന്നു പരുന്തായി വന്നു നീ. ഓമൽക്കിടാങ്ങളുടെ ജീവനുറാഞ്ചുമ്പോൾ നീ വന്നു നിന്നെൻ്റെ ജീവൻ കെഞ്ചുന്നു. ഇതു കുരുക്ഷേത്രത്തിൻ പിന്നാമ്പുറം, ഇതു ധർമ്മച്യുതിയുടെ തകിലുകൊട്ടാപ്പുറം. ലക്ഷ്യം പിഴച്ചൊരു ശരമായി ജീവിതം കത്തുന്ന കടലിൽ പതിച്ചു. കത്തും ശിരസും മുൾമെത്തയും എന്റെ ചിത്തിനെ കുത്തി നോവിച്ചു, എന്റെ ചിത്തിനെ കുത്തി നോവിച്ചു. ദുർക്കണ്ണുകൊണ്ടേ നോക്കി പഴുക്കിൽ ദുർമാ

0: ചക്രവർത്തിയിടയിൽ ദുര്യോധനൻ സ്നേഹസൗധം. ദുര്യോധനൻ സ്നേഹസൗധം. ആരോപണാസ്ത്രങ്ങൾ എത്ര ഏതിയിടയിൽ ആരാലും ഓർക്കുന്ന കർണൻ. കഥയിൽ മരിച്ച ഞാൻ കർണൻ, എങ്കിലും വ്യഥയിൽ ജീവിപ്പു അവർണൻ. കഥയിൽ മരിച്ച ഞാൻ കർണൻ, എങ്കിലും വ്യഥയിൽ ജീവിപ്പു അവർണൻ. ഞാനാണു കർണൻ, ഒരുപാടു നാളായി കരയുന്ന വർണ്ണൻ. കരളിൽ വർണ്ണങ്ങളരുതാത്തവൻ, ജനി കൊണ്ട വർണ്ണമേതറിയാത്തവൻ. ഞാനാണു കർണൻ.
1: ഇനി നമ്മളോടൊപ്പം വസുദേവ് കെ എസ് ആണ്. വസുദേവ് കെ എസ്, എന്താ ചെയ്യാൻ പോന്നേ
2: പ്രസംഗം?
1: എന്തിനെ കുറിച്ചാ പ്രസംഗിക്കാൻ പോന്നേ?
2: അച്ചടക്കത്തിനെ പറ്റി.
1: എന്താ അച്ചടക്കം എന്ന് പറഞ്ഞാല്? എന്നൊന്ന് പറയോ.
2: അടങ്ങിയിരിക്കുക.
1: വസുദേവ് അച്ചടക്കമുള്ള കുട്ടിയാണോ? എന്താ ടീച്ചേഴ്സ് ഒക്കെ പറയാറ്?
2: അടങ്ങിയിരിക്കേ.
1: അതുകൊണ്ടാണോ ഇനി വസുദേവിനെ കൊണ്ട് അച്ചടക്കത്തെ കുറിച്ച് പറയിക്കുന്നത്? ഏത് ക്ലാസ്സിലാ വസുദേവ്?
2: മൂന്നാം ക്ലാസ്സില്.
1: ഇനി നാലിലേക്ക്.
2: ആ,
1: സാധാരണ എങ്ങനെയാ വസുദേവിന്റെ സ്കൂളിലെ ഒരു ദിവസം?
2: സ്കൂളിലുള്ള ദിവസം രാവിലെ 8:30 എന്നിട്ട് അമ്മ അറിയാം എടാ പോയി പല്ല് തേക്കാൻ. അപ്പൊ ഞാൻ പല്ല് തേച്ചിട്ട് വന്നിരിക്കുമ്പോ ഉറക്കം വരും. ഇച്ചിരി നേരം ഉറങ്ങുമ്പോ 9 മണിയൊക്കെ ആവും. അപ്പോഴാണെങ്കിൽ വേഗം കുളിച്ച് റെഡിയായി സ്കൂളിൽ പോവും.
1: എത്ര മണിക്കാ സ്കൂള് തുടങ്ങാ?
2: സ്കൂള് പറഞ്ഞ അസംബ്ലി കഴിഞ്ഞൊക്കെ 10 മണിക്കാ.
1: ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടോ വസുദേവന്?
2: 10.
1: സ്കൂളിലും വീട്ടിനടുത്തും ഒക്കെ ആയിട്ട് 10 പേര്?
2: വീട്ടിന്റെ അകത്തല്ലേ, സ്കൂളിലും.
1: സ്കൂളിൽ തന്നെ 10 പേരുണ്ട്. എന്താ കളിക്കാ നിങ്ങള്?
2: കളിക്കുന്നേ ഈ വണ്ടിയൊക്കെ ചുമ്മാ ഓടിച്ച് കളിക്കത്തില്ലേ, അല്ലെങ്കിൽ അടിയിടും.
1: എന്തിനാ അടിയിടുക?
2: ചുമ്മാ അതെ.
1: അടി എന്ന് പറഞ്ഞാൽ ശരിക്കും അടിക്കോ? അത് വേദനിക്കില്ലേ?
2: ഇല്ല.
1: കംപ്ലൈന്റ് ആയിട്ട് ടീച്ചർമാരെടുത്ത് പോകുമ്പോ അവരെന്ത് പറയും?
2: ടീച്ചർമാര് വഴക്കുറ, പക്ഷെ ഞങ്ങളത് കേക്കത്തില്ല.
1: അപ്പൊ ഇനി അച്ചടക്കത്തെ കുറിച്ച് ഇത് പറഞ്ഞു കഴിയുമ്പോ അച്ചടക്കത്തെ കുറിച്ച് മനസ്സിലാവുമല്ലോ. ഇല്ല, എന്താ ഈ അച്ചടക്കം ഉണ്ടാവാൻ ഇത്ര ബുദ്ധിമുട്ട്? എന്താ
2: പഠിക്കുക പഠിക്കുക നമ്മ എപ്പൊ നോക്കിയാലും അങ്ങ് പറയും.
1: അതാ ഇഷ്ടമേ അല്ല അല്ലേ?
2: ഇപ്പൊ നോക്കിയാലും പറയുമ്പോ എന്താണ്ട് പോലെ.
1: അതല്ലാതെ തന്നെ പഠിക്കോ?
2: 6 മണി മുതൽ 8 മണി വരെ പഠിക്കും.
1: പിന്നെ 8 മണിക്ക് ശേഷമാണോ പിന്നെ അമ്മ പഠിക്കാൻ പറയാ?
2: 8 മണി കഴിഞ്ഞാ അമ്മ അറിയും കിടക്കാൻ. ഞങ്ങളിച്ചിരി TV കണ്ടിട്ട് കിടക്കും.
1: അമ്മയുടെ അടുത്തുനിന്ന് വഴക്കൊക്കെ കിട്ടാറുണ്ടോ? അടിയൊക്കെ കിട്ടാറുണ്ടോ?
2: ഉണ്ട്.
1: എന്തിനാ അമ്മ അടിക്കാറ്?
2: അമ്മ പറഞ്ഞ കേക്കാത്തപ്പം.
1: അമ്മ പറഞ്ഞ ഒന്നും കേക്കില്ലേ? അതോ ചില പ്രത്യേക കാര്യങ്ങൾ മാത്രം?
2: ചിലപ്പോ കേക്കും ചിലപ്പോ കേക്കത്തില്ല.
1: എന്താണ് കേൾക്കാതിരിക്കാനുള്ള കാരണമായിട്ട് വസുദേവന് തോന്നുന്നത്?
2: കേൾക്കാതിരിക്കാനുള്ള കാര്യം ഇപ്പൊ നമ്മളില്ല, വായിക്കാത്ത കയ്പാണെങ്കിൽ മാങ്ങ വറുക്കയില്ലേ, ഒരു വടി എടുക്കും. അമ്മ പറയാ വടിയല്ലേ ഇനി അവിടെ കൊണ്ടിട്ട് നശിപ്പിക്കുമെന്ന്. അപ്പൊ നമുക്ക് ചെറിയ ദേഷ്യമൊക്കെ വരും.
1: പിന്നെ വേറെന്താ വസുദേവിന് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനായിട്ട്?
2: എന്തേലും പാട്ട വെച്ച് എന്തേലും ഉണ്ടാക്കുന്നതാ. കാർബോർഡും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാറില്ലേ?
1: അതാ. എന്തൊക്കെ ക്രാഫ്റ്റ് ചെയ്യാറുണ്ട്?
2: കാറ്, ബോട്ട്, അങ്ങനൊക്കെ. പൂവ്, പിന്നെ എന്തേലും വെക്കാൻ തട്ട് തട്ടായിട്ടുള്ളത്.
1: ഇതൊക്കെ എങ്ങനെയാ ഉണ്ടാക്കാൻ പഠിക്കുന്നത്?
2: ഫോണിൽ നോക്കി.
1: വീട്ടില് വേറെ ആരാ ഉള്ളത്?
2: ഞാന്, അമ്മ, ചേട്ടൻ, ചേച്ചി, അച്ഛ, പിന്നെ 2 പട്ടി.
1: പട്ടിയുടെ കൂടെ കളിക്കോ? അപ്പൊ ഈ പട്ടികൾക്ക് പേരൊന്നും ഇട്ടില്ലേ?
2: ഇട്ട്. വലിയതിന് സുന്ദരി, ചെറുതിന് ജൂലി.
1: ഒരുപാട് കാര്യങ്ങളൊക്കെ വെക്കേഷനിൽ ചെയ്തു. ഇനിയിപ്പോ പുതിയ ഒരു ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അതും ആ സ്കൂളിലെ അവസാനത്തെ കൊല്ലാണ് അല്ലേ? ഇപ്പൊ കൊറേ കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അവരെയൊക്കെ പിരിഞ്ഞു പോവാൻ വിഷമാവില്ലേ 4-ാം ക്ലാസ് കഴിയുമ്പോ? നിങ്ങൾ അതിപ്പോ സംസാരിക്കാറുണ്ടോ?
2: ഉണ്ട്. ഞങ്ങൾ എപ്പോഴും പറഞ്ഞു ഈ സ്കൂളിൽ 5 പറഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ.
1: പ്രസംഗം പറഞ്ഞാലോ?
2: പറയാം. കൂട്ടുകാരെ, അച്ചടക്കം എത്രത്തോളം ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കിയാലോ? മറ്റെല്ലാ കഴിവുകളും ഉണ്ടെങ്കിലും അച്ചടക്കമില്ലെങ്കിൽ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകാം. അതാണ് വിദ്യാഭ്യാസ മേഖലയിൽ പോലും അച്ചടക്കത്തിന് വലിയ പ്രാധാന്യം നൽകുന്നത്. ഒന്നും മിണ്ടാതെ നല്ല പിള്ള ചമഞ്ഞിരിക്കുന്നതാണോ അച്ചടക്കം? അല്ല, ഒരിക്കലും അല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ തന്നെ ചെയ്യണം. ചെയ്യേണ്ടതും അരുതാത്തതുമായ കാര്യങ്ങളുണ്ട്. അവയെ തരം തിരിച്ച് വേണ്ടതു മാത്രം സ്വീകരിക്കാനുള്ള

0: മനസ്സും കഴിവുമുള്ള ഒരാളെയാണ് അച്ചടക്കമുള്ള ഒരാൾ എന്ന് പറയുന്നത്. നല്ല കാര്യങ്ങൾ വല്ല വിധത്തിലും ചെയ്തവസാനിപ്പിച്ചാൽ അത് നമ്മളെ വിജയത്തിൽ കൊണ്ടെത്തുകയില്ല. കളിക്കേണ്ട സമയത്ത് ഉറങ്ങുകയും ഉറങ്ങേണ്ട സമയത്ത് ടി വി കാണുകയും പഠിക്കേണ്ട സമയത്ത് കളിക്കുകയും ചെയ്യുന്ന കുട്ടികൾ ഇന്ന് ധാരാളമായി ഉണ്ട്. ഒരു വ്യക്തിക്ക് സ്വയം അച്ചടക്കമുണ്ടോ എന്ന് വിലയിരുത്താൻ പറ്റിയ സൂചനകളാണ് നാം ഇതിലൂടെ മനസ്സിലാക്കുന്നത്. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരെയും ബാധിക്കുന്ന കാര്യമാണിത്. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നാണല്ലോ പ്രമാണം. കുട്ടികൾ വളരെ ചെറുപ്പകാലങ്ങളിൽ തന്നെ അച്ചടക്കമുള്ള ജീവിത രീതികൾ ശീലിക്കണം. മറ്റുള്ളവർ അടിച്ചും ശിക്ഷിച്ചും പഠിപ്പിക്കുന്ന അച്ചടക്കം അധിക നാൾ നിലനിൽക്കില്ല. കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞതുപോലെ അച്ചടക്കമല്ല, അടക്കമാണ് നമ്മൾക്ക് വേണ്ടത്. അതായത് പേടിയില്ലാതെ മര്യാദയോടുള്ള പെരുമാറ്റ ശീലങ്ങൾ. ആരെയും ഭയപ്പെട്ടിട്ടല്ല ഉത്തമമായ ആദർശം എന്ന നിലയിൽ നമ്മൾ അച്ചടക്കമുള്ളവരായി തീരണം.
1: ഇനി അവസാനമായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇവരുടെ അക്ഷര ശ്ലോകമാണ്. അത് കേൾക്കാം. അതിനു മുൻപ് പരിപാടി ചെയ്യുന്നവരുടെ വിശേഷങ്ങൾ കേൾക്കണ്ടേ? ഹായ്, എന്താ പേര്?
2: അലക്സേവിയർ.
1: അലക്സേവിയർ ഏത് ക്ലാസ്സിലാ?
2: അടുത്ത അഞ്ചിലോട്ട്.
1: അഞ്ചിലോട്ടാണ്. അപ്പൊ സ്കൂള് വിടുകയാണ്. എത്ര കൂട്ടുകാരുണ്ടായിരുന്നു അലക്സേവിയറിന് ഈ സ്കൂളില്?
2: മൂന്ന്.
1: അപ്പൊ അവരൊക്കെ ഇനി പഠിക്കാൻ പോകുന്ന സ്കൂളിലേക്ക് വരുമോ? നിങ്ങൾ അങ്ങനെ വല്ലതും പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ടോ?
2: ഇല്ല.
1: അപ്പൊ വിഷമാവില്ലേ? അപ്പൊ ഈ അക്ഷര ശ്ലോകം ആരാ പഠിപ്പിച്ചത് നിങ്ങളെ?
2: സൂസൻ ടീച്ചർ.
1: മോളുടെ പേരെന്താ?
3: അപർണ.
1: അപർണ ഏത് ക്ലാസ്സിലാ?
3: മൂന്നിൽ. നാലിലോട്ട്.
1: അപർണയ്ക്ക് ഏതാ ഇഷ്ടമുള്ള വിഷയം?
3: ഇംഗ്ലീഷ്.
1: ഇംഗ്ലീഷ് ആരാ പഠിപ്പിക്കുന്നത്?
3: ക്ലാസ് ടീച്ചർ ആണ്, റിൻസ് ടീച്ചർ.
1: അപ്പൊ ഇനി മൂന്നിന്ന് നാലിലോട്ട് പോകുമ്പോ ക്ലാസ് ടീച്ചർ മാറില്ലേ? കഴിഞ്ഞ വർഷം സ്കൂൾ അടയ്ക്കുമ്പോ ടീച്ചർക്ക് സമ്മാനമൊക്കെ കൊടുത്തോ?
3: ലെറ്റർ എഴുതി കൊടുത്തു.
1: ലെറ്ററിൽ എന്താ എഴുതിയത്?
3: ഐ ലവ് യു റിൻസ് ടീച്ചർ, ഐ മിസ് യു എന്നൊക്കെ എഴുതി.
1: എന്നിട്ട് ടീച്ചർ എന്ത് പറഞ്ഞു അത് വാങ്ങിയപ്പോ?
3: ടീച്ചർ താങ്ക് യു പറഞ്ഞു.
1: ടീച്ചർക്ക് ഒരുപാട് സന്തോഷമായോ?
3: ആയി.
1: അപർണയുടെ താല്പര്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ?
3: പഠിക്കാൻ ഇഷ്ടോ, ഡാൻസ് കളിക്കാൻ ഇഷ്ടോ.
1: ഡാൻസ് പഠിക്കുന്നുണ്ടോ?
3: ഉണ്ട്, ഭരതനാട്യം. ഇപ്പൊ അരങ്ങേറ്റത്തിനിടയി.
1: എപ്പോഴാ അരങ്ങേറ്റം?
3: ഈ വർഷം ഒക്ടോബറില്.
1: എപ്പോഴാ ഡാൻസ് ക്ലാസ് ഉണ്ടാവുക സ്കൂളിലുള്ള സമയത്ത്?
3: ശനി ഞായറും.
1: വെക്കേഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നോ?
3: അല്ല, വെക്കേഷൻ ആണെങ്കിൽ ഞങ്ങൾക്ക് ട്യൂസ്ഡേയും വെനസ്ഡേയും ഒക്കെ ഇങ്ങനെ വെക്കും.
1: വേറെ പുസ്തകങ്ങൾ വായിക്കോ? എങ്ങനെയുള്ള പുസ്തകങ്ങളാ വായിക്ക?
3: സ്റ്റോറി ആയിട്ട്.
1: ഇംഗ്ലീഷ് ആണോ മലയാളം ആണോ?
3: രണ്ടും വായിക്കും.
1: ആരോടെങ്കിലും വായിച്ച് തരാൻ പറയാറാണോ അതോ സ്വന്തം വായിക്കാണോ ചെയ്യാ?
3: എന്തേലും ഡൗട്ട് ആയിട്ടുണ്ട് വായിച്ചു തരും.
1: ആരോടാ ചോദിക്ക?
3: അമ്മയോടും അച്ഛനോടും.
1: അപ്പൊ അവര് വായിച്ചു തരുമോ അതോ ഇപ്പൊ പണി ചെയ്യാണ് പിന്നെ ചെയ്തു തരാന്ന് പറയും?
3: അമ്മ നല്ല പണിയിലാണെങ്കിൽ ഇപ്പൊ പണിയില്ല ഇപ്പൊ പറ്റത്തില്ല പറയും. അപ്പൊ ഞാൻ അച്ഛനോട് പോയി ചോദിക്കും, അച്ഛൻ പറഞ്ഞു തരും.
1: അമ്മ പണിയിൽ സഹായിക്കാറുണ്ടോ?
3: ഉണ്ട്. ഞാൻ തൂത്തുവാരി കൊടുക്കും, തുണി അലക്കി കൊടുക്കും, പാത്രം കഴുകി കൊടുക്കും.
1: കുഞ്ഞു പ്രായത്തിൽ ഇതൊക്കെ പഠിച്ചല്ലേ മിടുക്കി. ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ?
3: ദോശ അമ്മ ഒഴിച്ചു തരാം, അത് തിരിച്ചും മറിച്ചു വിടാനാ.
1: വിഷ്ണുവിനും അലക്സേവിയറിനൊക്കെ ഇതൊക്കെ അറിയാമോ? അറിയാം. എന്തൊക്കെ ചെയ്യും അലക്സ്?
3: പറഞ്ഞതന്ന്.
1: ഭക്ഷണം ഉണ്ടാക്കുവോ?
3: അറിയാം, ഉണ്ടാക്കത്തില്ല.
1: എന്താ ഉണ്ടാക്കാൻ അറിയാവുന്നത്?
3: ചായ കാപ്പി. അല്ല,
1: ചായ ഉണ്ടാക്കുന്നതൊന്ന് പറഞ്ഞുതരുമോ?
3: ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കണം, പിന്നീട് അതിൻ്റെ അകത്ത് പാൽ ഒഴിക്കണം.
1: വെള്ളവും പാലും കൂടെ എടുക്കും. ആ എന്നിട്ട്?
3: എന്നിട്ട് അതിനെ ഗ്യാസ് വെച്ചിട്ട് തിളച്ച് വരുമ്പോ ഞാൻ തേയില ഇടും.
1: തേയിലയുടെ കണക്കൊക്കെ അറിയാം എത്ര ഇടണം എന്നൊക്കെ.
3: എന്നിട്ട് ചായ റെഡിയാകുമ്പോ എടുക്കും.
1: ഇതെങ്ങനെയാ പഠിച്ചത്?
3: ഞാൻ എപ്പോഴും അടുക്കളയിലായിരിക്കുന്നു അപ്പാടെ കൂട്ടത്തി, അപ്പൊ അതെല്ലാം നോക്കി പഠിക്കും.
1: മിടുക്കൻ. വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ? അലക്സിന്റെ തുണികളൊക്കെ അലക്സ് തന്നെയാണോ അലക്കാറ്?
3: ആണ്.
1: അപ്പൊ ഇപ്പോഴേ സ്വയം പര്യാപ്തരായിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. മോളുടെ പേര്?
3: പൂജ. എം പ്രദീപ്.
1: ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്?
3: നാലിലോട്ട്.
1: മോള് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യോ?
3: ചെയ്യും.
1: വേറെന്തൊക്കെയാണ് മോളുടെ താല്പര്യമുള്ള കാര്യങ്ങള്?
3: ഡ്രോയിങ്, ഡാൻസ്.
1: അപ്പൊ നമുക്ക് അക്ഷര ശ്ലോകം അവതരിപ്പിക്കാം അല്ലേ?
3: അവതരിപ്പിക്കാം.
1: പേരുകളൊക്കെ കൂട്ടുകാർക്ക് അറിയണ്ടേ?
3: അലക്സേവിയർ, അപർണ കൃഷ്ണ,
4: വിഷ്ണു പ്രസാദ്,
5: ആത്മജാവി,
6: പൂജ. എം പ്രദീപ്.

0: വെണ്ണക്കിരന്നു വഴിയെ മണിയും കിലുക്കി, കുഞ്ഞിക്കരങ്ങളുമുയർത്തി നടന്ന നേരം, കണ്ണിൽ തെളിഞ്ഞ പുതുവെണ്ണ ലഭിച്ചു നിൽപ്പോരുണ്ണിക്കിടാവു ചിരി പൂണ്ടതു കണ്ടിതാവോ.
1: കണ്ടാൽ

0: കുമാറു പല മട്ടു ലസിച്ചിരുന്നു.
1: വാളെ തെളിഞ്ഞിടുക നിൻ പണി തീർന്നതില്ല, നാളേക്കു നീട്ടിടുക നിൻ തുറക്കമെല്ലാം.

0: തോന്റെ വീണ്ടും
1: കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകും ഈ മലരു വിസ്മൃതമാകും ഇപ്പോൾ എണ്ണീടുകാർക്കും ഇതു താൻ ഗതി സാധ്യമെന്തു കണ്ണീരിനാലവനി വാഴ്വു കിനാവു കഷ്ടം.

0: ഉളവാക്കിടും. ലോകവീക്ഷണ പടുത്തമൊത്തു ചെറുവായനയ്ക്കു ഗുണമേറയാം. ജീവിതം പെരിയ കാവ്യമാണതു പഠിക്ക തന്നെ വിഷമം സഖേ.
1: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞങ്ങൾ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? എല്ലാവർക്കും നന്ദി, നമസ്കാരം.
2: രശ്മി സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ.

പ്രിയ ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടി 9496

9 6 3 2 1 ഓർമ്മിക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി മഴവില്ല് വിവിധ ഭാഷാ ചലച്ചിത്രഗാന പരിപാടി. നാം മഴവില്ലിൽ ആദ്യം അനേകൻ എന്ന ചിത്രത്തിനുവേണ്ടി ശങ്കർ മഹാദേവൻ, സുനീതി ചൌഹാൻ, ചിന്മയി എന്നിവർ പാടിയത്.

0: ആകാശവാണി സമയം 5 മണി.
1: അക്ഷര ശ്ലോകം അവതരിപ്പിക്കുന്നത് വാഗീശ്വരി അക്ഷര ശ്ലോക സമിതി, ചെന്നിത്തല, ആലപ്പുഴ. പങ്കെടുക്കുന്നവർ ഉഷ അനാമിക, സുമതിയമ്മ എണ്ണക്കാട്, സി ബി എസ് ശർമ്മ ബുധനൂർ, ദീക്ഷിത അനിത മാവേലിക്കര.

0: വാസുദേവനീ.
1: അരുതാത്തതു ചെയ്തു ഞാൻ പ്രഭോ, പെരുകും സ്വാർത്ഥത എന്നിലേറവേ. ഗുരുവായുപുരേശനാം ഹരേ, തരുമോ കർമ്മ വിശുദ്ധിയാം ഗുണം.
2: ഗിരിരാജകുമാരിയാം ശിവേ,

0: ധ്യയത്തവേ കളകങ്കണരാജിതൻ സ്വരം കളഭപ്പൂമഴ തീർത്തു ചുറ്റിലും
1: കുളിരൂറിയ നീലരാവിലെ തളിരാം ഗോപിക തൻ വസന്തമേ തവ പുഞ്ചിരിയാം നിലാവിനെ തഴുകും ഗോകുലമെത്ര സുന്ദരം
2: തവ നാമ കഥാതിയോർത്തുകൊണ്ടവർ കാലത്തു വരും നദിക്കരെ ധവനാകുക കൃഷ്ണനെന്നുരച്ചവർ ചെയ്താർ വഴിപാടു പൂജകൾ
3: ധരണീതല വിസ്മയങ്ങളായി മുരളീമാധവ നിന്റെ ലീലകൾ വരുണീജനരാഗഭാവമേ തരണേ സദ്ഗതി സന്തതം ഹരേ
0: വരകങ്കണരിംഘണങ്ങളും.

0: സോമസൗരഭ്യതീർത്ഥാഭിഷിക്തേ സമസ്താപരാധം പൊറുത്തന്റെ ചിത്തേ സ്ഫുരിക്കേണമേ നീ ഘനശ്യാമമൂർത്തേ.
1: സരോജം വിടർത്തുന്നു സൂര്യൻ ശശാങ്കൻ കരത്താൽ വിടർത്തുന്നിതാമ്പൽ സുമത്തേ. തരം പോലെ വർഷിപ്പു മേഘങ്ങളോർത്താൽ പരർക്കുറ്റ നന്മയ്ക്കു യത്നിപ്പു ശിഷ്ടർ.
2: തിളങ്ങട്ടെ രത്നങ്ങൾ ദീപങ്ങൾ സൂര്യൻ, തിളങ്ങട്ടെ താരേശ താരങ്ങളെല്ലാം, തിളങ്ങട്ടെ മാൻ കണ്ണിയില്ലെങ്കിലൊന്നും തിളങ്ങില്ലെനിക്ക് ജഗത്തന്ധകാരം.
3: തിളയ്ക്കുന്ന ദാഹങ്ങളാറ്റിക്കുടിച്ചും വിശപ്പിന്റെ ഭാണ്ഡം ചുമന്നും തളർന്നേൻ. ഇരുട്ടിൻ പെരും മന്തു കുത്തിപ്പൊളിച്ചൻ നടപ്പിൻ കിതപ്പാറ്റുമോ ഭദ്രകാളി.
0: ഇലക്കുമ്പിൾ തോറും തണുപ്പിൻ കണങ്ങൾ പെറുക്കിക്കൊരുത്തുള്ള വെൺമാല ചാർത്തി കടം വയ്ക്കൽ അന്തിക്കു വന്നെത്തിയിമ്പം തുളുമ്പൊന്നൊരിഞ്ഞാറ്റുവേല കിടത്തി.
1: കളിപ്പാവ പോൽ തന്നെ നിന്ദ്രിക്കരത്തിൽ ചലിക്കുന്നു കർമ്മപ്രപഞ്ചം സമസ്തം. നിലയ്ക്കാത്ത വാത്സല്യ ഭാവത്തോടെന്നും വലയ്ക്കാതെ വാട്ടം തടുക്കേണമേ നീ.
2: നിനക്കെന്തു ലാവണ്യമിപ്പെട്ടു മഞ്ഞിൻ മുലക്കച്ചയൂരി കുളിക്കാനിരിക്കെ. കുളക്കല്ലിലെത്തുന്ന കാറ്റിനു മോഹം തളിർക്കുന്നു നിന്തങ്കമയിൽ തലോടാൻ.
3: കടുത്തോരു മോഹാന്തകാരങ്ങളെങ്ങും കുടുക്കാനടുപ്പം നടിച്ചെത്തിടുമ്പോൾ കരുത്തേറിടും കാളി കാരുണ്യമോടെ കടക്കണ്ണു കൊണ്ടൊന്നു നോക്കേണമേ നീ.
0: കരിമുകിലലമാഞ്ഞു കർക്കടത്തിൻ കഥയതു മാറി മറഞ്ഞു കഷ്ടകാലം കതിരുകൾ ഉലയുന്ന പാടമാകെ കസവൊളിച്ച

0: നടത്തിയ പുഞ്ച പുഞ്ചിരിച്ചു.
1: കടുവചനമുരച്ചിടട്ട നീചൻ കടുകൊളപ്രിയ ഉത്തമൻ കഥിക്ക, പുകയുമളവിലും മരിക്കുവോളം പകകരുതാതകിലേകിടും സുഗന്ധം.
2: പതിതന്നു തണലേകിടാത്ത ധർമ്മച്യുതിയൊരു പാഴ്കഥയായി മാറിടട്ടെ. അതിരുകളിനി എന്തിനാണു ചുറ്റും മതിലുകളില്ല മനുഷ്യരൊന്നുപോലെ.
3: അലസമിഴികൾ തന്മുഖാരവിന്ദം നലമൊടു കണ്ടു സലച്ച മിന്ദുബിംബം, ജലതമറയിലായൊളിച്ചിതേ തത് പ്രലപനമാണിടിനാദമായി ശ്രവിപ്പു.
0: ജരപെടുമളവും പുമാനുകാമത്വരമുടിയാത്വരക്രമം കടുപ്പം, തരുണികൾ മുലവീഴ്വോളം പൊറുപ്പും സുരതവുമെന്നു വിധിച്ചു വെച്ചുമില്ല.
1: തരിമണലു കടത്തിടുന്ന കള്ളപ്പരിഷയെ ഹന്ത വിലങ്ങുവെച്ച നാളിൽ ത്വരിതമവിടെ വന്നു നിന്നുറഞ്ഞിട്ടരിശമിറക്കിയ ഗാന്ധിയന്നുകൂപ്പാം.
2: തിരുകിമടിയിലേക്ക് നോട്ടുകെട്ട തിരുമുതലെണ്ണുവതിനിടയ്ക്കൊരുത്തൻ തിരുടൻ ഉടലുവേവുമാറു മൂന്നാം തിരുമിഴിഹന്ത തുറന്നതില്ലിദേവൻ.
3: തെരുവിലൊഴുകിടുന്നു മർത്യരക്തം തെരുതെരെ വെട്ടി മരിപ്പു സോദരങ്ങൾ, അരുതരുതു

0: സുതിരുമ തിരുമാറുടണയ്ക്കമം
1: മലയമാരുതനും പികനാദവും കലരുമാ മധുമോഹനമെങ്കിലും വലയുമേ വിരഹാർത്തരഹോ ഹലാഹലമതാമൃതും മഹതാപതി
2: വിളിപെറും ജനനായകരെങ്കിലും ചെളിയെറിഞ്ഞു രസിപ്പു പരസ്പരം കളിമറന്നു കളിപ്പവരോർക്കല വെളിവ്.

0: പകിട്ടുകൂടും പണ്ടങ്ങൾ മേനിയിലണിഞ്ഞൊരു രാധ പോലെ.
1: പാടുള്ളതും സ്വമഹിമാവുമറച്ചു കാട്ടിൽ ക്രീഡിച്ചിടും ഹരിയിടയ്ക്കറിയാതെ തന്നെ ഓടിക്കിതച്ചു നെടുവീർപ്പു വിടുന്ന നേരം കൊടിക്കണക്കുലകു തീർത്തു പുറത്തിടുന്നു.
2: ഓടിക്കിതച്ചു വെയിൽ കൊണ്ടതിയായി വിയർത്ത് വാടിത്തളർന്ന തനയന്റെ മുഖാരവിന്ദം മാടിക്കരിങ്കുഴലുതുക്കി വലത്തുകയ്യാൽ പേടിച്ചുകൊണ്ട് തടവുന്നു യശോദമന്ത്.

0: ഇഷ്ടസഖരൊത്തുവനത്തിൽ നിന്നും എന്നോമലുണ്ണി വരുമാവരവൊന്നു കാണാനെന്നാണു ഭാഗ്യമിവനെന്നറിയുന്നതില്ല.
1: ഏതാണു കർണമലിയും സ്വരമൊന്നു കേട്ടാലേതാണു കണ്ണിറയുമൊരത്ഭുതമൊന്നു കണ്ടാൽ ഒക്കത്തു കയറുമൊരു ശൈശവമൊന്നു തൊട്ടാൽ ഇക്ലിപ്പെടുത്തുമൊരു സൗഹൃദമൊന്നു പൂണ്ടാൽ
2: ഓർത്തോർത്തു തൻ പ്രിയനെ രാധയിടയ്ക്ക് കണ്ണു നീർവാർത്തിടുന്നത് തതീയകരത്തിൽ മേവി സ്വാദോർത്തുകൊണ്ടു നുകരുന്നൊരു തത്തയായി തീർന്നെന്നാർത്തി ഞാനിനി അകറ്റുമടുത്ത ജന്മം.
3: സത്കേളിയൊക്കെ മതിയാക്കി വലഞ്ഞു സന്ധ്യക്കാട്ടിൽ നിന്നു ഭഗവാനുടനോടിയെത്തി മൈക്കണ്ണി തന്നുടലിലേക്കു കുതിച്ചു കയറിയൊക്കത്തിരുന്നു മുലയുണ്ടു രസിച്ചിടുന്നു.
0: മറകളുരുവിടുന്നോർ പണ്ഡിതാഗ്രേസരന്മാർ പറയുമരിയ സംഗത്യാഗമാ വാക്കിൽ മാത്രം തിറമുടബലമാർത്തൻ തൂമണി പൊന്നരഞ്ഞാൻ നിറവുടയൊരക്കെട്ടാരു വേണ്ടെന്നു വയ്ക്കും.
1: ത്രിപുരഹരസുതൻ ശ്രീധർമ്മശാസ്താവിലേവം വിപുലമതമുടയ്യോ വീറുകാട്ടുന്ന കാൺകെ നിപുണത.

0: കൂന്തലൂർന്നും ചലമിഴികളടഞ്ഞും പാതി കൂമ്പിത്തുറന്നും വിലസുമുപരിഭോഗസ്വിന്നഗണ്ഡാഞ്ചിത സ്ത്രീകുലമണികൾ ചുടിത്തേൻ ഭാഗ്യവാൻമാർ കുടിപ്പൂ.
1: വറുതിയിലുഴലുമ്പോൾ എന്തു ചൊല്ലാൻ നിനച്ചാലറുതി കെടുതികൾക്കുണ്ടായി വരാനെന്തു വേണം? പൊറുതി ദുരിതമാർക്കി ഭാരതത്തിൽ ബുധന്മാർ മറുപടി പറയുന്നു ഹന്തഭാഗ്യം ജനാന.
2: പഴികൾ ഒഴികെയുന്ന

0: നുരപ്പാൻ കഴിവും അറിവുമെല്ലാം ഭാഗ്യമുള്ളോർക്കു കൂടും.
1: ഒരു തവി ജലമന്നാ തയ്യിലിറ്റിച്ചതോർത്തി ശിരസി വലിയ ഭാരം താങ്ങി

0: ഒഴുകുന്ന കേരം നരൻ അമൃതിനോടൊക്കും വെള്ളമേകുന്നു ചാകും വരെ കൃതമുപകാരം സജ്ജനം വിസ്മരിക്ക.
1: നിധി നിലവറതന്നിൽ കാത്തുപോൽ പണ്ടു നാടിനധിപതികൾ അതിപ്പോൾ സ്വന്തമാക്കാൻ കൊതിപ്പു. അധിക ദുരയുടെത്തും ദുഷ്ടരോർക്കുന്നു കോർട്ടിൻ വിധിലിഖിത വിലാസം മാറ്റുവാനെന്തുപായം.
2: അഴിമതി പുരളാദീ നാടുവാഴുന്നൊരാളെ പഴിപറവതു നിർത്തി ഭാരതത്തിന്റെ മക്കൾ കഴിവിന

0: വരരതി മന്മഥചരിതം. കളവാണിയുമുതിരുന്നൊരു ചിരിയും മലർമണവും സ്മൃതിയിൽ പരമുണരുന്നിതു കവിത തൊടുവഴിയിൽ.
1: കണി കാണണമണി വേണിയിൽ മതി തൻ കലയണിയും മലമാലിനി ശിവശങ്കരി തവ സുന്ദര നിലയം. മയിൽവാഹനഗണനായകർ മുലയുണ്ടിടുമളവിൽ തെളിയും തവ മുഖ പങ്കജ രസമാറ്റുക ദുരിതം.
2: മടിവിട്ടിഹമടവാർമണിരജനീ തവ പുരിക കൊടിരണ്ടിനു മടിയിൽ പുതുകരിമീനിണ തെളിയേ. മുകിൽ തുന്നിയ വരകഞ്ചുകമണിയിട്ടണിവയറിൻ ഞൊറിയിൽ ചെറുകുളിരി കിളിയിടുവാൻ കൊതികരളിൽ.
3: മലർ മല്ലികയുലയുന്നളവുതിരും സ്മിതരുചിയും പകലന്തികൾ ചൊരിയുന്നൊരു വരകുങ്കുമ മഴയും കരൽ വാതിലിൽ ഒരു പൗർണമി കുടയുന്നൊരു കളഭ കുളിരും മതി സതതം സഹി ഭുവനം ദിവി സദൃശ്യം.
0: കനകപ്പറ നിറയെ കതിർപകലോൻ ചൊരിയുകയായി നിളയിൽ പുതുമഴവിൽ തിര ചിരിയിട്ടൊഴുകുകയായി പുകൾ പെറ്റൊരു കളി മന്ദിരം ഇവിടെ കലകൾക്കായി പുലരുന്നിതു പുതുമോദമൊടുലകിൽ തൊടുകുറിയായി.
1: പ്രണവക്കടൽ കടയുന്നൊരു പുരികൊടി മൊഴിയിൽ പ്രണയത്തിരുമധുര തരിയലിയും ചൊടിയഴകും കളകാഞ്ചികൾ മണിനൂപുര വനമാലിക ഇവയാൽ തെളിയും തിരുവുടലും തളിരടിയും മതിമതിയിൽ.
2: കനകപ്രഭ നിറയുന്നൊരു മകുടത്തിനു മുകളിൽ പുലർത്താരകൾ നവകൽപ്പക മലർമഞ്ചരി ചൊരിയെ. കുടജാചല ശിഖരങ്ങളിൽ അമൃതാരുണ കിരണം പകരുന്നൊരു കമനീയത മിഴികൾക്കതി സുകൃതം.
3: കളഭം മധു തുളസീതള സരസീരുഹമുകുളം കദളീ ഫലമിവയും മമ സുഹൃതങ്ങളുമടിയൻ കളിയല്ലനു ദിവസം തിരുനടയിൽ പുലർ സമയ തളിവർണ്ണനു കണിവയ്ക്കുവാൻ ഒഴിവാക്കുക ജനനം.
0: കൊന്നപ്പൂ മഴ പെയ്ത സംക്രമദിനാന്തത്തിൽ വീടെത്തുവാൻ എന്നെ കൂട്ടുവിളിച്ചിരുൾ തൊടി കടന്നങ്ങേ പുറത്തെത്തവേ. മിന്നൽ കൈവളയിട്ട മാറി മുകിലാം കന്നിച്ചു നേർ നാണമോടെന്നെ കട്ടുപുണർന്നു തന്ന മധുമുദ്രയ്ക്കെന്തു മാറ്റിപ്പോഴും.
1: മുല്ലപ്പൂവും പൊടിയൂതിയൂതിയണയും ചെല്ലക്കളിത്തന്നലും നെല്ലിച്ചോട്ടിലുയർന്ന സുന്ദര നിലാക്കൊട്ടാരവട്ടങ്ങളും ഇല്ലിച്ചില്ലയിലാടി അങ്ങനെ കളിച്ചാർക്കും കിളിക്കൂട്ടവും തെല്ലല്ലോർമകളിൽ കടന്നു മധുരം നേദിക്കയാണിപ്പോഴും.
2: ഈടേറും മഴയിൽ കുളിച്ചു പുളകം ചൂടുന്ന കാറ്റോടി വന്നീ വാതിൽപ്പടിയും കടന്ന് കുശലം തേടും നിശാവേളയിൽ നീരാളും മുടിയാർന്ന രാസലതികെ നാണം കൊരുക്കുന്ന നിൻ നാഭീനാളികയിൽ കനൽ കനവുഹാമുക്കട്ടെ മുക്തിക്കു ഞാൻ.
3: നേദിക്കാനുയിരന്നില്ലിവനു മറ്റൊന്നും ജഗദ്ധാത്രി നിൻ വേദോപാസന മന്ത്രതന്ത്രമിവയിൽ തെല്ലില്ല സാമർ.

0: ദാഹ്യവും ദാഹിക്കുന്ന രസജ്ഞ നിന്റെ അമൃതശ്രീ കുംഭമാമാറിൽ നിന്നാവോളം നുകരാൻ കൊതിപ്പുദിനവും മാധുര്യധാരാരസം
1: ദ്യോവാഗദ്യോതമാനം പകലിര ഒരുപോൽ പാരിടം പുഷ്കലാഭം പൂമാതിൻ മുഖലാസ്യം മലരണിമണി മുറ്റങ്ങളേറ്റം സഘോഷം പൊന്നോ ശ്രീവിലാസം സുഖമയ ലഹരീരൻ.

0: കണ്ണാ തവതിരുമകുടം പാർത്ഥനെ പോർക്കളത്തിൽ പോലും പാലിച്ച പാട്ടാണ് അതിമൃദുല മണിച്ചുണ്ടിലും കൊണ്ടൽ വർണ്ണ. പാലുണ്ണും പ്രായമാണെങ്കിലും അഴിമതി തന്മാറിൽ മാറിച്ച വിട്ടും ബാല, നീ കാലഘട്ടങ്ങളിൽ ഉയരുകയാണ് എന്റെ നാടിന്റെ ഭാഗ്യം.
1: പുത്തിൻ മൗനത്തിൽ വാചാലതയുടെ നിധി നീ തേടിയെത്തിപ്പിടിച്ചും നെറ്റിക്കണ്ണന്റെ ഡക്കാരവതടിനിയിൽ നീരാടി നീന്തിത്തുടിച്ചും മുറ്റിപ്പിയൂഷമോലും മുരഹരമുരളീരന്ധ്രകൽപ്പം കഴിച്ചും ചെറ്റിമ്പം ശാരദേ നീതരുമളവിളയിൽ ജീവിതം ജീവിതവ്യം.
2: മുട്ടാതെ ഞാൻ മുകുന്ദസ്മരണകളിൽ ഒലുമ്പിത്തിരുമ്പാവു നിത്യം. കട്ടിക്കാമക്കറപ്പാടുകൾ നിറയുമകക്കാമ്പലക്കുന്നതിനായി തൊട്ടാവു മൗലിയിൽ ഞാൻ മുരഹര ഭഗവത് ഭക്തപാദങ്ങൾ. തഞ്ചം കിട്ടുമ്പോഴൊക്കെ അർക്കാത്മജ മഹിഷഖുര രാവമല്ലീശ്രവിപ്പൂ.
3: താത്തനന്റെ തളിരം കൊലിതളപുടം പിടിച്ചു നിറമഞ്ചെഴും ദേവപത്മമിടുവിച്ചു ചിത്തമൊരു ചൈത്രസന്ധ്യയിലിണക്കവേ. ചാരുചന്ദന സുഗന്ധമാർന്ന മൃദു തന്നലായി ചലനമേകുവാൻ ശ്വേത പങ്കജതലം വെടിഞ്ഞു

0: മനസം ചന്ദ്രകാന്തമണിയായി ചമഞ്ഞിതു ചകോരമായിതു വിലോചനം. എന്തു ചൊൽവത് കുതൂഹലം കുമുദമായി ചമഞ്ഞിതു പയോധിതൻ. ബന്ധുവായിതു മനോരഥങ്ങൾ തിരയായി മോദഭരമഞ്ജസ.
1: എന്നു കാവ്യമധുരാങ്കി നീമമ മനസ്സിനുള്ളിലെ മരന്തമായി വന്നുകൂടിയതെനിക്കു പോലും അറിവില്ലതൊന്നു തിരയുന്നു ഞാൻ. അമ്മ നന്മ നുകരാൻ മൃദൂഷ്മള പയസ്സു നൽകിയതിലൂടെയോ മന്ദമെന്നകമുണർത്തിടാൻ വിളിയുയർന്നിടും മൊഴിയിലൂടെയോ.
2: അമ്പിളിക്കലയുമമ്പരക്കുളവുമമ്പരന്ന മണിനാഗവും ചെമ്പിരിച്ചിടയിടയ്ക്കണിഞ്ഞു ചെറുമാൻ കിടാവു വരദാഭയും.

രാമയഹാരിണി വാണി മഹാസുഭഗേ, നീ മമ മാനസവേദിയിലെത്തണമത്തൽ മുഴുത്തതു മാറ്റിടുവാൻ. ശാരദമേഘ സമാനതനു നനവറ്റു തളർന്ന രസജ്ഞയിലേക്കാതിമഗീത മഹാരസതീർത്ഥ

ഞാനിടുമെന്നിലെ അന്ധത നീക്കി വരം തരണേ. കുങ്കുമവർണ്ണ സുമങ്ങൾക്കൊരുത്തൊരു മഞ്ജുളഹാരമൊരുക്കി വരാം. ശംഖകളൊക്കെ ഒഴിച്ചു മഹേശ്വരി ആശ്രയ

0: രസം. യാമിനിയിൽ തലചായ്ച്ചവൾ നിന്നുടയങ്കതലത്തിൽ മയങ്ങുകയായി. സോമസമാനമോടവൾ നർത്തനമാടുവതീരസനാഗ്രമതിൽ. കാമുക വേഷമണിഞ്ഞ കവേ തവ സൂചിക ശാരദതൻ കരമോ.
1: സുന്ദരരൂപിണി വാണി മനോഹരി വാഴുക എന്നുടെ ജിഹ്വയിലായി. വന്ദിതയായൊരു കശ്ചപി തന്നിലെ രാഗസുതാരസമായിടുവാൻ. നന്ദിനി നീ വിധി ജായയുമായി മനമന്ദിരമാഴ്ന്നു വിളങ്ങിടണേ. നന്ദസു തന്നുടെ സോദരിയായവളക്ഷതമാകുമൊരക്ഷരമായി.
2: ആശ്രിതവത്സല ഭക്തജനപ്രിയ സങ്കടനാശന പാലയമാം. ആശയൊരുക്കിയ പാശമറുക്കുവതിന്നു സദാ തുണയേ കിടണേ. നശ്വരമായ സുഖത്തെ മറന്നു മനം ഹരിഭക്തിയിലാണ്ടിടുവാൻ. ആശ്രയമേ പെരുമൺപുറയാർന്ന നൃസിംഹ മഹാപ്രഭു പാലയമാം.
3: തദന നിവാരിണി വേദസുഭാഷിണി നാഗവിഹാരിണി ദാനരദേ. ഖലമതി ഭീകരദാരികഹാരിണി രാഗിണി ചിന്മയ സാരസുധേ. നദജനയാജിത ഹർഷസുവർഷിണി വിസ്മയമാസ്മര ശർവസുധേ. കലിമതഭേദിനി കാരണകാരിണി കാളി സദാ കുരുമേ കുശലം.
0: കാരുണികോജ്വലയാകിയ കാമിനി ഭാരതി ലോകവിലാസിനി നീ. കാര്യമകാര്യവുമാത്മമനാത്മവുമായി നിലാവലയായവളെ. ശൂരരെയൊക്കെ വധിച്ചവനിക്കുരുതാപമകറ്റിയ ഭദ്രകിയെ. ചാരുവിലോചനയാകിയ നിന്തിരുപാദമമർന്നൊരു സൂനമിവൾ.
1: ആണ്ടിലൊരിക്കലണഞ്ഞിടുമെൻ പുരമുറ്റമൊരുക്കിയ പന്തലതിൽ. മാണ്ടുകിടക്കുമതിർലതകൾ പുനരൂർജത

അക്ഷര ശ്ലോകം സമാപിക്കുന്നു. അവതരിപ്പിച്ചത് വാഗീശ്വരി അക്ഷര ശ്ലോക സമിതി, ചെന്നിത്തല, ആലപ്പുഴ. പങ്കെടുത്തവർ ഉഷ അനാമിക, സുമതിയമ്മ എണ്ണക്കാട്, സി ബി എസ് ശർമ്മ ബുധനൂർ, ദീക്ഷിത അനിത മാവേലിക്കര.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെനറ്റ് സൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495943219 9495563 1 ഒരു നമ്പർ കൂടി 9496593321. ഓർമ്മിക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി 3/6/2026 ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിനു വേണ്ടി അനൂപ് മേനോൻ എഴുതി, രതീഷ് വേഗ സംഗീതം നൽകി, വിജയ് യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി മയിലാടും കൊന്ന് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം, യേശുദാസ് പാടിയത്. വയലാറിന്റെ വരികൾ, ദേവരാജിന്റെ സംഗീതം.

0: രാജാങ്കണം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും അമ്പിളിയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന അപ്പൻ തച്ചത്, സംഗീതം എം കെ അർജുനൻ. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:15 കേൾക്കാം. പരിപാടിയുമായി ശ്രോതാക്കളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് സന്തോഷ് കോളിയൂർ. സമയം 5 കഴിഞ്ഞ് 45 മിനിറ്റ്.
1: പുരാണ പാരായണം. പാരായണം ചെയ്യുന്നത് രജിത മനോജ് ചെറുമല.
2: ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമഃ.

ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ വിപ്രപത്നിഅനുഗ്രഹലീല എന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. വിഷ്ടപത്രാണ നിപുണൻ ജഗൽപതിക്കിഷ്ടരാംഗോപാല ബാലകന്മാരെ വർഷുത്തുകൊണ്ട് ആർത്തരായി ചത്തുപോമിപ്പോഴെന്ന് ഓർത്തു പറഞ്ഞു കുമാരകന്മാരിതം. കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ബലഭദ്ര തൃഷ്ണ വിശപ്പു സഖിക്കരുതാർക്കുമേ ഏവം ഗിരം കേട്ടു ദേവദേവൻ പരൻ. ദേവകേ നന്ദനൻ കാരുണ്യവാരിതി ഷഡ്ഭാവഹീനൻ ഷഡൂർമി വിരഹിതൻ ഉത്ഭവനാശവിഹീനൻ അരുൾ ചെയ്തൂ.

ചിത്തത്തിലേവം ഗ്രഹിപ്പിക്ക നിങ്ങൾ എന്നുത്തമൻ വാക്ക് കേട്ടോരു ഗോപാലരും. ചെന്നു പറഞ്ഞു അത് കേട്ടു ഭക്ത്യാ.

പിഞ്ചവും കൂടി ബന്ധിച്ച് അതിശോഭനമാതിരഗോജല ഭംഗിയും സുന്ദരാപാങ്കാന നാഭയും നാസയും കുന്തപുഷ്പപ്രഭവെല്ലെന്ന ദന്ധവും ചെന്തൊണ്ടിവായ്മലർ കുണ്ടലഗന്ധങ്ങൾ ചന്തമിഴും വനമാലയും മാലയും പീതവസനവും രത്നകാഞ്ചി മറ്റും ചേതോവിമോഹന നൂപുരഭ

ആർക്കും. മന്നിടത്തിൽ അതിമുഖ്യരല്ലോ നിങ്ങൾ, എന്നാൽ ഇനി എന്ത് വേണ്ടത് ചൊല്ലുവിൻ. തന്നോടെ ഭർത്തൃപുത്രാദി സകലവും നന്നായി ഉപേക്ഷിച്ചു, ചിത്തത്തിൽ എന്നെയും വന്ദിച്ചുറപ്പിച്ചുകൊണ്ട് വഴിപോലെ വന്നതുമൂലം അതിതുഷ്ടനായി ഞാൻ അന്യമുപേക്ഷിച്ച് സേവിപ്പവർക്ക് എന്നും വന്നുകൂടാ ജന്മസംസാരദുഃഖവും. ഭക്തിയോടെ എന്നെ ഭജിക്കുന്നവർക്കാശ് മുക്തി കൊടുക്കും, അതിനില്ല സംശയം. നല്ലത് മേന്മേൽ ഭവിക്കുമേ നിങ്ങൾക്ക് കല്യാണഗാത്രിമാരെ. ഗമിച്ചിടുവിൻ, യജ്ഞഭംഗം വരുത്തിയിടരുത് എന്ന് കേട്ട് അജ്ഞരല്ലാത്തവർ ചിന്താവിഷണ്ണരായി ചൊല്ലിനാർ. കൃഷ്ണ കൃപാബ്ദേ മനോഹര മല്ല വിലോചന, ചൊല്ലരുതിത്തരം തൊൽസാവകാശം പുനർ അംഗസംഗമം തൊൽപദ സ്പർശനം മോക്ഷ.

അന്യോന്യമംഗസംഗാനുരാഗാദികൾ എന്നിലേ ഞാനവർ തന്നിലും നിശ്ചയം സർവവും എങ്കിലിരിക്കുന്നു, ഞാനും ഈ സർവത്തിലും ഇരിക്കുന്നതോ നിത്യമായി ഏവമല്ലോ പരമാർത്ഥം. ഇനി നിങ്ങൾ ഏവരും പോയി യജ്ഞവാടം പ്രവേശിക്കാം. വന്ദിച്ചു പത്നിമാർ കൃഷ്ണനെ മാനസന്തനിലാക്കി അവർ ശാലപൊക്കേടിനാർ. യജ്ഞാധിപനായ ബ്രാഹ്മണൻ

പറഞ്ഞവൾ. പിന്നെ നാരായണനെ സ്മരിച്ചു മരിച്ചുടൻ പാരാതെ സൽഗതി വന്നിതത്യത്ഭുതം. കേശവൻ തന്നെ ശബ്ദഗ്രഹണേന

ഇപ്പോൾ ഇന്നും നാളെയുമായി ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് ബേഠി ബച്ചാവോ ബേഠി പഠാവോ സ്കീം, 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നിയമസഭയിൽ നിന്ന്, 6:50 വയലും വീടും ക്ഷീര കേരളം നേട്ടങ്ങളുടെ നേർക്കാഴ്ചകളിലൂടെ, ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, രചന ജി രാജമ്മ. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 മായാമുദ്രകൾ, ഓർഹൻ പാമുക്ക് എഴുതിയ ചുവന്ന മുടിക്കാരി എന്ന നോവൽ, രചന ജേക്കബ് എബ്രഹാം. എട്ട് മണിക്ക് ഹലോ ഡോക്ടർ, അസ്ഥിരോഗങ്ങളും ആയുർവേദവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ആയുഷ്മാൻ ഭാരത് യോജന, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഡോക്ടർ സി എൻ ബാലകൃഷ്ണൻ നമ്പ്യാർ സംസാരിക്കുന്നു, 9:30 ആറ്റുവാശ്ശേരി മോഹനൻ പിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, കെ സി വിവേക് വയലിൻ, ആലുവ ഗോപാലകൃഷ്ണൻ മൃദംഗം, വൈക്കം എൻ ഗോപാലകൃഷ്ണൻ ഖടം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം, 11:10 മുതൽ എഫ് എം ഗോൾഡ് ഡെലിയറിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം അഡ്വക്കേറ്റ് ഡെയ്സമ്മ ജെയിംസ് അവതരിപ്പിക്കുന്നു, 6:00 ഉഷമലരി, ബോധേശ്വരൻ എഴുതിയ കേരള സന്ദേശം എന്ന കവിത ആലാപനം കൃഷ്ണൻ, വൃന്ദ പി നായർ എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 പുലർവേട്ടം കാർഷിക മേഖലാ വാർത്തകൾ, റേഗൽ ജുവലേഴ്സ് ചരിത്രത്തിലെന്ന്, ആയിരാരോഗ്യം തൊഴിൽ ദർശനം, 7:25 വാർത്തകൾ. 7:35 പുലർവട്ടം തുടരും, കാലം സാക്ഷി, ഗാന്ധി സ്മൃതി, ചുമട് താങ്ങി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 36-ാം ഭാഗം. 8:35 സ്മൃതി മധുരം, 8:45 യോഗ സൗഖ്യം, 9:00 ഹലോ പ്രിയഗീതം, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, 10:15 രാഗാമൃതം, പൊൻകുന്നം രാമചന്ദ്രൻ വോക്കൽ, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കെ

സുന്ദരേശ്വരൻ മൃദംഗം. 11 മണിക്ക് ഹരിതവാണി. പാമ്പുകൾ ഭീഷണിയാകുമ്പോൾ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവറുമായി നടത്തിയ അഭിമുഖം. 11:15 ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 കൂട്ടുകാരി. ആർത്തവ ക്രമക്കേടുകളും ആയുർവേദ പരിഹാര മാർഗങ്ങളും ഡോക്ടർ ദീപാരാജ് സംസാരിക്കുന്നു. അഡീനിയം, ടെക്കോമ തുടങ്ങിയ ഉദ്യാന ചെടികളെ പരിപാലിക്കുന്ന രീതിയെക്കുറിച്ച് രഞ്ജിത ആർ. 12 മണിക്ക് ഒരിക്കൽ കൂടി നേർവഴി. 12:20 ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. കുട്ടികളിലെ വൃക്കരോഗങ്ങൾ ഡോക്ടർ ക്രിസ്റ്റി കാതറിൻ തോമസ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1 മണിക്ക് മഞ്ഞുണി പൂനിലാവ്. 2:15 തുടർനാടകം. ദസ്തോവസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും ഭാഗം 35. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, സംവിധാനം പി എ ബിജു. ഉമംഗ് സി എ ടി സ്പോൺസേഡ് പരിപാടി. 3 മണിക്ക് കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് നേർമൊഴി. നർത്തകിയും നൃത്താധ്യാപികയും ഗവേഷകയുമായ അപർണ ശർമ്മ ഇ ജി യുമായി നടത്തിയ അഭിമുഖം. 4:30 മഴവില്ല്. 5 മണിക്ക് ഹിന്ദി പരിപാടി. സമകാലീൻ ഹിന്ദി കഹാനിയൊമ്മേ അഭിവ്യക്ത് നാരി പ്രതിരോധിക സ്വർ ഡോക്ടർ സൌമ്യ ബി ടി. 5:15 തുടിതാളം. ചെറിയഴിക്കൽ വിനുവും സംഘവും അവതരിപ്പിച്ച തായമ്പക. 5:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി. 5:40 ഗാന്ധി സ്മൃതി. 5:45 ഭക്തിഗാനങ്ങൾ. എം എസ് കബീറും സംഘവും പാടിയത്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കയർ ഉദ്യമി യോജന. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. കൃഷിയിൽ പവർ ടില്ലറിന്റെ ഉപയോഗവും പ്രാധാന്യവും. ജി ചിത്രയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. 8 മണിക്ക് സ്വർഗകേരളം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. തലവടി ജയചന്ദ്രൻ അവതരിപ്പിച്ചത് കഥ ഗംഗാദാനം. 10 മണിക്ക് കഥകളി പദങ്ങൾ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് സ്പോട്ട്ലൈറ്റ്. 11:15 മുതൽ FM ഗോൾഡ് ഡെലിറിലെ. കാലാവസ്ഥാ അറിയിപ്പ്.

0: പുലർത്തിയ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21.1 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 0.4 മില്ലിമീറ്റർ. ഇതോടെ അറിയിപ്പുകൾ സമാപിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി.
3: പെൺകുട്ടികളുടെ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനും വേണ്ടി കൃത്യതയോടെയുള്ള പരിശ്രമങ്ങളും നയരൂപീകരണവും സമൂഹതലത്തിൽ ബോധവൽക്കരണവും നൽകാൻ ഉദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. പെൺകുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പദ്ധതിയുടെ പരമപ്രധാനമായ ലക്ഷ്യം.
4: യേ തോ ചാഹതേ ഹേ കി ബഹു തോ ഹമേ പഠി ലിഖി മിലേ ലേക്കിൻ ബേട്ടി കോ പഠാനാ ഹേ തോ 50 ബാർ സോച്നേ കേ ലിയേ മജ്ബൂർ ഹോ ജാതേ ഹേ.
3: പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
4: യേ അന്യായ കബ് തക് ചലേഗാ, യേ ഹമാരി സോച് മേ യേ ദോഗലാപൻ കബ് തക് ചലേഗാ. അഗർ ബഹു പഠി ലിഖി ചാഹതേ ഹേ തോ ബേട്ടി കോ ഭീ പഠാനാ ये हमारी जिम्मेवारी बनती. अगर हम बेटी को नहीं पढ़ाएंगे तो बहू भी पढ़ी लिखी मिले ये अपेक्षा करना अपने आप के साथ अन्याय है.
3: ആൺകുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്ന പെൺകുഞ്ഞുങ്ങളുടെ ജനന നിരക്കും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നേരിടാനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. ലിംഗനിർണയം, ഭ്രൂണഹത്യ തുടങ്ങിയ വിഷയങ്ങളിൽ സാമൂഹിക അവബോധം കൊണ്ടുവരിക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. ദേശീയ തലത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ പെൺകുഞ്ഞുങ്ങളുടെ ലിംഗാനുപാതം കുറവുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ പഠനം നടത്തി ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നു. പെൺകുഞ്ഞുങ്ങളുടെ നേർക്കുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം സൃഷ്ടിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. വനിതാ ശിശുവികസന മന്ത്രാലയവും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും മാനവ വിഭവശേഷി മന്ത്രാലയവും ഒന്നിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന ദ്രുതകർമ്മസേന, ആരോഗ്യം, കുടുംബക്ഷേമം, വിദ്യാഭ്യാസം, പഞ്ചായത്തീരാജ്, ഗ്രാമവികസനം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ മറ്റ് സംസ്ഥാന ഏജൻസികളുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനങ്ങളിൽ ചീഫ് സെക്രട്ടറിക്കാണ് ചുമതല. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർ. മറ്റു സ്ഥലങ്ങളിൽ അവരവരുടേതായ ഭരണ സംവിധാനവും വനിതാ ശാക്തീകരണ വിഭാഗവുമാണ് ചുമതലക്കാർ. പെൺകുട്ടികൾ ജനിക്കുന്നുണ്ടെന്നും പോഷണങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്നും പെൺകുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള വിവേചനവും നൽകുന്നില്ല എന്നും പദ്ധതി ഉറപ്പുവരുത്തുന്നു. കുട്ടികളിലെ ലിംഗവ്യത്യാസാനുപാതം കുറയുന്നതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ബോധവൽക്കരണ വീഡിയോകളും സർക്കാർ പ്രദർശിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്കും തുല്യനീതി അവകാശപ്പെട്ടതാണ് എന്ന മുദ്രാവാക്യം പദ്ധതി ഉയർത്തിപ്പിടിക്കുന്നു.
2: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
0: ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.
5: ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ അനുജ കുമാർ. Prime Minister Narendra Modi and President of Myanmar U Mae Aung Lai held detailed talks on the entire gamut of bilateral issues in New Delhi today. The discussions covered trade, defence, border management, culture, among other areas of interest. Briefing media after the talks, Foreign Secretary Vikram Misri said

0: both sides express interest in forging closer cooperation, particularly in the areas of trade and investment, development cooperation, health, education and energy. He said both sides underlined the importance of connectivity and agreed to work as quickly as possible towards completion of Kaladan Multimodal Transit Transport Project.
1: Both sides underscored the importance of preventing the misuse of sovereign territory for activities inimical to their security interests. Overall, this visit by the president has once again reaffirmed the shared commitment of both sides to deepen their long-standing partnership and to work together for mutual benefit, growth, and prosperity in the region.
0: Mr. Misri said Myanmar sits at the confluence of India's Neighbourhood First, Act East, as well as Mahasagar and Indo-Pacific policies. The President of Myanmar will meet President Draupadi Murmu at Rashtrapati Bhavan this evening. He is also scheduled to visit the Light and the Lotus, Relics of the Awakened One exhibition at Rai Pithora Cultural Complex in the National Capital. President Liang will travel to Mumbai tomorrow for business and industry interactions and site visits. The India-Oman Comprehensive Economic Partnership Agreement, CEPA, has come into force today. Commerce and Industry Minister Piyush Goyal said the CEPA will deepen the economic and strategic ties between the two nations. Addressing media in New Delhi, Mr. Goyal said that CEPA is not simply a trade agreement, it is a statement of civilizational trust.
2: I am confident that this comprehensive agreement will add a new momentum to our ties with Oman. From day one, India will secure duty-free access on 98% of Oman's tariff lines, covering over 99% of India's exports to Oman. SEPA is a blueprint of our shared future.
0: Prime Minister Narendra Modi today shared an article written by Mr. Goyal on the India-Oman Comprehensive Economic Partnership Agreement. The Prime Minister said the article emphasizes that the government's efforts to sign trade agreements with developed countries help improve the lives of every Indian. India and Australia today affirmed the importance of enhancing cooperation with regional partners to help maintain a free, open, peaceful, stable and prosperous Indo-Pacific. During the second India-Australia Defence Minister's Dialogue in New Delhi, Defence Minister Rajnath Singh and his Australian counterpart Richard Marles stressed the importance of freedom of navigation and overflight, unimpeded trade and lawful use of the seas in accordance with the international law. The Supreme Court today refused to entertain a plea seeking that the NEET UG 2026 retest be conducted in computer-based test mode instead of the existing pen and paper format. A bench of Justices P.S. Narasimha and Arvind Kumar said the National Testing Agency is already facing multiple challenges after the cancellation of the examination. The court posted the matter for hearing on the 27th of next month. The Trinamool Congress TMC has expelled two legislators, Sandeepan Saha and Ritbrata Banerjee, for anti-party activities, absenteeism from key meetings and public remarks critical of the party leadership. The move comes amid internal turmoil following TMC's defeat in the 2026 West Bengal Assembly elections. The last rites of veteran playback singer Suman Kalyanpur were performed with full state honours in Mumbai today. Kalyanpur passed away at her residence in Mumbai last night. She was 89. One of India's most celebrated singers, she was a prominent figure in Marathi Bhav Geet and Hindi film music. Maharashtra Governor Jishnu Dev Verma, Chief Minister Devendra Fadnavis and Deputy Chief Ministers Eknath Shinde and Ajit Pawar expressed grief and paid tribute to the legendary singer. And that is the end of this news bulletin.
3: Akashavani, Kozhikode. Jilla Vrittantham, Kasaragod Jilla.
4: നീലേശ്വരത്ത് ദേശീയപാത 66 തൂണുകളോട് കൂടിയ ആകാശപാത എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന അനിശ്ചിതകാല സമരം 70-ാം ദിവസം പിന്നിട്ടു. ഓട്ടോ തൊഴിലാളികൾ, ചെറുകിട കച്ചവടക്കാർ തുടങ്ങി നിരവധി പേരുടെ അന്നം മുട്ടിച്ചും ജനങ്ങളെ ഒന്നടങ്കം കഴിഞ്ഞ 3 വർഷമായി ദുരിതത്തിലാഴ്ത്തിക്കൊണ്ടുള്ള അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനത്തോടുള്ള പ്രതിഷേധ സൂചനയായാണ് സമരം ആരംഭിച്ചത്. മഴയെത്തിയിട്ടും അധ്യയന വർഷം ആരംഭമായിട്ടും ജില്ലാ കലക്ടർ അടക്കം നിർദ്ദേശിച്ചിട്ടും സർവീസ് റോഡിന്റെയും ഓവുചാലിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിർമ്മാണ കമ്പനിയുടെ മനഃപൂർവ്വമായ മെല്ലെപ്പോക്കിൽ പ്രതിഷേധിച്ച് ഇന്നലെ ജനകീയ സമരസമിതി അടുപ്പുകൂട്ടി കഞ്ഞിവെച്ച് ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. നിലവിലെ നിർമ്മാണ രീതി പ്രദേശത്തെ ജലനിർഗമനം തടസ്സപ്പെടുത്തുമെന്നും പ്രദേശത്തെ ജനങ്ങളെ രണ്ടായി വിഭജിക്കുമെന്നും വെള്ളക്കെട്ടിന് കാരണമാകുമെന്നും സമിതി ചൂണ്ടിക്കാട്ടി. ഭവനരഹിതർക്ക് തലചായ്ക്കാൻ സുരക്ഷിത ഭവനം ഒരുക്കുന്നതിനായി കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ ആവിഷ്കരിച്ച ശ്രീഭവനം ഒരുമയിൽ ഉയരും കൂട് പദ്ധതിക്ക് കാസർഗോഡ് ചീമേനിയിൽ ആവേശകരമായ തുടക്കമായി. പൂർണമായും ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മാതൃകാ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ആദ്യ വീടിന്റെ തറക്കല്ലിടലും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ നിർവഹിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ തങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കുന്ന കുടുക്കുകളിൽ നിന്നും വഞ്ചികളിൽ നിന്നും ഒരു ദിവസം കുറഞ്ഞത് 1 രൂപ വീതം 100 ദിവസം മാറ്റിവെച്ചാണ് പദ്ധതിക്കുള്ള ഫണ്ട് സമാഹരിക്കുന്നത്. ഇതിനു പുറമെ കാരുണ്യ മനസ്സുള്ള സ്പോൺസർമാരിൽ നിന്ന് നിർമ്മാണ സാമഗ്രികളും വിവിധ തൊഴിലാളി സംഘടനകളുടെ സഹകരണത്തോടെ സൗജന്യ അധ്വാനവും ലഭ്യമാക്കിയാണ് വീടുകൾ പൂർത്തിയാക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അംഗീകരിച്ച ലൈഫ് മിഷൻ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും വിവിധ സാങ്കേതിക മാനദണ്ഡങ്ങളാൽ വീട് ലഭിക്കാതെ പോയവരെയാണ് ഈ പദ്ധതിക്കായി പരിഗണിക്കുന്നത്. കാസർഗോഡിന്റെ മുഖച്ഛായ മാറ്റാൻ 100 കോടിയുടെ വികസന പാക്കേജ് കരട് പദ്ധതി സമർപ്പിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വികസനം, വിനോദസഞ്ചാരം, കാർഷികം തുടങ്ങിയ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടം ലക്ഷ്യമിടുന്ന 27 സുപ്രധാന പദ്ധതികളാണ് സമഗ്രമായ ഈ കരടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആരോഗ്യമേഖലയ്ക്കും എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുമാണ് പദ്ധതിയിൽ വലിയ പരിഗണന നൽകിയിരിക്കുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി 10 കോടി രൂപയും പുതിയ അപകട ട്രോമാ കെയർ സൗകര്യത്തിനായി 5 കോടി രൂപയും കരട് വാർഷിക പദ്ധതി വകയിരുത്തി. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ വയോജന ആശുപത്രി ബ്ലോക്ക് സ്ഥാപിക്കാൻ 2.65 കോടി രൂപയും കരട് പദ്ധതിയിൽ അനുവദിച്ചിട്ടുണ്ട്. കോൺക്രീറ്റ് മേൽക്കൂരയില്ലാത്ത പ്രൈമറി സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിക്കാൻ 11 കോടി രൂപയും സ്മാർട്ട് അംഗൻവാടികൾക്കും സോഷ്യൽ റിസോഴ്സ് സെന്ററുകൾക്കുമായി 6 കോടി രൂപയും കരട് പദ്ധതിയിൽ വകയിരുത്തി. ലോക സൈക്കിൾ ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയുടെ സമ്പന്നമായ ചരിത്ര പൈതൃകവും കായിക വിനോദസഞ്ചാര സാധ്യതകളും കോർത്തിണക്കി സംഘടിപ്പിച്ച കാസർഗോഡ് ഫോർട്ട് റൈഡ് 2026 വിജയകരമായി സമാപിച്ചു. കോട്ടകളുടെ നാടായ കാസർഗോഡിന്റെ പൈതൃക സ്മാരകങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിനും ആരോഗ്യ സംരക്ഷണത്തിൽ സൈക്കിൾ യാത്രയുടെ പ്രാധാന്യം വിളിച്ചോതുന്നതിനുമായാണ് ഈ വിപുലമായ പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ ഭരണകൂടം, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ, കാസർഗോഡ് പെഡലേഴ്സ് സൈക്ലിംഗ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു യാത്ര. പൈതൃക കോട്ടകളെ പരസ്പരം ബന്ധിപ്പിച്ച് നടത്തിയ 70 കിലോമീറ്റർ ദൈർഘ്യമുള്ള സൈക്കിൾ യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് കാസർഗോഡ് ജില്ലാ കലക്ടറാണ്. ഇത്തരം സംരംഭങ്ങൾ ആഭ്യന്തര വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്ന പുതിയ ടൂറിസം ഉൽപ്പന്നങ്ങളായി മാറുമെന്ന് സംഘാടകർ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ കൊറക ഗോത്ര വിഭാഗങ്ങളുടെ ദീർഘകാലമായുള്ള ഭൂമി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായി മാറിയ ജില്ലാ ഭരണകൂടത്തിന്റെ ഓപ്പറേഷൻ സ്മൈൽ പദ്ധതി പുതിയ ഘട്ടത്തിലേക്ക്. കൊറക ഗോത്ര വിഭാഗക്കാരുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉറപ്പാക്കാൻ മുൻ ജില്ലാ കലക്ടർ തുടക്കമിട്ട ഈ പദ്ധതി നിലവിലെ കലക്ടറുടെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ പട്ടിക വർഗ്ഗക്കാരിലേക്കും വ്യാപിപ്പിക്കുകയാണ്. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനായി ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും പ്രത്യേക അവലോകന യോഗങ്ങൾ ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. പട്ടികവർഗ വികസന വകുപ്പും റവന്യൂ വകുപ്പും സർവേ വകുപ്പും സംയുക്തമായാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 560 കൊറക കുടുംബങ്ങളിലെ ഭൂമി സർവേ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ 262 കുടുംബങ്ങൾക്ക് ഇതിനോടകം പട്ടയം അനുവദിച്ചു നൽകി. 158 കുടുംബങ്ങളുടെ കൈവശ രേഖയുള്ള ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പട്ടയത്തിനായി 147 കുടുംബങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 17 ഗുണഭോക്താക്കൾക്ക് സർട്ടിഫൈഡ് കോപ്പികൾ ലഭ്യമാക്കി.
3: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്.
5: ആകാശവാണി, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി അഭയ് ജോധ്പുക്കാർ, മെറിൻ ഗ്രിഗറി എന്നിവർ പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 10:30 കേൾക്കാം. ഇനി അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചകഹ പുരുഷോത്തം ശർമ്മ. ആദൌ മുഖ്യാഹ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മ്യാമായാഹ രാഷ്ട്രപതി ഊ മിൻ ഔ ലൈൻ ച നവദില്യാം ദ്വിപക്ഷീയോപവേശനം കൃതവന്തൌ. ഉഭയോഃ മധ്യേ ഐതിഹാസിക സഭ്യതാഗത സംബന്ധാൻ സുദൃഢീകർത്തും വാർത്താ അഭവത്. ഭാരത ഓമാന വ്യാപകാർത്ഥിക സഹഭാഗിതാ സന്ധിഃ CEPA ഇതി അദ്യ ക്രിയാൻവിതഃ അഭവത്. അനേന ഭാരതീയ നിര്യാതകേഭ്യഃ ഓമാനേ പ്രതിശതം 98% വിപണൌ ശുൽക്കമുക്ത കാര്യാനുമതിഃ ഭവിഷ്യതി. പ്രധാനമന്ത്രി സ്വനിധി യോജനയാ ഷഡ്വർഷപൂർത്തൌ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവോചത് യത് അനയാ യോജനയാ പഥവ്യവസായിഭ്യഃ പ്രഗതേഃ നൂതനാവസരാഃ പ്രദത്താഃ. പശ്ചിമബംഗാളസ്യ മുഖ്യമന്ത്രി ശുഭേന്ദു അധികാരി അദ്യ മന്ത്രിമണ്ഡലസ്യ വിസ്താരം വിധായ 35 നൂതന മന്ത്രിഭ്യഃ മന്ത്രിമണ്ഡലെ സ്ഥാനം അയച്ഛത്. അപ്പി ച ഹോങ്കോങ് നഗരെ ആയോജിതായാം ദ്വാവിംശതിതമായാം ഏഷ്യാ മഹാദ്വീപീയായാം അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഇതി സ്പർദ്ധാമാലികായാം ഭാരതേന 10 സ്വർണപതകാനി സമേത്യ 19 പതകാനി വിജിതാനി. അഥ വാർത്താഹ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മ്യാമായാഹ രാഷ്ട്രപതിഹി ഊ മിൻ ഔ ലൈൻ ച അദ്യ നവദില്യാം ദ്വിപക്ഷീയോപവേശനം കൃതവന്തൌ. ഉഭയോഃ മധ്യേ ഐതിഹാസിക സഭ്യതാഗത സംബന്ധാൻ ഇതോപി സുദൃഢീകർത്തും വാർത്താ അഭവത്. സംവാദ മ്യാമാ ഭാരത ദേശയോ മിഥഃ സുരക്ഷാം സമ്പർക്കം ച സമേത്യ ദേശദ്വയോഃ സംബന്ധാനാം സമേപി പക്ഷാഃ ചർച്ചിതാഃ. ഉപവേശനസ്യ അനന്തരം വിദേശ സചിവഃ വിക്രം നിസരി അവോചത് യത് ദേശദ്വയേന വിദേശ വ്യവഹാര വികാസ ശിക്ഷ സ്വാസ്ഥ്യാദി വിഷയേഷു കാര്യാചരണായ സഹമത്യം പ്രകടിതം.
2: दोनों पक्षों ने अपने सुरक्षा हितों के प्रतिकूल गतिविधियों के लिए क्षेत्र के दुरुपयोग को रोकने के महत्व पर बल दिया. कुल मिलाकर राष्ट्रपति की इस यात्रा ने दोनों पक्षों के दीर्घकालिक साझेदारी को और गहरा करने तथा क्षेत्र में पारस्परिक लाभ, विकास और समृद्धि के लिए मिलकर काम करने की साझा प्रतिबद्धता की एक बार फिर पुष्टि की है.
1: ഭാരത ഓമാന വ്യാപകാർത്ഥിക സഹഭാഗിതാ സന്ധിഃ CEPA ഇതി അദ്യ ക്രിയാൻവിതഃ അഭവത്. വാണിജ്യോദ്യോഗ മന്ത്രി പീയൂഷ് ഗോയലഃ അവോചത് യത് അയം സന്ധിഃ ദേശദ്വയസ്യ ആർത്ഥിക രണനീതിക സംബന്ധാൻ ദൃഢയിഷ്യതി. ഏകസ്മിന് രാഷ്ട്രീയ ദൈനിക് പത്രേ പ്രകാശിതെ ലേഖേ ശ്രീഗോയലഃ അവോചത് യത് അയം നിധിഃ നൂതനാപണം ഉദ്ഘാടയിഷ്യതി. അനേന നിര്യാതെ വൃദ്ധിഃ ഭവിഷ്യതി, നിവേശഃ അപി വൃദ്ധിം യാസ്യതി. വ്യാപകാർത്ഥിക സഹഭാഗിതാ സന്ധേഃ അന്തർഗതം ഭാരതീയ നിര്യാതകേഭ്യഃ ഓമാനെ ഉത്പാദ സമൂഹേഷു വിപണൌ പ്രതിശതം 98% ശുൽക്കമുക്തി കാര്യാനുമതിഃ ഭവിഷ്യതി. ശ്രീഗോയലേന ഉക്തം യത് അനേന ആജീവികാ സംവർദ്ധനായ വിദ്യാർത്ഥിഭ്യഃ, ശ്രമികേഭ്യഃ, മഹിളാഭ്യഃ, കൃഷകേഭ്യഃ, മത്സ്യജീവിഭ്യഃ, സൂക്ഷ്മ ലഘു മധ്യമോദ്യോഗേഭ്യഃ ച മഹത്വപൂർണരൂപേണ ലാഭോ ഭവിഷ്യതി.
3: I am confident that this comprehensive agreement.
4: हमें विश्वास है कि व्यापक समझौता ओमान के साथ हमारे संबंधों को नई गति प्रदान करेगा. पहले दिन से ही भारत को ओमान की 98% उत्पाद श्रेणियों में शुल्क मुक्त पहुंच प्राप्त होगी और इससे भारत के ओमान को होने वाले 99% से अधिक निर्यात को लाभ मिलेगा. व्यापक आर्थिक साझेदारी समझौता CEPA हमारे साझा भविष्य की रूपरेखा है.
3: Of our shared future.
1: പ്രധാനമന്ത്രി സ്വനിധി യോജനയാഹ ഷട് വർഷാണി പൂർണാനി അഭവൻ. ശ്രീമോദി അസ്യാഹ യോജനയാഹ പ്രശംസാം വിധായ അവദത് യത് PM സ്വനിധി യോജനയാ പ്രതിഭൂതിം വിനാ ഋണപ്രദാനം, വിത്തീയ സമാവേശനം അപി ച വികാസസ്യ നവീന അവസരാഹ പ്രദത്താഹ. യേന ലക്ഷശഃ പഥവിക്രേതി ജനാനാം ജീവനേ ഉന്നതിഃ സമാഗത. പശ്ചിമബംഗാളസ്യ മുഖ്യമന്ത്രി ശുഭേന്ദു അധികാരി അദ്യ മന്ത്രിമണ്ഡലസ്യ വിസ്താരം അകരുത്. राज्यपालः आर एन रविः कोलकातायाः लोकभवने आयोजिते समारोहे 35 नूतन मन्त्रिभ्यः पदस्य गोपनीयतायाः च शपथग्रहणं कारितवान्। समारोहे मुख्यमन्त्रिवर्येण सह अन्य वरिष्ठ नेतारः अपि उपस्थिताः आसन्। नवनियुक्त मन्त्रिभ्यः विभागानाम् आवंटनम् अनन्तरं भविष्यति। शपथग्रहण समारोहे स्वप्नदास गुप्ता, अर्जुन सिंह, तापस राय, शकर घोष च शपथवचनं स्वीकृतवन्तः। संस्कृतवार्तायाः संस्करणम् इदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज़ ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। भारत ऑस्ट्रेलिया देशयोः रक्षामन्त्रिणोः द्वितीय संवादोपवेशनं राजधान्यां नवदिल्ल्याम् अभवत्। रक्षामन्त्री राजनाथ सिंहः अथ च ऑस्ट्रेलिया देशस्य उपप्रधानमन्त्री रक्षामन्त्री च रिचर्ड माल्सः उपवेशनस्य अध्यक्षतां कृतवन्तौ। सिंहेन प्रोक्तं यत् उपवेशनावधौ भारत ऑस्ट्रेलिया देशयोर्मध्ये सुरक्षा सम्बन्धः सुदृढः अभवत्। श्रीमाल्सः अवादीत् यत् ऑस्ट्रेलिया भारत देशौ रक्षा सहभागितां सुदृढः अकुरुताम्। देशद्वयं सामुद्रिक क्षेत्रे मिलित्वा कार्यं करिष्यतः। वार्तायां द्विपक्षीय रक्षा सहयोग विषये प्रगतिः समीक्षिता, यया सहभागितायाः नूतन मार्गस्य अन्वेषणं भविष्यति। जलशक्तिमन्त्री सी आर् पाटीलः, विज्ञान प्रौद्योगिकी मन्त्री जितेन्द्र सिंहः च अद्य राजधान्यां नवदिल्ल्यां जलानुसन्धान विकास सम्बद्धाम् एकां कार्यशालाम् उद्घाटितवन्तौ। अत्रावसरे श्रीपाटीलः अवदत् यत् अस्यां कार्यशालायां जलसङ्कटस्य समाधानेषु व्यापक विचारविमर्शो विधीयते। अस्मिन् अवसरे जलशक्तिमन्त्रालयेन, इसरो इति भारतीयान्तरिक्षानुसन्धानसङ्घटनेन च जलसंसाधनानाम् आकलनाय प्रबन्धनाय च उपग्रहाधारितानुप्रयोगम् उन्नतप्रौद्योगिकीं च दृढयितुं सन्धिः हस्ताक्षरितः। व्यावसायिकप्रतिष्ठानेषु प्रयुज्यमानस्य 19 किलोग्राम भारमितस्य LPG इति वातिभाण्डस्य मूल्ये वृद्धिः सञ्जाता। परं गृहेषु प्रयुज्यमानस्य LPG इति वातिभाण्डस्य मूल्ये परिवर्तनं नैव कृतम्। अवधेयं यत् वैश्विकपरिदृश्ये तैलमूल्येषु अस्थिरताकारणेन इयं वृद्धिः जाता। पश्चिमेशियायां अमेरिका ईरानयोः गतिरोध अपि अपरं मूल्यवृद्धिकारणं वर्तते। वस्तुसेवाकरस्य सकलसङ्ग्रहः विगतमासे 3.2% संवर्ध्य 1,94,000 कोटिरूप्यकाधिकः अभवत्। विगते वर्षे मई मासे सङ्ग्रहः 1,88,000 कोटिरूप्यकाणि आसीत्। गतमासे केन्द्रीय वस्तुसेवाकरस्य सङ्ग्रह 37,790,300 कोटिरूप्यकाणि अपि च राज्य वस्तुसेवाकरस्य सकलसङ्ग्रह 45,043,100 कोटिरूप्यकाणि आसत्। एकीकृत वस्तुसेवाकरस्य सङ्ग्रह 1,50,090,900 कोटिरूप्यकाणि आसीत्। सर्वोच्चन्यायालयेन 5 न्यायाधीशानां नियुक्तिः कृता। अनेन सहैव मुख्यन्यायाधीशं समेत्य न्यायाधीशानां संख्या 37 संवृत्ता। विधिन्यायमन्त्री अर्जुनराममेघवालः सामाजिकसञ्चारपटले अवोचत् यत् राष्ट्रपतिना मुख्यन्यायाधीशस्य परामर्शानन्तरं सर्वोच्चन्यायालये 5 नूतनन्यायाधीशानां नियुक्तिः कृता। अवधेयं यत् केन्द्रप्रशासनेन विगते मासे एकम् अध्यादेशं प्रस्तूय विधो संशोधनं कृतमासीत्। हांगकांग नगरे आयोजितायां 22तमायां एशिया महाद्वीपीयायां अंडर 20 एथलेटिक्स चैंपियनशिप इति स्पर्धा मालिकायां भारतेन 10 स्वर्णपदकानि, 5 रजतपदकानि, 4 कांस्यपदकानि च समेत्य 19 पदकानि विजितानि। पदकतालिकायां भारतेन द्वितीयं स्थानं प्राप्तम्। प्रधानमन्त्रिणा नरेन्द्रमोदिना 22तमायां एशिया महाद्वीपीयायां अंडर 20 एथलेटिक्स चैंपियनशिप इति स्पर्धामालिकायां 10 സ്വർണ പദകാനി സമേത്യ 19 പദകാനി പ്രാപ്തവദ്ഭ്യഃ ഭാരതീയ ദലേഭ്യഃ വർധാപനാനി പ്രദത്താനി. പ്രധാനമന്ത്രിണാ ഉക്തം യത് ഇമേ യുവാനഃ ഭാരതസ്യ കീർത്തിം വിശ്വസ്തരെ പ്രാപയിതും നിരന്തരം പ്രയത്നം കുർവന്തി. ഏതേഷാം ഉജ്ജ്വല ഭവിഷ്യായ പ്രധാനമന്ത്രിണാ ശുഭകാമനാഃ പ്രദത്താഃ ഇതി വാർത്താഃ.
5: ചേച്ചി, ഇത് കണ്ടോ?
6: ഹാപ്പി ബർത്ത്ഡേ കുട്ടാ.
5: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
6: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
5: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
7: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
8: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
5: ഓ ഐ നോ.
8: RBI പറയുന്നു,
9: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട്.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
4: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 31 മിനിറ്റും 30 സെക്കൻഡും. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
5: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നാളെ. സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പാൽ ഉൽപാദനം 1 കോടി ലിറ്ററാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. സിഎംആർഎല്ലിനെതിരെയുള്ള ഇഡി നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അപ്പീലിൽ വെള്ളിയാഴ്ച വിധി പറയും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2nd സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തികം, പ്രതിരോധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താനും ധാരണയായി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പും നാളെ നടക്കും. LDFൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക സമർപ്പിച്ചതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം.
6: കേരള സ്പെഷ്യാലിറ്റി
5: എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലാണെന്നും സംസ്ഥാനത്ത് നിന്നുമുള്ള നഴ്സുമാരുടെ സേവനങ്ങൾ ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്നതായും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി IIM കോഴിക്കോട് ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവപ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ഗവർണർ. 33 യുവപ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. സംസ്ഥാനത്ത് അടുത്ത 3 വർഷത്തിനുള്ളിൽ പാൽ ഉൽപാദനം 1 കോടി ലിറ്ററായി വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് ജവഹർ സഹകരണ ഭവനിൽ ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പാലിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സംരംഭങ്ങൾക്ക് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സിഎംആർഎല്ലിനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സിഎംആർഎൽ സമർപ്പിച്ച അപ്പീലിൽ വാദം കേട്ട ശേഷമാണ് കോടതി നിർദ്ദേശം. അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനുള്ള ദിശ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. PM ആവാസ് യോജന ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ കൃത്യമായ നിർവഹണം നടപ്പിലാക്കാൻ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ALLIndia റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
5: സംസ്ഥാനത്ത് പൊതുജനങ്ങൾക്ക് വ്യക്തമാകുന്ന തരത്തിൽ ഫെൻസിംഗ് വിവരങ്ങൾ നൽകുന്നതിന് പോർട്ടൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. തൃശൂർ ആതിരപ്പള്ളിയിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹനന്റെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആതിരപ്പള്ളിയിലെ കാട്ടാന ശല്യം ഒഴിവാക്കുന്നതിന് ട്രെഞ്ചിംഗ് സാധ്യത ഉൾപ്പെടെ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
8: ഇതിന്റെ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ 3-tier ആയിട്ട് തന്നെ, ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് ലെയർ ഓഫ് ഡിഫൻസ്, രണ്ടാമത് ഓവർ ഹാങ്ങിങ്, മൂന്നാമത് സോളാർ ഫെൻസ്, ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഇതാണ്. അതല്ല ചില സ്ഥലങ്ങളിൽ ട്രെഞ്ച് ചെയ്യാന്നുള്ളത്.
5: സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഈ മാസം 4 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ നാളെ മുതൽ ഘട്ടംഘട്ടമായി ഉയർത്തും. പെരിയാറിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ജലനിരപ്പ് 30 മീറ്ററിന് താഴെയായി ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്തുള്ള 52 ദിവസത്തെ നിരോധനം July 31 വരെ തുടരും. ഹോങ്കോങ്ങിൽ നടന്ന 22-ാമത് ഏഷ്യൻ U20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 10 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവുമടക്കം 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനം സ്വന്തമാക്കി. 30 പുരുഷന്മാരും 18 വനിതകളുമടക്കം 48 ഇന്ത്യൻ അത്ലറ്റുകളാണ് കഴിഞ്ഞ മാസം 28 മുതൽ 31 വരെ നടന്ന ടൂർണമെന്റിൽ പങ്കെടുത്തത്. സംസ്ഥാനത്ത് പുതുക്കിയ പാൽ വില പ്രാബല്യത്തിൽ ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. ഇതിൽ 3.35 രൂപ കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ അറിയിച്ചിരുന്നു. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് വില വർധന. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ഗവൺമെന്റ് HS കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സ്കൂൾ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടി. വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 508 പോയിന്റ് ഇടിഞ്ഞ് 74,267 നിഫ്റ്റി 165 പോയിന്റ് നഷ്ടത്തിൽ 23,383 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 114,560 ഗ്രാമിന് 14,320 രൂപയുമാണ് ഇന്നത്തെ വില. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. നീറ്റ് UG പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തണമെന്ന ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ദേശീയ പരീക്ഷാ ഏജൻസി നിരവധി വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തേണ്ടതില്ലെന്ന് ജസ്റ്റിസുമാരായ PS നരസിംഹയുടെയും അരവിന്ദ് കുമാറിന്റെയും ബെഞ്ച് വ്യക്തമാക്കി. കേസിന്റെ തുടർവാദം July 27 മാറ്റി. കേരളത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിന് ബാങ്കിംഗ് മേഖല പങ്കാളിയാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ അവലോകന യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിലെ ബാങ്കിംഗ് മേഖല മികച്ച നേട്ടമാണ് കൈവരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ തൃശൂർ ജില്ലാ പ്രാണിജന്യ രോഗനിയന്ത്രണ യൂണിറ്റ് നൽകിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. തൃശൂർ MB ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് വാഹനം അനുവദിച്ചത്. ചടങ്ങിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനിൽ നിന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി TP താക്കോൽ ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നാളെ. സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. CMRL ED നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അപ്പീലിൽ വെള്ളിയാഴ്ച വിധി പറയും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ U20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
9: ആകാശവാണി നമസ്കാരം. വാർത്താ വീക്ഷണം. ലോക പുകയില വിരുദ്ധ ദിനം. തയ്യാറാക്കിയത് ഡോക്ടർ മനോജ് കുമാർ, അസിസ്റ്റന്റ് പ്രൊഫസർ ന്യൂറോ സർജറി, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. അവതരണം നരേന്ദ്രമോഹൻ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. സിനിമാ തിയേറ്ററുകളിലും സിഗരറ്റ് പാക്കറ്റുകളിലും നാം ദിവസവും കാണുന്ന പരസ്യവാചകമാണിത്. എന്നാൽ ഒരു ശീലമെന്ന നിലയിൽ ഈ പുകയില മനുഷ്യന്റെ ചരിത്രത്തിലേക്ക് എങ്ങനെയാണ് കടന്നുകൂടിയത്? അത് നമ്മുടെ ശരീരത്തെ എങ്ങനെയൊക്കെയാണ് കീഴ്പ്പെടുത്തിയത്? ലോക പുകയില വിരുദ്ധ ദിനത്തിൽ നമുക്ക് ആ ചരിത്രത്തിലൂടെയും അതിന്റെ ഭീതിതമായ യാഥാർത്ഥ്യങ്ങളിലൂടെയും ഒന്ന് കണ്ണോടിക്കാം. സത്യത്തിൽ പുകയില ഒരു ആഗോള വില്ലനാകുന്നതിന് മുൻപ് അതൊരു അത്ഭുത സസ്യമായിരുന്നു. BC 2000-3000 കാലഘട്ടത്തിൽ അമേരിക്കയിലെ തദ്ദേശവാസികളായ റെഡ് ഇന്ത്യൻ വംശജരാണ് പുകയില ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത്. അവർക്കത് വെറുമൊരു ലഹരിയല്ലായിരുന്നു, മറിച്ച് മതപരമായ ചടങ്ങുകളുടെ ഭാഗവും വേദന സംഹാരിയുമായിരുന്നു. AD 1492 ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിലെത്തിയതോടെയാണ് കഥ മാറുന്നത്. അവിടുത്തെ ജനങ്ങൾ കൊളംബസിന് സമ്മാനമായി നൽകിയ കൂട്ടത്തിൽ ഈ ഉണങ്ങിയ പുകയില ഇലകളും ഉണ്ടായിരുന്നു. കൊളംബസിലൂടെ പുകയില യൂറോപ്പിലെത്തി. ഫ്രഞ്ച് നയതന്ത്രജ്ഞനായ ജീൻ നിക്കോട്ടാണ് പുകയില ഫ്രാൻസിൽ ജനപ്രിയമാക്കിയത്. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് പുകയിലയിലെ വില്ലനായ ഒരു രാസപദാർത്ഥത്തിന് നിക്കോട്ടീൻ എന്ന പേര് ഉണ്ടായത്. അക്കാലത്ത് ഇതൊരു ദിവ്യ ഔഷധമായാണ് യൂറോപ്യന്മാർ കരുതിയിരുന്നത്. തൊണ്ടവേദന മുതൽ പ്ലേഗ് രോഗത്തിനു വരെ അവർ പുകയില മരുന്നായി ഉപയോഗിച്ചു. 19th century മെഷീനുകൾ ഉപയോഗിച്ച് സിഗരറ്റുകൾ വൻതോതിൽ നിർമ്മിക്കാൻ തുടങ്ങിയതോടെയാണ് പുകവലി ഒരു ആഗോള മഹാമാരിയായി മാറിയത്. യുദ്ധകാലങ്ങളിൽ സൈനികർക്ക് റേഷന്റെ കൂടെ സിഗരറ്റ് സൌജന്യമായി നൽകിയിരുന്നു. ഇത് പുകവലി ലോകമെമ്പാടും പടരാൻ കാരണമായി. ഇന്ന് നമ്മൾ പുകവലിക്കെതിരെ ഒരുപാട് ക്യാമ്പയിനുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും കുറച്ചു പതിറ്റാണ്ടുകൾക്ക് മുൻപ് വരെ ഇതിന്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി വലിയ ധാരണയില്ലായിരുന്നു. ഇന്ന് പുകവലിക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്ന ഡോക്ടർമാർ തന്നെ പണ്ടൊരിക്കൽ സിഗരറ്റ് പരസ്യങ്ങളിലെ പ്രധാന മുഖങ്ങളായിരുന്നു. ഒരു 50-60 പുറകോട്ട് സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക, ഡോക്ടർമാർ പുകവലിയെ പ്രോത്സാഹിപ്പിക്കുകയും മെഡിക്കൽ ജേർണലുകൾ സിഗരറ്റ് പരസ്യങ്ങളാൽ നിറയുകയും ചെയ്ത ഒരു കറുത്ത കാലം പുകയിലയുടെ ചരിത്രത്തിലുണ്ടായിരുന്നു എന്നാണ്. കൂടുതൽ ഡോക്ടർമാരും വലിക്കുന്നത് ക്യാമൽ സിഗരറ്റുകളാണ് എന്നതായിരുന്നു 1930s and 1940s അമേരിക്കയിൽ തരംഗമായ ഒരു പരസ്യവാചകം. വെള്ള കോട്ടിട്ട് സ്റ്റെതസ്കോപ്പും കഴുത്തിലിട്ട് കയ്യിൽ പുകയുന്ന സിഗരറ്റുമായി നിൽക്കുന്ന ഡോക്ടർമാരുടെ ചിത്രങ്ങൾ അക്കാലത്തെ പ്രമുഖ പത്രങ്ങളിലെല്ലാം സ്ഥിരമായിരുന്നു. തൊണ്ടവേദനയും ചുമയും മാറാൻ ചില പ്രത്യേക ബ്രാൻഡ് സിഗരറ്റുകൾ നല്ലതാണെന്ന് പോലും ഡോക്ടർമാരെക്കൊണ്ട് കമ്പനികൾ പറയിപ്പിച്ചു. ഈ സിഗരറ്റ് നിങ്ങളുടെ തൊണ്ടയ്ക്ക് സുരക്ഷിതമാണ് എന്ന രീതിയിലായിരുന്നു പരസ്യങ്ങൾ. ഏറ്റവും പ്രശസ്തമായ മെഡിക്കൽ ജേർണലുകളായ ദി ജേർണൽ ഓഫ് ദി അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ, ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിൻ തുടങ്ങിയവയിൽ പോലും വർഷങ്ങളോളം സിഗരറ്റ് കമ്പനികളുടെ പരസ്യങ്ങൾ വലിയ പേജുകളിൽ അച്ചടിച്ചു വന്നു. തങ്ങളുടെ സിഗരറ്റുകൾ ആരോഗ്യത്തിന് ദോഷകരമല്ലെന്ന് വരുത്തി തീർക്കാൻ ചില വ്യാജ ഗവേഷണങ്ങളെ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്തു. അക്കാലത്ത് പുകവലി വലിയൊരു ആരോഗ്യ പ്രശ്നമായി ആരും കണ്ടിരുന്നില്ല. ശ്വാസകോശ ക്യാൻസറും പുകവലിയും തമ്മിലുള്ള ബന്ധം കൃത്യമായി തെളിയിക്കപ്പെട്ടിരുന്നില്ല. മാത്രമല്ല പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന ചെറിയ സംശയങ്ങൾ ഉയർന്നു വന്നപ്പോൾ തന്നെ ജനങ്ങളുടെ ഭയം മാറ്റാൻ കമ്പനികൾ കണ്ടെത്തിയ വഴിയായിരുന്നു ഡോക്ടർമാരെ കൊണ്ട് തന്നെ പരസ്യം ചെയ്യിക്കുക എന്നത്. ഡോക്ടർമാർ പറയുമ്പോൾ ജനങ്ങൾക്ക് അതിൽ പൂർണ്ണ വിശ്വാസമായി. എന്നാൽ 1950s മധ്യത്തോടെ കഥ മാറി. ഡോൾ ഹിൽ എന്ന രണ്ട് ബ്രിട്ടീഷ് എപ്പിഡമിയോളജിസ്റ്റുകൾ ശ്വാസകോശാർബുദം വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ച് നടത്തിയ പഠനങ്ങളാണ് ഇതിന് മാറ്റം വരുത്തിയത് എന്ന് പറയാം. റോഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടാർ പോലുള്ള വസ്തുക്കളോ പുകയോ ഒക്കെയാവാം ഇതിന് കാരണം എന്ന ചിന്തയിൽ ആരംഭിച്ച പഠനത്തിൽ 650 ശ്വാസകോശാർബുദ രോഗികളിൽ വെറും 2 മാത്രമേ പുകവലിക്കാർ അല്ലാത്തവരായി ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് 10,000 ഡോക്ടർമാരുടെ പുകവലി ശീലങ്ങൾ ചോദിച്ചറിഞ്ഞുള്ള പഠനങ്ങളും ദശകങ്ങളോളം അവർക്കിടയിലെ മരണവും തുടർ നിരീക്ഷണവുമായി പഠനം നീണ്ടു. പുകവലി ശീലത്തിന് അർബുദവുമായി മാത്രമല്ല മറ്റു പല രോഗങ്ങളുമായി ബന്ധമുണ്ട് എന്ന് ശാസ്ത്രീയമായി കണ്ടെത്താൻ കഴിഞ്ഞു. പുകവലിക്കെതിരെയുള്ള നീക്കങ്ങൾ ശക്തിപ്പെട്ടു. പരസ്യങ്ങൾക്ക് നിയന്ത്രണങ്ങൾ വന്നു. 1962 ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണൽ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ സിഗരറ്റ് പരസ്യം കൊടുക്കുന്നത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. പതിയെ പലയിടത്തും പൊതുമാധ്യമങ്ങളിലും ഇതുപോലെ തീരുമാനങ്ങൾ വന്നു. പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും പൊതുപരിപാടികളിൽ വലിക്കുന്നത് മോശമായി കണ്ടു തുടങ്ങി. ഒളിച്ചും പതുങ്ങിയും പുകച്ചും വലിച്ചും ആളുകൾ വലിഞ്ഞു. പുകവലിക്കെതിരെയുള്ള ബോധവൽക്കരണങ്ങൾക്കെതിരെ ഒരു ജനകീയ കൂട്ടായ്മ തിരുവനന്തപുരത്ത് രൂപം കൊള്ളുന്നുവെന്ന ദയനീയമായ വാർത്ത കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വായിച്ചു. അഭ്യസ്ത വിദ്യരും സാമൂഹിക നായകരും ആയ പലരുടെയും പേരുകൾ ആ കൂട്ടത്തിൽ കണ്ടത് അന്തം വിട്ടിരുന്ന് വായിക്കാനും മനസ്സിൽ സഹതപിക്കാനും മാത്രമേ അന്ന് കഴിഞ്ഞുള്ളൂ. പുകവലിക്കാരെ അപമാനിക്കുന്ന

0: യുദ്ധമാണ് ഇവിടെ നടക്കുന്ന പുകയില വിരുദ്ധ ബോധവൽക്കരണ പ്രചാരണങ്ങളെന്ന് ഏതോ ഒരു വിപ്ലവകാരി പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുന്നു. പുക വലിച്ചാൽ ക്യാൻസർ എന്ന രോഗം വരുമെന്നും ക്യാൻസർ വന്നാൽ ദയനീയമായി മരിക്കുമെന്നുമുള്ള പ്രചാരണം ക്യാൻസർ രോഗികളെപ്പോലും അപമാനിക്കുന്നതാണെന്ന് മറ്റൊരുവൻ. ചുംബന ആലിംഗന സമരങ്ങളുടെ കൂട്ടത്തിൽ ഒരു ന്യൂ ജനറേഷൻ സമരത്തിനുകൂടി കേരളം ഉടൻ സാക്ഷിയാകാൻ സാധ്യതയുണ്ട്. പൊതുനിരത്തിൽ ഒരുമിച്ചിരുന്ന് പുകവലിച്ചും പരസ്പരം മുഖത്തേക്ക് പുകയൂതി രസിച്ചും അവർ വാർത്തകളിൽ നിറയുകയും ചെയ്യും. ദൃശ്യമാധ്യമങ്ങളിൽ ആ ദിവസങ്ങളിൽ 9 മണി ചർച്ചയ്ക്ക് ഒരു പുകമയമായിരിക്കും. അപ്പോൾ നമുക്ക് തോന്നും, ഓ, ഈ പുകവലി അത്ര പ്രശ്നമുള്ളതൊന്നുമല്ലോ എന്ന്. വിനാശകാലേ വിപരീത ബുദ്ധി എന്നൊക്കെ പറയുന്നത് ഇതാണ്. ചിലരുടെയൊക്കെ ബുദ്ധിയിലും ചിന്തയിലും ക്യാൻസർ വന്നാൽ പിന്നെന്തു ചെയ്യും? രസം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാൻസറിനെ നമുക്ക് പേടിയാണ്. ക്യാൻസർ ഉണ്ടാക്കുന്ന കീടനാശിനി കലർന്ന പച്ചക്കറികളെ ഒഴിവാക്കാൻ നമ്മൾ പരമാവധി നോക്കും. പേടി കാരണം ഒരാപ്പിളോ മുന്തിരിയോ പോലും നമ്മൾ കടയിൽ നിന്നും വാങ്ങാൻ മടിക്കും. ക്യാൻസർ ഉണ്ടാക്കുമെന്ന് ആരോ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റ് വിശ്വസിച്ച് കാശുകൊടുത്തു വാങ്ങിച്ച യൂഫോർബിയ ചെടികളെ വെട്ടിയെറിഞ്ഞ് കടലിലെറിയും. പക്ഷേ അപ്പോഴും നമ്മുടെ ചുണ്ടുകൾക്കിടയിൽ നിന്നും ജീവന്റെ ധവള ധൂമം ഒരു ധൂമക്കുറ്റിയിൽ നിന്നെന്ന പോലെ ബഹിർഗമിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം, പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിയാഞ്ഞിട്ടല്ല, അവനവന്റെ ജീവനെയും സ്വത്തിനെയും വിലമതിക്കാഞ്ഞിട്ടുമല്ല, ക്ഷണിക നേരത്തെ ആ സുഖം വേണ്ടെന്ന് വയ്ക്കാൻ കഴിയാത്തതിനാലാണ് എല്ലാവരും ഇതിന്റെ പുറകെ പോകുന്നതെന്ന്. ചരിത്രവും സാമൂഹ്യശാസ്ത്രവും വിട്ട് ഇനി അല്പം ശാസ്ത്രം പറയാം. എന്തുകൊണ്ടാണ് പുകവലി ഹാനികരമാണെന്ന് പറയുന്നത്? പുകയില പുകയിൽ ഹൈഡ്രജൻ സയനൈഡ്, അസറ്റോൺ, മെഥനോൾ, ടുളുവിൻ, DDT, നാഫ്തലിൻ, ആർസനിക്, ബ്യൂട്ടെയിൻ മുതലായ 4000-ത്തോളം രാസവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ 200-ൽ പരം രാസവസ്തുക്കൾ വിഷവസ്തുക്കളാണെന്നും അവ നിരവധി രോഗങ്ങൾക്ക് കാരണമാകുന്നുവെന്നും അവയിൽ തന്നെ പൈറീൻ, നാഫ്തൈലാമീൻ, ഡൈബെൻസാക്ലഡൈൻ, പൊളോണിയം, വിനൈൽ ക്ലോറൈഡ്, ബെൻസോ പൈറീൻ തുടങ്ങി 50-ൽ പരം രാസവസ്തുക്കൾ ക്യാൻസർ ഉണ്ടാക്കുന്നവയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പുകവലിയെപ്പറ്റി പറയുമ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കുന്ന 1-2 രാസവസ്തുക്കളെപ്പറ്റി അല്പം കാര്യങ്ങൾ വിശദമായി പറയാം. നിക്കോട്ടിൻ. ഒരു സിഗരറ്റിൽ 10 മില്ലിഗ്രാം നിക്കോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. ഒരു സിഗരറ്റ് വലിച്ചാൽ 2 മില്ലിഗ്രാം രക്തത്തിലെത്തുന്നു. രക്തത്തിലെത്തുന്ന നിക്കോട്ടിൻ 10 സെക്കൻഡിനുള്ളിൽ തലച്ചോറിലെത്തുന്നു. അത് അവിടെ ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ ഉൽപാദനം കൂട്ടുന്നു. ഈ ഡോപ്പമിനാണ് പുകവലിക്കുമ്പോൾ ആനന്ദാനുഭൂതി പ്രദാനം ചെയ്യുന്നത്. കൂടാതെ ഇത് നോർ അഡ്രിനാലിൻ എന്ന രാസവസ്തുവിന്റെ ഉൽപാദനവും കൂട്ടും. അതാണ് പുകവലിക്കുമ്പോൾ തോന്നുന്ന ഉത്തേജനത്തിന്റെ രഹസ്യം. പക്ഷേ ഈ ക്ഷണിക നേരത്തെ ആനന്ദവും ഉത്തേജനവും വലിയ ദോഷങ്ങൾക്കുള്ള നിലമൊരുക്കുകയാണെന്ന് നമ്മൾ അറിയുന്നില്ല എന്നേയുള്ളൂ. കാർബൺ മോണോക്സൈഡ്. പുകയില പുകയിലെ പ്രധാന വാതകം ഇതാണ്. ഒരു സിഗരറ്റിൽ 2 മുതൽ 6% വരെ കാർബൺ മോണോക്സൈഡ് അടങ്ങിയിരിക്കുന്നു. രക്തത്തിൽ കലർന്ന് രക്തത്തിന്റെ ഓക്സിജൻ വിതരണ സങ്കേതങ്ങളെ ഇത് തടസ്സപ്പെടുത്തുന്നു. മാത്രമല്ല, രക്തത്തിൽ നിന്നും ഓക്സിജൻ ആഗിരണം ചെയ്യാൻ കോശങ്ങൾക്കുള്ള കഴിവും ഇല്ലാതാക്കുന്നു. അങ്ങനെ കോശങ്ങൾ പ്രാണവായു കിട്ടാതെ മൃതപ്രായരാകുന്നു. തലച്ചോറിലും ഹൃദയത്തിലുമൊക്കെ ഈ പ്രക്രിയ നിരന്തരം നടന്നാലുള്ള ദോഷങ്ങൾ പറയേണ്ടതില്ലല്ലോ. ടാർ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന പരസ്യത്തിൽ പാത്രത്തിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്ന ആ കറുത്ത ദ്രാവകമാണ് ടാർ. ഇത് ശരീരകലകളിൽ ഒട്ടിപ്പിടിക്കുന്നു. ക്യാൻസറിന്റെ സംഘാടകരിൽ പ്രധാനി ഇവൻ തന്നെ. പുകവലി കൊണ്ടുവരുന്ന ക്യാൻസർ ശ്വാസകോശത്തെ മാത്രമല്ല ബാധിക്കുന്നത്, എല്ലാ ശരീരകോശങ്ങളിലും അത് ജനിതക മാറ്റങ്ങൾ വരുത്തുന്നു. ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുന്നത് വായ, തൊണ്ട, അന്നനാളം, ശ്വാസകോശം, ശബ്ദപേടകം, ആമാശയം എന്നിവിടങ്ങളിലാണ്. കൂടാതെ പക്ഷാഘാതം, നിരവധിയായ ഹൃദ്രോഗങ്ങൾ, ഹൃദയസ്തംഭനം, അമിത രക്തസമ്മർദ്ദം, വന്ധ്യത തുടങ്ങി ഒരുവിധം എല്ലാ രോഗങ്ങളും ഇതുമൂലമുണ്ടാകാം. ലോകത്ത് ഏറ്റവും കൂടുതൽ മരണകാരണമായി അറിയപ്പെടുന്നത് പുകയിലയുടെ ഉപയോഗമാണ്. ഇതേപ്പറ്റിയുള്ള ചില സ്ഥിതിവിവര കണക്കുകൾ കൂടി. ലോകാരോഗ്യ സംഘടന. ലോകത്ത് 1 വർഷം 30 ലക്ഷം ആളുകൾ പുകയില ജന്യ രോഗങ്ങൾ കാരണം മരിക്കുന്നു. ഓരോ 8 സെക്കൻഡിലും ഒരാൾ വീതം മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ നില തുടർന്നാൽ അടുത്ത 20 വർഷത്തിനുള്ളിൽ ഇത് 3 സെക്കൻഡിൽ ഒരാൾ വീതം എന്ന സ്ഥിതിയിലാകും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ഇന്ത്യയിൽ വർഷം തോറും 3.5 കോടിയിലധികം ആളുകൾ പുകവലി കാരണം രോഗബാധിതരാകുന്നു. അതിൽ 7 ലക്ഷം പേർ മരണമടയുന്നു. കേരളത്തിൽ പുരുഷന്മാരിൽ കാണുന്ന ക്യാൻസറിന്റെ 52%, സ്ത്രീകളിൽ കാണുന്ന ക്യാൻസറിന്റെ 18% പുകയിലയുടെ ഉപയോഗം കാരണമാണ് ഉണ്ടാകുന്നത്. ശ്വാസകോശ ക്യാൻസർ മൂലം മരിക്കുന്നവരിൽ 90% ആളുകൾ പുകവലിക്കുന്നവരാണ്. ഒരു കാര്യം കൂടി ഓർക്കണം, കഴിഞ്ഞ 100 വർഷക്കാലത്തിനിടയിൽ പുകയിലയുടെ ഉപയോഗം കൊണ്ട് മരിച്ചവരുടെ എണ്ണത്തെക്കാൾ കുറവാണ് ലോകത്താകമാനം ഇന്നോളം ഉണ്ടായിട്ടുള്ള സകല യുദ്ധങ്ങളിലും കൂടി മരണമടഞ്ഞവർ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ലോക പുകയില വിരുദ്ധ ദിനം. തയ്യാറാക്കിയത് ഡോക്ടർ മനോജ് കുമാർ, അസിസ്റ്റന്റ് പ്രൊഫസർ ന്യൂറോ സർജറി, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം.
1: ആകാശവാണി. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: വയലും വീടും.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ഭംഗിയുള്ള കാഴ്ചകളേക്കാൾ മനസ്സിന്റെ ശാന്തതയാണ് പുറത്തുള്ള ലോകത്തെ കൂടുതൽ മനോഹരമാക്കുന്നത്. ഈ ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം ഏതാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ? ഇന്ന് June 1. നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് എന്തായിരിക്കും? സ്കൂൾ തുറക്കുന്നു. പുതിയ യൂണിഫോമും പുതിയ ബാഗും പുതിയ കുടയുമൊക്കെയായി ഏറെ പുതുമകളോടെ കുഞ്ഞുമക്കൾ സ്കൂളിലേക്ക് പോകുന്നു. കുഞ്ഞുമക്കളുടെ കാര്യത്തിൽ എല്ലാവരും അതീവ ശ്രദ്ധാലുക്കളാണ്. ആ ശ്രദ്ധയും കരുതലുമെല്ലാം അവരുടെ ആരോഗ്യകാര്യത്തിലും ഉണ്ടാവണം. അതിന് ഏറ്റവും ഉത്തമമായ ഭക്ഷണങ്ങളിൽ പ്രധാനമാണ് പാൽ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണപ്രദവും ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്നതുമായ പാനീയമാണ് പാൽ. അതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ സമീകൃത ആഹാരമെന്ന നിലയിൽ പാലിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ June 1 ലോക ക്ഷീരദിനമായി ആചരിച്ചു വരുന്നു. ക്ഷീരകേരളം, നേട്ടങ്ങളുടെ നേർക്കാഴ്ചകളിലൂടെ ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി

0: ഇന്ന് June 1 ലോക ക്ഷീരദിനം. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആഹ്വാന പ്രകാരമാണ് 2001 മുതൽ എല്ലാ വർഷവും June 1 ലോക ക്ഷീരദിനമായി ആചരിച്ചു വരുന്നത്. ഒരാഗോള ഭക്ഷണം എന്ന നിലയിൽ പാലിന്റെ പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനാണ് ലോക ക്ഷീരദിനം ആചരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പാലുൽപാദക രാജ്യമായ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും ഈ ദിനം പരമപ്രധാനമാണ്. ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് രാജ്യമൊട്ടാകെ ഒട്ടനവധി പരിപാടികളാണ് നടത്തിവരുന്നത്. ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾക്ക് ഒരു ഉപജീവന മാർഗം തന്നെയാണ് ക്ഷീര വ്യവസായം. ഒപ്പം തന്നെ സമീകൃതാഹാരമായ പാലിന്റെ പ്രാധാന്യത്തെയും ഓർക്കാതെ വയ്യ. പ്രകൃതിയുടെ സമീകൃതവും സമ്പൂർണവുമായ വരദാനമാണ് പാൽ. മനുഷ്യ ശരീരത്തിനാവശ്യമായ പ്രോട്ടീൻ, കാൽസ്യം, കൊഴുപ്പ്, അയഡിൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നിവയെല്ലാം അടങ്ങിയ ഗുണഗണങ്ങളുടെ കലവറയാണ് ഈ ഭക്ഷണം. പോഷക സമ്പുഷ്ടമായ പാലും പാലുൽപ്പന്നങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗമായി മാറിയിരിക്കുന്നു. പാലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനോടൊപ്പം ക്ഷീരോത്പാദന മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും ഈ ദിനം ഉപയോഗപ്പെടുത്തുന്നു. സംസ്ഥാന ക്ഷീര വികസന വകുപ്പ് ഡയറക്ടർ ശ്രീമതി ശാലിനി ഗോപിനാഥ്.
1: എല്ലാ വർഷവും June 1 നാം ലോക ക്ഷീരദിനമായി ആഘോഷിക്കുകയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാന പ്രകാരം 2001 മുതൽ June 1 ലോക ക്ഷീരദിനമായി ആഗോളതലത്തിൽ തന്നെ ആചരിച്ചു വരുന്നുണ്ട്. ഇത്തവണത്തെ ക്ഷീരദിനത്തിന്റെ പ്രമേയം സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ്. അങ്ങനെ വനിതാ ക്ഷീര കർഷകരുടെ ആഘോഷം കൂടിയാവുകയാണ് ഇത്തവണത്തെ ലോക ക്ഷീരദിനം. പ്രകൃതി ഒരുക്കിവെച്ച പോഷകത്തിന്റെ കലവറ, ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഭക്ഷ്യവസ്തു, പ്രഭാതങ്ങളിൽ നമ്മുടെ മേശപ്പുറത്തെത്തുന്ന ചായ മുതൽ കൂട്ടായ്മകളുടെ മധുരം കൂട്ടുന്ന പായസമായോ ഐസ്ക്രീമായോ വേനലിൽ മികച്ച ദാഹശമനിയായി പ്രസിദ്ധമായ സംഭാരമായോ ഒക്കെ പാൽ വിവിധ രൂപങ്ങളിൽ ദിവസവും നമ്മോടൊപ്പം കൂടുന്നുണ്ട്. ഒരു ഭക്ഷ്യവസ്തു മാത്രമായല്ല പാലിന്റെ പ്രാധാന്യം. ആരോഗ്യം, പോഷണം, സുസ്ഥിരത, സാമ്പത്തികം, ജീവനോപാധി തുടങ്ങി വിവിധ മേഖലകളിൽ പാൽ ഇന്ന് പ്രസക്തമാവുകയാണ്. വിവിധ തലങ്ങളിൽ ഉള്ള പാലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ

0: അവബോധം സൃഷ്ടിക്കുകയാണ് ക്ഷീരദിനാഘോഷം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ക്ഷീരകർഷകർ, ക്ഷീരസഹകരണ സംഘങ്ങൾ, ക്ഷീര വ്യവസായികൾ തുടങ്ങി ഈ മേഖലയുമായി ബന്ധപ്പെട്ട സകലരെയും ഉൾപ്പെടുത്തി ക്ഷീരവികസന വകുപ്പ് ലോക ക്ഷീരദിനം ഗംഭീരമായി തന്നെ കൊണ്ടാടുകയാണ്. ക്ഷീരമേഖലയിലെ വനിതാ പ്രാതിനിധ്യം എടുത്തു പറയത്തക്കതാണ്. ഒട്ടനേകം വനിതകൾ ഉപജീവനോപാധിയായി പശു വളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്നു. പശു വളർത്തലിലൂടെ ജീവിത വിജയം കൈവരിച്ച വനിതകളുടെ വിജയഗാഥകൾ ഈ മേഖലയിൽ നിരവധിയുണ്ട്. കർഷകരായി മാത്രമല്ല, ക്ഷീരസംഘങ്ങളുടെ നേതൃനിരയിലും മേഖലാതലങ്ങളിലും ധാരാളം വനിതകൾ പ്രവർത്തിക്കുന്നുമുണ്ട്. വനിതാ ശാക്തീകരണത്തിനുള്ള ഉത്തമ ഉപാധിയായി മാറുകയാണ് പലപ്പോഴും പശു വളർത്തൽ. ഭക്ഷ്യസുരക്ഷ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പോഷക സുരക്ഷയും. ഇവ രണ്ടും ഒരുപോലെ നിറവേറ്റാൻ കഴിയുന്ന മേഖലയാണ് ക്ഷീരമേഖല. ഗ്രാമീണ സമ്പദ്വ്യവസ്ഥ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും വനിതാ ശാക്തീകരണത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വിശ്വസിച്ച് ആശ്രയിക്കാവുന്ന ഒരു മേഖല കൂടിയാണിത്. അമ്മ നൽകി തുടങ്ങിയ അമൃതധാര ഇന്നും വറ്റാതെ ചുരത്തുന്ന കാമധേനുകൾക്കായി ഒരു ദിവസം നമുക്ക് മാറ്റിവെക്കാം. നമുക്ക് ഒത്തുചേർന്ന് ആഘോഷിക്കാം വനിതാ കർഷകരുടെ കരുത്തിനെ. കേരളത്തിലെ ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ക്ഷീരദിന ആശംസകൾ.
1: ഇന്ത്യയുടെ ഗ്രാമീണ ജീവിതത്തിൽ ക്ഷീര വ്യവസായം സാധാരണക്കാർക്ക് എത്രത്തോളം ഉപകാരപ്രദമാകുമെന്ന് തെളിയിച്ച ധവള വിപ്ലവത്തിന്റെ പിതാവാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഇന്ന് അമൂൽ എന്ന പേരിൽ പടർന്ന് പന്തലിച്ച വ്യവസായ സ്ഥാപനത്തിന് പിന്നിൽ ആയിരം ആയിരം ക്ഷീര കർഷകരുടെയും ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന മനുഷ്യന്റെയും വിയർപ്പുണ്ട്. ഇന്ത്യയിലെ ഡയറി വ്യവസായത്തെ രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രാമീണ തൊഴിൽദാന പദ്ധതിയാക്കി മാറ്റാൻ കഴിഞ്ഞതിനൊപ്പം സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള വ്യവസായ സംഘങ്ങൾക്ക് ഊർജം പകരാനും അദ്ദേഹത്തിന് സാധിച്ചു. നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ മേഖലയിൽ കാലി വളർത്തലിനും പാലുൽപാദനത്തിനും ഏറെ പ്രാധാന്യമാണുള്ളത്. ഇപ്പോഴും താരതമ്യേന ലാഭകരമായി തന്നെ പശു വളർത്തൽ നടത്തുന്ന ക്ഷീര കർഷകർ നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെയുണ്ട്. അധ്വാനം കൈമുതലാക്കിക്കൊണ്ട് കഷ്ടപ്പെടാനുള്ള മനസ്സും പാൽ വിപണനത്തിന് അനുകൂല സാഹചര്യവുമൊരുക്കി അല്പം കൃഷി കൂടി ഉണ്ടെങ്കിൽ കന്നുകാലി വളർത്തൽ തെല്ലും നഷ്ടമില്ലാതെ നടത്താമെന്ന് അനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്ന ഏതാനും കൃഷിക്കാരെ നമുക്ക് പരിചയപ്പെടാം. ക്ഷീരമേഖലയിൽ വിജയകരമായി സംരംഭകത്വം ലക്ഷ്യം വെക്കുന്നവർക്ക് മാതൃകയാണ് വയനാട് മാനന്തവാടിക്കടുത്ത് തവിഞ്ഞാൽ യവനാർകുളത്ത് പ്രവർത്തിക്കുന്ന PI തങ്കച്ചന്റെ ഡയറി ഫാം. കറവ പശുക്കളും കിടാരികളുമൊക്കെയായി നിരവധി പശുക്കൾ ഫാമിലുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ക്ഷീര കർഷകനുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ പുരസ്കാരം ഇദ്ദേഹത്തെ തേടിയെത്തിയതിന്റെ കാരണവും പാൽ മികവ് തന്നെ. ശ്രീ PI തങ്കച്ചൻ,
2: ഡയറി മേഖലയിലേക്ക് വന്നിട്ട് 14 വർഷത്തോളമായി. ഒരു പശുവായി തുടങ്ങിയതാണ്, ഇപ്പോ 40 ഹൈ യീൽഡ് പശുക്കളെ വളർത്തുന്നത്. ഞാൻ ആദ്യമൊക്കെ ഈ 2014-15 കാലഘട്ടങ്ങളിൽ തമിഴ്നാട് നിന്ന് പശുക്കളെ കൊണ്ടുവരുമായിരുന്നു. ഈ 2018 വരെയും പിന്നീട് അത് നിർത്തി. അതിൽ എന്റെ ഫാമിൽ തന്നെ നല്ല സമയം കുത്തിവെച്ച് ഉണ്ടാകുന്ന കുട്ടികളെ, അതിൽ 10 ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു 7 നമ്മുടെ ഒരു നിലവാരത്തിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കുട്ടികളെ മുഴുവനും കാലിറ്റി ബോർഡിന്റെ പ്രീമിയം HF7 കുത്തിവെച്ച് ഉള്ള പശുക്കളാണ് എന്റെ ഫാമിലുള്ളത്. ഇപ്പം എനിക്ക് 26 പശുക്കളും 5-8 കിടാരികളും അതേപോലെ 6-7 ചെറിയ കുട്ടികളുമായിട്ട് മൊത്തം 40 ഉണ്ട്. 20 പശു കറവേലുണ്ട്. 20 പശുവിൽ നിന്ന് പ്രതിദിനം 500 പാല് ഉത്പാദിപ്പിക്കുന്നുണ്ട്. വയനാട് സംബന്ധിച്ച് നമുക്ക് എല്ലാ വീട്ടിലും പശുക്കൾ ഉണ്ടായിരുന്നു. ലോക്കൽ സൈഡിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ പൂർണ്ണമായിട്ടും മിൽമയെ ആശ്രയിച്ചാണ് പാലടക്കുന്നത്. കുറച്ച് നെയ്യ് ഉണ്ടാക്കുന്നുണ്ട്, അത് പേരിന് മാത്രം നെയ്യ് ഉണ്ടാക്കി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് മൊത്തത്തിൽ 4 ചീത്തപ്പുൽ കൃഷിയുണ്ട്. അതില് മെയിനായിട്ടും സൂപ്പർ നേപ്പിയർ പുല്ലാണ് കൊടുക്കുന്നത്. ഞാൻ തന്നെ ഡിസൈൻ ചെയ്താണ് എന്റെ ഫാം. ഇതിപ്പോ 7 ഫാം ഉണ്ടാക്കിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള എല്ലാ സംവിധാനവും ഞാൻ ഫാമിൽ ഒരുക്കിയിട്ടുണ്ട്. അതിന് ഓട്ടോമാറ്റിക് വാട്ടർ ബോൾ സംവിധാനം ഉണ്ട്. എല്ലാ പശുക്കൾക്കും ഒരുപോലെ റെസ്റ്റ് എടുക്കാൻ സംവിധാനമായിട്ട് പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചൂട് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു 27 ടെമ്പറേച്ചറിലേക്ക് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലൈമറ്റ് കൺട്രോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഫാമിനുള്ളിൽ പശുക്കൾ കുടിക്കുന്ന വെള്ളം ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാമിലെ ജോലി ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മള് പുല്ല് 200 താഴ്ന്നു റോപ്പയിലാണ് പുല്ല് വീട്ടിലേക്ക് കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 40 പശുവിനെ നോക്കാൻ ഒരു ഫാമിലി മതി, 2 മതി. അതുപോലെ ഷാപ്പ് കട്ടർ, വെറി മോട്ടർ, അതുപോലെ പ്രസ് പമ്പ്, എല്ലാ സംവിധാനങ്ങളും, ഒരു ഡയറി ഫാമിന് ആവശ്യമായ എല്ലാ ടെക്നോളജിയും ഞാൻ എന്റെ ഫാമിലി നിറയേറ്റി. ചാണകം കംപ്ലീറ്റ് നമ്മള് UBC ഉണക്കി പൊടിച്ച് കയറ്റി വിടുവാണ്. ചാക്ക പേക്കായിട്ടും ഇടുന്നുണ്ട്, അതുകൂടാതെ തന്നെ ലോഡായിട്ടും കൊടുക്കുന്നുണ്ട്. അവാർഡുകള് 2018 ബ്ലോക്കിലെ ഏറ്റവും കുറഞ്ഞ പശുവിൽ നിന്ന് കൂടുതൽ വളർത്തിയ കർഷകരുള്ള അംഗീകാരമാണ് ആദ്യം കിട്ടിയത്. അത്

0: ആയിരുന്ന ഇദ്ദേഹം നിരവധി ഡയറി ഫാമുകൾ സന്ദർശിച്ച് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി. അങ്ങനെ കൊല്ലം പൂയപ്പള്ളിയിൽ ഒരു ഡയറി ഫാം തുടങ്ങി. പശുവളർത്തൽ മേഖലയിലെ തന്റെ അറിവും അനുഭവങ്ങളും പങ്കുവയ്ക്കുകയാണ് ശ്രീ വിനു.
1: ഞങ്ങള് കുടുംബപരമായിട്ട് കർഷക കുടുംബമാണ്. ഒരു 10-13 വർഷക്കാലം ഗൾഫിൽ പോയിരുന്നു. കൊറോണ ടൈമിലാണ് നാട്ടിൽ വന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫാമായിട്ട് തുടങ്ങിയത്. 3 പശുവിൽ തുടങ്ങി ഞാൻ. ഇപ്പൊ എനിക്ക് ഏകദേശം പശുവും കുട്ടിയും എല്ലാം കൂടെ ഒരു 10-40 പശുക്കൾക്കാണ് എനിക്കുണ്ട്. ഞാൻ കൊട്ര ക്ഷീരസംഘത്തിലാണ് പാലളക്കുന്നത്. അത് എനിക്ക് 1-2 ട്രിപ്പ് ഏറ്റവും കൂടുതൽ പാലളന്ന് ക്ഷീരകർഷകനുള്ള അവാർഡുകളൊക്കെ കിട്ടിയതാണ്. നാശമെന്ന് നമ്മൾ എഴുന്നേറ്റാൽ തുടങ്ങി പശുക്കളെല്ലാം എഴുന്നേപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അവര് ചാണകവും അവരുടെ ദൈനംദിന കർമ്മങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ നമ്മൾ ചാണകം എല്ലാം നീക്കിയതിന് ശേഷം പശുവിനെ ഫസ്റ്റ് കുളിപ്പിക്കുകയാണ്. 4 മണിക്ക് കുളിപ്പിച്ച് തൊഴുത്തുമെല്ലാം അതിന് ആ രീതിയിലാണ് നമ്മൾ തൊഴുത്തെല്ലാം രൂപകൽപ്പന ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളിപ്പോ ചെയ്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ നല്ല പാലൊരു 3.8 ഫാറ്റൊക്കെയുള്ള പശുക്കളെ കൈ ഈൽഡ് പശുക്കളുടെ മൂടികളുടെ സെമനാണ് കൊടുക്കുന്നത്. ഇമ്പോർട്ടഡ് സെമനാണ് കൊടുക്കുന്നത്. അങ്ങനെ വന്ന കിടാങ്ങൾ പ്രസവിച്ച് ഏകദേശം 4 ഫാറ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ പ്രസവത്തിൽ 20-22 പാല് കിട്ടുന്ന പശുക്കൾക്ക് 4 ഫാറ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകം ഇന്നലെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഫാറ്റിന്റെ ഒരു കാര്യം അറിയാൻ പറ്റുന്നത്. സൂപ്പർ നേപ്പിയർ, CO3, CO5, റെഡ് നേപ്പിയർ, ഇങ്ങനെ വ്യത്യസ്ത തരം പുല്ലുകളാണ് നമ്മൾ നട്ടു വളർത്തിയിരിക്കുന്നത്.
0: ഇരുപത്തിയാറ് അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി ആചരിക്കുന്ന വിവരം എല്ലാ വനിതാ കർഷകരും അറിഞ്ഞു കാണുമല്ലോ. കൃഷി ചെയ്യുന്ന വനിതകൾക്ക് ആഗോള തലത്തിലുള്ള അംഗീകാരമാണ് ഈ പ്രഖ്യാപനം. കൃഷി മുഖ്യ ഉപജീവന മാർഗമാക്കി മാറ്റിയ ധാരാളം വനിതകൾ കേരളത്തിലുണ്ട്. അതിൽ ക്ഷീര കർഷകരും ഒട്ടും കുറവല്ല. ക്ഷീര കാർഷിക മേഖലയിൽ പുരുഷന്മാർക്കൊപ്പം തന്നെ സ്ത്രീകളുടെ പങ്കും പങ്കാളിത്തവുമുണ്ടെന്ന് സ്വജീവിതത്തിലൂടെ തെളിയിച്ച വള്ളികുന്നം സ്വദേശിനി ശ്രീമതി വത്സല.
2: എനിക്ക് ഇപ്രാവശ്യത്തെ ക്ഷീര സഹകാരി അവാർഡ് എനിക്കാ കിട്ടിയത്. ഞങ്ങൾ 4 പശുവിൽ നിന്ന് തുടങ്ങിയതാണ് 25 വർഷം മുമ്പ്. ഇപ്പൊ ഞങ്ങൾക്ക് 70 പശുക്കളുണ്ട്. ഇതിൽ 60 എണ്ണത്തിനെയും കറക്കുന്നതാ. ചനയും കേട്ടിങ്ങനെ നിൽക്കുന്ന പശുക്കളാണ്. ഞങ്ങൾ പാല് കൊടുക്കുന്നത് പുത്തൻചന്ത സഹകരണ സംഘത്തിലാണ്. ഒരു ദിവസം ശരാശരി 1000 ലിറ്റർ പാലോളം രാവിലെയും വൈകിട്ടുമായിട്ട് ഉണ്ട്. അതില് 100 ലിറ്റർ പാല് വൈകുന്നേരം വീടുകളിൽ കൊടുക്കുന്നുണ്ട്. രാവിലെ 200 ലിറ്റർ പാല് വീടുകളിൽ കൊടുക്കുന്നുണ്ട്. അക്ഷി സൊസൈറ്റിയിൽ അളക്കുന്നത്. ഞാനും എന്റെ ഭർത്താവും ഞങ്ങളുടെ കൂടെ പറവയ്ക്ക് 2 പേരോടുണ്ട്. പുല്ല് 2 ഏക്കർ സ്ഥലത്ത് പുല്ല് വളർത്തുന്നുണ്ട്. പശുക്കൾക്ക് കൊടുക്കുന്നത് കാലിത്തീറ്റയാണ്. പിന്നെ കച്ചി വാങ്ങിക്കുന്നുണ്ട്. പുല്ല് കൃഷി ചെയ്യുന്നു. നമ്മുടെ പറമ്പിൽ തന്നെ കൃഷി ചെയ്യുന്നതുകൊണ്ട് ആ പുല്ല് വെച്ചിട്ട് കൊടുക്കും. ഇന്നിപ്പിന് 3 മണിയാകുമ്പം പശുക്കളെ പണിയിലേക്ക് ഇറങ്ങും. അവരുടെ ചാണാനും വാരി കടിയും കൊടുത്ത് കുളിപ്പിച്ച് കറവ കഴിയുമ്പോഴത്തേക്ക് 9 മണി കഴിയും. പിന്നെ ഉച്ചയ്ക്കൊരു 12:30 വീണ്ടും വെള്ളം വേറെ തൊഴിക്കുകയും വെള്ളം കൊടുക്കുകയും ചെയ്ത് 2:30 ഞങ്ങൾ വൈകിട്ടത്തെ കറവ തുടങ്ങും. 5:30 തീരും. പിന്നെ അവർക്ക് പട്ടിയിട്ട് കൊടുത്ത് ബാക്കി കാര്യങ്ങളെല്ലാം ഇട്ട് അവരിങ്ങനെ റെസ്റ്റ് എടുത്ത് വീണ്ടും നമ്മൾ പഴയപടി മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ 2 തൊഴുത്ത. ഞങ്ങളുടെ ഫ്രണ്ടില് 40 പശുക്കളുണ്ട്. ബാക്കി പശുക്കളെ പുറവിലാകിട്ടുന്നത്. പുറവിലത്തേത് ഇപ്പൊ പുതിയ രീതിയിലെ വെള്ളമൊക്കെ അവരുടെ അരികെ തന്നെ പൈപ്പ് കൂടെ അന്നേരം തന്നെ അവർക്ക് കുടിക്കത്തക്ക സംവിധാനമാണ്. ഇപ്പുറത്ത് അങ്ങനല്ല. നമ്മള് പാത്രം വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനകത്ത് നമ്മള് വെള്ളം ശരീരത്തിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഇഷ്ടാനുസരണം കുടിക്കും. അങ്ങനെ നമ്മൾ കുളിപ്പിക്കാൻ നേരം ആ വെള്ളം കൊടുക്കുന്നത്. മറ്റേടുത്ത് അങ്ങനല്ല. അവർക്ക് ഇഷ്ടമുള്ളപ്പം വെള്ളം കുടിക്കുകയും എല്ലാം ചെയ്യുക. ആ രീതിയിലുള്ള സംവിധാനമാണ് ചെയ്തേക്കുന്നത്. നല്ല അന്തരീക്ഷം എപ്പോഴും കാറ്റ് കിട്ടും. ഇപ്പുറത്ത് പിന്നെ ഫാനുണ്ട്. പഴയ തൊഴുത്തില് ചില സമയത്ത് അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. ഫോസ്റ്റ് സേവനം ഞങ്ങൾക്ക് നല്ലതായിട്ട് മിൽമായി നിന്ന് കിട്ടുന്നുണ്ട്. ബോണസ് ഉണ്ട്. മറ്റെല്ലാ ആനുകൂല്യങ്ങളും സൊസൈറ്റിയിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും മിൽമായി നിന്ന് കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളത് എപ്പോഴും ഏത് കാര്യത്തിൽ പശുക്കത്തൊരു അസുഖം വന്നാൽ തന്നെ അവര് ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് 2 പേരും. അത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഞങ്ങളുടെ ഒരു കാര്യം അതാ. പശുക്കളെ ഇവിടെ നാട്ടുംപുറത്തുനിന്ന് വാങ്ങിക്കും. പിന്നെ തമിഴ്നാട്ടിൽ പോയി വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ തമിഴ്നാട്ടിൽ പോകുന്നില്ല. തന്നെ നാട്ടിൽ നിന്ന് തന്നെ ഓരോരുത്തർ നമ്മളോട് വന്ന് പറയുമല്ലോ ഇന്നടുത്തൊരു പശു ഉണ്ട്. അങ്ങനെ പോയി നോക്കി നമുക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഇനി കൊണ്ടുവരിക. എനിക്ക് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും കൂടുതൽ പാൽ അളക്കുന്നതിനുള്ള അവാർഡ് എനിക്ക് 3 തവണ കിട്ടി. ചാണകം ഇപ്പൊ ഞങ്ങൾ മെഷീൻ ഉപയോഗിച്ച് പൊടിച്ചുണക്കി കടകൾക്ക് കൊടുക്കുക. ഫാമുകാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുക. അടുത്തൊക്കെ ഉള്ളവര് ചെടി നടാനും കൃഷി സാധനങ്ങൾ നടാനും എല്ലാം വന്ന് ഇവിടുന്ന ചാണകം കൊണ്ടുപോകുന്നത്. അതിൽ നിന്നൊരു ആദായം നമുക്ക് കിട്ടുന്നുണ്ട്.

0: ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പന്നൂരുള്ള ശ്രീ ഷൈൻ ക്ഷീര കാർഷിക മേഖലയിൽ നമുക്കൊരു മാർഗദർശിയാണ്. പശുവളർത്തൽ ലാഭകരമാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് മറുപടി പറയുന്നവർക്ക് ഒരു ഉദാത്ത മാതൃകയാണ് ഇദ്ദേഹം. പശുവളർത്തൽ ഒരു തപസ്യയായി ഏറ്റെടുത്ത് മൃഗപരിപാലനത്തിൽ പുതിയ മാതൃക തീർക്കുന്ന ശ്രീ ഷൈൻ.
1: ഏകദേശം 350 പശുക്കള് നമുക്ക് നിലവിലുണ്ട്. പ്രതിദിനം ഏകദേശം 4,800 പാല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതില് ഒരു 2,800-3,000 പാല് പെരിങ്ങാശ്ശേരി ആപ്കോസിൽ നമ്മൾ നൽകുന്നുണ്ട്. ബാക്കി പാല് നമ്മൾ ലോക്കലായിട്ട് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. രാത്രി 2 രാവിലത്തെ കറവ ആരംഭിക്കുന്നത്. അപ്പൊ രാവിലെ പശുക്കൾക്ക് തീറ്റ കൊടുത്ത് കുളിപ്പിച്ച് കറക്കുവാണ് നമ്മൾ ചെയ്യുന്നത്. കറവയ്ക്ക് ശേഷം എല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി ഇടുകയാണ് ചെയ്യുന്നത്. അത് രാവിലത്തെ കറവയും കാര്യങ്ങളെല്ലാം ഒരു 7 തീരും. പിന്നെ നമ്മൾ വൈകുന്നേരത്തെ കറവ 2 വീണ്ടും കറവ നമ്മൾ ആരംഭിക്കുന്നത്. കറവയ്ക്ക് ശേഷം വീണ്ടും കഴുകി നമ്മൾ വൃത്തിയാക്കി ഇടുന്നു. ഏകദേശം ഒരു 6-7 വൈകുന്നേരത്തെ കറവ പണികളും തീരും. അങ്ങനെയാണ് നമ്മുടെ ദിനചര്യകൾ പോകുന്നത്. തൊഴുത്തിൽ നമ്മൾ ഓട്ടോമാറ്റിക് വാട്ടർ ഡ്രിങ്കർ സിസ്റ്റം, പിന്നെ മിസ്റ്റ്, ഫാന്, പിന്നെ നമ്മളെ കുളിപ്പിക്കുന്നതിന് വേണ്ടി വേണ്ടി നമ്മൾ പ്രഷർ വാഷാണ് ഉപയോഗിക്കുന്നത്. മെഷീനിലാണ് കറവയും കാര്യങ്ങളും ചെയ്യുന്നത്. സംഘത്തിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് ഇൻസെന്റീവ് ഉള്ള സമയങ്ങളിൽ നമുക്ക് ഇൻസെന്റീവ് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. തീറ്റപ്പുല്ല് ഉണ്ട്, കൃഷിയുണ്ട്. പക്ഷെ നമ്മൾ തീറ്റപ്പുല്ലിനേക്കാൾ ഉപരി നമ്മുടെ പൈനാപ്പിളിന്റെ വിലയാണ് പശുക്കൾക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നത്. ക്ഷീരവികസന വകുപ്പിൽ നിന്നും നമുക്ക് ചെറിയ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ കിട്ടാറുണ്ട്. നമ്മളല്ലാത്ത സമയങ്ങളിൽ ഇൻസെന്റീവ്, മറ്റുള്ള പശുക്കൾക്ക് മെഷീനറീസിന് അങ്ങനെയുള്ള സാമ്പത്തിക സഹായങ്ങൾ നമ്മൾ ക്ഷീരവികസന വകുപ്പിൽ നിന്നും മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും ലഭിക്കാറുണ്ട്. നമ്മൾ നല്ല കുട്ടികളെ വളർത്തിയെടുക്കുകയും പിന്നെ തമിഴ്നാട്ടിൽ നിന്നുമാണ് നമ്മൾ പശുക്കളെ വാങ്ങുന്നത്. 3 സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1 നാഷണൽ അവാർഡും ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പാലളന്നതിനുള്ള ക്ഷീര സഹകാരി അവാർഡ് 2 ലഭിച്ചിട്ടുണ്ട്. പിന്നെ മൃഗസംരക്ഷണ വകുപ്പിന്റെ സംസ്ഥാനതല ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട്.
0: പശുപരിപാലനത്തിലൂടെ മികച്ച വരുമാനം നേടുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട കൊറ്റമ്പള്ളി സ്വദേശിയായ അഖിൽ. ലോക്ഡൌൺ കാലത്ത് ഒരു വരുമാനം എന്ന നിലയിലാണ് അഖിൽ പശുവളർത്തൽ ആരംഭിച്ചത്. പാൽ, ഉണക്കച്ചാണകം എന്നിവ വിപണനം നടത്തി കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ കാര്യക്ഷമമായും ലാഭകരമായും ഡയറി ഫാം നടത്തിക്കൊണ്ടുപോകുന്ന ശ്രീ അഖിലിന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ.
2: എനിക്ക് 20 കറവപ്പശുക്കളും 10 കിടാരികളുമുണ്ട്. ഏകദേശം 20 പശുക്കളിൽ നിന്ന് 230 പാല് കിട്ടുന്നുണ്ട്. പാല് മിൽമേക്കിങ് കൊടുക്കുന്നുണ്ട്, അല്ലാതെ 1.5 പാക്കറ്റുകളാക്കി തിരുവനന്തപുരം സിറ്റിയിലെ ഫ്ലാറ്റുകളിൽ കൊണ്ടുകൊടുക്കുന്നുണ്ട്. ഗീർ ക്രോസ്, ജേഴ്സി, സുനന്ദിനി ഈ പശുക്കളാണ് ഉള്ളത്. ശുദ്ധമായ പശുമ്പാല് നേരിട്ട് ആളുകളിൽ എത്തിക്കുന്ന ഒരു ഇത് മനസ്സിലാക്കിയിട്ടാണ് 1.5 പാക്കറ്റുകളാക്കി രാവിലെ തന്നെ എല്ലാ വീടുകളിൽ കൊണ്ട് ഫ്ലാറ്റുകളിലാണ് കൂടുതൽ കൊടുക്കുന്നത്. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ആവശ്യമുള്ളവർക്ക് ചോദിക്കുന്നവർക്ക് പാല് കൊടുക്കുന്നു. സൂപ്പർ നേപ്പർ, റെഡ് നേപ്പർ മിക്സ് ചെയ്ത് 1 തീറ്റപ്പുൽ കൃഷി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ചാണകം ഉണക്കി ചാക്കുകളിലാക്കിയാണ് കൊടുക്കുന്നത്. 1 150 നിരക്കിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. മൃഗ ഡോക്ടറുടെ സേവനം കിട്ടുന്നുണ്ട്. നല്ല രീതിയിലാണ് ഡോക്ടർമാർ സഹായിക്കുന്നത്, തീറ്റക്രമങ്ങൾ പറഞ്ഞു തരുന്നതും പശുക്കൾ എങ്ങനെ പരിപാലിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു കാര്യങ്ങളൊക്കെ ഡോക്ടർമാരാണ് പറഞ്ഞു തരുന്നത്. ഗീർ ക്രോസ്, ജേഴ്സി, സുനന്ദിനി ഈ പശുക്കളാണ് ഉള്ളത്. 2 പശുവിൽ തുടങ്ങിയതാണ് ഫാം. കൂടുതലും വാങ്ങിയിട്ടില്ല, ഒരു 3-4 പശുക്കളെ വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ പ്രസവിച്ച കുട്ടികളെ വളർത്തിയെടുത്താണ് ഫാം ഡെവലപ്പ് ചെയ്തത്. മിൽക്ക് ഷെഡ് പദ്ധതി പ്രകാരം ക്ഷീര വകുപ്പിൽ നിന്നും 2020 2 പശുക്കളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 പശു വാങ്ങേണ്ട സബ്സിഡി കിട്ടിയിട്ടുണ്ട്. സംഘം വഴി മാറ്റ്, അതുപോലെ തന്നെ പാലിന് സബ്സിഡിയൊക്കെ നൽകാറുണ്ട്. ക്ഷീര വകുപ്പിൽ നിന്ന് സബ്സിഡി കിട്ടാറുണ്ട് പാലിന്. ഫാമിലെ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 പശുക്കളുടെ ഒരു സെറ്റായിട്ടാണ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്തത്. ഇപ്പൊ മാസത്തിലൊരു പ്രസവം നൽകി. ഇപ്പൊ 20 പശുക്കളും അതിൽ ചെന്നൈയിലുള്ള 4 ഉണ്ട്. 24 പശുക്കളായിട്ട് അപ്പൊ പാലിന് കുറവ് വരില്ല, എല്ലാ സമയവും ഒരുപോലെ പാല് കിട്ടിക്കൊണ്ടിരിക്കും. മാസത്തിലൊരു പ്രസവം കാണും, ഒരാളുടെ കറവ് നിർത്തും, അങ്ങനെയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഫാമിലി ജോലിക്കാരില്ല, ഞങ്ങളെ വീട്ടിലെ എല്ലാവരുമായിട്ടാണ് ഫാമിലി ജോലികളെല്ലാം ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെ 2:30 ദിനചര്യ ആരംഭിക്കുന്നത്. ആദ്യം ഫാമിലോട്ട് പോയി കഴിഞ്ഞാൽ ചാണകമൊക്കെ നീക്കി പശുക്കളെ കുളിപ്പിക്കും. കുളിപ്പിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് TMR കൊടുക്കുന്നുണ്ട്. TMR ഇട്ടതിന് ശേഷം കറവ നടത്തും. കറവ നടത്തിയതിന് ശേഷം കാലിത്തീറ്റയും വൈക്കോലും ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉച്ച സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 12:30 ഫാം സ്റ്റാർട്ട് ആവുന്നത്. അതുപോലെ തന്നെ കുളിപ്പിക്കുന്നു, TMR ഇട്ട് കറക്കുന്നു. അത് കഴിഞ്ഞ് കാലിത്തീറ്റയും പുല്ല് അരിഞ്ഞതും കൊടുക്കുന്നുണ്ട്. വൈകിട്ട് അതുപോലെ ഒരു 7 ആകുമ്പം

0: ഒന്ന് എല്ലാവരും നോക്കി തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്തിടുന്ന ഇതാണ് സാധാരണ റെഗുലർ ദിനചര്യ. അസുഖങ്ങൾ വരാതിരുന്നതിന് ലാഭമാണ്. ഞങ്ങളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അസുഖം വന്നിട്ട് ട്രീറ്റ്മെന്റ് നടത്തുന്നതിനേക്കാൾ അസുഖം വരാതെ നോക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളാണ്. വേനൽ സമയത്തായപ്പം ഹീറ്റ് സ്ട്രെസ് അതുപോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി റൂഫിന് മുകളിൽ സ്പ്രിംഗ്ലർ പോലുള്ള സാധനം സ്ഥാപിക്കുക, അതുപോലെ തന്നെ അവരുടെ ഡൈജഷൻ ക്രമീകരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. 60% അസുഖം വൃത്തിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ എപ്പോഴും ഫാം നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വലുതായിട്ട് അസുഖങ്ങൾ വരാറില്ല.
1: പശുവളർത്തൽ ഒരു ജീവനോപാധിയും സമൂഹത്തിൽ മാന്യത നേടാൻ സഹായകമായ സത് സംരംഭവുമാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച കർഷകരുടെ അനുഭവ സാക്ഷ്യം എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. ഇവരെപ്പോലെ ഒട്ടനവധി ആളുകൾ കന്നുകാലി വളർത്തലിലൂടെ ജീവിത ഭദ്രത ഊട്ടിയുറപ്പിക്കാനായി കഷ്ടപ്പെടുന്നുണ്ട്. പശുക്കളുടെ സമയാസമയങ്ങളിലുള്ള പരിചരണ മുറകളിലും അതിലൂടെയുള്ള പാൽ വിൽപ്പനയിലും അതിനേക്കാൾ ഉപരി അധ്വാനിക്കാനുള്ള ഒരു മനസ്സുമുണ്ടെങ്കിൽ കന്നുകാലി വളർത്തൽ ആദായകരം തന്നെയാണ്.
2: ക്ഷീരകേരളം നേട്ടങ്ങളുടെ നേർക്കാഴ്ചകളിലൂടെ ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന ജി രാജമ്മ, ആഖ്യാനം അനുജ ഭാസ്കർ.

0: കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിൽ എത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു.
1: ഇന്നത്തെ വയലും വീടും പരിപാടി അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം ഏതാണ്? ഉത്തരം സിങ്ക്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ വൈകുന്നേരം 6:50. നന്ദി, നമസ്കാരം.
2: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
3: വയലും വീടും സമാപിക്കുന്നു.
4: ആകാശവാണി കർഷക ഗ്രാമക്ഷേമ വാർത്തകൾ. നെല്ല് സംഭരണം സപ്ലൈകോ രജിസ്ട്രേഷൻ June 3 വരെ നീട്ടി. രണ്ടാം വിള നെല്ല് സംഭരണത്തിനായി കർഷകർക്ക് June 3 വരെ രജിസ്റ്റർ ചെയ്യാം. നിശ്ചിത സമയപരിധിയായ March 31 വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്നവർക്കാണ് അവസരം. ഇതിനായി സപ്ലൈകോ പാഡി പോർട്ടൽ വീണ്ടും തുറന്നിട്ടുണ്ട്. സപ്ലൈകോ പാഡി .in എന്ന പോർട്ടലിൽ കർഷകർക്ക് രജിസ്ട്രേഷൻ നടപടിക്രമം പൂർത്തീകരിക്കാം. CPCRIയുടെ കായംകുളത്തെ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കുന്ന ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിൽ പദ്ധതിയിൽ ഒരു സീനിയർ റിസർച്ച് ഫെലോയ്ക്കു വേണ്ടിയുള്ള 2026 June 4 ഒരു എഴുത്ത് പരീക്ഷയും അഭിമുഖവും നടത്തുന്നു. താൽക്കാലിക നിയമനം

0: 2021-3-2027 വരെ. ഉയർന്ന പ്രായപരിധി June 4 പുരുഷന്മാർ 35, സ്ത്രീകൾ 40 വയസ്സ്. നിയമാനുസൃതമായ ഇളവുകൾ ബാധകം. ഐക്കർ അംഗീകരിച്ച ഒരു കോളേജ് അഥവാ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചറൽ, ഹോർട്ടിക്കൾച്ചറൽ എന്നിവയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഏതെങ്കിലും ഗവേഷണ സ്ഥാപനത്തിലോ KVKയിലോ നടപ്പിലാക്കിയ കാർഷിക മേഖലയിലെ പദ്ധതികളിൽ പരിചയം, ഇരുചക്രവാഹന ഡ്രൈവിംഗിലുള്ള പരിചയം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പരിജ്ഞാനം എന്നിവ അഭികാമ്യം. പ്രതിമാസ ഫെലോഷിപ്പ് 37,000 രൂപ പ്ലസ് HRA. കൂടുതൽ വിവരങ്ങൾക്ക് www.cpcra.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. 0479-2959-268-2449-9268 എന്നിവയിലേതെങ്കിലും ഒരു ഫോൺ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിന് കണക്ഷൻ എടുക്കുന്ന ആളിന്റെ തിരിച്ചറിയൽ കാർഡും കണക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശ രേഖയും മാത്രം ഹാജരാക്കി വൈദ്യുതി കണക്ഷൻ അപേക്ഷിക്കാം. KCB ഉദ്യോഗസ്ഥൻ പരിശോധന നടത്തുമ്പോൾ കണക്ഷൻ കാർഷിക ആവശ്യത്തിനാണെന്ന് ബോധ്യപ്പെടണം. കൃഷി വകുപ്പിൽ നിന്നോ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നോ ഉള്ള പ്രത്യേക രേഖയുടെ ആവശ്യമില്ല. ആവശ്യമായ കുറഞ്ഞ സ്ഥലത്തിന് മുകളിലാണെന്നും കൃഷി ആവശ്യത്തിനാണെന്നും കാണിച്ചുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ സർട്ടിഫിക്കറ്റിന്റെ അഭാവത്തിൽ സർക്കാരിന്റെ സബ്സിഡി 85 പൈസ പെർ യൂണിറ്റ് അവകാശപ്പെടില്ലെന്ന് കണക്ഷൻ എടുക്കുന്നവർ വെള്ള പേപ്പറിൽ എഴുതി നൽകേണ്ടതുണ്ട്. സാധാരണ ജലസേചനത്തിലുള്ള കാർഷിക കണക്ഷനും കന്നുകാലി ഫാമുകൾ, പൌൾട്രി ഫാമുകൾ തുടങ്ങിയവയ്ക്കുള്ള കാർഷിക കണക്ഷനും ഈ ഇളവ് ലഭിക്കും. മുയൽ, പന്നി ഫാമുകൾ, ഹാച്ചറികൾ, പട്ടുനൂൽ പുഴുവളർത്തൽ കേന്ദ്രങ്ങൾ, പുഷ്പ ടിഷ്യൂ കൾച്ചർ, സസ്യ കൂട് നഴ്സറികൾ, മത്സ്യ ഫാമുകൾ, ചീനവല, ക്ഷീര സഹകരണ സംഘങ്ങൾ, റബ്ബർ ഷീറ്റ് മെഷീൻ ഹൌസ് തുടങ്ങിയ കാർഷിക സംരംഭങ്ങൾക്ക് താരിഫിൽ LTVB താരിഫിൽ കണക്ഷൻ ലഭ്യമാണ്. എറണാകുളം ജില്ലയിലെ വൈറ്റില ചളിക്കുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നേന്ത്രൻ, അബല, കദളി, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക്. ഫോൺ നമ്പർ 0484-9963-8075-2268-6. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. കമ്പോളം മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ കിൻഡലിന് കൊല്ലം 23,500 രൂപ, ആലപ്പുഴ 24,100 രൂപ, എറണാകുളം 22,800 രൂപ. കൊപ്ര ക്വിൻ്റലിന് കൊല്ലം 13,900 രൂപ, വടക്കൻ പരുവർ 13,900 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600 രൂപ, തൊടുപുഴ 2,700 രൂപ, കട്ടപ്പന 2,500 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് നെടുമങ്ങാട് 66,000 രൂപ, കൊച്ചി ഗാർബിൾഡ് 72,400 രൂപ. ചുക്ക് കിൻഡലിന് അടൂർ 28,000 രൂപ, കൊച്ചി 29,000 രൂപ. ഇതോടെ കാർഷിക മേഖല വാർത്തകൾ സമാപിക്കുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ജോസ്ന. പ്രധാന വാർത്തകൾ. വികസിത രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറുകൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്ത്രപരമായ പ്രതിരോധ കൂട്ടായ്മയുമായി ഇന്ത്യയും ഓസ്ട്രേലിയയും. ഇരുരാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യത്ത് ചരക്കുസേവന നികുതി വരുമാനത്തിൽ റെക്കോർഡ് വളർച്ച. കഴിഞ്ഞ മാസം ലഭിച്ചത് 1.94 ലക്ഷം കോടിയിലധികം രൂപ. മണ്ണും കൃഷിയിടവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണ അവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി. 22nd ഏഷ്യൻ Under-20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണം ഉൾപ്പെടെ 19 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് 2nd സ്ഥാനം. വാർത്തകൾ വിശദമായി. വികസിത രാജ്യങ്ങളുമായി വ്യാപാര കരാറുകളിൽ ഒപ്പുവയ്ക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വലിയ അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. കരാറിനെക്കുറിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യയിലെ MSME കൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ കയറ്റുമതികൾക്ക് ഒമാൻ വിപണിയിൽ മുൻഗണന ലഭിക്കുമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. രണ്ടാമത് ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർലസും ചർച്ചയ്ക്ക് സംയുക്തമായി നേതൃത്വം നൽകി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ തലബന്ധം ഗണ്യമായി ശക്തിപ്പെട്ടിട്ടുണ്ടെന്നും വരും വർഷങ്ങളിൽ ഇത് കൂടുതൽ പുരോഗതി കൈവരിക്കുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു.
2: In the coming years, we work with a renewed momentum, effectively contributing to growth of bilateral defense relations. Excellency, today is the 5th anniversary of elevation of our relations to comprehensive strategic partnership. I appreciate the significant strides made in our bilateral relationship across a wide range of sectors.
1: ഇന്ത്യയും ഓസ്ട്രേലിയയും പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചതായും സമുദ്രമേഖലയിൽ ഇരുപക്ഷവും ഒരുമിച്ച് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും റിച്ചാർഡ് മാർലസ് പറഞ്ഞു. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തികം, പ്രതിരോധം, അതിർത്തി സുരക്ഷ, സംസ്കാരം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. നിക്ഷേപം, ആരോഗ്യം, ഊർജ്ജം, നിർണായക ധാതുക്കൾ എന്നിവയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും തന്ത്രപ്രധാനമായ കലാദൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാനും ചർച്ചയിൽ ധാരണയായി. രാജ്യത്തെ മൊത്തം ചരക്ക് സേവന നികുതി വരുമാനത്തിൽ 3.2% വർദ്ധനവ്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിതരണം മെച്ചപ്പെട്ടതും ഇറക്കുമതിയിൽ നിന്നുള്ള വരുമാനം തുടർച്ചയായി വർദ്ധിച്ചതുമാണ് നേട്ടത്തിന് കാരണമായത്. ഇതോടെ കഴിഞ്ഞ മാസം ലഭിച്ച ആകെ GST വരുമാനം 194,000 കോടി രൂപ കടന്നു. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ ഇത് 188,000 കോടി രൂപയായിരുന്നു. മണ്ണും കൃഷിയിടങ്ങളും സംരക്ഷിക്കുക, കർഷകരിൽ ശാസ്ത്രീയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിയായ ഖേത് ബചാവോ അഭിയാന് തുടക്കമായി. മധ്യപ്രദേശിലെ റാംസിയ ഗ്രാമത്തിൽ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഒരു മാസം നീളുന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക സർവകലാശാലകളും കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളും ജനപ്രതിനിധികളും ക്യാമ്പയിനിൽ പങ്കാളികളാകും. മണ്ണുപരിശോധന, ജൈവകൃഷി, ജലസംരക്ഷണം എന്നിവയ്ക്കൊപ്പം വ്യാജവിത്തുകളും വളങ്ങളും തിരിച്ചറിയാനുള്ള വിവരങ്ങളും കർഷകർക്ക് നൽകും. വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണാവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കി. അദാലത്തുകൾക്ക് പരസ്പര ഒത്തുതീർപ്പുകൾക്ക് മാത്രമേ അവകാശമുള്ളൂവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഉന്നാവോയിൽ അതോറിറ്റിക്ക് മുന്നിലുണ്ടായ ഒത്തുതീർപ്പ് വിവാഹമോചനമായി കണക്കാക്കി ഭർത്താവ് പുനർവിവാഹം ചെയ്തതിനെതിരെ ഒരു സ്ത്രീ നൽകിയ ഹർജിയിലാണ് ഈ നിർണായക ഉത്തരവ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഹോങ്കോങ്ങിൽ നടന്ന 22-ാമത് ഏഷ്യൻ U20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവും അടക്കം 19 മെഡലുകളുമായി ഇന്ത്യ 2-ാം സ്ഥാനം നേടി. മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കായിക താരങ്ങളുടെ ദൃഢനിശ്ചയത്തിന്റെയും മികവിന്റെയും പ്രതിഫലനമാണ് ഈ മികച്ച പ്രകടനമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിയറ്റ്നാമിൽ നടക്കുന്ന U17 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണവും 3 വെള്ളിയും 5 വെങ്കലവും അടക്കം 10 മെഡലുകൾ നേടി ഇന്ത്യൻ വനിതാ ടീം മികച്ച പ്രകടനം കാഴ്ചവച്ചു. 43 കിലോഗ്രാം വിഭാഗത്തിൽ ദീക്ഷയും 73 കിലോയിൽ ഗരിമയും ഇന്ത്യയ്ക്കായി സ്വർണം നേടി. നികിത, അന്തര, താനിയ എന്നിവർ വെള്ളി മെഡലുകളും പലക്, അനാമിക, അക്ഷര, സാക്ഷി, മാന്യ എന്നിവർ വെങ്കലവും നേടി. ജലഗവേഷണ വികസനത്തെ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ ശില്പശാല കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്രസിംഗും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ജലവിഭവ നിരീക്ഷണം മാനേജ്

0: മാനേജ്മെന്റ് എന്നിവയ്ക്കായി ഉപഗ്രഹ അധിഷ്ഠിത ആപ്ലിക്കേഷനുകളും നൂതന സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തുന്നതിനുള്ള ധാരണാപത്രത്തിൽ ജൽശക്തി മന്ത്രാലയവും ISROയും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: ജലക്ഷാമത്തിനുള്ള പരിഹാരങ്ങളെക്കുറിച്ച് ശില്പശാലയിൽ ചർച്ച ചെയ്യുമെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി CR പാട്ടീൽ പറഞ്ഞു. വികസിത ഭാരതം 2047 എന്ന വീക്ഷണം സാക്ഷാത്കരിക്കുന്നതിന് നൂതനാശയങ്ങളുടെയും പുതിയ സാങ്കേതിക വിദ്യകളുടെയും സംയോജനം അനിവാര്യമാണെന്നും ശ്രീ പാട്ടീൽ പറഞ്ഞു. രാജ്യത്തിന്റെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ വളരെ വേഗത്തിൽ വളരുകയാണെന്നും നിലവിലത് $9 ബില്യൺ ആണെന്നും സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. കുടിവെള്ളം, കാലാവസ്ഥാ പ്രതിരോധ ശേഷി, ജല ഉപയോഗ കാര്യക്ഷമത തുടങ്ങിയ മുൻഗണനാ മേഖലകളിൽ അത്യാധുനിക ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജൽശക്തി മന്ത്രാലയവും അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൌണ്ടേഷനും സംയുക്തമായി വാട്ടർ ഓൺ മഹാ എന്ന ദൌത്യം ആരംഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. കേരളത്തിൽ പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കമായി. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഈ മാസം 4 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. CMRLനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. CMRL സമർപ്പിച്ച അപ്പീലിൽ വാദം കേട്ട ശേഷമാണ് കോടതി നിർദ്ദേശം. അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. കേരളത്തിൽ പാൽവില വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. നീറ്റ് UG പുനഃപരീക്ഷ നിലവിലുള്ള എഴുത്തുരീതിക്ക് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ രീതിയിൽ നടത്തണമെന്ന ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ദേശീയ പരീക്ഷാ ഏജൻസി നിരവധി വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തേണ്ടതില്ലെന്ന് ജസ്റ്റിസുമാരായ PS നരസിംഹയുടെയും അരവിന്ദ് കുമാറിന്റെയും ബെഞ്ച് വ്യക്തമാക്കി. കേസിന്റെ തുടർവാദം July 27 മാറ്റിവച്ചു. രാജ്യത്തുടനീളം പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറുകൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്ത്രപരമായ പ്രതിരോധ കൂട്ടായ്മയുമായി ഇന്ത്യയും ഓസ്ട്രേലിയയും. ഇരുരാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യത്ത് ചരക്കുസേവന നികുതി വരുമാനത്തിൽ റെക്കോർഡ് വളർച്ച. കഴിഞ്ഞ മാസം ലഭിച്ചത് 1.94 ലക്ഷം കോടിയിലധികം രൂപ. മണ്ണും കൃഷിയിടവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഖേത് ബജാവോ അഭിയാൻ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണ അവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി. 22ാമത് ഏഷ്യൻ U20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണം ഉൾപ്പെടെ 19 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് 2ാം സ്ഥാനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി. മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: ഓർഹാൻ പാമുക് എഴുതിയ നോവൽ ചുവന്ന മുടിക്കാരി. രചന ജേക്കബ് എബ്രഹാം.
4: മുതിർന്ന സ്ത്രീയോടുള്ള കൗമാരക്കാരന്റെ അനുരാഗം ലോകസാഹിത്യത്തിലെ നിരവധി കൃതികളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. കൗമാരകാമനകളുടെ പ്രണയരതി സങ്കല്പങ്ങൾ പ്രതിഭാശാലികളായ എത്രയോ എഴുത്തുകാർ വിഷയമാക്കിയിരിക്കുന്നു.
2: കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് മുതിർന്ന പുരുഷനോട് തോന്നുന്ന പ്രണയവും ലോക നോവൽ സാഹിത്യത്തിൽ പ്രമേയമായി കടന്നുവന്നിട്ടുണ്ട്. വിക്ടോറിയൻ സദാചാര മൂല്യങ്ങളെ വിരളിപ്പിടിപ്പിച്ച വ്ളാദിമിർ നബക്കോവിന്റെ ലോലിത എന്ന നോവൽ ഈ ഗണത്തിൽ മുന്നിൽ നിൽക്കുന്നു.
4: ബാല്യം കടന്ന് കൗമാരത്തിലേക്കെത്തുമ്പോൾ എതിർലിംഗത്തിലെ ഇണയോട് തോന്നുന്ന ആകർഷണം സഹജമായ അനുഭൂതികളുടെ വിസ്ഫോടനം സൃഷ്ടിക്കുന്നു. കൗമാരകാമനകളുടെ വികാരവിചാരങ്ങളാൽ നെയ്തെടുത്ത അതിമനോഹരമായൊരു നോവലുണ്ട് ലോകസാഹിത്യത്തിൽ. നൊബേൽ സമ്മാന ജേതാവായ ഓർഹാൻ പാമുക്കിന്റെ ചുവന്ന മുടിക്കാരി അഥവാ ദ റെഡ് ഹെയർഡ് വുമൺ വായനയിൽ വിസ്മയം തീർക്കുന്ന ഒരു ക്ലാസിക് നോവൽ.
2: തുർക്കിയിൽ നിന്നും ലോകസാഹിത്യ നഭസിലേക്ക് ഉദിച്ചുയർന്ന ഒരു നക്ഷത്രമാണ് ഓർഹാൻ പാമുക് എന്ന എഴുത്തുകാരൻ. തുർക്കി അഥവാ ടർക്കി പാശ്ചാത്യ നാഗരികതയോട് ആഭിമുഖ്യം പുലർത്തുമ്പോഴും പാരമ്പര്യം വിട്ടുകളയാത്ത ജനത.
4: അതിസമ്പന്നരും സാധാരണക്കാരും അതീവ ദരിദ്രരും ഇടകലർന്ന് ജീവിക്കുന്ന ഇസ്താംബുൾ നഗരത്തിന്റെ കഥകളിലൂടെയാണ് ഓർഹാൻ പാമുക് ലോകമെങ്ങുമുള്ള വായനക്കാരുടെ ഹൃദയം കീഴടക്കിയത്.
2: ഓർഹാൻ പാമുക്കിന്റെ കൃതികളിലെല്ലാം തന്നെ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ആഴവും പരപ്പും സംഘർഷങ്ങളും ചരിത്രത്തിന്റെയും വർത്തമാനകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കിടയിലൂടെ ആവിഷ്കരിക്കുന്നത് കണ്ടെത്താൻ കഴിയും. വ്യക്തികളുടെ സ്വകാര്യ ജീവിതം എത്രമാത്രം ചരിത്രവും രാഷ്ട്രീയവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു എന്ന് ഓർഹാൻ പാമുക് വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നു.
5: ഞാൻ ഒരു എഴുത്തുകാരനാകുവാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ എന്റെ ജീവിതത്തിൽ നടന്ന ഇനി ഞാൻ വിവരിക്കാൻ പോകുന്ന സംഭവങ്ങൾക്ക് ശേഷം ഞാൻ എഞ്ചിനീയറിംഗ് ജിയോളജി പഠിച്ച് ഒരു കെട്ടിട കോൺട്രാക്ടറായി. എന്നിരുന്നാലും ഈ പറഞ്ഞതിൽ നിന്നും എന്റെ കഥ ഇവിടെ അവസാനിക്കുന്നുവെന്നോ എന്റെ ഓർമ്മകളെ ഞാൻ പിറകിലേക്ക് എറിഞ്ഞുകളഞ്ഞുവെന്നോ വായനക്കാർ കരുതരുത്. ഓർക്കുന്തോറും അതിന്റെ ആഴങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്കും അത് സംഭവിച്ചേക്കാം. അച്ഛനും മക്കളും എന്ന പ്രഹേളികയിലേക്ക് നിങ്ങളും വിശദീകരിക്കപ്പെടാം.
4: ചുവന്ന മുടിക്കാരി എന്ന നോവൽ തുടങ്ങുകയാണ്. ചെം എന്ന കൗമാരക്കാരനാണ് ഈ നോവലിലെ നായകൻ. കൗമാരം, യൗവനം, മധ്യവയസ്സ് തുടങ്ങി ഒരു പുരുഷന്റെ ജീവിതത്തിലെ പ്രധാന പ്രണയകാലങ്ങൾ ചെം എന്ന കഥാപാത്രത്തിലൂടെ ആവിഷ്കരിക്കുകയാണ് ഇവിടെ നോവലിസ്റ്റ്. 1980കളിലാണ് കഥ നടക്കുന്നത്. തുർക്കിയിലെ ബെസിക്താസ് എന്ന ചെറുപട്ടണം. അവിടെയാണ് ഉമ്മയോടൊപ്പം കൗമാരക്കാരനായ ചെം താമസിക്കുന്നത്. ദരിദ്രരാണ് അവർ. ഉമ്മയും അവനും മാത്രമാണ് വീട്ടിലുള്ളത്. പിതാവ് അവരെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയോടൊപ്പം ഒളിച്ചോടി.
5: ജീവൻ എന്നായിരുന്നു ഞങ്ങളുടെ മെഡിക്കൽ ഷോപ്പിന്റെ പേര്. മരുന്നുകടയിൽ അത്ര തിരക്കുണ്ടാവില്ല. അന്നൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ ടെലിവിഷൻ വാപ്പ കടയിൽ വെച്ചിരുന്നു. രാത്രി മുഴുവൻ അദ്ദേഹം അത് കണ്ട് സമയം കളയും. ചിലപ്പോൾ വാപ്പയുടെ സഖാക്കളായ കൂട്ടുകാർ വരും. അവർ രാഷ്ട്രീയം ചർച്ച ചെയ്യും. ഞാൻ അടുത്തു ചെന്നാൽ ശബ്ദം താഴ്ത്തി സംസാരിക്കും.
2: പുരോഗമന ചിന്താഗതിക്കാരനായ ചെമ്മിന്റെ വാപ്പ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളെ പിൻപറ്റിയിരുന്നുവെങ്കിലും ചെമ്മിന്റെ ഉമ്മയോട് വഴക്കിട്ട് മറ്റൊരു സ്ത്രീക്കൊപ്പം പോയതോടെ ചെമ്മിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉടലെടുക്കുന്നു.
4: വാപ്പ പിണങ്ങിയതോടെ ചെം മരുന്നുകടയിൽ പോകാതെയായി. അസുഖക്കാരിയായ ഉമ്മയെ നോക്കണം. സ്കൂളിൽ പോകാൻ കഴിയില്ല. തൽക്കാലം ഒരു തൊഴിൽ കണ്ടുപിടിച്ചേ പറ്റൂ. അകന്ന ബന്ധത്തിൽപ്പെട്ട മെഹമൂദ് എന്ന കിണറുവെട്ടുകാരൻ അവരുടെ അയൽപ്പക്കത്ത് കിണറു കുഴിക്കാൻ വന്നപ്പോൾ താനും സഹായിയായി വരട്ടെയെന്ന് ചെം അയാളോട് ചോദിച്ചു. കിണറുവെട്ടുകാരൻ സമ്മതം മൂളുന്നു. അവന്റെ ഉമ്മയ്ക്കും സമ്മതം. കിണറുവെട്ടുകാരന്റെ സഹായിയായി പോകാൻ തീരുമാനിച്ചെങ്കിലും തന്റെ സ്വപ്നങ്ങളെ വിട്ടുകളയാൻ ചെം ഒരുക്കമല്ല. എങ്ങനെയും എഴുത്തുകാരനാവണം.
5: മഹമ്മദ് യജമാനൻ കുഴിയിലിറങ്ങി പാത്രത്തിൽ മണ്ണ് നിറയ്ക്കും. ഞാനും അലിയും ചേർന്ന് നങ്കൂര ചക്രത്തിലൂടെ അത് വലിച്ചു കയറ്റും. പാത്രത്തിൽ

0: ഒരു ബക്കറ്റിനേക്കാൾ വലിപ്പമുണ്ട്. അതുകൊണ്ട് മണ്ണും കല്ലും നിറയുമ്പോൾ കനം കാരണം ഞങ്ങൾക്ക് വലിച്ചു കയറ്റാൻ ബുദ്ധിമുട്ട് തോന്നി. ഞങ്ങൾ ഒരുമിച്ച് പിടിച്ച് വലിച്ചിട്ട് പോലും ജോലി എളുപ്പമായില്ല. വലിച്ചു കയറ്റിയ തൊട്ടി പലകയിൽ വെച്ച് കെട്ടഴിക്കുവാൻ കഴിവില്ല. ശക്തിയായിരുന്നു വേണ്ടിയിരുന്നത്. ശ്വാസം പിടിച്ച് തൊട്ടി കയറ്റി കഴിഞ്ഞാൽ പ്രയത്നം വിജയിച്ചു എന്ന മട്ടിൽ ഞങ്ങൾ പരസ്പരം നോക്കി ആശ്വസിച്ചു.
1: ഇസ്താംബൂളിൽ നിന്നും 30 മൈൽ അകലെയുള്ള ഒൻഗോറനിൻ എന്ന സ്ഥലത്തെ ഒരു തോട്ടത്തിലാണ് ചെം അവന്റെ പുതിയ യജമാനനൊപ്പം തൊഴിലെടുക്കുന്നത്. കിണറുകുഴിച്ച് വെള്ളം കണ്ടെത്തുന്നതിൽ മെഹമൂദ് വിദഗ്ധനാണ്. അയാളെ ആ തൊഴിലേൽപ്പിച്ചാൽ തോട്ടത്തിൽ വെള്ളം കിട്ടും എന്നുറപ്പാണ്.
2: പുതിയ തോട്ടത്തിന്റെ ഉടമസ്ഥനും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. പക്ഷേ ദിവസങ്ങളും ആഴ്ചകളുമായി പണി നടക്കുന്നു എന്നല്ലാതെ ജലത്തിന്റെ ഒരു കണിക പോലും കാണാനില്ല. തോട്ടത്തിന്റെ ഉടമ നിരാശനാകുന്നു. എങ്കിലും മെഹമൂദിന് ഉറച്ച പ്രത്യാശയുണ്ട്. പിതൃവാത്സല്യം അറിയാത്ത ചെമ്മിന് ഒരു പിതാവിന്റെ സ്നേഹവും മെഹമൂദ് പകരുന്നു.
1: കുന്നിൻ മുകളിലാണ് കിണർ കുഴിക്കുന്ന തോട്ടം. താഴ്വാരത്താണ് പട്ടണം. വൈകുന്നേരങ്ങളിൽ കിണർ കുഴിക്കുന്ന കുന്നിൻ മുകളിലെ തോട്ടത്തിൽ നിന്നും കിണറുവെട്ടുകാരനൊപ്പം ചെം താഴ്വാരത്തിലെ പട്ടണത്തിലേക്ക് നടക്കും. അവിടെ നിരവധി ഭക്ഷണശാലകളും കടകളുമുണ്ട്. പട്ടണത്തിൽ ഇപ്പോൾ സർക്കസ് നടക്കുന്നുണ്ട്. ഒരു നാടകശാലയും അവിടെയുണ്ട്. നാടകശാലയിൽ എല്ലാ ദിവസവും നാടകങ്ങൾ കളിക്കുന്നുണ്ട്.
0: പട്ടണത്തിലെ സന്ധ്യകൾക്ക് ശേഷം കുന്നുകയറുമ്പോൾ ഞങ്ങൾ ആകാശത്തിലേക്ക് പടികയറുകയാണോ എന്ന് തോന്നും. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു വീട് പോലുമില്ല. ചുറ്റും കട്ട പിടിച്ച ഇരുട്ടും. ഓരോ അടി വയ്ക്കുമ്പോഴും ഞങ്ങൾ നക്ഷത്രങ്ങളുടെ അടുത്തേക്ക് നീങ്ങുന്ന പോലെ തോന്നും. അപ്പോൾ ചുറ്റുമുള്ള ഇരുട്ട് അതിഭയങ്കരമാകും.
1: ഒരു ദിവസം പതിവുപോലെ മെഹമൂദിനൊപ്പം പട്ടണത്തിൽ പോയപ്പോഴാണ് തന്നെക്കാൾ പ്രായത്തിൽ ഇരട്ടി വയസ്സുള്ള ഒരു ചുവന്ന മുടിക്കാരി സ്ത്രീയെ അവൻ കാണുന്നത്. ആദ്യ ദർശനത്തിൽ തന്നെ ആ സ്ത്രീയോട് അവന് കഠിനമായ അനുരാഗം തോന്നുന്നു. അവളുടെ കണ്ണുകൾ അവന്റെ കണ്ണുകളുമായി ഇഴഞ്ഞു. ചുവന്ന മുടിക്കാരി സർക്കസ് കൂടാരത്തിനോട് ചേർന്നുള്ള നാടകശാലയിലെ ഒരു നടിയാണെന്ന് ചെം അധികം വൈകാതെ മനസ്സിലാക്കുന്നു.
2: ഒരു ഭക്ഷണശാലയിൽ ചുവന്ന മുടിക്കാരിയും അവളോടൊപ്പമുള്ള മറ്റു ചിലരും അവൻ തങ്ങളെ പിന്തുടരുന്നത് ഇതിനിടയിൽ മനസ്സിലാക്കുന്നു. ചുവന്ന മുടിക്കാരിയുടെ ഭർത്താവും ആ കൂട്ടത്തിലുണ്ട്. ചെം തന്നെ പിന്തുടരുന്നത് അവൾ ഒരു കളിമട്ടിൽ എടുക്കുന്നു. തന്റെ അഭിനയം കണ്ട് ഇഷ്ടപ്പെട്ട ഒരു ആരാധകനായി കൗമാരക്കാരനെ വാത്സല്യത്തോടെ യുവതി സ്വീകരിക്കുന്നു.
1: മെഹമൂദ് പകലത്തെ കിണർപണി കഴിഞ്ഞ് ക്ഷീണിതനായി കൂടാരത്തിൽ കഴിയുന്ന സായാഹ്നങ്ങളിൽ ചെം തനിയെ പട്ടണത്തിൽ പോകുന്നു. അങ്ങനെ തന്റെ പരിശ്രമങ്ങൾക്കൊടുവിൽ അവൻ ചുവന്ന മുടിക്കാരിയുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. കാലക്രമേണ ആ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുന്നു. തന്റെ പ്രായത്തേക്കാൾ ആ യുവതിക്ക് ഇരട്ടി വയസ്സുണ്ട് എന്ന കാര്യമൊന്നും ചെം ഓർക്കുന്നില്ല. പക്ഷേ വിധി അവന്റെ ജീവിതം മാറ്റിമറിക്കുന്നു.
0: നാടകം ഇഷ്ടമായോ? ചുവന്ന മുടിക്കാരി എന്നെ കണ്ടതും ചോദിച്ചു. കൈയടിച്ചതിന് നന്ദി. എനിക്ക് നാടകം നന്നായി തോന്നി. അവളുടെ മുഖത്തെ ചിരി കണ്ടപ്പോൾ അങ്ങനെ പറയണമെന്ന് തോന്നി. നിങ്ങൾ നന്നായി അഭിനയിക്കുന്നുണ്ട്. നാടകത്തിലുടനീളം ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. കിണറിന്റെ കാര്യം എന്തായി? അവൾ ചോദിച്ചു. ചിലപ്പോൾ തോന്നും വെള്ളം കിട്ടുകയേയില്ല എന്ന്. സത്യത്തിൽ ഞാൻ നിങ്ങളെ കാണാനാണ് ഇവിടെ നിൽക്കുന്നത്. വെള്ളം കാണുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല.
1: കിണറുകൊഴിക്കുന്ന കുന്നിൻ മുകളിൽ നിന്ന് എന്തെങ്കിലും ഉപായം കണ്ടെത്തി ചെം എല്ലാ വൈകുന്നേരവും അവളുടെ സവിധത്തിലെത്തും. അഗാധമായ താഴ്ചയിലേക്ക് പോയിട്ടും കിണറിൽ ഒരു തുള്ളി വെള്ളം കാണുന്നില്ല. ഇത് മെഹമൂദിനെ നിരാശനാക്കി. എങ്കിലും അയാൾ പ്രതീക്ഷയോടെ കിണർ കുഴിക്കുകയാണ്. വെള്ളം കാണാത്ത നിരാശയിൽ തോട്ടമുടമ കിണർ വെട്ടുകാരനെയും സഹായികളെയും ശകാരിക്കുന്നു.

0: അവർക്ക് നൽകി വന്നിരുന്ന സഹായങ്ങൾ നിർത്തുന്നു.
1: കിണർ അത്യഗാധതയിലേക്ക് പോയിട്ടും ഒരു തുള്ളി വെള്ളം കാണാൻ കഴിയാത്തത് ചെമ്മിനെയും നിരാശപ്പെടുത്തുന്നുണ്ട്. എങ്കിലും പട്ടണത്തിലെ നാടകശാലയിലെ സുന്ദരിയെ കാണാം എന്ന ആഗ്രഹം അവനെ അവിടെ തടഞ്ഞു നിർത്തുന്നു.
0: ദിനരാത്രങ്ങൾ അങ്ങനെ കടന്നുപോകുന്നു. കിണറിൽ ജലം കാണുന്ന കാര്യത്തിൽ യാതൊരു പുരോഗതിയും വരുന്നില്ല. ചുവന്ന മുടിക്കാരിയുമായുള്ള പ്രണയത്തിന്റെ തീവ്രതയിൽ ജോലി പൂർത്തീകരിക്കുന്ന കാര്യമൊക്കെ ചെം മറന്നുപോകുന്നു. അവളുടെ ഭർത്താവുമായും അവൻ സൗഹൃദത്തിലാവുന്നു. അവളുടെ രണ്ടാമത്തെ ഭർത്താവാണ് ഇപ്പോൾ കൂടെയുള്ളത്. സർക്കസ് സംഘത്തിനൊപ്പം സഞ്ചരിക്കുന്ന അവരുടെ ജീവിതശൈലി അയഞ്ഞതാണ്. കാർക്കശ്യത്തിന്റെ നിഴൽ അതിൽ വീണിട്ടില്ല. ചെം ആഗ്രഹിച്ച പോലെ തന്റെ മുതിർന്ന കാമുകിയുമായി അവൻ കിടക്ക പങ്കിടുന്നു. ചെം എന്ന കൗമാരക്കാരനെ അവൾ സ്വീകരിക്കാൻ ഒരു കാരണമുണ്ട്. അവന്റെ മുഖം അവൾക്ക് പ്രിയപ്പെട്ട ആരെയോ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
2: കെട്ടിടത്തിന്റെ 100 അടി ദൂരെയുള്ള ആൽമണ്ട് മരത്തിന് താഴെ ഞങ്ങൾ നിന്നു. ഞാനാണോ അവളാണോ ആദ്യം നിന്നത് എന്ന് ഓർമ്മയില്ല. അവൾ എന്നെ നോക്കി ചിരിച്ചു. എന്റെ ഭർത്താവ് ഇസ്താംബുളിലേക്ക് പോയിരിക്കുകയാണ്, ഇന്നിനി വരില്ല. നിനക്ക് വേണമെങ്കിൽ ഈ രാത്രി എന്റെ കൂടെ കഴിയാം. അത് പറഞ്ഞപ്പോൾ അവളുടെ ശരീരം എന്റെ അടുത്തായിരുന്നു, വളരെ അടുത്ത്. എന്തൊരു സൗന്ദര്യം! വാതിൽ തുറന്ന് ഞങ്ങൾ അകത്തെ ഇരുട്ടിലേക്ക് കയറി. അവൾ മെഴുകുതിരി തിരഞ്ഞു.
0: തന്റെ രാഷ്ട്രീയക്കാരനായ അച്ഛനെക്കുറിച്ച് ചുവന്ന മുടിക്കാരി പലതും അവനോട് ചോദിച്ചു. അവർ പഴയ പരിചയക്കാരാണ്. വെറും പരിചയം മാത്രമല്ല, അയാളുടെ കാമുകിയായിരുന്നു അവളെന്ന് നോവൽ മുന്നോട്ട് വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു. ഗ്രീക്ക് സാഹിത്യത്തിലെ ദുരന്ത നായകനായ ഈഡിപ്പസിന്റെ വിധി തന്നെയാണ് ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രമായ ചെമ്മിനെയും കാത്തിരിക്കുന്നത്. സ്വന്തം പിതാവിനെ വധിക്കുകയും അമ്മയ്ക്കൊപ്പം ശയിക്കുകയും ചെയ്ത അഭിശപ്ത ജീവിതത്തിന്റെ ഉടമയായ ഈഡിപ്പസ് രാജകുമാരന്റെ വിധി. മനുഷ്യജീവിതത്തിൽ വിധി നിർണയിക്കുന്ന ഭാഗധേയങ്ങൾ ആഴത്തിൽ പരിശോധിക്കുന്നു എന്നതാണ് ഈ നോവലിന്റെ പ്രധാന സവിശേഷത.
1: ഒരു ദിവസം കിണറ്റിൽ ഇറങ്ങിക്കുഴിക്കുന്ന മെഹമൂദിന്റെ മേലേക്ക് അബദ്ധത്തിൽ കല്ലും മണ്ണും നിറച്ച തൊട്ടി ചെമ്മിന്റെ കയ്യിൽ നിന്നും വീണുപോകുന്നതോടെയാണ് നോവലിൽ പുതിയൊരു വഴിത്തിരിവ് സംഭവിക്കുന്നത്. കിണറിന്റെ അത്യഗാധതയിൽ നിൽക്കുന്ന തന്റെ യജമാനന്റെ പുറത്തേക്ക് കപ്പിപൊട്ടി തൊട്ടി പതിച്ചതോടെ അയാൾ മരണപ്പെട്ടു എന്ന് ഭയന്ന് ചെം കുന്നിൻ മുകളിൽ നിന്നും പട്ടണത്തിലേക്ക് ഓടിപ്പോകുന്നു. മെഹമൂദിന്റെ മരണത്തിന് താനാണ് ഉത്തരവാദി. പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യും എന്ന് പേടിച്ച് അവൻ ആ പട്ടണം വിട്ട് സ്വന്തം നാട്ടിലേക്ക് തീവണ്ടിയിൽ കയറി യാത്ര ചെയ്യുന്നു. നോവലിന്റെ രണ്ടാം ഭാഗം ഇവിടെയാണ് ആരംഭിക്കുന്നത്.
2: തീവണ്ടിയിലിരുന്ന് നിറകണ്ണുകളോടെ ഞാൻ ദൂരെ പീഠഭൂമിയിലെ ഞങ്ങളുടെ സ്ഥലവും കിണർ കുഴിച്ച ഇടവും കണ്ടു. പട്ടണത്തിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന സെമിത്തേരി, സൈപ്രസ് മരങ്ങൾ, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദൃശ്യങ്ങൾ, കിണർ കുഴിച്ച സ്ഥലം ഇരുണ്ട് ആകാശത്ത് അലഞ്ഞു ചേർന്നിരിക്കുന്നു, ദൂരെ മിന്നൽ കാണുന്നു, ഇടിമുഴക്കം കേൾക്കുന്നു. എല്ലാം പിറകിലാക്കി തീവണ്ടി അതിവേഗം പായുന്നു. കുറെ കാലത്തേക്ക് ഞാൻ ഒരു മനുഷ്യനോടും സമ്പർക്കമില്ലാതെ ജീവിച്ചു. ഞാൻ പുറം ലോകത്ത് നിന്ന് പിൻവലിഞ്ഞു. എന്റെ ഉള്ളിൽ കുറ്റബോധവും ഇരുട്ടും നിറഞ്ഞു. ഞാൻ വീണ്ടും പഠിക്കാൻ തീരുമാനിച്ചു. ഹൈസ്കൂൾ കഴിഞ്ഞ് എനിക്ക് കോളേജിൽ ചേരണം. ചുവന്ന മുടിക്കാരിയെയും മഹമ്മൂദ് യജമാനനെയും ഞാൻ മറന്നു.
0: തന്റെ കൗമാരകാലത്തെ സംഭവങ്ങളിൽ നിന്നും 40-ാം വയസ്സിലെത്തി നിൽക്കുന്ന കഥാനായകനെയാണ് നാം നോവലിൽ പിന്നീട് കാണുന്നത്. ആർക്കിടെക്ട് എന്ന നിലയിൽ കെട്ടിട നിർമ്മാണ മേഖലയിൽ പ്രശസ്തനാണ് ചെം. ഇസ്താംബൂളിൽ നിരവധി പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. രാജ്യത്തിനകത്തും പുറത്തും നിരവധി സെമിനാറുകൾക്ക് പോകാറുണ്ട്.
1: അയാൾ വിവാഹിതനാണ്. പക്ഷേ ഒരു കുഞ്ഞ് എന്ന സ്വപ്നം ഇനിയും സഫലമായിട്ടില്ല. പഴയ ഓർമ്മകൾ അയാളെ ഭയപ്പെടുത്തുന്നുണ്ട്. ചെം സെസിൽ എന്നാണ് ധനാഢ്യനായ ആ ആർക്കിടെക്റ്റിന്റെ മുഴുവൻ പേര്. എഴുത്തുകാരനാവുക എന്ന സ്വപ്നം അയാൾ ഉപേക്ഷിച്ചു. പണ്ട് താൻ ചെയ്ത ക്രൂരകൃത്യം അയാളെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്. ഒരാളെ താൻ അറിയാതെ കൊന്നു.
2: ഞങ്ങൾക്ക് വയസ്സായിക്കൊണ്ടിരിക്കുന്നു, കുട്ടികളുമുണ്ടായില്ല. ഒൻഗോറിനും ഇസ്താംബുളിനും ഇടയിൽ ധാരാളം വ്യവസായശാലകളും പണ്ടകശാലകളും ഫാക്ടറികളും പൊങ്ങിക്കഴിഞ്ഞിരുന്നു. ഈ സാങ്കേതിക പുരോഗതി കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിരുന്നു. ഇസ്താംബുൾ സാങ്കേതിക സർവകലാശാലയിൽ എന്റെ ഒപ്പം പഠിച്ച ഒരു സുഹൃത്ത് എന്നെ ടെഹ്റാനിലെ ഒരു എണ്ണ കമ്പനിയിലേക്ക് ക്ഷണിച്ചു. വിമാനം ഉയർന്ന് കിഴക്ക് പടിഞ്ഞാറേക്ക് തിരിഞ്ഞപ്പോൾ ഓൻഗോറൻ പട്ടണവും ഇസ്താംബുളും ഒന്നായതുപോലെ തോന്നി.
0: ഇതിനിടയിൽ ചെം തന്റെ പിതാവിനെ കണ്ടുമുട്ടുന്നുണ്ട്. വിപ്ലവകാരിയായി പിതാവ് അലഞ്ഞു തിരിഞ്ഞു നടന്ന കൂട്ടത്തിൽ അയാൾക്കുണ്ടായിരുന്ന ബന്ധങ്ങളെക്കുറിച്ചും ചെം ചോദിച്ചു മനസ്സിലാക്കുന്നു. ഒന്നും വിട്ടുപറയുന്നില്ലെങ്കിലും ചുവന്ന മുടിക്കാരി തന്റെ പിതാവിന്റെ കാമുകിയായിരുന്നെന്നും കുറച്ചുകാലം അവർ ഒരുമിച്ച് കഴിഞ്ഞിരുന്നുവെന്നും ചെം മനസ്സിലാക്കുന്നു.
1: പണ്ട് താൻ മഹമ്മൂദ് യജമാനോട് കിണർ വെട്ടുന്ന കാലത്തെ സന്ധികളിലൊന്നിൽ പറഞ്ഞ ഈഡിപ്പസ് രാജാവിന്റെ കഥ തന്റെ ജീവിതത്തിൽ സംഭവിച്ചതോർത്ത് ചെം ദുഃഖിതനാവുന്നു. ഒടുവിൽ കിണർ വെട്ടിയിരുന്ന കുന്നിൻ മുകളിലും ആ പട്ടണത്തിലേക്കും പോയി ചുവന്ന മുടിക്കാരിയെ സന്ധിക്കാൻ ചെം തീരുമാനിക്കുന്നു.
2: അവന്റെ അച്ഛന്റെ പേര് കേട്ട് ഞാൻ ഞെട്ടിയെങ്കിലും ഞാനത് നേരത്തെ മനസ്സിലാക്കിയിരുന്നു എന്നതാണ് സത്യം. ജീവിതത്തിൽ ഒന്നും യാദൃച്ഛികമല്ലെന്ന് നാടക ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അച്ഛനും മകനും എഴുത്തുകാരനാകാൻ ആഗ്രഹിച്ചത് യാദൃച്ഛികമല്ല. ഇപ്പോൾ അവന്റെ കുഞ്ഞ് എന്റെ മകനായി വളരുന്നു. സത്യം പറഞ്ഞാൽ അവന്റെ അച്ഛന്റെ കാമുകയിൽ അവന് കുഞ്ഞുണ്ടായി. അതൊന്നും അറിയാതെ അവൻ ഓടിപ്പോയി. സ്റ്റേജിൽ വർഷങ്ങളോളം ഒഴുക്കിയ കണ്ണീര് വെറുതെ ആയില്ല. ഇപ്പോഴും ഞാൻ കരയുകയാണ്.
1: നോവൽ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ്. തന്റെ കാമുകിയായ ചുവന്ന മുടിക്കാരിയിൽ തനിക്ക് ഒരു കുഞ്ഞു പിറന്നിരുന്നു എന്ന സത്യം ചെം സെസിലിന് ആദ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പിതാവിന്റെ മുൻ കാമുകിയാണ് ചുവന്ന മുടിക്കാരി. അവരെല്ലാവരും ഒരു വിപ്ലവ നാടക സംഘത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. അങ്ങനെയാണ് അവർ കണ്ടുമുട്ടിയത്.
0: പണ്ട് താൻ കിണർ പണിക്കാരനായി നിന്ന പട്ടണത്തിലേക്ക് രണ്ടര പതിറ്റാണ്ടിന് ശേഷം ചെമ്മെത്തുമ്പോൾ അയാളുടെ മകൻ ഒരു യുവാവായി മാറിക്കഴിഞ്ഞിരുന്നു. അവസാനം ചെം തന്റെ മകനെ കാണുന്നു. അല്പം അന്തർമുഖനായ ഒരു യുവാവ്. രണ്ടുപേർക്കും പരസ്പരം അംഗീകരിക്കാൻ കഴിയുന്നില്ല. തിളച്ചു മറയുകയാണ് മനസ്സ്.
2: അവൻ വളരും തോറും ദേഷ്യം കൂടി വന്നു. അവൻ ഹൈസ്കൂളിൽ എത്തിയതിനു ശേഷം ദർഗെ വീട്ടിലേക്ക് വരാതായി. എൻവർ എന്നാണ് അവന്റെ പേര്. എന്റെ ഭർത്താവ് പോയതോടെ അവന് വലിയ വിഷമമായി. നല്ലൊരു സർവകലാശാലയിൽ പ്രവേശനം ലഭിക്കാതായതോടെ ആ സങ്കടം കൂടി. ഞങ്ങൾ തമ്മിൽ പലപ്പോഴും വഴക്കിടും. എന്നെ എതിർത്ത് പറയുന്നത് അവന് ഹരം നൽകി. ദർഗയുമായി ഞാൻ നിയമപ്രകാരം വേർപിരിഞ്ഞു. അധികം താമസിയാതെ അയാൾ മരണപ്പെട്ടു. അവൻ കുറച്ചുകാലം ഒരു പട്ടാള ക്യാമ്പിൽ ചേർന്നു. അവിടുത്തെ ഏകാന്തത സഹിക്കാതെയാകുമ്പോൾ അവൻ എന്നെ വിളിച്ച് കരയുമായിരുന്നു. നീണ്ട വഴക്കുകൾക്ക് ശേഷം ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കരയും. എന്റെ മകനെ എനിക്കൊരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല.
0: ആ പട്ടണം ആകെ മാറിപ്പോയിരുന്നു. ചെം ചുവന്ന മുടിക്കാരിയായ തന്റെ പൂർവ്വ കാമുകിയിൽ നിന്നും തന്റെ മകനെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കുന്നു. തന്നെപ്പോലെ എഴുത്തുകാരനാകാൻ, പ്രത്യേകിച്ചും ഒരു കവിയാകാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവാണ് അവൻ. കിണർ കുഴിച്ചിരുന്ന കുന്നും തോട്ടവും ഇപ്പോഴില്ല. അത് പട്ടണത്തിന്റെ ഭാഗമാണ്. ധാരാളം കെട്ടിടങ്ങളാൽ അവിടം നിറഞ്ഞിരിക്കുന്നു. ചെം ആ കിണർ കണ്ടെത്തുന്നു. കെട്ടിടങ്ങൾക്കിടയിൽ എവിടെയോ ആണ് അത്. പഴയ തോട്ടത്തിന്റെ യാതൊരു അവശേഷിപ്പും അവിടെയില്ല.
1: തന്റെ മകൻ എൻവറുമൊത്താണ് അയാൾ കിണർ കാണാൻ പോകുന്നത്. എൻവറിന്റെ കയ്യിൽ രഹസ്യമായി ഒരു തോക്ക് ഒളിപ്പിച്ചിട്ടുണ്ട്. പിതാവിനെ കൊല്ലുകയാണ് അവന്റെ ലക്ഷ്യം. തന്റെ ജീവിതം നാശമാക്കിയതാണ് അയാൾ. പ്രതികാരം വീട്ടണം.
2: കിണറ്റിൻകരയിൽ ഒരു വെടിയുണ്ട് പോലീസ് കണ്ടെത്തി. തോക്ക് കണ്ടില്ല. ബോസ്ഫറസ് നദിയുടെ ആഴങ്ങളിൽ ഓളിയിടുന്ന ഒരു നീന്തൽക്കാരൻ വന്ന് കയറിലൂടെ കിണറിന്റെ ചതുപ്പിലേക്കിറങ്ങി മരിച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് ദ്രവിച്ച ശവശരീരവുമായി പൊങ്ങി. ചെമ്മിന്റെ മൃതശരീരമായിരുന്നു അത്. എന്റെ മകന്റെ പിതാവിന്റെ ശരീരം അവർ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി. ആ വൃത്തികെട്ട കിണറിന്റെ ഒരവശിഷ്ടവും ശരീരത്തിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കിണറിനുള്ളിൽ വീഴും മുമ്പേ മരണം സംഭവിച്ചിരുന്നു. മരണത്തിന്റെ കാരണവും വ്യക്തമായി. ജഡ്ജി മുങ്ങൽ വിദഗ്ധനെ കിണറ്റിലിറക്കി. ഒരു തോക്കുമായി അയാൾ മടങ്ങി വന്നു. തോക്ക് ചെമ്മിന്റെ പേരിലുള്ളതായിരുന്നു. എന്റെ മകൻ അത് മോഷ്ടിച്ച് അവന്റെ പിതാവിനെ വെടിവെച്ചു കൊന്നു.
0: ആ പട്ടണത്തിൽ വെച്ച് ചെം തന്റെ മകനെ കണ്ടുമുട്ടുമ്പോൾ താൻ ഭയന്ന പോലെ തന്നെ വിധിയുമായി മുഖാമുഖം നിൽക്കുന്നതായി അയാൾക്ക് തോന്നിയിരുന്നു. അബദ്ധത്തിൽ മകൻ തനിക്ക് നേരെ തോക്കു ചൂണ്ടിയത് മാത്രം അയാൾ അവസാനമായി ഓർക്കുന്നു. പിതാവിനെ കൊന്ന കുറ്റത്തിന് എൻവർ ജയിലിലേക്ക് പോകുന്നതോടെയാണ് ചുവന്ന മുടിക്കാരി എന്ന നോവൽ അവസാനിക്കുന്നത്. നോവലിലെ നായികയായ ചുവന്ന മുടിക്കാരി മാത്രം കഥ പറയാൻ അവശേഷിക്കുന്നു.
2: നീ നോവൽ എഴുതാൻ പോകുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം എന്റെ പൊന്നുമോനെ, ഞാൻ പറഞ്ഞു. നീ നോവൽ എഴുതി കഴിയുമ്പോൾ ഈ ചിത്രം കൊണ്ട് പൊതിയണം. ചുവന്ന മുടിക്കാരിയാകണം പുറം ചേട്ടാ. നിന്റെ പിതാവ് എന്നും എഴുത്തുകാരനാകാനാണ് ആഗ്രഹിച്ചത്. അത് ഓർമ്മ വേണം.
0: ഓർഹാൻ പാമുക്കിന്റെ ചുവന്ന മുടിക്കാരി എന്ന നോവൽ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ഗ്രീക്ക് കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എഴുതപ്പെട്ട ഈ നോവൽ ലോകസാഹിത്യത്തിലെ ഒരു അനശ്വര കൃതിയായി എന്നും നിലനിൽക്കും.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: ഓർഹാൻ പാമുക്ക് എഴുതിയ നോവൽ ചുവന്ന മുടിക്കാരി. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം സന്ദീപ് സുരേഷ്.

0: ആകാശവാണി, സമയം 8 മണി.
1: ഹലോ ഡോക്ടർ, അസ്ഥിരോഗങ്ങളും ആയുർവേദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
2: നമസ്കാരം. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് ഇന്ന് മിക്കവരെയും അലട്ടുന്ന ഒന്നാണ് അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളും സന്ധിവേദനകളും. ഇവയ്ക്ക് ആയുർവേദത്തിലൂടെ എങ്ങനെ ഫലപ്രദമായ പരിഹാരം കാണാം എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടുകൂടെയുള്ളത് ആയുർവേദ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജിക്കു എലിയസ് ബെന്നിയാണ്. സ്വാഗതം സർ.
3: നമസ്കാരം.
2: അസ്ഥിരോഗ ചികിത്സയിൽ ആയുർവേദത്തിനുള്ള പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ആധുനിക ചികിത്സാ രീതികളിൽ നിന്ന് ഇതെങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നൊന്ന് പറയാമോ?
3: ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ, അസ്ഥി സന്ധിഗത രോഗങ്ങളിൽ, ഇപ്പം എല്ലൊടിയുന്ന ഫ്രാക്ചർ പോലത്തെ സിറ്റുവേഷൻസിൽ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ തുടയല് പൊട്ടിക്കഴിഞ്ഞാൽ അത് ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കേണ്ട ഒരു

0: ക്ഷമത്വം വീണ്ടെടുക്കാനുള്ള കാര്യങ്ങളിൽ ആയുർവേദത്തിന് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മസ്കുലോസ്കെലറ്റൽ പതോളജി, അതായത് പ്രായമാവുമ്പോൾ വരുന്ന അത്തരത്തിലുള്ള അസുഖങ്ങളിലും നീണ്ടു നിൽക്കുന്ന ഒരു അസുഖത്തിൽ നിന്നുള്ളൊരു മുക്തി കിട്ടാനായിട്ട് ആയുർവേദത്തിന്റെ പങ്ക് വലുതാണ്.
1: നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാം, പരിപാടിയിലേക്ക് സ്വാഗതം, നമസ്കാരം. ആരാണ് വിളിക്കുന്നത്?
2: ചങ്ങനാശ്ശേരി സദാനന്ദ് ഒരാളാണ് വിളിക്കുന്നത്. എന്റെ ഭാര്യയുടെ വിവരം ചോദിക്കാൻ
1: വേണ്ടിയിട്ടാ.
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: നമസ്കാരം. അതെ, ഭാര്യയുടെ നട്ടലിന് വേദനയൊക്കെ ആയിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചു. കാണിച്ചപ്പോ അവര് അവിടുന്ന് സ്കാൻ ചെയ്തു, നട്ടലിന് സ്കാൻ ചെയ്യുകയോ എക്സ്റേ അടിക്കുകയോ ഒക്കെ ചെയ്തു. എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവര് പറഞ്ഞു നട്ടലിനൊരു പ്രശ്നമുണ്ട്, തേയ്മാനമുണ്ട്, അന്ന് സ്കാൻ കൂടി ചെയ്യാൻ പറഞ്ഞു. സ്കാനും കൂടി ചെയ്തുകൊണ്ട് കാണിച്ചു, ന്യൂറോ സർജറിയെ കാണിച്ചു. കാണിച്ചപ്പോ അവര് പറഞ്ഞു നട്ടലിന് താഴെട്ടുള്ള നരമ്പുണ്ടല്ലോ, നരമ്പിനൊരു ചെറിയ വളവും കാര്യങ്ങളും ചുരുക്കവും, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യാതെ കണ്ടത് മാറുമെന്ന് തോന്നുന്നു, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം പ്രായം 68 വയസ്സ് കഴിഞ്ഞു, അത് കാരണം പ്രായം ഇത്ര ആയതുകൊണ്ട് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തില്ല. അപ്പം ആ കാല് കുത്തി നടക്കാനും എണ്ണിക്കാനും ഒന്നും വയ്യ, നട്ടലിന് വേദനയുണ്ട്, നേരെ ഉപസിക്കാനും ജോലി ചെയ്യാനും ഒന്നും വയ്യ, അപ്പൊ താഴോട്ട് കാലിനൊന്നും വേദനയുണ്ട്. അത് കഴിഞ്ഞ് ആയുർവേദത്തിൽ കൊണ്ട് കാണിച്ചു, ആയുർവേദത്തിൽ കാണിച്ചപ്പോ അവര് പറഞ്ഞു അവിടെ കിടന്ന് തിരുമണമെന്ന് പറഞ്ഞു, അങ്ങനെ പോയില്ല. അപ്പൊ ആ വിവരം ഒന്ന് അറിയാൻ വേണ്ടിട്ട്, അപ്പൊ ഈ നട്ടലിന് താഴോട്ടുള്ള വേദനയും കാര്യം നട്ടലിനകത്തോട്ടുള്ള വെയിൻ്റെ പ്രശ്നമാണ്. അപ്പൊ അത് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് അത് സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം, അങ്ങനെ ചെയ്യാൻ പറ്റുമോ ചെയ്താൽ ശരിയാവുമോ എന്നുള്ളത്.
0: അപ്പൊ ഇത്തരത്തിൽ ന്യൂറോ സർജൻ ശസ്ത്രക്രിയ പറഞ്ഞത് സ്വാഭാവികമായിട്ടും അത് വളരെ ഡെഫിനിറ്റീവായിട്ട് അവിടെ വേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ നിലവിൽ നമ്മൾ എവിടെയാണോ ഉള്ളത് അതിന്റെ ആ പഞ്ചായത്തിലെ ഡിസ്പെൻസറിയിലെ ഡോക്ടറെ കണ്ടിട്ട് ഈ അസ്ഥി സംബന്ധമായ രോഗങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് ഉള്ള ഏറ്റവും അടുത്തുള്ള ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഏതാണെന്ന് ചോദിക്കണം. എന്നിട്ട് ആ ആശുപത്രിയിലെ അമ്മയെ കൊണ്ടുപോയി ശാരീരിക പരിശോധന കൂടി നടത്തണം. ഈ MRI സ്കാനിങ് കയ്യിൽ വെക്കണം, ആ സ്കാൻ ചെയ്തതിന്റെ റിപ്പോർട്ടും ഫിലിമും എല്ലാം കയ്യിൽ വെക്കണം. അതുകൂടാതെ അവിടെ പോയി ആ ഡോക്ടറെ കണ്ട്, ചങ്ങനാശ്ശേരിയല്ലേ, അപ്പോൾ ഈ കോട്ടയം പത്തനംതിട്ട അവിടെയൊക്കെ ഇതിന്റെ സ്പെഷ്യലിസ്റ്റുകളുണ്ട് ഈ അസ്ഥി സംബന്ധമായ രോഗങ്ങളുടെ. അപ്പൊ ആ ഡോക്ടർ പരിശോധിച്ചു നോക്കിയിട്ട് ആയുർവേദത്തിലെ ചികിത്സാ സാധ്യത പറയും. അപ്പൊ അങ്ങനെ ആയുർവേദത്തിലെ ചികിത്സാ സാധ്യത ഈ അമ്മയ്ക്ക്, അത് ശാരീരിക പരിശോധനയിലൂടെ മാത്രമേ പറയാൻ പറ്റുള്ളൂ, എല്ലാ രോഗികൾക്കും ശസ്ത്രക്രിയ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതാ ഞാൻ പറയുന്നത്, അപ്പൊ നമുക്ക് ഈ ശസ്ത്രക്രിയ വേണ്ട സിറ്റുവേഷനിൽ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, പക്ഷെ അത് നമുക്കൊരു അവസാന അത്താണിയായി ലാസ്റ്റ് റിസോർട്ടാക്കി വെക്കണതാണ് നല്ലത്. അപ്പൊ അതുകൊണ്ട് ഈ ഡോക്ടറെ കണ്ട് നമ്മുടെ ശാരീരിക പരിശോധന നോക്കി ആയുർവേദത്തിൽ ഇനി ചികിത്സാ സാധ്യത ഉണ്ടെങ്കിൽ അതിനൊന്ന് ശ്രമിക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ നല്ലത്.
2: ആയുർവേദത്തിലെ
0: ഈ അസ്ഥിസന്ധിഗത രോഗ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണണം. അതായത് ആയുർവേദത്തിൽ അസ്ഥി സംബന്ധമുള്ള ഡോക്ടറെ കാണിക്കുക, ന്യൂറോ ഡോക്ടർ അവൈലബിൾ ആണെങ്കിൽ ആ ഡോക്ടറെ കാണുന്നതും നല്ലതാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സർ, ഇപ്പോൾ ഈ പേഷ്യന്റ് പറഞ്ഞ പോലെ സർജറി അഡ്വൈസ് ചെയ്തിട്ടുണ്ട്, അപ്പം നമുക്ക് പല പ്രത്യേക കാരണങ്ങളാൽ സർജറിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അതിന് പ്രായോഗികമായിട്ട് സാധ്യതയില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ പല ആൾക്കാരും അത് പോസ്റ്റ്പോൺ ചെയ്യാറുണ്ടല്ലോ. അപ്പം 5 വർഷം 10 വർഷം, അപ്പം ഒരുപാട് സിവിയർ ആയിട്ടുള്ള പെയിൻ ആയിരിക്കും അത്, അവർ മറ്റ് സാഹചര്യങ്ങൾ കൊണ്ട് ഇതിന് സൊല്യൂഷൻ കാണാൻ പറ്റാത്ത കൊണ്ട് പോസ്റ്റ്പോൺ ചെയ്ത് മാക്സിമം അങ്ങനെ തള്ളി വെക്കുന്നത് കാരണം അവരുടെ ആരോഗ്യസ്ഥിതി എത്രമാത്രം ബുദ്ധിമുട്ടിലാകും.
0: അതിപ്പോ പല ഘട്ടങ്ങളിലും ചില സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ ശസ്ത്രക്രിയ ഡെഫിനിറ്റീവായി ആവശ്യമുള്ള ഒരു സാഹചര്യത്തിൽ അത് അപ്പോൾ തന്നെ ചെയ്താൽ അവർക്ക് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന രീതിയിലേക്ക് വരാൻ പറ്റും. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ചില അസുഖങ്ങളിൽ ശസ്ത്രക്രിയ ഒഴിവാക്കാനേ പറ്റില്ല, ശസ്ത്രക്രിയ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അവർക്ക് ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന പല ബുദ്ധിമുട്ടുകളും വരും. അപ്പോൾ ഇതിൽ പലപ്പോഴും പേശികൾ ശോഷിച്ചു പോയി കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും പൂർവ്വസ്ഥിതിയിലാകാൻ നാളുകളെടുക്കും. അതിന് തന്നെ വളരെ കൃത്യമായിട്ട് വ്യായാമം തുടർന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു പക്ഷേ ചിലപ്പം അവർക്ക് ആയുർവേദത്തിൽ അപ്പോൾ തന്നെ കൃത്യമായ ഒരു ചികിത്സ ലഭിച്ചാൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത നിലവാരം നിലനിർത്തിക്കൊണ്ട് തന്നെ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കണ്ട് ആ ചികിത്സ എടുക്കുക എന്നുള്ളത് പ്രധാനമാണ്.
1: ശസ്ത്രക്രിയയോട് സാധ്യതയുണ്ടെങ്കിൽ വിമുഖത കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്
0: പ്രധാനമാണ്. അത് പ്രധാനമാണ്, കാരണം അത് അത്രമേൽ ആവശ്യമുള്ള ഒരു ഘട്ടത്തിൽ അത് ഉറപ്പായിട്ടും തന്നെ ചെയ്യേണ്ടതുണ്ട്. കാരണം അത് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഈ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ രോഗി അനുഭവിക്കേണ്ടി വന്നേക്കാം.
1: അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: ഡോക്ടർ, എനിക്ക് സന്ധിവാതം.
1: പേര് പറഞ്ഞിട്ട് സംസാരിക്കാമോ?
3: ഉഷ.

0: 58 വയസ്സ്.
1: ആ അമ്മ പറഞ്ഞോളൂ കേട്ടോ.
0: സന്ധിവാതത്തിന് നാഡി കഷായം എന്ന് പറഞ്ഞൊരു കഷായം കുടിക്കുന്നുണ്ട്, ഡോക്ടറെ കണ്ട്, ആയുർവേദ ഡോക്ടറെ കണ്ട്. ഭയങ്കര വേദനയാ ശരീരം.
1: എത്ര നാളായിട്ടുണ്ടോ അമ്മ വേദന?
0: 6 മാസം തൊട്ടേ ഉണ്ട്. അത് പരിശോധിച്ചപ്പോഴാ അറിയുന്ന സന്ധിവാതമാണ്. ഡോക്ടർ, ഞാൻ ഈ മരുന്ന് കഴിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ ചോദിച്ചതാ.
1: അമ്മ എന്താണെന്നറിയോ, ഇത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മള് ഈ മരുന്ന് തുടരുക എന്നുള്ളത് പ്രധാനമാണ്. എന്ന് വെച്ചാൽ ഒരു മരുന്ന് തന്നെ തുടർച്ചയായിട്ട് കഴിക്കുക എന്നുള്ളതല്ല കാര്യം. അപ്പൊ അതുകൊണ്ട് അമ്മ ഈ വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം, അതായത് ഇപ്പോൾ ഒരു പ്രാവശ്യം കണ്ടപ്പോൾ ഒരു മരുന്ന് തന്നു എന്നുള്ളത് കൊണ്ട് അത് നിരന്തരം തുടരരുത്, അത് ഒരിക്കലും ചെയ്യരുത്, കാരണം അത് ദോഷമാണ്. അപ്പോൾ അമ്മ വൈദ്യനിർദ്ദേശത്തോടെ, കാരണം ഇതിങ്ങനെ ഓരോ സ്റ്റേജ് അനുസരിച്ച് ഈ മരുന്നിൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ മാത്രമേ മരുന്ന് കഴിക്കാവൂ. പിന്നെ അതുകൂടാതെ അമ്മ കാണുന്ന ഡോക്ടറുടെ അടുത്ത് തന്നെ ഒന്ന് ചോദിച്ച് ഇതിന് വേണ്ടുന്ന ചില വ്യായാമങ്ങൾ കൂടി അമ്മ ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ നടക്കുക ഓടുക തുടങ്ങിയ കാര്യങ്ങളല്ലാതെ നമുക്ക് ഒട്ടുമേ ആ സന്ധികൾക്ക് ബുദ്ധിമുട്ട് വരാതെ, സന്ധികളെ ചലിപ്പിക്കാതെ തന്നെ പേശികളെ ബലപ്പെടുത്താനുള്ള ചില വ്യായാമങ്ങളുണ്ട്. അപ്പോൾ അത് അമ്മ കാണുന്ന ഡോക്ടറെ അടുത്ത് തന്നെ ചോദിച്ച് ആ വ്യായാമങ്ങൾ കൂടി പഠിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അമ്മ 10 കൊല്ലം മുമ്പ് ചെയ്ത എല്ലാ കാര്യവും അതുപോലെ തന്നെ ചെയ്യണമെന്ന് വിചാരിക്കരുത്. അത് സാധ്യമല്ല, അത് ഈ അസുഖം വന്നില്ലേലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ് ആക്ടിവിറ്റീസ് ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ട അത്യാവശ്യം കാര്യങ്ങൾ. കാരണം തീർത്തും ആ കാര്യങ്ങൾ ചെയ്യാതിരുന്നാലും ബുദ്ധിമുട്ട് വരും, എന്നാൽ സ്ട്രെയിൻ വന്നാൽ കൂടുതൽ പ്രയാസം വരും. അപ്പോൾ ഈ ഒരു ബാലൻസിൽ പോകാവുന്ന ജീവിതശൈലി ചിട്ടകൾ കൂടി ഈ കാണുന്ന ഡോക്ടറുടെ അടുത്ത് ചോദിച്ച് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ അമ്മയ്ക്ക് വേദന കുറയും. അതേപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ, ജീവിത നിലവാരത്തെ അധികം ബാധിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത്യാവശ്യം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.
2: വിളിച്ചതിന് നന്ദി. സർ, യൂറിക് ആസിഡ് വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന സന്ധിവേദനയ്ക്ക് ഇപ്പൊ ഗൗട്ട് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതിന് ആയുർവേദ പരിഹാര മാർഗം എന്താണ്?
1: ഇപ്പൊ എന്റെ അടുത്ത് ഒരു പ്രായമുള്ള ഒരു അമ്മ വന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ കൈക്ക് മരവിപ്പുണ്ട്, കത്തി പിടിക്കുമ്പോൾ കൈക്ക് മരവിപ്പുണ്ട്. അപ്പോൾ ഇത് പരിശോധിച്ച് നോക്കി കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖമാണ്. അപ്പൊ ഇതിന് വേറെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് കൂടി ഇത് വരാം, അത് നമുക്കൊന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അത് എനിക്കിപ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോഴും കത്തി പിടിക്കുമ്പോഴും മാത്രമേ ഉള്ളൂ, അപ്പൊ ഞാൻ കുറച്ചുകൂടി ഇത് കൂടുമ്പോൾ വരാം. കുടുംബം വന്നു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാന്ന് പറയുന്നത് പോലെ, ഇപ്പൊ ഈ ഗൗട്ടായിട്ട് കൃത്യം ഇടവേളകളിൽ എന്നെ വന്ന് കാണുന്ന എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, അതായത് നമുക്ക് ഈ റെഡ് മീറ്റും ലെഗ്യൂംസും, പ്രത്യേകിച്ച് ഈ ബീഫ്, മട്ടൺ, പോർക്ക്, കടല, ഗ്രീൻ പീസ്, വൻപയർ, പരിപ്പ് തുടങ്ങിയ കാര്യങ്ങൾ കുറയ്ക്കുകയും തീർത്തും ഒഴിവാക്കുക എന്നുള്ളതല്ല, കുറയ്ക്കുക, കൃത്യമായി വ്യായാമം ചെയ്യുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിക്കാൻ പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറയാം അത് വരുമ്പോൾ കാണാൻ വേണ്ടി വരാം, അല്ലാതെ ഇത് ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മനോഭാവമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നീട് പ്രത്യേകിച്ച് ഇതിൽ വേറൊരു കാര്യം, ഇപ്പോൾ വരുന്ന മദ്യപാനം അതൊക്കെ ഇതിന് പ്രശ്നമുള്ള കാര്യങ്ങളാണ്, ചില ഇലക്കറികൾ ഇതിന് പ്രശ്നമുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ചില ആളുകൾ ധാരാളമായിട്ട് ഈ നട്ട്സ് പോലത്തെ കാര്യങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നത് കൊണ്ടും പ്രശ്നമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വ്യായാമം കൂടി ഉൾപ്പെടുത്തി ആവശ്യത്തിന് വെള്ളം കുടിച്ചാൽ നമുക്കിതിനെ പ്രിവെൻ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘനാൾ ഇത് കൂടി നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ആ സന്ധികൾക്കുണ്ടാകുന്ന എഫക്റ്റഡ് ആയിട്ട് ഉള്ള ജോയിൻസിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് വീണ്ടും തിരിച്ച് പൂർവ്വസ്ഥിതിയിലോട്ട് എത്തിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് പരമാവധി ഇതിനെ കൺട്രോൾ ചെയ്ത് തന്നെ പോകുന്നതാണ് നല്ലത്.
2: അപ്പോൾ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ സന്ധികൾ മുട്ടുമടക്കുന്ന സമയത്തൊക്കെ ഒരു കിരികിരി സൗണ്ട് കേൾക്കാറുണ്ടല്ലോ, അത് സന്ധികളുടെ വായു കോപം, വാദം, അങ്ങനത്തെ എന്തെങ്കിലും കാര്യമാണോ, അതെ മുട്ടിന്റെ ബലക്ഷയമാണോ?
1: പലപ്പോഴും പലരും ഈ പ്രശ്നവുമായിട്ട് തന്നെ വരാറുണ്ട്. അപ്പോൾ ഈ ക്രെപ്പിറ്റസ് എന്ന് പറയുന്ന കാര്യം സ്വാഭാവികമായിട്ടും പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ ഡീജനറേഷൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട്, സൈനോയൽ ഫ്ലൂയിഡൊക്കെ കുറയുന്നതുമായി ബന്ധപ്പെട്ട് വരും. അപ്പോൾ പലപ്പോഴും ഈ സന്ദർഭത്തിൽ വേദനയായിട്ട് വരുന്ന ഒരാൾ വേദന മുഴുവൻ മാറിക്കഴിഞ്ഞാലും അവർ വന്ന അവസാന പരാതിയായിട്ട് പറയും വേദന മാറിയിട്ടുണ്ട്, പക്ഷേ ഈ സൗണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്വാഭാവികമായ ഒരു ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ക്രെപ്പിറ്റസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളതിൽ മനസ്സിലാക്കേണ്ട കാര്യം, അത് വരുമ്പോൾ തന്നെ കൃത്യമായി നമുക്ക് വേണ്ട, ഇപ്പം ആദ്യത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ നമുക്ക് പേശികളെ ബലപ്പെടുത്താനുള്ള വ്യായാമം മാത്രം ചെയ്താൽ മതിയാവും, വേറൊന്നും അതിൽ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അത് ചെയ്തു പോയി നമ്മുടെ ശരീരം തന്നെ നമ്മളോട് പറയുന്ന നമ്മുടെ ചെറിയ ലക്ഷണങ്ങളെ ശ്രദ്ധിച്ചാൽ മതി. അവിടെ
2: അതുപോലെ ഇപ്പോൾ ഫൈബ്രോമയോളജി പോലത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആൾക്കാരുടെ ജീവിതശൈലി മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന അനുബന്ധ സ്ട്രെസ് വളരെയധികം കൂടുതലാണല്ലോ. ഇപ്പോൾ പണ്ടത്തെ ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ വളരെയധികം സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ലൈഫാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലുള്ള സന്ധിവേദനകളും ശരീരം മൊത്തം വേദനകളും പല സമയത്തും അഡ്രസ്സ് ചെയ്യപ്പെടാറില്ലല്ലോ. അപ്പോൾ ശരിക്കും ശരീരവേദന അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദമായിട്ട് ബന്ധപ്പെട്ട് വരാം, അല്ലെങ്കിൽ അതെങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാം.
1: അപ്പോൾ അതിൻ്റെ ഒരു ഫൈബ്രോമയാലജി

0: യുടെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം ഈ ഫൈബ്രോമയാൽജിയ വരുന്ന രോഗികളിൽ ശാരീരിക പരിശോധനയിലൂടെ ക്ലിനിക്കൽ എക്സാമിനേഷൻ വഴിയാണ് നമ്മൾ രോഗനിർണയം നടത്തുന്നത്. ഇവർക്ക് രക്തപരിശോധനയിലോ അതല്ലെങ്കിൽ സ്കാനിങ് എക്സ്റേ തുടങ്ങിയ പരിശോധനകളിലോ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം ഇവർക്ക് പ്രശ്നം വന്നിരിക്കുന്നത് നമ്മുടെ ഈ പേശികളെ കവർ ചെയ്തിരിക്കുന്ന ഫേഷ്യയ്ക്ക് വരുന്ന നീർക്കെട്ടാണ്. പ്രത്യേക സ്ഥലങ്ങളിൽ ചില പർട്ടിക്കുലർ ഭാഗങ്ങളിൽ അവർക്ക് തീവ്രവേദന ഉണ്ടാവും. നമ്മളിപ്പോൾ ഞെക്കി നോക്കി പരിശോധിക്കുന്നതിന് പകരം തൊട്ടാൽ തന്നെ അവർക്ക് വേദന ഉണ്ടാവും. അവരുടെ തന്നെ വസ്ത്രം അവിടെ ടച്ച് ചെയ്യുമ്പോൾ വേദന ഉണ്ടാവും, കാറ്റടിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ അസുഖത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഈ സ്ട്രെസ് വരിക, ടെൻഷൻ വരിക, ദേഷ്യം വരിക തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോഴും വേദന കൂടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പലപ്പോഴും ഇതിനെ കൃത്യമായിട്ട് അവരുടെ വീട്ടിലുള്ള ആളുകൾ തന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നോർമലാണ്, ഇവർ വെറുതെ വേദന പറയുകയാണെന്നാണ് പലപ്പോഴും പ്രസന്റ് ചെയ്യുന്നത് തന്നെ. പക്ഷേ ഇവരുടെ വേദന അതികഠിനമാണ്, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ വേദന വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീട്ടിലുള്ള എല്ലാവരും ഇതിനെപ്പറ്റി അവബോധമുണ്ടാക്കി അവരെ സഹായിക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത്. ഇതിൽ കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ കൂടി ഉൾപ്പെട്ട് ജീവിതശൈലി ക്രമീകരണം ചെയ്താൽ വളരെയധികം നല്ലതാണ്. പക്ഷെ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വരുന്നത് ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഫൈബ്രോമയാൾജിയ പോലത്തെ അസുഖമുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ലാതെ വളരെ ഫാസ്റ്റായിട്ട്, കാരണം ഒരു സമയം പോലും നമുക്ക് ഒട്ടുമേ ഫ്രീ ഇല്ലാതെ വളരെ ടൈറ്റായിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഒരു സമയം കണ്ടെത്തി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇത്തരം കാര്യങ്ങൾ നിരന്തരം ശീലിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ ഇതിനെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. അത് പല സാഹചര്യങ്ങളിലും അവർ ഈ വേദന മാറില്ല എന്നുള്ള തെറ്റിദ്ധാരണയോടുകൂടി മുന്നോട്ട് പോകുന്ന പല രോഗികളുമുണ്ട്. പക്ഷേ ശരിയായ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയിലൂടെ ഒരു 2 ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു സഹായം എടുത്തുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന യോഗ പോലത്തെ, പ്രാണായാമം പോലത്തെ, മാനസിക സമ്മർദ്ദം കൂടി കണക്കിലെടുത്തുകൊണ്ട് അതുകൂടി കുറയാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ വീട്ടുകാരുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് ഒരു പരിധിവരെ ഈ അസുഖത്തിൽ കുറവ് വരുത്താനായിട്ട് സാധിക്കും.
1: അതുപോലെ പാരമ്പര്യ ആയുർവേദത്തിൽ നമ്മൾ മർമ്മ ചികിത്സ എന്ന് പറയുന്ന കാര്യം അസ്ഥി രോഗങ്ങളിൽ എങ്ങനെയാണ് പ്രയോഗിക്കുന്നത്?
0: ഈ മർമ്മ ചികിത്സ ഇപ്പം ഞങ്ങളുടെയൊക്കെ MD കാലഘട്ടത്തിൽ ഞങ്ങളുടെ പ്രൊഫസർമാർ തന്നെ ഇത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് നമുക്ക് നൽകിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഈ മർമ്മ സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള കേരളത്തിൽ ജോലി ചെയ്യുന്ന MD കഴിഞ്ഞിട്ടുള്ള ആളുകൾ റെഗുലറായിട്ട് മാസത്തിലൊരിക്കലും ഓൺലൈനിലും, അതുകൂടാതെ ഒരു 3 മാസത്തിനും 6 മാസത്തിനും ഇടയ്ക്ക് ഓരോ സോൺ കേന്ദ്രീകരിച്ച് ഇപ്പോൾ കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം ഒക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് വഴി ഈ സ്പെഷ്യലിസ്റ്റുകളെല്ലാം ഇതിൽ എക്യുപ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ചില പർട്ടിക്കുലർ മർമ്മ പോയിന്റ്സിൽ സ്റ്റിമുലേഷൻ ചെയ്തുകൊണ്ട്, അപ്പോൾ അത് സുശ്രുതാചാര്യം തന്നെ പറഞ്ഞിരിക്കുന്ന ചില പോയിന്റ്സിനെ അടിസ്ഥാനപ്പെടുത്തി ഈ മർമ്മ ചികിത്സ അക്യൂട്ട് ഇഞ്ചുറി ഫേസിലും അതേപോലെ തന്നെ നമുക്ക് ഈ പതോളജിക്കൽ ഫേസിലും പെട്ടെന്ന് ക്യുക്കായിട്ടൊരു വേദന കുറയ്ക്കുന്നതിനും ആ കുറവ് നിലനിർത്തുന്നതിനും വളരെയധികം പ്രയോജനകരമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ്, അതായത് ആ അറിവുള്ള ആളുകളെ തന്നെ ഈ കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്.
1: അടുത്ത കോളുണ്ട്. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണ്?
2: എന്റെ പേര് സജു, ഞാൻ വിളിക്കുന്നത് നെയ്യാറ്റിൻകരയിൽ നിന്നാണ്.
1: ഓക്കെ, സംസാരിച്ചോളൂ.
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: ഞാൻ വിളിച്ചത് എന്റെ വൈഫിന്റെ ടെന്നീസ് എൽബോ, ഇടത് കൈയില് ടെന്നീസ് എൽബോ എന്ന രോഗം, അത് വന്നിട്ട് ഏകദേശം ഒരു 4 വർഷത്തിനടുപ്പിച്ചായി. പക്ഷെ ഇപ്പോഴും അതങ്ങോട്ട് പൂർണ്ണമായും മാറിയിട്ടില്ല. പൂർണ്ണമായും മാറ്റാൻ എന്തെങ്കിലും?
0: രാവിലെ എഴുന്നേക്കുമ്പോഴൊക്കെ വേദന കൂടുതലുണ്ടോ?
2: അല്ല, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഒന്നും എടുക്കാൻ പറ്റില്ല.
0: ജോലി ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ടുള്ളത്. ആളുടെ ഒരു ജോലിയുടെ സ്വഭാവം എന്താണ്? ഓക്കെ, വേറെ ഏതെങ്കിലും സന്ധികളിൽ വേദനയുണ്ടോ?
2: ഇല്ല ഇല്ല.
0: മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ടോ? ഇപ്പം
2: തൈറോയിഡ് ഉണ്ട്.
0: ഓക്കെ, ഈ മുമ്പ് ചെയ്തിരുന്ന ചികിത്സകളിൽ വ്യായാമം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചികിത്സാ രീതിയായിരുന്നു പിന്തുടർന്നിരുന്നത്?
2: അല്ല.
0: ഞാൻ ഇതിന് കാര്യം പറയാം കേട്ടോ. നിങ്ങളുടെ തൊട്ട് അടുത്തുള്ള ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ചോദിച്ചിട്ട് എവിടെയാണോ ഈ അസ്ഥിസന്ധി രോഗങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് ഉള്ളതെന്ന് ചോദിക്കുക. ഗവൺമെന്റിൽ തന്നെ ഈ പരിസരത്ത് അത്തരത്തിൽ ധാരാളം ആശുപത്രികളിൽ സ്പെഷ്യലിസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ആ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ആള് പറയുന്ന വ്യായാമങ്ങളും ജീവിതശൈലി ക്രമീകരണങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഉള്ള ചികിത്സ ചെയ്താൽ ആൾക്ക് ജോലി ചെയ്യാറാവും കേട്ടോ. ഇത് പേടിക്കേണ്ടതില്ല. ഇത് നമ്മുടെ ഈ കൈമുട്ട് നിവർത്താൻ ഉപയോഗിക്കുന്ന പേശികൾ കോമൺ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന പോയിന്റിൽ എല്ലും പേശിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് വരുന്ന നീർക്കെട്ടാണ് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ ശീലിച്ചാൽ പെട്ടെന്ന് തന്നെ വേദന കുറയും. പേടിക്കേണ്ടതില്ല കേട്ടോ.
1: സാറെ, നമുക്ക് വിപണിയിൽ ധാരാളം ആയുർവേദ തൈലങ്ങൾ ലഭ്യമാണല്ലോ. അപ്പോൾ ഓരോ രോഗിയും തനിക്ക് അനുയോജ്യമായ എണ്ണ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നൊന്ന് പറയാമോ? സാധാരണ

0: മുട്ടുവേദനയ്ക്കുള്ള എണ്ണ തന്നെയാണോ നടുവേദനയ്ക്കും ഉപയോഗിക്കുന്നത്? അപ്പോൾ സാധാരണ നമുക്ക് വളരെ പ്രശസ്തമായ പല എണ്ണകളും ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവരും എന്ത് വേദന വന്നാലും ആ എണ്ണകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ അത് ശരിയായ രീതി തന്നെയാണോ?
1: പൊതുവെ ഇപ്പോൾ ഈ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പൊള്ളലുണ്ടായി, അതിപ്പോൾ തീ കൊണ്ടാണെങ്കിലും അല്ല തിളച്ച എണ്ണ കൊണ്ടാണെങ്കിലും പൊള്ളലുണ്ടായാൽ ഉടനെ തന്നെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, മുറിവെണ്ണ നമ്മൾ ധാര കോരുക അല്ലെങ്കിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പൊള്ളലിനെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ അക്യൂട്ട് ഇഞ്ചുറി വന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ അവിടെ തിരുമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ ഈ മുറിവെണ്ണ നമുക്ക് പഞ്ഞിയിൽ നനച്ച് അവിടെ ഇടുന്നത് നല്ലൊരു കാര്യമാണ്. ഈ മറ്റുള്ള കാര്യങ്ങളിൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് നമ്മൾ വൈദ്യനിർദ്ദേശത്തോടെ മാത്രം പിന്തുടരേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പല ആളുകൾ പറയാറുണ്ട്, ഇപ്പോൾ പലപ്പോഴും ഇത് ചെയ്തപ്പോൾ കുറഞ്ഞു, അപ്പോൾ ഇത് എത്ര നാൾ കുറഞ്ഞു, വീണ്ടും വരുന്നുണ്ടോ? അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം, ഇതിനേക്കാളും കുറഞ്ഞ സമയം കൊണ്ട് അവർക്ക് വീണ്ടും വരാതെ വേദന മാറാൻ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഒരു ശീലത്തിൻ്റെ ഭാഗമായി തുടരുന്ന പല കാര്യങ്ങളും വൈദ്യനിർദ്ദേശത്തോടെ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുകയും വേണ്ടത് മാത്രം ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിൽ നല്ലത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു പൊതുവായിട്ട് ഇന്ന കാര്യത്തിന് ഇന്നത് നല്ലത് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അവിടെ ഈ രോഗിയുടെ അവസ്ഥ, രോഗത്തിൻ്റെ അവസ്ഥ, അത്തരം കാര്യങ്ങളെല്ലാം നോക്കി മാത്രമാണ് ചെയ്യേണ്ടത്.
0: അതുപോലെ തന്നെ കാലാവസ്ഥയും നമ്മുടെ ശാരീരിക വേദനകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
1: തീർച്ചയായിട്ടും ഈ ഇത്തരത്തിൽ ഇപ്പം നമ്മളൊരു പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ സാമ്യം കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസ്കുലോസ്കെലറ്റലായിട്ടുള്ള അസ്ഥിസന്ധിഗതമായിട്ടുള്ള പേശിയൊക്കെ ഉൾപ്പെടെയുള്ള അസ്ഥിയുടെ ഉപധാതുക്കളായിട്ടുള്ള സ്നായുവൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാ അസുഖങ്ങൾക്കും തണുപ്പ് കൂടുമ്പോൾ വേദന കൂടുന്നതായിട്ട് കണ്ടുവരാം. ഇത് കൃത്യമായിട്ട് ചില രോഗികൾ തന്നെ ഇപ്പം മഴയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പെട്ടെന്നൊരു കാലാവസ്ഥ വ്യതിയാനം അത്തരത്തിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരാമെന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയാണ് നമ്മൾ ഈ ശീലിക്കേണ്ട പഥ്യം, ജീവിതശൈലി ക്രമീകരണം, വ്യായാമത്തിന് പ്രാധാന്യം വരുന്നത്. ഇപ്പോൾ ഒരു പരിക്ക് തന്നെയാണെങ്കിൽ കൂടി നമ്മൾ നല്ല വ്യായാമമുള്ള ഒരാൾക്കാണ് പരിക്ക് വരുന്നതെങ്കിൽ ആ പരിക്കിൻ്റെ തോത് വളരെ കുറവായിരിക്കും, പെട്ടെന്ന് തന്നെ നമുക്ക് പൂർവ്വസ്ഥിതിയിലോട്ട് വരാനും റിക്കവറി സാധ്യമാണ്. ഇതേപോലെ തന്നെ ഇത്തരത്തിൽ ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, മഴയായിക്കോട്ടെ തണുപ്പായിക്കോട്ടെ, കൃത്യമായി ജീവിതശൈലി പിന്തുടരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ബാധിക്കില്ല. അല്ലാത്ത ആളുകൾ പ്രത്യേകിച്ച് ആ സമയത്ത് വേദന അറിയുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ നമ്മൾ ഈ എൻവയോൺമെൻറ്റിന് പല അസുഖങ്ങളിലും കൃത്യമായിട്ടുള്ള പങ്കുണ്ട്.
0: നമ്മളിപ്പോൾ പേഷ്യൻസുമായിട്ട് സംസാരിച്ചപ്പോൾ എക്സസൈസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്നത് ജിമ്മിൽ പോയി അവിടുത്തെ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചുള്ള എക്സസൈസ് മാത്രമാണ് എക്സസൈസ് എന്നാണ്. അപ്പോൾ ചില ആൾക്കാർ അത് കൂടുതലായിട്ട് ചെയ്ത് ഓവർ എക്സസൈസ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിലോട്ട് പോയി വളരെ എക്സോസ്റ്റഡ് ആയിട്ട് നമ്മുടെ ഉള്ള ശാരീരികാവസ്ഥയെ വളരെ വേസ്റ്റ് ആക്കുന്ന കൈൻഡ് ഓഫ് സാധനവും ചെയ്യുന്നുണ്ട്. അപ്പം എവിടെയാണ് അതിൻ്റെ ബാലൻസ്? നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ മിനിമം മോഡറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് മതിയാകുമോ, അതേ നമ്മൾ ഇതുപോലെ എക്സ്റ്റേണൽ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് തന്നെ ചെയ്യണം എന്നുണ്ടോ?
1: ഇതിൽ ഈ ജനുവരിയിൽ എല്ലാവരും ജിമ്മിൽ പോകും. അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ജനുവരി കഴിയുമ്പോൾ 50%, ഫെബ്രുവരി ആകുമ്പോൾ 75% നിർത്തും. അപ്പം ഇതെങ്ങനെയാണ് ദോഷമായി ഭവിക്കുന്നത്? പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു. കാരണം ആ ഒരു സാഹചര്യത്തിൽ പൊതുവെ ഒപിയിലും നമുക്ക് ഇത്തരത്തിൽ ഈ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ ഈ നമ്മളൊരു പ്രയോജനത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, പക്ഷേ ശരിയായ അറിവില്ലാതെ കറക്റ്റായിട്ട് ഉള്ള മാർഗനിർദ്ദേശം പിന്തുടരാതെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ദോഷമായിട്ട് ഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പല ആൾക്കാരും പറയണേ ജിമ്മിൽ പോയാലേ ഇത് പറ്റുള്ളൂ, കാരണം വീട്ടിലാണെങ്കിൽ നിന്നു പോകും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ശീലത്തിലോട്ട് വ്യായാമത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ അത് നമുക്ക് എവിടെയാണെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജിം തന്നെയാണെങ്കിലും ഒരുപക്ഷെ നമ്മുടെ ഒരു അവനവന് വേണ്ടത് വേണ്ടത്ര അളവിലാവുമ്പോൾ ഒരുപക്ഷെ ഒരു 3 ദിവസമോ 4 ദിവസമോ ഒക്കെ മതിയാവും. അത് അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് നടപ്പ് പോലത്തെ വ്യായാമങ്ങളോ അല്ലെങ്കിൽ വീടിനകത്ത് തന്നെ ചെയ്യാവുന്ന ചില വ്യായാമങ്ങളോ മതിയാവും. ഇപ്പോൾ തീർച്ചയായിട്ടും വ്യായാമം നമുക്ക് ഉറപ്പായിട്ടും വേണം. അത് അവനവന് ഇണങ്ങുന്ന രീതിയിൽ സമയമനുസരിച്ചും വേണ്ട അളവിൽ, ഇപ്പം ചെയ്ത് കഴിഞ്ഞ് എക്സോസ്റ്റഡ് ആവാൻ പാടില്ല, അങ്ങനെ ആയി കഴിഞ്ഞാൽ അത് ദോഷമായിട്ട് ഭവിക്കും. അതേപോലെ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ തുടങ്ങി സാവധാനം ഇത് കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനമാണ്. വ്യായാമം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീടുണ്ടാവുന്ന പല ശാരീരിക ബുദ്ധിമുട്ടുകളെയും അതുകൊണ്ടുണ്ടാവുന്ന സാമ്പത്തിക നഷ്ടത്തെയും ഒക്കെ നമുക്ക് തടയാനായിട്ട് സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു ജീവിത നിലവാരം നിലനിർത്താൻ നമ്മളൊരു 40 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആൾക്കാരും ചെറിയ ഒരു സമയം അവരവരുടെ വ്യായാമത്തിന് വേണ്ടി തന്നെ മാറ്റി വെക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ജിം വർക്കൗട്ട് ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇത് കൂടുതലായി ചെയ്യുന്നത് ചെയ്യാതിരിക്കുന്നത് പോലെ തന്നെ ദോഷമാണെന്നുള്ള അറിവ് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്.
0: ഇപ്പോൾ പല ആൾക്കാരും അസ്ഥി സംബന്ധമായിട്ടുള്ള വേദനയ്ക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അറിവുകൾ ആശ്രയിക്കാറുണ്ടല്ലോ. ഇപ്പോൾ ചില പർട്ടിക്കുലർ ഫുഡ് കഴിച്ചാൽ അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രത്യേക തരത്തിലുള്ള യോഗ ചെയ്യും.

0: തല. അതൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ ശാസ്ത്രീയമായ പിൻബലമുള്ളതാണോ എന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ കാണുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് വരുന്നത് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടല്ലോ. ശാസ്ത്രീയമായ അറിവ് അല്ലെങ്കിൽ ശാസ്ത്രീയമായി പഠിച്ച ആൾക്കാരുടെ അടുത്ത് എത്തുന്നില്ല പല കാര്യങ്ങളും. അപ്പം ഈ ഗ്യാപ്പിനെ എങ്ങനെയാണ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുന്നത്?
1: അത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, 50% കാര്യങ്ങൾ മാത്രമേ നമുക്ക് അതിൽ ശരിയായി അറിവുള്ളൂ. ബാക്കി 50%, കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആർക്ക് എന്തു വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ എക്സസൈസ് ചെയ്ത് കുഴപ്പമായിട്ടും രോഗികൾ നമ്മുടെ ഒപ്പിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വൈദ്യനിർദ്ദേശത്തോടെ, കാരണം ആ രോഗിക്ക് ഇത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ആ ഡോക്ടർ പറഞ്ഞാൽ മാത്രം. നമുക്കിപ്പോൾ തൊട്ടടുത്ത് തന്നെ ഓർത്തോപീഡീഷ്യൻസ് ആണെങ്കിലും അതല്ല ആയുർവേദത്തിലെ അസ്ഥി സംബന്ധമായ സ്പെഷ്യലിസ്റ്റുകളാണെങ്കിലും തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറികൾ എല്ലാ പഞ്ചായത്തിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു നിർദ്ദേശം ചോദിച്ചുകൊണ്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ തുടർന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് തീർച്ചയായിട്ടും വില കൊടുക്കേണ്ടി വരും. വ്യായാമം ഉറപ്പായിട്ടും നല്ലതാണ്. അപ്പൊ അത് അവനവന് വേണ്ടുന്ന രീതിയിൽ.
0: അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാരെ സംബന്ധിച്ച്, പ്രായാധിക്യമുള്ള ആൾക്കാരെ സംബന്ധിച്ച്, വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല, തട്ടിമുട്ടി എണീറ്റ് നടക്കുമെന്നുള്ള അവസ്ഥയിൽ പോലും ചിലപ്പോൾ ബാത്റൂമിൽ തന്നെ വീണു, പൊട്ടലുണ്ടായി, കിടപ്പിലായി, അതോടെ അവരുടെ ജീവിതത്തിന് തന്നെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ എത്തുന്നു. അപ്പൊ ഇത്തരം പൊട്ടലുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട്,
1: ഇതിൽ ഏറ്റവും പ്രധാനം, ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്, ഈ പ്രായമുള്ള ആൾക്കാരുടെ വീഴ്ച പ്രതിരോധിക്കുക എന്നുള്ളത് ലോകം മുഴുവനായി വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ടോയ്ലറ്റിലോട്ട് പ്രത്യേകിച്ച് അവർക്ക് രാത്രി എഴുന്നേറ്റ് പോകേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഡയബറ്റീസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ലൈറ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു വെട്ടത്തിൽ മാത്രം അങ്ങോട്ട് പോവുക എന്നുള്ളത് പ്രധാനമാണ്. ആവശ്യം വേണ്ടുന്ന സന്ദർഭത്തിൽ, അപ്പോൾ അത് പ്രിവൻറ്റീവായിട്ട് തന്നെ ഒരു 60 വയസ്സിനും 70 വയസ്സിനുള്ള ഒരാൾ മൂവ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് നമുക്ക് സൈഡിൽ ഒരു ഗ്രാബ് ബാർ പിടിപ്പിക്കുക, ടോയ്ലറ്റിലോട്ട് ഇറങ്ങുന്ന സ്ഥലത്തും അതുപോലെ ക്ലോസറ്റിൽ ഇരുന്ന് എഴുന്നേക്കാൻ ഒരു സപ്പോർട്ട് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ വീഴ്ചയെ പ്രതിരോധിക്കാം. പിന്നെ ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യായാമം, അത് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വെയിറ്റ് ബെയറിംഗ് ആയിട്ടുള്ള നടപ്പ് പോലത്തെ വ്യായാമം ചെയ്യുക എന്നുള്ളത് വീഴ്ചയെ പ്രതിരോധിക്കാൻ പ്രധാനമാണ്. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്കുള്ള കോമോർബിഡിറ്റീസ്. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടോ? അപ്പോൾ തലച്ചോറ് ഓൾറെഡി കാലനക്കാൻ പറഞ്ഞു, ഇവരുടെ കാല് വളരെ സാവധാനേ അനങ്ങുള്ളൂ, കാരണം അവർക്ക് പെരിഫറൽ ന്യൂറോപ്പതി ഉള്ളതുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അവരുടെ പ്രാഥമികമായ അസുഖത്തെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. മൂന്നാമത്തെ കാര്യം, ഇവർക്ക് ബാലൻസിന് വേണ്ടിയിട്ടുള്ള ചില പ്രത്യേക വ്യായാമങ്ങളുണ്ട്. അപ്പോൾ ആ വ്യായാമങ്ങൾ അവർ ശീലിക്കുന്നതും വീഴ്ചയെ പ്രതിരോധിക്കാനായിട്ട് നല്ലതാണ്. കാരണം അത് വളരെ പ്രധാനമാണ്. കാരണം അതുകൊണ്ട് അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ വീട്ടിലെ മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം കണക്കിലെടുക്കുമ്പോൾ, ഭാരിച്ച സാമ്പത്തിക ചെലവുകൾ കണക്കിലെടുക്കുമ്പോൾ വീഴ്ചയെ പ്രതിരോധിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
0: ഡിസ്ക് പ്രൊലാപ്സ് വരുന്നത് ഓവറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്ത വെയിറ്റ് എടുക്കുന്നത് കാരണം അങ്ങനെയൊക്കെ പറയുന്നത്,
1: അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അത് അതിനൊരു ട്രിഗർ മാത്രമാണ്. പലപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഡിസ്ക് ഷോക്ക് അബ്സോർബ് ചെയ്യുന്ന ഡിസ്ക്, അതിൻ്റെ ഒരു വെയർ ആൻഡ് ടെയർ ശരിക്കും മിഡിൽ ഏജിലെ അസുഖമാണ്. കാരണം 20 വയസ്സിനും 45 വയസ്സിനും ഇടയിലാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം ഈ ഓൺലൈൻ ക്ലാസ്സുകൾ കൂടിയതുകൊണ്ടും ഇരിക്കുന്നത് കൂടിയതുകൊണ്ടും അതിനേക്കാളും താഴെയുള്ള പ്രായത്തിൽ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളും ഡിസ്ക് പ്രൊലാപ്സ് ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് പാരസ്പൈനൽ മസിൽസിനെ ബലപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ളൊരു ജീവിതചര്യ ജീവിതശൈലിയിലോട്ട് നമ്മൾ വരിക എന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ സാധാരണ ചെയ്യാത്ത പെട്ടെന്നൊരു കാര്യം ചെയ്യുന്നത് ഒരു ട്രിഗർ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നട്ടലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായിട്ടുള്ള ബലം കിട്ടുന്ന കാര്യങ്ങളെ നമ്മൾ ആശ്രയിക്കുക എന്നുള്ളതും, എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ, ഇപ്പോൾ എങ്ങനെ ഇരിക്കണം, എങ്ങനെ കട്ടിലിൽ നിന്ന് എഴുന്നേക്കണം, കുനിഞ്ഞിട്ട് ആണോ വെയിറ്റ് എടുക്കേണ്ടത്, അതോ മുട്ടുമടക്കിയാണോ താഴ്ന്ന സാധനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ള അറിവ് നേടുക എന്നുള്ളതാണ് ഈ ഡിസ്ക് പ്രൊലാപ്സിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
0: ഇപ്പോൾ ഒരു ശരിയായ ജീവിതശൈലി പിന്തുടരുക, അവനവന് അനുയോജ്യമായ രീതിയിലുള്ള എക്സസൈസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഓർത്തോ പ്രശ്നങ്ങൾ വരാതെ നോക്കാനുള്ള ഏറ്റവും പ്രധാനമായ നടപടി എന്നാണ് മനസ്സിലായത്. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നീ പരിപാടിയിൽ അസ്ഥിരോഗങ്ങളും ആയുർവേദ ചികിത്സാ മാർഗങ്ങളും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ആയുർവേദ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജിക്കു ഏലിയസ് ബെന്നിയാണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: അസ്ഥിരോഗങ്ങളും ആയുർവേദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഹലോ ഡോക്ടർ,

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: ഏവർക്കും ആരോഗ്യ പരിരക്ഷ എന്ന കാഴ്ചപ്പാടിൽ 2018 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും നൽകുകയെന്ന ലക്ഷ്യവും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് രണ്ട് ഘടകങ്ങളാണുള്ളത്. ആദ്യത്തേത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ. 2018 പദ്ധതി ആരംഭിച്ചതു മുതൽ ഏകദേശം 150,000 ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങൾ സർക്കാർ ആരംഭിച്ചു. ഇതിനകം നിലവിലുണ്ടായിരുന്ന ഉപകേന്ദ്രങ്ങളുടെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും നവീകരണം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടന്നു. രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും പ്രാഥമിക ആരോഗ്യ സംരക്ഷണം നൽകാനാണ് ഇവ ലക്ഷ്യമിടുന്നത്. ഒപ്പം മാതൃശിശു സംരക്ഷണത്തിൽ ശ്രദ്ധയും ഈ പദ്ധതി കേന്ദ്രീകരിക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ രണ്ടാമത്തെ ഘടകമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആരോഗ്യ പരിരക്ഷാ സേവനങ്ങളും ആരോഗ്യ ഇൻഷുറൻസും പൊതുജനങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇതുപ്രകാരം സർക്കാർ സ്വകാര്യ മേഖലകളിലെ ചികിത്സയ്ക്കായി ഓരോ വർഷവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് 5,00,000 രൂപ വരെ ലഭിക്കുന്നതായിരിക്കും. പരിപൂർണമായ ചികിത്സ ഈ പദ്ധതിയിലൂടെ നൽകപ്പെടുന്നു. ചികിത്സാരംഗത്തെ വർദ്ധിച്ചുവരുന്ന ചെലവുകൾ താങ്ങാൻ സാധാരണക്കാർക്ക് ഈ പദ്ധതി ഒരു കൈത്താങ്ങായിരിക്കും. കുടുംബാംഗങ്ങളുടെ പ്രായം, ലിംഗം എന്നിവ പരിഗണിക്കാതെ തന്നെ എല്ലാ വ്യക്തികൾക്കും

0: ചികിത്സാ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിലൂടെ ലഭിക്കുന്നതായിരിക്കും. സർക്കാർ, സ്വകാര്യ ആശുപത്രി എന്ന വ്യത്യാസം കൂടാതെ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ തന്നെ ചികിത്സ ലഭിക്കുന്നതായിരിക്കും. ഇതിൽ മരുന്ന്, മറ്റാവശ്യ വസ്തുക്കൾ, പരിശോധനകൾ, ഡോക്ടർ ഫീസ്, മുറി വാടക, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, ICU ചാർജ്, ഭക്ഷണം, ഇംപ്ലാന്റ് ചാർജ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും. ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് അനുബന്ധ പ്രത്യാഘാതങ്ങൾക്കും ഈ സഹായം ലഭ്യമാകുന്നതായിരിക്കും. ഇത്തരത്തിൽ വിവിധ ചെലവുകൾക്കായി ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായോ ഈ പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഈ പദ്ധതിക്ക് കുടുംബാംഗങ്ങളുടെ പ്രായപരിധിയോ എണ്ണമോ ഒരു അർഹതാ മാനദണ്ഡമായിരിക്കില്ല. പദ്ധതിയിൽ അംഗമാകുന്ന ഏതൊരു വ്യക്തിക്കും മുൻഗണനാ മാനദണ്ഡങ്ങളില്ലാതെ ചികിത്സാ സഹായം ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ പദ്ധതിയുടെ ചില സവിശേഷതകളെക്കുറിച്ച് അറിയാം. അർഹരായ എല്ലാ പോളിസി ഹോൾഡർമാർക്കും ഈ പദ്ധതിയിൽ ഏതെങ്കിലും ഒരു സേവനം പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന ഒരു കാർഡ് ലഭിക്കുന്നതായിരിക്കും. പണരഹിതവും തടസ്സരഹിതവുമായ ക്ലെയിമുകൾ ഈ പദ്ധതിയിലൂടെ അനുവദിക്കുന്നു. ഏകദേശം 50 കോടി ആളുകൾക്ക് സേവനം നൽകുകയും അവർക്ക് ദ്വിതീയ തൃതീയ ആശുപത്രി പരിചരണത്തിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. 60-40 എന്ന അനുപാതത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കുന്നത്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കളെ 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളാണോ എന്നറിയാൻ PMJAY.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കാം. ഇനി ആയുഷ്മാൻ ഭാരത് യോജനയുടെ ഗുണഭോക്താവാൻ ആവശ്യ രേഖകൾ സമർപ്പിച്ച് ഓൺലൈനായി തന്നെ ഈ ഒരു പോർട്ടലിലൂടെ അപേക്ഷിക്കാവുന്നതാണ്.
1: ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ്ലെയിന് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സ്വീകരണം നൽകി. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധവും പൊതുവായ ബുദ്ധമത പൈതൃകവും ഇന്ത്യ മ്യാൻമാർ ബന്ധങ്ങൾക്ക് ഊഷ്മളത നൽകുന്നുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വികസിത രാജ്യങ്ങളുമായി വ്യാപാര കരാറുകളിൽ ഒപ്പുവയ്ക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവത്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വലിയ അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മണ്ണും കൃഷിയിടങ്ങളും സംരക്ഷിക്കുക, കർഷകരിൽ ശാസ്ത്രീയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിയായ ഖേത് ബചാവോ അഭിയാന് തുടക്കമായി. മധ്യപ്രദേശിലെ റാംസിയ ഗ്രാമത്തിൽ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഒരു മാസം നീളുന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. 3 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന കണ്ണൂർ സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ചത് മികച്ച നേട്ടങ്ങളെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ. പ്രധാനമന്ത്രി ഉച്ചദാർ ശിക്ഷ അഭിയാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച വിവിധ പദ്ധതികൾ കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കമായി. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. നിയമസഭാ ഡെപ്യൂട്ടി

0: സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. എൽ ഡി എഫിൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടി വന്നത്. ഷാനിമോൾ ഉസ്മാനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടതില്ലെന്ന് ബി ജെ പിയുടെ തീരുമാനം. സംസ്ഥാനത്ത് അടുത്ത 3 വർഷത്തിനുള്ളിൽ പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററായി വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് ജവഹർ സഹകരണ ഭവനിൽ ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പൊതുജനങ്ങൾ വ്യക്തമാക്കുന്ന തരത്തിൽ ഫെൻസിംഗ് വിവരങ്ങൾ നൽകുന്നതിന്റെ പോർട്ടൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അതിരപ്പള്ളിയിലെ കാട്ടാനശല്യം ഒഴിവാക്കുന്നതിന് ട്രെഞ്ചിംഗ് സാധ്യത ഉൾപ്പെടെ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. നാളെ 10 ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഈ മാസം 4 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സിഎംആർഎല്ലിനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സിഎംആർഎൽ സമർപ്പിച്ച അപ്പീലിൽ വാദം കേട്ട ശേഷമാണ് കോടതി നിർദ്ദേശം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതി മാറ്റണമെന്ന ഹർജി തള്ളി. തലശ്ശേരി സെഷൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി പുതുത്താൻകെട്ട ബാരേജിന്റെ ഷട്ടറുകൾ നാളെ മുതൽ ഘട്ടംഘട്ടമായി ഉയർത്തും. പെരിയാറിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ജലനിരപ്പ് 30 മീറ്ററിന് താഴെയായി ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ഗവൺമെന്റ് HS കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സ്കൂൾ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് അപകടം ഉണ്ടായത്. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടി. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ ഓടകൾ, തോടുകൾ തുടങ്ങിയവയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. കനത്ത പിഴയടക്കമുള്ള കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. കേരളത്തിൽ പാൽ വില വർദ്ധിച്ചു. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. ഹോങ്കോങ്ങിൽ നടന്ന 22-ാമത് ഏഷ്യൻ U20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവുമടക്കം 19 മെഡലുകളുമായി ഇന്ത്യ 2-ാം സ്ഥാനം നേടി. മികച്ച പ്രകടനം കാഴ്ചവച്ച ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വിയറ്റ്നാമിൽ നടക്കുന്ന U17 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണവും 3 വെള്ളിയും 5 വെങ്കലവുമടക്കം 10 മെഡലുകൾ നേടി ഇന്ത്യൻ വനിതാ ടീം മികച്ച പ്രകടനം കാഴ്ചവച്ചു. 43 കിലോഗ്രാം വിഭാഗത്തിൽ ദീക്ഷയും 43 കിലോയിൽ ഗരിമയും ഇന്ത്യയ്ക്കായി സ്വർണം നേടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം ശ്യാമ. ഉണ്ണിമേനോനും ചിത്രയും ചേർന്ന് പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾ, രഘുകുമാറിന്റെ സംഗീതം.

0: newson.gov.in and download the News on AIR app. India has undergone a remarkable transformation driven by the principles of Sabka Saath, Sabka Vikas, Sabka Vishwas and Sabka Prayas under the visionary leadership of Prime Minister Narendra Modi in the last 12 years. During this period, the Modi government carried out many flagship initiatives for the welfare and empowerment of the poor, farmers, women and youth. In our special feature today, we bring a report on government's measures towards the welfare of farmers. A report.
1: The Narendra Modi government has taken several initiatives in the last 12 years for the welfare of farmers and enhancing their income. One of the most significant steps has been the launch of the PM Kisan scheme, which is one of the largest welfare initiatives in the country. Under this Pradhan Mantri Kisan Samman Nidhi scheme, farmers receive 6,000 rupees annually directly into their bank accounts. More than 4,28,000 crore rupees has been transferred into the accounts of around 9 crore 50 lakh farmer families. The schemes like PM Matsya Sampada Yojana and National Livestock Mission were also launched to increase farmers' income through multiple sources. The efforts like PM Krishi Sichai Yojana and the Soil Health Card scheme have strengthened irrigation and soil productivity. Since 2014-15, nearly 26 crore soil health cards have been issued till March this year. The Fasal Bima Yojana has helped nearly 23 crore farmers with crop insurance claims worth 1,92,000 crore rupees. The Pradhan Mantri Kisan Mandhan Yojana is providing a monthly assured pension of 3,000 rupees to small and marginal farmers. Talking to Akashwani News, a beneficiary of Uttar Pradesh held the scheme, saying that it is beneficial for farmers as it will support their livelihood.
2: Pradhan Mantri Narendra Modi dwara chalai ja rahi Kisan Samman Nidhi Yojana ka mujhe bharpur labh mil raha hai. Isse mujhe kaafi sahayata milti hai. Hum samay par apne khad aur beej ki khareedari kar lete hain.
1: The minimum support price has become a lifeline for farmers as the government has fixed the MSP at 1.5 times the cost of production. Due to the government's policy support, the total food grain production has increased from 265 million tons in 2013-14 to around 358 million tons in 2024-25. India has also become the world's largest rice producer, surpassing China with a record production of over 154 million tons. Today, the Indian farmer stands not just as a cultivator but as a key driver of national growth. With Dipendra, this is Anand Kumar for Akashwani News, Delhi.
0: The Supreme Court today refused to entertain a plea seeking that the NEET UG 2026 retest be conducted in computer-based test mode instead of the existing pen and paper format. A bench of Justices P.S. Narasimha and Arvind Kumar said the National Testing Agency is already facing multiple challenges after the cancellation of the examination. The court posted the matter for hearing on the 27th of next month. The Allahabad High Court has ruled that Lok Adalats and District Legal Services Authorities have no jurisdiction to grant divorce decrees, saying the power to dissolve a marriage rests exclusively with family courts. The Lucknow bench of the High Court said Lok Adalats are empowered only to facilitate amicable settlements and cannot exercise judicial powers reserved for competent courts. The last rites of veteran playback singer Suman Kalyanpur were performed with full state honours in Mumbai today. Miss Kalyanpur passed away at her residence in Mumbai last night. She was 89. One of India's most celebrated singers, she was a prominent figure in Marathi Bhavgeet and Hindi film music. President Draupadi Murmu, Vice President C.P. Radhakrishnan, Prime Minister Narendra Modi and Lok Sabha Speaker Om Birla have expressed grief on the demise of the popular singer. Malaysia has become the latest country to impose age-based restrictions on social media use by children. Under the new rules enforced from today, children below 16 years of age are barred from owning social media accounts, with platforms required to implement age verification systems and child safety features. The measures are aimed at protecting children from harmful content, cyberbullying, and addictive online designs. Companies that fail to comply could face penalties of up to 10 million ringgit. So far, Australia, Indonesia and Malaysia have introduced restrictions on social media access for children, while Brazil has mandated stricter parental oversight and age verification measures. Several other countries, including France, Spain, Denmark, Greece, Austria, Germany, the United Kingdom, Norway and Turkey, are also considering similar safeguards for young social media users. The India Meteorological Department or IMD has issued an orange alert for thunder squall conditions over Rajasthan, Gujarat, West Madhya Pradesh, Odisha and coastal Andhra Pradesh till tomorrow. The weather agency has predicted heavy rainfall over interior Karnataka, Kerala, Mahe, Lakshadweep, Tamil Nadu, Puducherry and Karaikal tomorrow. Thunderstorms accompanied by lightning and gusty winds will be experienced in several parts of the country. The IMD has also predicted hot and humid weather conditions over Arunachal Pradesh, Assam, Meghalaya, coastal Andhra Pradesh, Nagaland, Manipur, Mizoram, Tripura, Odisha and sub-Himalayan West Bengal and Sikkim during the next 2 days. On to sports, 22 Indian rowers have been inducted into the Target Olympic Podium Scheme or TOPS Development Group ahead of the Asian Games to be held in Aichi, Nagoya, Japan later this year. Among those included are Paris Olympian Balraj Panwar, Asian Games silver medalist Arvind Singh and double medalist Jaswinder Singh. In a bilingual live phone-in program, Public Speak, tonight at 9:30 p.m., we will bring a discussion on staying safe during heat waves, precautions, preparedness and protection with Mr. D.R. Patnaik, Senior Scientist, IMD, and Dr. Rupali Malik, Department of Medicine, Safdarjung Hospital. Listeners can ask questions on the subject on telephone numbers 23717117 and 23314444, prefixing the Delhi STD code. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi and President of Myanmar U May Aung Lhyng hold talks in New Delhi, emphasize upon preventing misuse of their territory against each other's security interests. India-Oman Comprehensive Economic Partnership Agreement becomes effective, giving duty-free access to Indian exporters on 98% of Oman's tariff lines. India and Australia to enhance defense industrial collaboration in futuristic technology research. Malaysia joins countries banning social media use by children below 16. And orange alert for thunder squall issued for Rajasthan, Gujarat, West Madhya Pradesh, Odisha and coastal Andhra Pradesh till tomorrow. That is all in the news at 9. Good night.
3: Akashavani. വിദ്യാഭ്യാസ രംഗം. പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം.
4: പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ വായനയിലും വിജ്ഞാനത്തിലും മുഴുകിയ ജീവിതം ദിനചര്യയും ശീലവുമാക്കി മാറ്റേണ്ട ഒന്നാണ് എന്ന ദർശനം ഉറപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇന്ന് പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു വിദ്യാഭ്യാസ വിചക്ഷണൻ ഡോക്ടർ സി എൻ ബാലകൃഷ്ണൻ നമ്പ്യാർ.
5: ഒരു പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണല്ലോ. എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സന്തോഷപ്രദവും വിജ്ഞാനപ്രദവും വിജയപ്രദവുമായ ഒരു നല്ല അധ്യയന വർഷം ആശംസിക്കുന്നു. ഇപ്പോഴാണ് ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടത്. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നൊരു ചൊല്ലുണ്ട്. തുടക്കം നന്നായാൽ ഒടുക്കം വരെ നന്നാവും. പഠിക്കേണ്ടതെങ്ങനെയെന്ന് മനസ്സിലാക്കി നമുക്ക് തുടങ്ങാം. പഠനം ഒട്ടേറെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അവയെക്കുറിച്ചെല്ലാം അറിയേണ്ടതുണ്ട്. അതിനു മുമ്പ് ചില വസ്തുതകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സ്കൂളുകൾ പലതും സന്ദർശിച്ചപ്പോൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഇടവന്നു. എഴുതി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഭൂരിഭാഗം വിദ്യാർത്ഥികളും എഴുതി തന്ന ചില ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കും ഈ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഒന്നാമത്തേത്, പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പഠിക്കാൻ തോന്നുന്നില്ല, പഠിക്കാൻ മൂടില്ല എന്നാണ് ചിലർ പറയുന്നത്. രണ്ടാമത്തേത്, പഠിച്ചു തുടങ്ങുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല, മറ്റ് പല ചിന്തകളും വരുന്നു. മൂന്നാമത് എഴുതിയ പ്രശ്നം, പുസ്തകം കാണുമ്പോൾ തന്നെ ഉറക്കം വരുന്നു, പലരുടെയും പരാതി പഠിച്ചതൊക്കെ മറന്നു പോകുന്നു എന്നാണ്. വീട്ടിലെ സാഹചര്യങ്ങൾ പഠനത്തിന് യോജിച്ചതല്ല എന്ന പ്രശ്നം ഉന്നയിച്ചവരുമുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടെന്ന് വിശ്വസിക്കുക. പൂട്ടുകൾ മാത്രമായി നിർമ്മിക്കുന്ന ഫാക്ടറികൾ ലോകത്തിലൊരിടത്തും ഇല്ല. ഓരോ പൂട്ടും തുറക്കാൻ ഒന്നിലധികം താക്കോലുകൾ അവർ തന്നെ നിർമ്മിക്കുമല്ലോ. അതുപോലെ ഓരോ പ്രശ്നത്തിനും നിരവധി പരിഹാരങ്ങളുണ്ട്. സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് കേൾക്കാത്തവർ ഇന്ത്യയിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം നൽകിയ ഒരു സന്ദേശം നാം എല്ലാം ഓർക്കേണ്ടതുണ്ട്. എല്ലാ സിദ്ധികളും നിങ്ങളിൽ തന്നെയുണ്ട്, അവ പുറത്തെടുത്താൽ മതി എന്നാണ് ആ സന്ദേശം. ഉള്ളിലുള്ള ആ തീപ്പൊരി കെട്ടുപോവാതെ വലിയ അഗ്നിയാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിന് ഇഗ്നൈറ്റിംഗ് മൈൻഡ്സ് എന്നാണ് പേരിട്ടത്. സ്വപ്നം കാണണമെന്നും ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന സ്വപ്നങ്ങളാണ് കാണേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലക്ഷ്യം വെക്കേണ്ടത് കേവലം പാഠ്യവിഷയങ്ങളിൽ A+, A* എന്നിവ നേടുന്നത് മാത്രമല്ല, അതോടൊപ്പം നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വ്യക്തിവൈശിഷ്ട്യത്തിലും സാമൂഹിക പ്രതിബദ്ധതയിലും A+ തന്നെ നേടിയിരിക്കും എന്ന് ദൃഢനിശ്ചയം നമുക്ക് വേണം. അതിനായി മുന്നേറണം. ബുദ്ധിവൈഭവം പഠനത്തിന് പ്രധാന ഘടകമാണ്. എന്നാൽ വൈകാരികക്ഷമത, ഇമോഷണൽ ഇൻ്റലിജൻസ് പഠനം കാര്യക്ഷമമാവാൻ ആവശ്യമാണ്. അനുകൂല മനോഭാവം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അഭിപ്രേരണ, മോട്ടിവേഷൻ, താൽപ്പര്യം, ഇച്ഛാശക്തി, ലക്ഷ്യബോധം, ആത്മവിശ്വാസം എന്നിവയൊക്കെയാണ് EQ ഉപഘടകങ്ങൾ. EQ എന്നാൽ ഇമോഷണൽ കോഷ്യന്റ്, IQ എന്ന് പറയുന്നത് പോലെ. ആഗ്രഹങ്ങൾ അടക്കി വയ്ക്കാനും സ്വയം നിയന്ത്രിക്കാനും പരാജയങ്ങളിൽ പതറിപ്പോവാതിരിക്കാനും സാധിക്കുന്നതാണ് EQ ധർമ്മം. തെളിഞ്ഞ വെള്ളത്തിൽ നമുക്ക് മുഖം പ്രതിഫലിച്ച് കാണാം, മത്സ്യങ്ങളെയും അടിയിലുള്ള പായലും കാണാം. കലങ്ങിയ വെള്ളമാണെങ്കിലോ? അതുപോലെ മനസ്സ് തെളിഞ്ഞിരിക്കണം, ക്ഷോഭവും കലഹവും മനഃപൂർവ്വം ഒഴിവാക്കണം. അർജുനൻ പക്ഷിയുടെ കണ്ണ് മാത്രം കണ്ടതുപോലെ ലക്ഷ്യം മാത്രം കണ്ട് അതിലേക്ക് ഊർജത്തിൻ്റെ അസ്ത്രങ്ങൾ തൊടുക്കണം. ശാരീരികമായ പല ഘടകങ്ങളും പഠനത്തെ സ്വാധീനിക്കുന്നു. അംഗവൈകല്യമല്ല വിവക്ഷ. പഠനം മസ്തിഷ്കത്തിലെ ന്യൂറോണുകളിൽ പുതിയ RNA തന്മാത്രകൾ സൃഷ്ടിക്കുന്നു. ഈ പ്രോട്ടീൻ തന്മാത്രകൾ നിലനിർത്തിയാൽ മാത്രമേ പഠിച്ച വസ്തുതകൾ ഓർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. ഉറക്കം മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. ഉറങ്ങാതെ പഠിക്കുന്നതിനേക്കാൾ പഠിച്ചത് ഓർമ്മിച്ചുകൊണ്ട് ഉറങ്ങുന്നതാണ് ഉത്തമം. ഉറങ്ങിയ കുട്ടികൾ പഠനശേഷം ഇതര പ്രവർത്തനങ്ങളിൽ വ്യാപരിച്ച സമപ്രായക്കാരും ഒരേ ബുദ്ധിശക്തി ഉള്ളവരുമായ സഹപാഠികളെക്കാൾ വളരെ പ്രകടമായി പഠിച്ച വസ്തുതകൾ ഓർമ്മിച്ചതായി ജെൻകിൻസ്, ഡാലൻബാച്ച് എന്നീ ഗവേഷകർ തെളിയിച്ചിട്ടുണ്ട്. പഠിച്ചതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഉറങ്ങുമ്പോൾ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നതിനാൽ RNA സുസ്ഥിരമാകുന്നു. ഉറങ്ങുന്നത് സമയനഷ്ടമല്ല, ഉണർന്നിരിക്കുന്ന സമയം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് പ്രധാനം. ഫ്രെഡറിക് ഓഗസ്റ്റ് കാക്കിലേ എന്ന ശാസ്ത്രജ്ഞന് ബെൻസിൻ്റെ തന്മാത്ര ഘടനയെക്കുറിച്ചുള്ള നിഗമനങ്ങളിലെത്താൻ സാധിച്ചത് തത്സംബന്ധമായ ചിന്തയോടെ ഉറങ്ങിയപ്പോൾ കണ്ട സ്വപ്നമാണത്രേ. സിർക്കാഡിയൻ റിതം, അതായത് ഉറക്ക ഘടികാരം, നാം സംരക്ഷിക്കണം. പരീക്ഷാ സമയത്തെ ആഹാര രീതിയും ശ്രദ്ധിക്കേണ്ടതാണ്. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ എന്നിവ ഉൾപ്പെടുത്തണം. കൃത്രിമ പലഹാരങ്ങൾ ഒഴിവാക്കുക. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയവ പരിമിതപ്പെടുത്തുക. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോഭവതി ദുഃഖ എന്ന ഗീതാശ്ലോകം അനുസ്മരിക്കേണ്ടതാണ്. സാമൂഹിക സാഹചര്യങ്ങളും പഠനക്ഷമതയ്ക്ക് നിദാനമാണ്. കൂട്ടുകാരുടെ സ്വാധീനം, അച്ഛനമ്മമാരുടെ പിന്തുണ, ശാന്തമായ ഗൃഹാന്തരീക്ഷം, അധ്യാപകരുടെ വ്യക്തിഗത ശ്രദ്ധ, പ്രോത്സാഹനം, ഇവയൊക്കെ പഠനത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ തന്നെ. മത്സരം അവനവനോട് മാത്രമായിരിക്കണം. പ്രസ്തുത വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഏതാനും നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. 1. നിശ്ചിത സ്ഥലത്തു തന്നെ എല്ലാ ദിവസവും പഠിക്കാനിരിക്കുക. 2. തല ചാരിയിരുന്നും കിടന്നും വായിക്കുന്നത് ഉറക്കം വരുത്തും, നട്ടെല്ല് നിവർത്തിയിരിക്കുക. 3. അരമണിക്കൂർ തുടർച്ചയായി ഇരുന്നാൽ എഴുന്നേറ്റ് ഏതാനും ലഘു വ്യായാമങ്ങൾ ചെയ്യുക, സ്പൈനൽ എക്സസൈസ്, പാദഹസ്താസനം ഉത്തമമാണ്. 4. പഠിച്ചു കഴിഞ്ഞ ശേഷം അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഉറങ്ങുക. ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. 5, പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. 6, മറ്റുള്ളവരോട് മത്സരിക്കാതെ തന്നോട് തന്നെ മത്സരിക്കുക. 7, നിങ്ങൾ ദീർഘകാലം കൊണ്ട് പഠിച്ചത് 2-3 മണിക്കൂർ പരീക്ഷ കൊണ്ട് വിലയിരുത്തപ്പെടും എന്ന് ഭയപ്പെടാതിരിക്കുക. കേവലം ഒരു ചെരുപ്പുകുത്തിയായിരുന്നു അബ്രഹാം ലിങ്കന്റെ പിതാവ്. പുസ്തകം വാങ്ങാൻ പണമോ വായിക്കാൻ വിളക്ക് പോലുമോ ഇല്ലാത്ത ചോർന്നൊലിക്കുന്ന കുടിലിൽ താമസിച്ചാണ് ബാലനായ അബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റാവാനും അടിമകളെ മോചിപ്പിക്കാനും സ്വപ്നം കണ്ടതും സാക്ഷാത്കരിച്ചതും. മുൻ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോർജ് വാഷിങ്ടന്റെ ആത്മകഥ കടം വാങ്ങാൻ അബ്രഹാം ലിങ്കൺ 20 കിലോമീറ്റർ നടന്നതായി കേട്ടിട്ടുണ്ട്. തെരുവ് വിളക്കിന് ചുവട്ടിലിരുന്നായിരുന്നു അത്രേ വായന. ഈ നിശ്ചയദാർഢ്യവും സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള കഠിന ശ്രമവും വിജയം കൈവരിക്കാനുള്ള പ്രഥമവും പ്രധാനവുമായ അവസ്ഥയാണ്. ഇത്തരം ഉദാഹരണങ്ങൾ നിരവധിയുണ്ട്. നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാൻ തടസ്സമാവുന്നത് നമ്മെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ അതേ മുഖച്ഛായയുള്ള വേറെ ആരും ഈ ലോകത്തിലില്ല. ഇരട്ടകൾ പോലും സൂക്ഷ്മ നിരീക്ഷണത്തിൽ വ്യത്യസ്തരായതുകൊണ്ടാണ് മാതാപിതാക്കൾ അവരെ തിരിച്ചറിയുന്നത്. നിങ്ങളുടെ വിരലടയാളമോ കണ്ണിന്റെ ദൃഷ്ടിയിലെ മുദ്രകളോ ഐറിസ് ഇമേജ് പ്രപഞ്ചത്തിൽ വേറെ ആർക്കും ഇല്ല. പോലീസായ കള്ളനെയല്ലാതെ കള്ളന്റെ അച്ഛനെയോ ജ്യേഷ്ഠാനുജന്മാരെയോ പിടിക്കാൻ ശ്രമിച്ചതായി അറിവില്ല. അനന്യമായ വ്യക്തിത്വവും സിദ്ധി വൈഭവമുള്ള വ്യക്തിയാണ് താൻ എന്ന ബോധ്യം വളരെ പ്രധാനമാണ്. മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിക്കുന്നത് മൗഢ്യവും അസാധ്യവുമാണ്. മറ്റുള്ളവരോട് മത്സരിക്കുന്നതും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതും ഉത്കണ്ഠ വർദ്ധിപ്പിക്കാനേ ഇടവരുത്തുകയുള്ളൂ. കൂടിയല്ല ജനിക്കുന്ന നേരവും കൂടിയല്ല മരിക്കുന്ന നേരവും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനും നാം വൃതാ എന്ന് നമ്മുടെ ഭക്തകവി പൂന്താനം പാടിയത് ഓർമ്മിക്കുക. നേരത്തെ ഉന്നയിച്ച പഠിക്കാൻ ആഗ്രഹമുണ്ട് തോന്നുന്നില്ല എന്ന പ്രശ്നത്തിന് ഉത്തരം പറയാനാണ് ഇത്രയും ആമുഖമായി പറഞ്ഞത്. വെല്ലുവിളികൾ നേരിടുമ്പോൾ മാത്രമാണ് അവ തരണം ചെയ്യാൻ ഊർജം സമാഹരിക്കുക. ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മറക്കാതിരിക്കാനും PQRS എന്ന ഒരു ഫോർമുല നിർദ്ദേശിക്കാം. ഈ മാർഗം അവലംബിച്ച് ഓരോ ദിവസവും പഠിച്ചാൽ ശ്രദ്ധ വ്യതിചലിക്കുകയില്ല എന്നും പഠിക്കുമ്പോൾ ഉറക്കം വരില്ല എന്നും പഠിച്ചത് മറക്കുകയില്ല എന്നും ഉറപ്പു തരുന്നു. PQRSലെ P എന്നത് പ്രിവ്യൂ എന്നാണ്. പഠിക്കാനുള്ള വിഷയമോ അധ്യായമോ പാഠമോ സമഗ്രമായി കാണുക, ഹോളിസ്റ്റിക് വ്യൂ. തുടർന്ന് വരുന്ന വിശദീകരണങ്ങൾക്ക് സഹായകമായി ഒരു ഉദാഹരണം പരിശോധിക്കാം. ഫിസിക്സിലെ എനർജി എന്ന പാഠം പഠിക്കുന്നു എന്ന് സങ്കല്പിക്കുക. പ്രിവ്യൂ നടത്താൻ അതിലെ വിവിധ ഉപശീർഷകങ്ങൾ സൈഡ് ഹെഡിങ് പരിശോധിക്കുക. അപ്പോൾ ഫംഗ്ഷണൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി, കെമിക്കൽ എനർജി, ആറ്റമിക് എനർജി, സോളാർ എനർജി, കൈനറ്റിക് എനർജി, ഗ്രാവിറ്റേഷണൽ എനർജി, മാഗ്നറ്റിക് എനർജി എന്നിങ്ങനെ ഏതാണ്ട് മൊത്തത്തിലുള്ള ഒരു ചിത്രം കിട്ടും. അതിനുശേഷം മാത്രം സൂക്ഷ്മാംശത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. ക്യൂ എന്നാൽ ക്വസ്റ്റ്യൻസ് എന്ന് തന്നെ. ഓരോ അധ്യായത്തിൻ്റെയും അവസാന ഭാഗത്ത് മുഖ്യ പാഠ്യവസ്തുതകളെ സംബന്ധിച്ച ചോദ്യങ്ങളുണ്ടാവും. അവ വായിച്ചു നോക്കി ഉത്തരമറിയാത്ത ചോദ്യങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കുക. പേജിൻ്റെ മുകളിലും മധ്യത്തിലുമായി പരമാവധി 2 ചോദ്യങ്ങൾ മാത്രമേ ഒരു പേജിൽ എഴുതാവൂ. മുൻ വർഷങ്ങളിലും ഈ അധ്യായത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ച ഉത്തരമറിയാത്ത ചോദ്യങ്ങൾ ഇങ്ങനെ കുറിച്ചെടുക്കുക. PQRലെ R എന്നത് ക്യാപിറ്റൽ R ആണ്. അത് വിശദീകരിക്കുമ്പോൾ 4 സ്മോൾ ലെറ്റർ R കൂടി ആവശ്യമാണ്. അതിൽ ആദ്യത്തേത് സ്മോൾ ലെറ്റർ R, റീഡിംഗ് എന്നാണ്. ഇവിടെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയുള്ള വായനയാണ്. നോട്ട് പുസ്തകത്തിൽ എഴുതി വെച്ച ഉത്തരമറിയാത്ത ഓരോ ചോദ്യത്തിനും ഉത്തരം കണ്ടുപിടിക്കാനായി വായിക്കുമ്പോൾ ശ്രദ്ധ വ്യതിചലിക്കുകയില്ല. മാത്രമല്ല പഠിപ്പിക്കാൻ വേണ്ടിയാണ് വായിക്കുന്നത് എന്ന് കരുതി വേണം വായന. 2 R റിസൈറ്റ് എന്നാണ്. പുസ്തകങ്ങൾ അടച്ചു വെച്ചുകൊണ്ട് പഠിച്ചതൊക്കെ ഉരുവിട്ട് നോക്കുന്ന പ്രക്രിയയാണിത്. അങ്ങനെ ചെയ്യുമ്പോൾ നടന്നുകൊണ്ട് വേണം ഇത് ചെയ്യുക. 3 R റിലേറ്റിംഗ് എന്നാണ്. ഇപ്പോൾ പഠിച്ച വിഷയം മുമ്പ് പഠിച്ചതും ഇതര വിഷയങ്ങളിൽ പഠിച്ചതുമായ അറിവുമായി ആനുകാലിക സംഭവങ്ങളുമായി സ്വന്തം അനുഭവങ്ങളുമായി താരതമ്യപ്പെടുത്തിയും ബന്ധപ്പെടുത്തിയും പഠിക്കുക. ഇത് പഠിച്ചത് ഓർമ്മയിൽ സൂക്ഷിക്കാനും പിന്നീട് എളുപ്പത്തിൽ പ്രയോഗിക്കാനും സഹായകമാവുന്നു. 4 R റിവ്യൂ എന്നാണ്. റിവിഷൻ എന്നതിൻ്റെ ക്രിയാരൂപമാണല്ലോ റിവ്യൂ. പഠിച്ചതിൻ്റെ ആവർത്തനം വളരെ പ്രധാനമാണ്, ഇതെല്ലാവർക്കും അറിയാം. എന്നാൽ എപ്പോഴാണ് റിവിഷൻ നടത്തേണ്ടത് എന്ന് പലർക്കും അറിയില്ല. മറക്കാതിരിക്കാനാണല്ലോ റിവിഷൻ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണോ നാം ഏറ്റവും വേഗത്തിൽ മറക്കുന്നത് അപ്പോഴാണ് റിവിഷൻ നടത്തേണ്ടത്. മറവിയെക്കുറിച്ച് ഗവേഷണം നടത്തി തൻ്റെ കണ്ടെത്തലുകളുടെ ഫലം മെമ്മറി എന്ന പുസ്തകത്തിലൂടെ പ്രസിദ്ധീകരിച്ച ജർമ്മൻ മനഃശാസ്ത്രജ്ഞനായിരുന്നു ഹെർമൻ എബിങ്ഹൌസ്. നിരവധി ഫർഗറ്റിംഗ് കർവുകൾ അദ്ദേഹം തയ്യാറാക്കി അവയുടെ ശരാശരി കണ്ടപ്പോൾ പഠിച്ച ഉടനെയുള്ള 20 മിനിറ്റിനുള്ളിലാണ് പഠിച്ചതിൻ്റെ 42% മറന്നു പോകുന്നത് എന്ന് കണ്ടെത്തുകയുണ്ടായി. 1 മണിക്കൂർ കഴിയുമ്പോഴേക്ക് 53%, 9 മണിക്കൂർ കഴിയുമ്പോൾ 62%, 2 ദിവസത്തിനുള്ളിൽ 73% മറന്നു പോകുന്നതായി കണ്ടു. എന്നാൽ 6 ദിവസത്തിന് ശേഷം 75%, അതായത് 2% നഷ്ടം മാത്രം മറന്നതായും 31 ദിവസത്തിന് ശേഷം 80% മറന്നതായും നിരീക്ഷിക്കപ്പെട്ടു. നമ്മുടെ വിദ്യാർത്ഥികൾ റിവിഷൻ നടത്തുന്നത് പരീക്ഷയുടെ അടുത്ത ദിവസങ്ങളിലാണല്ലോ. അത് റിവിഷനല്ല, റീലേണിംഗ് ആണ്. 80% മറന്നത് വീണ്ടും പഠിക്കേണ്ടി വരുന്ന അവസ്ഥ. അതിനാൽ പഠിച്ച് 1.5 മണിക്കൂറിനുള്ളിൽ റിവിഷൻ നടത്തിയിരിക്കണം. അവസാനത്തെ എസ്, PQRS-ലെ എസ്, സമ്മറൈസ് എന്നാണ്. പഠിച്ച അധ്യായത്തെ ദൃശ്യപരമായി ആവിഷ്കരിച്ച് നോട്ട് പുസ്തകത്തിൽ വ്യത്യസ്ത നിറമുള്ള മഷിയിൽ രേഖപ്പെടുത്താം. ഫ്ലോ ചാർട്ടുകളായി, ഡയഗ്രങ്ങളായി ഒക്കെ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉറക്കം വരില്ലെന്ന് മാത്രമല്ല, ശ്രദ്ധ വ്യതിചലിക്കുകയില്ല, മറക്കുകയില്ല. പഠിച്ചത് വ്യക്തതയോടെ ഓർക്കാൻ സാധിച്ചാൽ ഉത്കണ്ഠ ഉണ്ടാവുകയില്ലല്ലോ. വിജയം സുനിശ്ചിതം.
4: പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് വിദ്യാഭ്യാസ വിചക്ഷണൻ ഡോക്ടർ CN ബാലകൃഷ്ണൻ നമ്പ്യാർ.

ആകാശവാണി. ഇപ്പോൾ ആറ്റുവാശേരി മോഹനൻ പിള്ളയുടെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ കെ സി വിവേക്, മൃദംഗം ആലുവ ഗോപാലകൃഷ്ണൻ, ഖടം വൈക്കം എൻ ഗോപാലകൃഷ്ണൻ. സ്വാതി തിരുനാൾ കൃതികളാണ് പാടുന്നത്. പാഹി ശൗരെ എന്നാരംഭിക്കുന്ന നാട്ടരാഗത്തിലുള്ള കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു രൂപകതാളം.

0: ഇനി ശ്രീരമണ വിഭോ എന്ന് തുടങ്ങുന്ന ഒരു കൃതിയാണ് രാഗം ആരഭി ആദിതാളം.
1: ശ്രീരമണ വിഭോ കല.

ആറ്റുവാശ്ശേരി മോഹനൻ പിള്ളയുടെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിൻ കെ സി വിവേക്, മൃദംഗം ആലുവ ഗോപാലകൃഷ്ണൻ, ഘടം വൈക്കം എൻ ഗോപാലകൃഷ്ണൻ. സ്വാതി തിരുനാൾ കൃതികളാണ് പാടുന്നത്. അവസാനമായി സരോരു ഹാസനജായേ എന്നാരംഭിക്കുന്ന പന്തവരാളി രാഗത്തിലുള്ള കൃതി ആദിതാളം.

ആറ്റുവാശ്ശേരി മോഹനൻ പിള്ള അവതരിപ്പിച്ച സംഗീത കച്ചേരിയിൽ സ്വാതി തിരുനാൾ കൃതികളാണ് ഇതുവരെ കേട്ടത്. വയലിൻ കെ സി വിവേക്, മൃദംഗം ആലുവ ഗോപാലകൃഷ്ണൻ, ഘടം വൈക്കം എൻ ഗോപാലകൃഷ്ണൻ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

സുദീപ് കുമാർ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയ ഗാനം ഇനി. റഫീഖ് അഹമ്മദിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം. ചിത്രം ഒടിയൻ.

0: ആകാശവാണി, സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം.
1: ഭൂമിയിൽ ജീവന്റെ ഉൽപ്പത്തി എവിടെ എങ്ങനെയായിരുന്നു? എപ്പോഴും കൗതുകമുണർത്തുന്ന ഒരു ചോദ്യമാണിത്. ഈർപ്പവും സൂര്യപ്രകാശവുമാണ് ജീവന്റെ ആധാരം. വിത്തുകൾ മുളച്ച് സസ്യങ്ങളായി വളരുന്നത് അത്തരമൊരു സ്ഥലത്താണ്. ഷഡ്പദങ്ങളും ഉരഗങ്ങളും പരാദങ്ങളും പക്ഷികളും പിന്നെ മൃഗങ്ങളും മനുഷ്യരും പിറക്കും. തുടർന്ന് ഭാഷയും സംസ്കാരവും ഉരുവം കൊള്ളും. ഭൂമിയും ആകാശവും വായുവും ജലവും അഗ്നിയും അടങ്ങുന്ന പഞ്ചഭൂതങ്ങൾ സമ്മേളിക്കുന്ന അത്തരമൊരു സ്ഥലത്ത് മാത്രമേ ജീവൻ ഉണ്ടായി നിലനിൽക്കുകയുള്ളൂ. ഭൂമിയിൽ ആദ്യത്തെ ജീവോൽപ്പത്തി ഉണ്ടായത് തെക്കേ ഇന്ത്യയിലെ സിംഹളദ്വീപിലാണെന്ന് അഗസ്ത്യമുനി രചിച്ച ചില പ്രാചീന കൃതികളെ ആധാരമാക്കി ചട്ടമ്പിസ്വാമികൾ തൻ്റെ ആദിഭാഷയിൽ എഴുതി. ഭാരതത്തിൻ്റെ ആദിഭാഷ തമിഴാണെന്ന് ശബ്ദശാസ്ത്രത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് സ്വാമികൾ ജീവന്റെയും ഭാഷയുടെയും ഉത്ഭവകേന്ദ്രത്തെ നിർണയിക്കുന്നത്. ആദ്യമായി പ്രാണികൾ ഉത്ഭവിച്ച സ്ഥലകാല സന്ദർഭങ്ങൾക്കായി അന്വേഷിച്ചു ചെന്ന സ്വാമികൾ ആദ്യം പ്രാണിവംശമുണ്ടായത് ഭൂഗോളത്തിൻ്റെ മറുഭാഗത്താവാമെങ്കിലും ജന്തുവർഗവും മനുഷ്യവർഗവും ആദ്യമായി ഉത്ഭവിച്ചത് സിംഹളദ്വീപിന് അഥവാ ലങ്കയ്ക്ക് 700 കാതം കിഴക്കുള്ളതും ശീതോഷ്ണങ്ങൾക്ക് മാത്രാനുഗുണ്യമുള്ളതുമായ ഒരു സർവ്വലക്ഷണ സ്ഥാനത്താണെന്നും അഗത്യർ ഞാലനൂൽ എന്ന അഗസ്ത്യരചനയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. ജീവോൽപ്പത്തിയുടെ ആരംഭ സ്ഥലം കടൽ കയറി ഭൂപടത്തിൽ നിന്ന് മാഞ്ഞുപോയിരിക്കുന്നു. അഗസ്ത്യമുനി ആ മാതൃകാ സ്ഥാനത്തെ ഇങ്ങനെയാണ് വരച്ചു കാട്ടുന്നത്. പല്ലുയിരേ മുന്നിൻ്റെ മാതാവപ്പ, പരിധി മുഖം പെടുമിന്ത പാർദാനപ്പ, ചൊലുമിതിൻ കിഴക്കിലങ്കൈ 700 അപ്പ, ചുരിന്തൊൽകു മകുടയൻ ഇതുദാനപ്പ. പലതരം ജീവജാലങ്ങൾക്ക് അഥവാ ജൈവ വൈവിധ്യത്തിന് മാതാവായ ദേശം, സൂര്യമുഖം അല്ലെങ്കിൽ പ്രകാശം തെളിയുന്ന ശ്രീലങ്കയിൽ നിന്ന് 700 കാതം കിഴക്കുള്ള പ്രദേശം, ജീവൻ തിളങ്ങി വിളങ്ങുന്ന മകുടം ഇതുതന്നെയാണ്. അതാണ് ഈ വരികളുടെ അർത്ഥം. ഇതര ജീവികളോട് താരതമ്യപ്പെടുത്തുമ്പോൾ മനുഷ്യൻ ഉയർന്ന സംസ്കാരമുള്ള ഉത്തമ ജീവിയാണ്. ഒരു വിഷയത്തെ സംബന്ധിച്ച സംസ്കാരം അഥവാ വാസന ആ വിഷയത്തിൻ്റെ ആവർത്തനയുടെ ഫലമാണല്ലോ. അങ്ങനെ വരുമ്പോൾ അനന്ത സംസ്കാര വിശേഷം കൊണ്ട് സിദ്ധിക്കുന്ന വിശിഷ്ടമായ മനുഷ്യത്വം അനേകം പരിണാമങ്ങളുടെ അവസാനത്തിൽ ലഭിച്ചതായിരിക്കണം. അതെങ്ങനെയായാലും ജന്തുസൃഷ്ടിക്ക് സാധകമായ സ്ഥലത്ത് മാത്രമേ മനുഷ്യരും ആദ്യം ഉണ്ടാകാനിടയുള്ളൂ എന്ന് തീർച്ചയാണ്. ആദ്യം മനുഷ്യൻ ഉണ്ടാകുന്നിടത്തായിരിക്കും ആദ്യം ഭാഷ ഉണ്ടാവുക. അങ്ങനെ ഒന്നാമതായി ഉണ്ടാകുന്ന ഭാഷ ശേഷിച്ചവയുടെ മാതൃഭാഷയും ആയിരിക്കും. അപ്പോൾ സിംഹളം തുടങ്ങിയ ദക്ഷിണദേശങ്ങളിൽ ഇന്ന് പ്രചരിക്കുന്ന ഭാഷ